നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക്കർ 107.8 പ്രക്ഷേപണ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201, കർക്കിടകം 8, ക്രിസ്തുവർഷം 2026, ജൂലൈ 24, വെള്ളിയാഴ്ച. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക്കർ 107.8 പ്രക്ഷേപണ പരിപാടികളിലേക്ക് സ്വാഗതം.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

0: ചാലുകൾ
1: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.
2: സ്വയം സ്നേഹിക്കുക, സ്വയം ബഹുമാനിക്കുക, സ്വന്തം കഴിവിൽ വിശ്വസിക്കുക. നിങ്ങൾക്കപ്പോൾ ആത്മവിശ്വാസവും ആത്മാഭിമാനവും ആത്മബലവും ഉണ്ടാകും. സ്വന്തം തീരുമാനങ്ങളും സ്വന്തം നിഗമനങ്ങളും നിന്നെ സ്വാധീനിക്കട്ടെ. ഭീതിയും ലജ്ജയും വിധേയത്വവും നിന്നിൽ ആത്മനിന്ദ വളർത്തും. ആത്മനിന്ദയുള്ളവരെ മറ്റുള്ളവർ വെറുക്കുകയും പുച്ഛിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യും. സ്വയം മതിപ്പ് ഉൾക്കൊണ്ടാണ് ശക്തി നേടേണ്ടത്. ആദ്യമായി നീ നിന്നെ തന്നെ സ്നേഹിക്കുക, പിന്നെ തന്നെ പോലെ മറ്റുള്ളവരെയും സ്നേഹിക്കുക. മറ്റുള്ളവരുടെ നല്ല വശങ്ങൾ കണ്ടറിഞ്ഞ് അവരെ ആസ്വദിക്കുകയും അഭിനന്ദിക്കുകയും ആദരിക്കുകയും ചെയ്യുമ്പോൾ അവർ നിങ്ങളെ സ്നേഹിക്കും. നിങ്ങളിൽ നന്മയുണ്ടെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് വ്യക്തിത്വമുണ്ടെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കും. നിങ്ങൾ അന്യരുടെ ഗുണകാംക്ഷികളായി അവരെ പ്രോത്സാഹിപ്പിച്ചാൽ അവർ നിങ്ങൾക്ക് ഉത്തേജനം തരും. മറ്റുള്ളവരിൽ നിന്നും ലഭിക്കുന്ന സ്നേഹവും ബഹുമാനവും അഭിനന്ദനവും പ്രോത്സാഹനവും നമ്മുടെ ആത്മസ്നേഹത്തെയും സ്വയം മതിപ്പിനെയും സുരക്ഷിതാബോധത്തെയും സന്തുഷ്ടിയെയും സമ്പന്നമാക്കും. നീ ധർമ്മം അനുഷ്ഠിക്കുക. ധർമ്മം എന്നതിൻ്റെ ലക്ഷണങ്ങൾ സ്ഥിരോത്സാഹം, ക്ഷമാശീലം, ആത്മസംയമനം, സത്യസന്ധത, വിശുദ്ധി, ഇന്ദ്രിയ ജയം, ജ്ഞാനം, ബുദ്ധിശക്തി എന്നിവയാണെന്ന് തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. പക്വതയുള്ളവന് അംഗീകാരവും കിട്ടും. ക്ഷമാശീലവും കർമാനുഷ്ഠാനവും അചഞ്ചലതയും സ്വയം തീരുമാനമെടുക്കലും ശക്തിയുടെ വികസനവും സഹിഷ്ണുതയും സമാർജിക്കുന്നവനാണ് പക്വത നേടുന്നവൻ. സൗമ്യതയും ലാളിത്തവും സന്മാതൃകയും സഹകരണ മനസ്ഥിതിയും വിനയവും ദീനാനുകമ്പയും ജീവിതശൈലിയാക്കുക എന്നതാണ് മറ്റുള്ളവരുടെ സ്നേഹവും അംഗീകാരവും നേടിയെടുക്കാനുള്ള മാർഗങ്ങൾ. സത്യം പറയുക, അത് ധാർമ്മിക ബലം തരും. നീ അഹങ്കരിക്കരുത്. സംസാരിച്ചാരെയും വെറുപ്പിക്കരുത്. നീ നന്നായി ജീവിച്ചാൽ ആളുകൾ നിന്നെ സ്നേഹിക്കും. നിന്റെ കഴിവുകൾ പ്രകടിപ്പിച്ചാൽ മറ്റുള്ളവർ നിന്നെ ബഹുമാനിക്കും. മറ്റുള്ളവരുടെ സ്നേഹവും ആദരവും ലഭിക്കുമ്പോൾ നിനക്ക് മനക്കരുത്തുണ്ടാകും. നിനക്ക് ആത്മസ്നേഹമുണ്ടാകും. ആത്മസ്നേഹമുണ്ടായാൽ കഴിവുകൾ കൂടുതൽ ശക്തമായി പ്രകടിപ്പിക്കുവാൻ സാധിക്കും.
1: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചാ കേസുകൾക്ക് കർശന ശിക്ഷാവ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന കരട് റിപ്പോർട്ട് ഇന്ന് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുപരീക്ഷാ നിയമം അനുസരിച്ച് കേസുകൾ പരിഗണിക്കുന്നതിന് ഡൽഹി ഹൈക്കോടതി പുതിയ അതിവേഗ കോടതി രൂപീകരിച്ചു. സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്ക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നാരംഭിക്കും. സിംബാബ്വെക്കെതിരായ 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ ഒന്നാം മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. വാർത്തകൾ വിശദമായി. ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ കർശന ശിക്ഷാവ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന കരട് റിപ്പോർട്ട് ഇന്ന് കേന്ദ്രമന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മന്ത്രിമാരുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചതിന് ശേഷമായിരിക്കും റിപ്പോർട്ടിന് അന്തിമരൂപം നൽകുക. തിങ്കളാഴ്ച ബിൽ പാർലമെന്റിൽ പാസാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ച സംഭവത്തിന് ശേഷം 2.5 മാസത്തിനിടെ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് ഉൾപ്പെടെ നിരവധി നടപടികൾ സ്വീകരിച്ചതായി നരേന്ദ്രമോദി പറഞ്ഞു. വിദ്യാർത്ഥികളുടെ അധ്യയന വർഷം നഷ്ടപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രഥമ ഉത്തരവാദിത്തമെന്നും കഴിഞ്ഞ ദിവസം രാത്രി പുറത്തിറക്കിയ വീഡിയോ സന്ദേശത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ചോദ്യപേപ്പർ ചോർച്ച ഒരു ചെറിയ പ്രശ്നമല്ലെന്നും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഇത് വേദനാജനകമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 2024 പൊതുപരീക്ഷാ നിയമം അനുസരിച്ച് കേസുകൾ പരിഗണിക്കുന്നതിന് ഡൽഹി ഹൈക്കോടതി പുതിയ അതിവേഗ കോടതി രൂപീകരിച്ചു. ഡൽഹി റൌസ് അവന്യൂ കോടതി ഓഫീസർ അനുഗ്രോവർ ബാലികയുടെ കോടതിയാണ് പ്രത്യേക അതിവേഗ കോടതിയായി പ്രവർത്തിക്കുകയെന്ന് ഡൽഹി ഹൈക്കോടതി വിജ്ഞാപനത്തിൽ അറിയിച്ചു. തീസ് ഹസാരി കോടതിയിലെ മീഡിയ സെന്ററിന്റെ ചുമതല വഹിച്ചിരുന്ന ജഡ്ജി ബാലികയെ പ്രത്യേക ജഡ്ജിയായി റൌസ് അവന്യൂ കോടതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവരുടെ ശിക്ഷ വേഗത്തിലും കർശനമായും നടപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഡൽഹി ഹൈക്കോടതിയുടെ വിജ്ഞാപനം വന്നത്. നീറ്റ് പരീക്ഷാക്രമക്കേടിനെതിരായ CJP സമരത്തിന് പിന്തുണ അറിയിച്ച് 26 ദിവസമായി തുടരുന്ന അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്ക് അവസാനിപ്പിച്ചു. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്ര സിംഗ് എന്നിവർ വാങ്ചുക്ക് കഴിയുന്ന ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിലെത്തി ചർച്ച നടത്തിയ സാഹചര്യത്തിലാണ് തീരുമാനം. ഡെസ്ക് റിപ്പോർട്ട്.
1: ഭാര്യ ഗീതാഞ്ജലി ആക്മോയുടെ സാന്നിധ്യത്തിലാണ് വാങ്ചുക് നിരാഹാരം അവസാനിപ്പിച്ചത്. ഒരിടത്തും അക്രമം അനുവദിക്കാത്ത രീതിയിൽ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് വാങ്ചുക് അഭ്യർത്ഥിച്ചു. വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ സമഗ്ര പരിഷ്കരണങ്ങളും നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ പരീക്ഷാക്രമക്കേടുകളിൽ ഉത്തരവാദിത്തം ഉറപ്പാക്കലും ആവശ്യപ്പെട്ടാണ് വാങ്ചുക് കഴിഞ്ഞ മാസം 28 അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത്. നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിച്ച സോനം വാങ്ചുക് പൂർണ്ണ ആരോഗ്യം കൈവരിക്കട്ടെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസിച്ചു. ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം ദിനചര്യകൾ പാലിക്കണമെന്നും എത്രയും വേഗം പഴയ ശരീരഭാരം വീണ്ടെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെയെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു.
0: രാജ്യതലസ്ഥാനത്തെ സുരക്ഷ പരിഗണിച്ച് രാവിലെ 7:30 മുതൽ ഒരറിയിപ്പുണ്ടാകുന്നതുവരെ 17 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിടുമെന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. രാജീവ് ചൌക്ക്, മാണ്ഡി ഹൌസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നീ സ്റ്റേഷനുകളിൽ ഇന്റർചേഞ്ച് സൌകര്യം ലഭ്യമായിരിക്കുമെന്നും DMRC വ്യക്തമാക്കി. വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും കേന്ദ്ര ഗവൺമെന്റ് സെക്രട്ടറിമാരെ നിയമിച്ചു. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന വിനീത് ജോഷിയെ പഞ്ചായത്തീരാജ് മന്ത്രാലയത്തിന്റെ സെക്രട്ടറിയായി നിയമിച്ചു. നരേഷ് പാൽ ഗാംഗ്വാറാണ് പുതിയ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: ടി കെ അനിൽകുമാറിനെ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറിയാക്കി. ഭവന നഗരകാര്യ സെക്രട്ടറി കതികതല ശ്രീനിവാസിനെ വടക്ക് കിഴക്കൻ മേഖലാ വികസന മന്ത്രാലയത്തിന്റെ സെക്രട്ടറിയായും നിയമിച്ചു. കേശവ് ചന്ദ്ര ഖനി മന്ത്രാലയത്തിന്റെയും ചന്ദ്രഭൂഷൺ കുമാർ തൊഴിൽ ഉപജീവന മന്ത്രാലയത്തിന്റെയും സെക്രട്ടറിയാകും. സുശീൽ കുമാർ ലോഹാനിയാണ് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് സെക്രട്ടറി. സത്യേന്ദ്രസിംഗിനെ നഗരവികസന വകുപ്പ് സെക്രട്ടറിയായും ഡി താരയെ മൂലധന വികസന വകുപ്പ് സെക്രട്ടറിയായും നിയമിച്ചു. പീയൂഷ് ഗോയൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സെക്രട്ടറി ജനറലാകും. കേന്ദ്ര മന്ത്രിസഭയുടെ നിയമന സമിതിയാണ് നിയമനങ്ങൾക്ക് അംഗീകാരം നൽകിയത്.
0: സർട്ടിഫിക്കറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളല്ല വൈജ്ഞാനിക ആത്മവിശ്വാസത്തോടെ മനുഷ്യന് മുന്നേറാൻ വഴികൾ നിർമ്മിക്കുന്ന കേന്ദ്രമാണ് സർവകലാശാലകളെന്ന് മന്ത്രി T.സിദ്ദിഖ് പറഞ്ഞു. കാലിക്കറ്റ് സർവകലാശാല സ്ഥാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 58 വർഷം പിന്നിടുന്ന സർവകലാശാലയുടെ പുരോഗതിയും പാളിച്ചകളും എന്തെല്ലാമാണെന്നും പരിശോധിച്ച് അത് പരിഹരിക്കാൻ ഭരണ നേതൃത്വം ശ്രമിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ചടങ്ങിൽ TV ഇബ്രാഹിം MLA മുഖ്യാതിഥിയായി. ദേശീയ രാജ്യാന്തര മത്സരങ്ങളിൽ മെഡൽ നേടുന്ന കായിക താരങ്ങൾക്ക് സ്പോർട്സ് കൌൺസിൽ നൽകുന്ന പാരിതോഷിക കുടിശ്ശികയിൽ ആദ്യഘട്ടമായി 1.5 കോടി രൂപ അനുവദിക്കാൻ മന്ത്രി ഒ ജെ ജനീഷ് നിർദ്ദേശിച്ചു. 2019 മുതൽ കായിക താരങ്ങൾക്ക് നൽകേണ്ട പാരിതോഷികം മുടങ്ങിയത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മന്ത്രിയുടെ നടപടി. ലോങ് ജംപ് താരം ആൻസി ജിസോജന് പാരിതോഷിക ഇനത്തിൽ നൽകേണ്ട മുഴുവൻ കുടിശ്ശികയും ഉടൻ കൈമാറാനും മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. കായികാധ്യാപകർക്ക് നൽകുന്ന ജീവിരാജ അവാർഡിലെ ക്രമക്കേടുകൾ അന്വേഷിക്കാൻ കായിക വകുപ്പ് മന്ത്രി ഒ ജെ ജനീഷ് നിർദ്ദേശം നൽകി. അവാർഡ് നിർണയത്തിലെ അപാകം സംബന്ധിച്ച് കായിക അധ്യാപകർ നൽകിയ നിവേദനത്തെ തുടർന്നാണ് നടപടി. ഇന്നലെ അന്തരിച്ച സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും പ്രമുഖ പണ്ഡിതനും വിദ്യാഭ്യാസ വിചക്ഷണനുമായിരുന്ന പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരുടെ ഖബറടക്കം 10:00 മലപ്പുറം തിരൂർക്കാട് മഹല്ല് ജുമാ മസ്ജിദിൽ നടത്തും. അരനൂറ്റാണ്ടിലേറെ കാലം മതവിദ്യാഭ്യാസ രംഗങ്ങളിൽ സജീവമായി നിലകൊണ്ട ആലിക്കുട്ടി മുസ്ലിയാർ പട്ടിക്കാട് ജാമിയാനൂരിയയുടെ പ്രിൻസിപ്പലായും സമസ്തയുടെ അമരക്കാരനായും പ്രവർത്തിച്ചിട്ടുണ്ട്. വിയോഗത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അടക്കം പ്രമുഖർ അനുശോചനം അറിയിച്ചു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരുടെ വിയോഗത്തിൽ അദ്ദേഹത്തോട് ആദരസൂചകമായി മുസ്ലിം ലീഗിന്റെ 3 ദിവസത്തെ പൊതുപരിപാടികൾ മാറ്റിവച്ചു. പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമാണ് ഇക്കാര്യം അറിയിച്ചത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത കേസിൽ പത്തോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ എം കെ റാം വീണ്ടും അറസ്റ്റിലായി. എസ് സി എസ് ടി കേസ് കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതി അനുമതി നൽകിയതോടെയാണ് റാമിനെ വീണ്ടും അറസ്റ്റ് ചെയ്തത്. ഇയാളെ കണ്ണൂർ സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ചൊവ്വാഴ്ച റാമിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിരുന്നെങ്കിലും അറസ്റ്റിലെ പിഴവ് ചൂണ്ടിക്കാട്ടി കോടതി ഇയാളെ വിട്ടയക്കുകയായിരുന്നു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. ഇതിന് 1095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. സിംബാബ്വേക്കെതിരായ 3 മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 1-ാം മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. ഹരാരയിൽ സിംബാബ്വേയെ 7 വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. സിംബാബ്വെ ഉയർത്തിയ 126 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ 13.2 ഓവറിൽ അനായാസം മറികടന്നു. പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് ഇന്ത്യൻ സമയം വൈകിട്ട് 4:00 ഹരാരയിലാണ്. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലാന്റിലെ ഗ്ലാസ്കോയിൽ പ്രൌഢജ്വല തുടക്കം. രാജ്ഞി കാമില, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആന്റി ബർണം, കോമൺവെൽത്ത് സ്പോർട്സ് പ്രസിഡന്റ് ഡൊണാൾഡ് റുക്കാരെ എന്നിവരുടെ സാന്നിധ്യത്തിൽ ചാൾസ് 3-ാം രാജാവ് ഗെയിംസ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. 10 ദിവസത്തെ കായികമേളയിൽ 74 രാജ്യങ്ങളിൽ നിന്ന് ടീമുകൾ പങ്കെടുക്കും. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ കൊച്ചി പി ഐ ബി കാസർകോട്ട് മാധ്യമശില്പശാല സംഘടിപ്പിച്ചു. പ്രസ് ക്ലബ്ബുമായി ചേർന്ന് സംഘടിപ്പിച്ച ശില്പശാല ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. പി ഐ ബി കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി അധ്യക്ഷനായിരുന്നു. പി ഐ ബി കൊച്ചിയുടെയും കൊച്ചി ആൾ ഇന്ത്യ റേഡിയോയുടെയും ഡയറക്ടർ കെ ധന്യാസനൽ ചടങ്ങിൽ പങ്കെടുത്തു. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച സത്യനാരായണ ബളേരി, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എം ഒ വർഗീസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. നാടിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് പദ്ധതികൾക്ക് ജനപ്രതിനിധികളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് കെ നീലകണ്ഠൻ എംഎൽഎ പറഞ്ഞു. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആന്റ് ആജീവിക മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാരുടെ പരിശീലന പരിപാടി കാസർകോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രത്യേക അന്വേഷക സംഘം അറസ്റ്റ് ചെയ്ത ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്ത്, മുൻ മെമ്പർ അജികുമാർ എന്നിവരെ കൊല്ലം വിജിലൻസ് കോടതി 13 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇന്നലെ രാവിലെയായിരുന്നു അന്വേഷണ സംഘം പി എസ് പ്രശാന്തിനെ കസ്റ്റഡിയിലെടുത്തത്. നരേന്ദ്രമോദി ഗവൺമെന്റിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ബി ജെ പി കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ ഇന്ന് ബഹുജന റാലി സംഘടിപ്പിക്കും. വൈകിട്ട് അരയിടത്ത് പാലം മുതൽ മുതലക്കുളം വരെയാണ് റാലി. മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. അമീബിക് മസ്തിഷ്കജ്വര ലക്ഷണങ്ങളോടെ ഒരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊയിലാണ്ടി സ്വദേശിയാണ് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്നത്. ഡൽഹിയിൽ വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തിന് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് എസ് എഫ് ഐ ഇന്ന് രാജ്യവ്യാപകമായി പഠിപ്പ് മുടക്കും. വൈകിട്ട് 6:00 മുതൽ തിരുവനന്തപുരം മാനവീയം വീഥിയിൽ പ്രതിഷേധത്തിന്റെ ഭാഗമായി സാംസ്കാരിക സംഗമം സംഘടിപ്പിക്കുമെന്ന് എസ് എഫ് ഐ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ചാ കേസുകൾക്ക് കർശന ശിക്ഷാവ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന കരട് റിപ്പോർട്ട് ഇന്ന് കേന്ദ്രമന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുപരീക്ഷാ നിയമം അനുസരിച്ച് കേസുകൾ പരിഗണിക്കുന്നതിന് ഡൽഹി ഹൈക്കോടതി പുതിയ അതിവേഗ കോടതി രൂപീകരിച്ചു. സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്ക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. സിംബാബ്വേക്കെതിരായ 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 1-ാം മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ പെൻസുകൾ 107.8. ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:20 വിസ്മയ കാഴ്ചകൾ, 8:30 ഗ്രീറ്റിംഗ്സ് ടൈം, 9:00 കൊല്ലം മലയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:15 അറിവിന്റെ ലോകം, 9:30 വാട്സ്ആപ്പ് മെലഡി, 11:15 വനിതാ ലോകം, 11:55 അറിയിപ്പുകൾ, 12:00 കാതോട് കാതരും, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:00 അച്ചായൻ സ്പീക്കിംഗ്, 3:30 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം, 4:30 ചാറ്റ് വിത്ത് പ്രവീൺ, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദ ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവീക്ഷണം, 7:00 വിസ്മയ കാഴ്ചകൾ, 7:15 അറിവിന്റെ ലോകം, 7:25 ദേശീയ വാർത്തകൾ, 7:35 കഥാസാഗരം, 8:00 അഭിമുഖം സൈബർ സ്പേസ്, 9:00 നേർച്ചാലുകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. രചന അവതരണം കാൻ കരിക്കോൾ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസു.
1: മദ്യം നമ്മുടെ മനസ്സിന്റെ നിയന്ത്രണം കയ്യിലെടുക്കുമെന്ന് കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞിരുന്നു. മദ്യം നമ്മുടെ നാടിനെയും കുടുംബ ബന്ധങ്ങളെയും തകർക്കുന്ന ഒന്നല്ലേ? അതേക്കുറിച്ച് കൂടി ഒന്ന് പറയാമോ? മനസ്സിന്റെ കാണാപ്പുറങ്ങൾ എന്ന ഈ പരിപാടിയിലൂടെ അതേക്കുറിച്ച് കൂടുതലറിയാം. ഞാൻ ഖാൻ കരിക്കോൾ. ഇത് ഇതിന്റെ രണ്ടാം ഭാഗമാണ്. മദ്യപാനം എങ്ങനെയാണ് ഒരു വീടിന്റെ സമാധാനം കെടുത്തുന്നത് എന്ന് നമ്മൾ ആദ്യ ഭാഗത്ത് മനസ്സിലാക്കിയല്ലോ. എന്നാൽ പലരും വിചാരിക്കുന്നത് താൻ എന്റെ കാശെടുത്ത് കുടിക്കുന്നു, അതിന് നാട്ടുകാർക്ക് എന്താ എന്നാണ്. സുഹൃത്തുക്കളെ, ഒരു വ്യക്തിയുടെ കുടി ആ വീടിന്റെ മതിൽക്കെട്ടിന് പുറത്തേക്ക് നമ്മുടെ ഈ സമൂഹത്തിലേക്ക് എങ്ങനെയാണ് വിഷം ചീറ്റുന്നത് നമുക്ക് ഒന്ന് നോക്കിയാലോ. എന്താണ് ദിവസവും നാം കാണുന്നത്? റോഡിലെ ചോരയും വറ്റാത്ത കണ്ണീരുമല്ലേ? ഇതല്ലേ ദിവസവും പത്രത്തിലും ടിവിയിലും നാം കാണുന്നത്? ഇന്ന വണ്ടിയിടിച്ച് ആൾ മരിച്ചു, അച്ഛനും മകളും ലോറി ഇടിച്ച് തീർന്നു. ഇതിൽ പകുതി അപകടങ്ങൾക്ക് പിന്നിലും ആരായിരിക്കും? വണ്ടി ഓടിച്ചവന്റെ തലയ്ക്ക് പിടിച്ച മദ്യമായിരിക്കും. ഒരു നിമിഷത്തെ ആവേശം കൊണ്ട് ഒരാൾ കുടിച്ച് വണ്ടി ഓടിക്കുമ്പോൾ വഴിയിലൂടെ പോകുന്ന ഏതോ പാപം കുടുംബത്തിന്റെ ആശ്രയമാണ് ഇല്ലാതാക്കുന്നത്. ചിരിച്ചുകൊണ്ട് വീട്ടിൽ നിന്നിറങ്ങിയ മനുഷ്യർ ശവമായി തിരിച്ചെത്തുമ്പോൾ തകരുന്നത് ഒരു നാടുകൂടിയാണ്. പിന്നെന്താണുള്ളത്? വഴക്കുകളും സമാധാനക്കേടുമല്ലേ? നമ്മുടെ നാട്ടിലെ വൈകുന്നേരങ്ങളെ കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കിയാട്ടെ. ജംഗ്ഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും ഉണ്ടാകുന്ന വലിയ ബഹളങ്ങൾ, അടിപിടികൾ, ചീത്തവിളികൾ, ഇതിനൊക്കെ പിന്നിൽ ആരാണ്? മദ്യപിച്ച ചിലരാണ്. നാട്ടിലെ പെൺകുട്ടികൾക്കും അമ്മമാർക്കും പേടിയില്ലാതെ വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയല്ലേ വരുന്നത്? പണ്ടുകാലത്ത് അയൽക്കാർ തമ്മിൽ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന സ്ഥാനത്ത് ഇന്ന് മദ്യപിച്ചു വന്ന് തെറി വിളിക്കുന്നതും വഴക്കുണ്ടാക്കുന്നതും നിത്യസംഭവമായി മാറിയില്ലേ? നാളത്തെ തലമുറ എങ്ങോട്ടാണ്? നമ്മുടെ കുട്ടികൾ വളരുന്നത് ഇതൊക്കെ കണ്ടുകൊണ്ടല്ലേ? വഴിയിൽ വീണുകിടക്കുന്ന മദ്യപാനികളെയും ബഹളം വയ്ക്കുന്ന ചേട്ടന്മാരെയും കണ്ട് വളരുന്ന കുട്ടികൾക്ക് ഇതൊക്കെ വലിയ കാര്യമാണ് എന്ന ഒരു ചിന്ത മനസ്സിൽ വരും.

കുടിക്കുന്ന ആളോട് വഴക്കിടാതെ സ്നേഹത്തോടെ കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഡോക്ടറുടെ സഹായവും തേടാം. സ്വയം നിർത്താൻ പറ്റാത്തവർക്ക് കൗൺസിലിങ്ങും ഡി അഡിക്ഷൻ ചികിത്സയും നൽകണം. കണ്ണടച്ചിരിക്കരുത്. നമ്മുടെ നാട്ടിലൊരു ലഹരി മാഫിയ വളരുന്നുണ്ടെങ്കിൽ അത് പോലീസിനെയോ നാട്ടിലെ കൂട്ടായ്മകളെയോ അറിയിക്കാൻ നാം മടിക്കരുത്. അവസാനമായ ഒരു വാക്ക്, കുടിക്കുമ്പോൾ കിട്ടുന്ന കുറച്ച് സമയത്തെ സന്തോഷം മല്ല സുഹൃത്തുക്കളെ ജീവിതം. പിറ്റേന്ന് രാവിലെ ഉണരുമ്പോൾ പ്രിയപ്പെട്ടവരുടെ മുഖത്ത് കാണുന്ന ചെറിയൊരു പുഞ്ചിരിയുണ്ടല്ലോ, അതാണ് യഥാർത്ഥ സന്തോഷം. ആ സന്തോഷം മറ്റാർക്കും വിട്ടുകൊടുക്കരുത്. ഇത്തരം അറിവുകൾ തുടർന്ന് കിട്ടണ്ടേ? നാളെ ഇതേ സമയം ഈ പരിപാടി കേൾക്കുക. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ഞാൻ നിങ്ങളുടെ ഖാൻ കരിക്കോട്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശന ശിക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. പരീക്ഷാ ക്രമക്കേട് കേസുകൾ പരിഗണിക്കുന്നതിന് ഫാസ്റ്റ് ട്രാക്ക് കോടതിക്ക് രൂപം നൽകി ഡൽഹി ഹൈക്കോടതി. കേരളത്തിൽ ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് മുതൽ. ദീർഘദൂര ഉപരിതല മിസൈൽ കുശയുടെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കി DRDO. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശനമായ ശിക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ രണ്ടര മാസത്തിനിടെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതെ പുനഃപരീക്ഷകൾ ഉടനടി നടത്തുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിച്ചതായും അദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു.
1: ये कोई मामूली विषय नहीं है. लाखों विद्यार्थी और उनके अभिभावकों के लिए बहुत ही पीड़ादायक है और इसलिए पेपर लीक घटना से अब तक पिछले 2.5 महीनों में अनेक वीत कदम उठाए गए. गुनहगारों को पकड़ा गया है, वे जेल में पड़े हैं. हमारा सबसे महत्वपूर्ण जिम्मा था कि विद्यार्थियों का एक वर्ष बर्बाद न हो. सरकार ने अभी कम से कम समय में 22 लाख जितने विद्यार्थियों के एग्जाम हो जाएं, इसका प्रबंध किया.
0: നീറ്റ് പരീക്ഷാ വിഷയത്തിൽ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിൽ കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്ര സിംഗ്, വാങ്ചുക്കിന്റെ ഭാര്യ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഇന്നലെ രാത്രിയാണ് സമരം അവസാനിപ്പിച്ചത്. ദീർഘമായ ചർച്ചകൾക്ക് ശേഷമാണ് നിരാഹാരം അവസാനിപ്പിച്ചതെന്നും ഒരിടത്തും ഒരു തരത്തിലുമുള്ള അക്രമവും ഉണ്ടാകാൻ പാടില്ലെന്ന കാര്യത്തിൽ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്നും വാങ്ചുക് അഭ്യർത്ഥിച്ചു. വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ പരിഷ്കരണം, പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തുടങ്ങിയ വിഷയങ്ങളിൽ കഴിഞ്ഞ മാസം 28 വാങ്ചുക് നിരാഹാര സമരം ആരംഭിച്ചത്. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കേസുകളിൽ വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് ഫാസ്റ്റ് ട്രാക്ക് കോടതിക്ക് രൂപം നൽകി ഡൽഹി ഹൈക്കോടതി. റൌസ് അവന്യൂ കോടതിയിലെ അനു ഗ്രോവർ ബാലികയുടെ കോടതിയെ പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതിയായി പ്രവർത്തിക്കാൻ നിയോഗിച്ചതായി ഹൈക്കോടതി അറിയിച്ചു. ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് നടപടി. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന 480 സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ മരവിപ്പിച്ചതായി ഡൽഹി പോലീസ്. തെറ്റായ അവകാശവാദങ്ങളിലൂടെ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ ഈ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ പങ്കാളികളായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. ഇത്തരം വിവരങ്ങൾ വിശ്വസിക്കുകയോ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ആധികാരികത ഉറപ്പുവരുത്തണമെന്ന് അധികൃതർ അറിയിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ 17 മെട്രോ സ്റ്റേഷനുകൾ ഇന്ന് രാവിലെ 7:30 മുതൽ അടുത്ത അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അടച്ചിടുമെന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ. എന്നാൽ രാജീവ് ചൌക്ക്, മാണ്ടി ഹൌസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നിവിടങ്ങളിൽ ഇന്റർചേഞ്ച് സൌകര്യം ലഭ്യമായിരിക്കുമെന്ന് DMRC വ്യക്തമാക്കി. ജന്തർ മന്ദറിൽ നടന്ന പ്രതിഷേധമെന്ന അവകാശവാദത്തോടെ സമൂഹ മാധ്യമത്തിൽ വ്യാപകമായി പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. വൈറലായ വീഡിയോ യഥാർത്ഥത്തിൽ ജഗന്നാഥ്പുരി രഥയാത്രയിലേതാണെന്നും ജന്തർ മന്ദറിലെ പ്രതിഷേധവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. റൊമാനിയയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയൻ പ്രധാനമന്ത്രി ഇലിയെ ബൊലോജാനുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ റൊമാനിയ വ്യാപാര ഫോറത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. വിശദാംശങ്ങളിലേക്ക്.
2: ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന ഘട്ടത്തിലാണ് രാഷ്ട്രപതി ദ്രൌപദി മുർമു റൊമാനിയയിലെ ബുക്കാറസ്റ്റിൽ ഇന്നലെ എത്തിയത്. ബുക്കാറസ്റ്റിലെ കൊട്രോസിനി കൊട്ടാരത്തിൽ ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് രാഷ്ട്രപതിയെ സ്വീകരിച്ചത്. റൊമാനിയൻ പാർലമെന്റ് ഇന്ന് സന്ദർശിക്കുന്ന രാഷ്ട്രപതി സെനറ്റ് പ്രസിഡന്റ്, ചേംബർ ഓഫ് ഡെപ്യൂട്ടീസ് പ്രസിഡന്റ് എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തും. ബുക്കാറസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഇക്കണോമിക് സ്റ്റഡീസ്, നാഷണൽ വില്ലേജ് മ്യൂസിയം എന്നിവിടങ്ങളും ശ്രീമതി മുർമു സന്ദർശിക്കും. ശാസ്ത്ര സാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസം, കായികം എന്നീ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യയും റൊമാനിയയും 3 കരാറുകളിൽ ഒപ്പുവച്ചു. ബുക്കാറസ്റ്റിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും റൊമാനിയൻ പ്രസിഡന്റ് നിക്കോസ് ഡാനും തമ്മിൽ നടന്ന ഉന്നതതല ചർച്ചകൾക്ക് ശേഷമാണ് കരാറുകളിൽ ഒപ്പുവച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും സുതാര്യവും നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതുമായ ബഹുമുഖ വ്യാപാര സംവിധാനമാണ് ഇന്ത്യക്കുള്ളതെന്ന് കേന്ദ്ര വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ. ജനീവയിൽ നടന്ന ലോക വ്യാപാര സംഘടനയിലെ ഇന്ത്യയുടെ 8-ാമത് വ്യാപാര നയ അവലോകനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ താരിഫ് പരിഷ്കാരങ്ങൾ, കസ്റ്റംസ് ലളിതവൽക്കരണ നടപടികൾ, സ്വതന്ത്ര വ്യാപാര കരാർ എന്നിവ ആഭ്യന്തര വികസന ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുമെന്നും ശ്രീ അഗർവാൾ പറഞ്ഞു. ദീർഘദൂര ഉപരിതല വായു മിസൈലായ കുശയുടെ ആദ്യ പരീക്ഷണ പറക്കൽ DRDO വിജയകരമായി പൂർത്തിയാക്കി. ഒഡീഷ തീരത്തുള്ള APJ അബ്ദുൾ കലാം ദ്വീപിൽ നിന്നാണ് പരീക്ഷണ പറക്കൽ നടത്തിയത്. പോർ വിമാനങ്ങൾ, മിസൈലുകൾ, ആളില്ലാ വിമാനങ്ങൾ, വിപുലമായ പരിധിയിലും ഉയരത്തിലുമുള്ള വിവിധതരം വ്യോമ ഭീഷണികളെ നേരിട്ട് നശിപ്പിക്കാൻ കുശ മിസൈൽ സംവിധാനത്തിന് ശേഷിയുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. കേരളത്തിൽ ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിക്കും. ഇതിനായി 1095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. നെല്ല് സംഭരണം, പൊതുവിതരണം എന്നിവയിൽ രാജ്യത്തെ തന്നെ മികച്ച മാതൃകകൾ നേരിട്ട് വിലയിരുത്തുന്നതിനായി മന്ത്രി അനൂപ് ജേക്കബ് ആന്ധ്രാപ്രദേശ് ഭക്ഷ്യമന്ത്രിയുമായി ചർച്ച നടത്തി. വിജയവാഡയിലെത്തിയ മന്ത്രി കർഷക സേവാ കേന്ദ്രവും അരിമില്ലും സന്ദർശിച്ചു. കണ്ണൂർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ പഴക്കമേറിയ കിഴക്കേ ഗോപുരം നവീകരിക്കുന്നതിനുള്ള പ്രവർത്തനം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: പഴക്കം എത്രയെന്ന് നിശ്ചയിക്കാൻ സാധിക്കാത്ത കിഴക്കേ ഗോപുരം മഴയും വെയിലുമേറ്റ് അപകടാവസ്ഥയിലായതിനെ തുടർന്നാണ് പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചത്. വാസ്തുവിദഗ്ധൻ വേഴാപ്പറമ്പ് ചിത്രഭാനു നമ്പൂതിരിയുടെ നിർദ്ദേശപ്രകാരം ഒരു മഹാക്ഷേത്രത്തിന്റെ നിർമ്മാണ വൈദഗ്ധ്യത്തോടെയാണ് ഗോപുരം നവീകരിക്കുക. 8 കോടി രൂപയോളം കിഴക്കേ ഗോപുരം നവീകരിക്കുന്നതിന് ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു ഹെലിപ്പാഡ് ഉൾപ്പെടെയുള്ള പാർക്കിംഗ് സംവിധാനം ആരംഭിക്കാനാണ് ആലോചിക്കുന്നത്.
0: 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമായി. അരീനയിൽ നടന്ന പ്രൌഢ ഗംഭീരമായ ഉദ്ഘാടന ചടങ്ങിൽ ബ്രിട്ടീഷ് രാജ്ഞി കാമില്ലയുടെ സാന്നിധ്യത്തിൽ ചാൾസ് 3-ാമൻ രാജാവ് ഗെയിംസിന് തുടക്കം കുറിച്ചു. 10 ദിവസത്തെ മത്സരങ്ങളിൽ 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. 126 പേരടങ്ങുന്ന ഇന്ത്യൻ സംഘത്തെ ഇന്ത്യൻ പതാകയേന്തിയ മീരാഭായ് ചാനുവും ലോവ്ലിന ബോർഗെയ്ൻഹോനും മാർച്ച് പാസ്റ്റിൽ നയിച്ചു. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ സിംബാബ്വെയെ 7 വിക്കറ്റിനാണ് പരാജയപ്പെടുത്തിയത്. 126 റൺസ് എന്ന വിജയലക്ഷ്യം ഇന്ത്യ 13.2 ഓവറിൽ അനായാസം മറികടന്നു. വൈഭവ് സൂര്യവംശി 19 പന്തിൽ 50 റൺസ് നേടി. പരമ്പരയിലെ 2-ാമത്തെ മത്സരം നാളെ ഹരാരയിൽ നടക്കും. വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും പുതിയ സെക്രട്ടറിമാരെ നിയമിച്ച് കേന്ദ്ര സർക്കാർ. നരേഷ് പാൽ ഗംഗ്വാറാണ് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി. വിനീത് ജോഷിയെ പഞ്ചായത്ത്രാജ് സെക്രട്ടറിയായും TK അനിൽകുമാറിനെ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറിയായും നിയമിച്ചു. കേശവചന്ദ്ര ഖനി മന്ത്രാലയത്തിന്റെയും ചന്ദ്രഭൂഷൺ കുമാർ തൊഴിൽ ഉപജീവന മന്ത്രാലയത്തിന്റെയും സെക്രട്ടറിയാകും. ഇന്ത്യ ഉൾപ്പെടെ 16 രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 10% തീരുവ ഏർപ്പെടുത്തി അമേരിക്ക. നിർബന്ധിത തൊഴിൽ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ഫലപ്രദമായി തടയുന്നതിൽ പരാജയപ്പെട്ട 60 രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ട്രേഡ് ആക്ടിലെ സെക്ഷൻ 301 പ്രകാരമാണ് പുതിയ തീരുവ ഈടാക്കുന്നത്. ഇന്ത്യ, കാനഡ, UK, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കാണ് 10% നിരക്ക് ബാധകമാകുന്നത്. പശ്ചിമേഷ്യൻ സാഹചര്യം രൂക്ഷമായതോടെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ വർധന. ബ്രന്റ് ക്രൂഡ് വില 6.8% ഉയർന്ന് $100, WTI ക്രൂഡ് വില 5.7% ഉയർന്ന് ബാരലിന് $92. ഗുജറാത്തിന്റെ വിവിധ മേഖലകളിൽ കനത്ത മഴ ജനജീവിതത്തെ ബാധിച്ചു. സൂറത്ത്, വൽസാദ് ജില്ലകളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. പൂനെയിലേക്കും കൊങ്കൺ മേഖലയിലേക്കും പോകുന്ന വിനോദസഞ്ചാരികൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശന ശിക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. പരീക്ഷാ ക്രമക്കേട് കേസുകൾ പരിഗണിക്കുന്നതിന് ഫാസ്റ്റ് ട്രാക്ക് കോടതിക്ക് രൂപം നൽകി ഡൽഹി ഹൈക്കോടതി. കേരളത്തിൽ ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ. ദീർഘദൂര ഉപരിതല മിസൈൽ കുശയുടെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കി DRDO. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ.
1: ചരിത്രത്തിൽ കൗതുകങ്ങൾ ധാരാളമുണ്ട്. അത്തരത്തിൽ അത്യപൂർവമായ ചില ചരിത്ര കൗതുകങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ അറിവിന്റെ പാഠപുസ്തകം. 1993 ജൂൺ 20 അമേരിക്കയിലാണ് ലോകത്തെ ഞെട്ടിച്ച ഈ സംഭവം നടക്കുന്നത്. ന്യൂയോർക്ക് സ്വദേശി ജോൺ ബെയിനും ലെറേന ബോബിറ്റും 1989 വിവാഹിതരാകുന്നത്. ലൈംഗിക ഭോഗാസക്തി കൂടിയ ജോൺ നിരന്തരം തന്റെ പങ്കാളിയെ പീഡനത്തിന് വിധേയമാക്കി. സ്വന്തം സുഖം മാത്രം നോക്കുന്ന ജോണിന്റെ പെരുമാറ്റം ബോബിറ്റയെ വിഷാദ രോഗിയാക്കി മാറ്റി. അവർ മാനസിക വിഭ്രാന്തിക്ക് അടിമപ്പെടുകയും അതോടൊപ്പം ഒരു പ്രതികാര ദാഹിയായി മാറുകയും ചെയ്തു. ഒരിക്കൽ ജോണിന്റെ പീഡനം അതിരുവിട്ടപ്പോൾ സഹികെട്ട ലോർനോ ബോബിറ്റ അയാൾ ഉറങ്ങിയ നേരം ഒരു കത്തി ഉപയോഗിച്ച് ജോണിന്റെ ലിംഗം മുറിച്ചെടുത്തു. പ്രതികാരദാഹം തീരാത്ത അവൾ ആ ലിംഗവുമായി കാർ ഓടിച്ചു പോയി. അത് വിജനമായ ഒരു സ്ഥലത്ത് ഉപേക്ഷിച്ചു. പിന്നീട് താൻ ചെയ്തത് മഹാ അപരാധമെന്ന് മനസ്സിലാക്കി പോലീസിൽ സ്വയം തന്നെ വിവരം അറിയിച്ചു. ഒടുവിൽ ശ്രമകരമായ തിരച്ചിലിനൊടുവിൽ ഈ ലിംഗം ഒരു പ്രദേശത്ത് നിന്നും കണ്ടുകിട്ടി. 10 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെ അത് ജോണിൽ തുന്നിച്ചേർക്കുകയും ചെയ്തു. ഇതാണ് പിൽക്കാലത്ത് ചരിത്രത്തിൽ ബോബിറ്റോ സിൻഡ്രോം എന്ന പേരിൽ അറിയപ്പെട്ടത്. ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ ഈ സംഭവം ഭാഷയ്ക്ക് ധാരാളം പദസമ്പത്തുകളാണ് നൽകിയത്. ഇത്തരം സംഭവങ്ങൾ അരങ്ങേറുമ്പോൾ അതിനെ ബോബിറ്റോ മാനിയ എന്ന് വിളിക്കപ്പെട്ടു. ബോബിറ്റോ പണിഷ്മെന്റ്, ബോബിറ്റോ പ്രൊസീജിയർ തുടങ്ങിയ പദങ്ങളും പ്രയോഗത്തിൽ വന്നു. കത്രിക പോലുള്ള വായ്കൊണ്ട് ഇരകളെ ആക്രമിക്കുന്ന ഒരുതരം പുഴുവിന് ബോബിറ്റ് വോം എന്ന പേര് നൽകാൻ കാരണവും മേൽപ്പറഞ്ഞ സംഭവമാണ്. ലോറിനോ ബോബിറ്റോയെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും ഭർത്താവിന്റെ ക്രൂരതയിൽ മാനസികമായി തകർന്ന ഒരാൾ ചെയ്ത കൃത്യമെന്ന നിലയിലും സ്ത്രീ എന്ന പരിഗണനയിലും കോടതി വെറുതെ വിടുകയാണ് ഉണ്ടായത്. കുറച്ചു ദിവസം മാനസിക ആശുപത്രിയിൽ അവരെ പ്രവേശിപ്പിച്ചിരുന്നു. മെഡിക്കൽ ഹിസ്റ്ററിയിൽ ഇത് ബോബിറ്റോ സിൻഡ്രോം എന്ന് ആണ് പിന്നീട് വിളിക്കപ്പെട്ടത്. സഹനത്തിന്റെ അങ്ങേ അറ്റത്ത് നിന്നും ഉടലെടുക്കുന്ന പ്രതികാരത്തിനെയാണ് ഇങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്നത്. ലിംഗം ഛേദിച്ച് കളയുന്ന പ്രക്രിയയെല്ലാം ബോബിറ്റോ സിൻഡ്രോം എന്ന് പറയപ്പെട്ടു. 1995 ഈ പങ്കാളികൾ നിയമപരമായി വിവാഹമോചനം നേടി. ജോൺ പിൽക്കാലത്ത് സംഗീത ബാൻഡുകളുടെയും നീല ചിത്രങ്ങളുടെ അഭിനയത്തിലൂടെയും വാർത്തകളിൽ നിറഞ്ഞു നിന്നു. ബോബിറ്റോ അജ്ഞാത ജീവിതമാണ് നയിച്ചത്. പല സിനിമകൾക്കും ഈ സംഭവം കാരണമായിട്ടുണ്ട്. മലയാളത്തിൽ ഈ കഥയോട് സാമ്യമുള്ള തിരക്കഥയുമായി വന്ന സിനിമയാണ് 22 ഫീമെയിൽ കോട്ടയം എന്നത്. ഇനി മറ്റൊരു ചരിത്ര കൗതുകവും അതോടൊപ്പം മഹത്തായ ഒരു സംഭാവനയും ലോക സമൂഹത്തിന്. അതാണ് ഇന്ത്യയുടെ ആർത്തവ മനുഷ്യൻ അഥവാ പാഡ്മാൻ എന്നറിയപ്പെടുന്ന മനുഷ്യൻ്റേത്. ആർത്തവ സമയത്ത് സഹധർമ്മിണിക്ക് വേണ്ടി സാനിറ്ററി പാഡ് വാങ്ങിയപ്പോഴാണ് തമിഴ്നാട്ടുകാരൻ കോയമ്പത്തൂർ സ്വദേശി അരുണാചലം മുരുകാനന്ദത്തിന് അതിൻ്റെ കൊള്ള വില മനസ്സിലായത്. 10 പൈസ വിലയുള്ള പഞ്ഞുകൊണ്ട് നിർമ്മിച്ച ഒരു പാഡ് അക്കാലത്ത് 4 രൂപയ്ക്കാണ് കമ്പനികൾ വിൽക്കുന്നത്. നാട്ടിൻപുറങ്ങളിൽ മിക്ക സ്ത്രീകളും അക്കാലത്ത് പീരിയഡ് സമയത്ത് പഴന്തുണികളും പഴയ പേപ്പറുകളുമാണ് ഉപയോഗിച്ചിരുന്നത്. ഇക്കണക്കിന് പോയാൽ സ്ത്രീകൾക്ക് ഇതിൽ നിന്നും മോചനം നേടാനാകില്ലെന്ന് മുരുകാനന്ദത്തിന് മനസ്സിലായി. മാത്രമല്ല ഇതൊരു ആരോഗ്യ പ്രശ്നം കൂടിയാണെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടു. ഈ ചിന്തയിൽ നിന്നാണ് വെറും 9ാം ക്ലാസ്സുകാരൻ മുരുകാനന്ദം തനിക്ക് എന്തുകൊണ്ട് ഇത് ഉണ്ടാക്കിക്കൂടാ എന്ന ആലോചനയിലെത്തിയത്. അയാൾ കടയിൽ നിന്നും മെറ്റീരിയൽ വാങ്ങി പാഡുകൾ ഉണ്ടാക്കി ആദ്യം ഭാര്യയ്ക്ക് കൊടുത്തു. ഉപയോഗിച്ച് അഭിപ്രായം പറയാൻ പറഞ്ഞു. ആർത്തവ കാലം വരെ കാത്തു നിൽക്കാൻ അവർ പറഞ്ഞു. മാത്രമല്ല, പ്രോത്സാഹനപരമായ സമീപനമല്ലായിരുന്നു മുരുകാനന്ദത്തിൻ്റെ ഭാര്യയുടേത്. ഗ്രാമത്തിലെ മറ്റ് സ്ത്രീകളെ മുരുകാനന്ദൻ പിന്നീട് സമീപിച്ചു. ആർത്തവം സ്വന്തം ഭർത്താവിനോട് പോലും പറയാതെ ഒളിച്ചു വയ്ക്കുന്ന അവർ അന്യപുരുഷനോട് ഇത്തരം കാര്യങ്ങൾ പങ്കുവയ്ക്കുമോ? അവർ മുരുകാനന്ദത്തിനെ പരിഹസിക്കുകയും അവഹേളിക്കുകയും ചെയ്തു. മറ്റ് മാർഗമില്ലാതെ സ്വയം തന്നെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു മുരുകാനന്ദം. ഫുട്ബോൾ ബ്ലാഡർ കൊണ്ട് കൃത്രിമ ഗർഭപാത്രമുണ്ടാക്കി അതിൽ ആട്ടിൻ ചോര നിറച്ച് അത് അരയിൽ കെട്ടി. പിന്നീട് അതിൽ ദോരമിട്ട് രക്തം ഇറ്റിച്ച് താഴെ താൻ ഉണ്ടാക്കിയ പാട് വെച്ചു. അങ്ങനെ പാടിന്റെ ഗുണമേന്മ പരിശോധിച്ചു. മുരുകാനന്ദത്തിന്റെ പ്രവൃത്തികൾ അറിഞ്ഞ നാട്ടുകാർ അയാളെ ഭ്രാന്തൻ എന്നും ലൈംഗിക രോഗിയെന്നും വിളിച്ചു. അമ്മയ്ക്കും ഭാര്യയ്ക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. വീട് മുഴുവൻ സാനിറ്ററി പാടുമായുള്ള പരീക്ഷണം അവരും വെറുത്തു. നിവൃത്തിയില്ലാതെ അവസാനം ഭാര്യയും അമ്മയും മുരുകാനന്ദത്തിനെ ഉപേക്ഷിച്ചു പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഗ്രാമത്തിൽ നിന്ന് തന്നെ നാട്ടുകാർ അയാളെ പുറത്താക്കി. ഇത്തരം പ്രതിസന്ധികളൊന്നും പക്ഷേ ലക്ഷ്യത്തിൽ നിന്നും മുരുകാനന്ദത്തെ പിന്തിരിപ്പിച്ചില്ല. അചഞ്ചലമായ ലക്ഷ്യബോധമായിരുന്നു അയാളെ നയിച്ചത്. നാട്ടുകാർ കോമാളിയാക്കിയപ്പോഴും കൂക്കി വിളിച്ചപ്പോഴും അയാൾ ചിരിച്ചു. തന്റെ നാപ്കിൻ പരീക്ഷണം വിജയിച്ചപ്പോൾ മുരുകാനന്ദത്തിന്റെ അടുത്ത ലക്ഷ്യം ഇത് നിർമ്മിക്കാനുള്ള ഒരു മിഷൻ ഉണ്ടാക്കുക എന്നതായി. അയാൾ സാനിറ്ററി നാപ്കിൻ നിർമ്മിക്കുന്ന പല കമ്പനികളിലും പോയി കണ്ട് മിഷനുകളെ കുറിച്ച് പഠിച്ചു. സ്വന്തമായി ഒരു ചിലവ് കുറഞ്ഞ മിഷൻ നിർമ്മിക്കാനായി അടുത്ത ശ്രമം തുടങ്ങി. അതൊരു വെല്ലുവിളിയായിരുന്നു. പരീക്ഷണങ്ങളും പഠനങ്ങളും തുടർന്നുകൊണ്ടിരുന്നു. അവസാനം അതിൽ മുരുകാനന്ദം വിജയിച്ചു. അങ്ങനെ കുറഞ്ഞ ചിലവിൽ സാനിറ്ററി പാഡുകൾ ഉണ്ടാക്കുന്ന മിഷന്റെ പേറ്റന്റ് ആദ്യത്തെ വ്യക്തിയായി മുരുകാനന്ദൻ മാറി. ഒന്നര മാസം കൊണ്ട് 250 ഇത്തരം മിഷനുകൾ അദ്ദേഹം ഉണ്ടാക്കി. വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ചിലവ് കുറഞ്ഞ പാഡുണ്ടാക്കുന്ന യൂണിറ്റുകൾ തുടങ്ങി അദ്ദേഹം. വൈകാതെ ഇന്ത്യയിലെ 20 സംസ്ഥാനങ്ങളിൽ 1000 ഗ്രാമങ്ങളിലേക്ക് അത് നീണ്ടു. സാനിറ്ററി പാഡ് ചിലവ് കുറഞ്ഞ രീതിയിൽ നിർമ്മിക്കുക മാത്രമല്ല, തന്റെ കണ്ടുപിടുത്തത്തിന്റെ സഹായത്തോടെ ഗ്രാമീണ മേഖലയിൽ സ്ത്രീകളുടെ സ്വയം തൊഴിൽ തുടങ്ങുക എന്നത് കൂടിയായിരുന്നു ലക്ഷ്യം. മുരുകാനന്ദത്തിന്റെ ഈ ലക്ഷ്യം അവസാനം അതിന്റെ വിജയത്തിലേക്ക് തന്നെ എത്തി. പുസ്തക പാഡ് കമ്പനികളെ മറികടന്ന് വിപണിയിൽ വിജയക്കൊടി നാട്ടി മുരുകാനന്ദം. സാമ്പത്തികവും സന്തോഷവും ഒരുമിച്ച് അയാളെ തേടി വന്നു. അതോടെ പോയ ഭാര്യയും അമ്മയും തിരിച്ചു വന്നു. 2014 ടൈം മാഗസിൻ ലോകത്തെ സ്വാധീനിച്ച 100 ഒരാളായി മുരുകാനന്ദനെ തിരഞ്ഞെടുത്തു. 2016 രാജ്യം പത്മശ്രീ നൽകി അയാളെ ആദരിച്ചു. 2018 മുരുകാനന്ദത്തിന്റെ ജീവിതകഥ ബോളിവുഡിന്റെ സ്ക്രീനിലും എത്തി. നിശ്ചയ ദാർഢ്യം കൊണ്ട് മാത്രം ജീവിത വിജയം നേടിയ ആളാണ് അരുണാചലം മുരുകാനന്ദം. കൊണ്ട് 1961 കോയമ്പത്തൂരിലാണ് ഇദ്ദേഹം ജനിച്ചത്. ഇന്ന് അദ്ദേഹം ഒരു ലക്ഷാധിപതിയും കോടീശ്വരനുമാണ് എന്നുള്ളതാണ് വസ്തുത. അപ്പോഴും സാധാരണ ജനങ്ങളെ അദ്ദേഹം മറന്നിട്ടില്ല. ഇപ്പോഴും ഈ രംഗത്ത് അത് ശക്തമായി തന്നെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇനി ലോകപ്രശസ്തരായ ചില അപസ്മാര രോഗികളെ കുറിച്ചാണ്. ലോകത്ത് ഏറ്റവും അധികം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു രോഗമാണ് അപസ്മാരം. ഈ രോഗത്തെപ്പറ്റിയുള്ള മിഥ്യാധാരണയും ഏറെയാണ്. തലച്ചോറിനുള്ളിൽ പ്രത്യക്ഷപ്പെടുന്ന അസാധാരണമായ ചില ഇലക്ട്രിക്കൽ തരംഗങ്ങളാണ് ഈ രോഗത്തിന് കാരണമാകുന്നത്. തലച്ചോറിനുള്ളിൽ ഉണ്ടാകുന്ന ഏതു തരം ക്ഷതവും ഈ രോഗത്തിന് കാരണമാകാം. ജനിതകമായ കാരണവുമാകാം. ഇത് മസ്തിഷ്ക രോഗമായതിനാൽ ഈ രോഗമുള്ളവർ ബുദ്ധിശക്തിയിൽ വളരെ പിറകെയായിരിക്കുമെന്നാണ് പൊതുവെ കരുതുന്നത്. എന്നാൽ അങ്ങനെയല്ല. ലോക ജനതയെ നിയന്ത്രിച്ച പലരും അപസ്മാര രോഗികൾ ആയിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ജൂലിയസ് സീസർ, ലെനിൻ,

0: സോക്രട്ടീസ്, ആൽഫർഡ് നൊബെയിൽ, വിൻസെന്റ് വാൻഗോഗ് തുടങ്ങി അനേകം വ്യത്യസ്ത മേഖലയിൽപ്പെട്ട പ്രതിഭകൾ അപസ്മാര രോഗികളായിരുന്നു. തങ്ങളുടെ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർ കൂടിയാണ് ഇവരൊക്കെ. രോഗത്തെ മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുകയും ശരിയായി ചികിത്സയും കിട്ടിയാൽ രോഗത്തെ അതിജീവിക്കാമെന്നാണ് ഇത് നമുക്ക് കാണിച്ചു തരുന്നത്. എല്ലാ വർഷവും മാർച്ച് 26 ലോക അപസ്മാര ദിനമായി ആചരിക്കുന്നുണ്ട്. ഇനി മറ്റൊരു രസകരമായ ചരിത്ര കൗതുകത്തോടുകൂടി അറിവിൻ്റെ പാഠപുസ്തകം അവസാനിപ്പിക്കാം. മരണശേഷം കൊള്ളസംഘം തട്ടിക്കൊണ്ടുപോയ ചരിത്രമാണ് ഈ മഹാനടൻ്റേത്. ആരുടേത്? അതാണ് രസകരം. ചാർലി ചാപ്ലിൻ്റെതാണ് അത്. അബ്രപാളിയിൽ പ്രേക്ഷകരെ ചിരിപ്പിച്ചു കൊന്ന ചാപ്ലിൻ മരണശേഷവും നാട്ടുകാരെ ചിരിപ്പിച്ചു എന്നാണ് ഈ വാർത്ത കേട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഓണ ചാപ്ലിൻ തന്നെ പിന്നീട് പറഞ്ഞത്. ജീവിച്ചിരിക്കുമ്പോൾ സാധാരണ വിലപേശി പണം സമ്പാദിക്കാൻ തസ്കര സംഘം ശ്രമിക്കുന്നത് സ്വാഭാവികമാണല്ലോ. പക്ഷേ ഇത് നേരെ തിരിച്ചാണ്. അതാണ് ഇതിൻ്റെ കൗതുകകരമായ വസ്തുത. 1977 ക്രിസ്മസ് ദിവസമാണ് ചാർലി ചാപ്ലിൻ നിര്യാതനായത്. 2 മാസം കഴിഞ്ഞ് മാർച്ച് 2 അടക്കം ചെയ്ത ശവപ്പെട്ടി ജനീവ തടാകത്തിന് സമീപത്ത് നിന്നും കാണാതായത്. ആക്രമികളുടെ ലക്ഷ്യം വിലപേശി പണം സമ്പാദിക്കുക എന്നത് തന്നെയായിരുന്നു. പക്ഷേ ഭാര്യ ഈ സംഭവം ചിരിച്ചു തള്ളി. ഒരു പൈസയും തരില്ലെന്ന് അവർ പറഞ്ഞു. പക്ഷേ പോലീസിന് വിടാൻ പറ്റുമോ? ലോകത്തെ പ്രശസ്ത നടന്റെ ഭൗതിക ശരീരമാണ് അപഹരിക്കപ്പെട്ടിരിക്കുന്നത്. പോലീസിന് നാണക്കേടുണ്ടാക്കിയ സംഭവം കൂടിയായിരുന്നു ഇത്. ഏതായാലും സംഭവം നടന്ന് 11 ശേഷം പ്രതികളെ പോലീസ് പിടികൂടി. 2 പ്രതികൾ. വേഗം പണക്കാരാകാൻ വേണ്ടിയായിരുന്നുവെന്ന് അവർ കുറ്റസമ്മതം നടത്തി. കോടതി 2 ശിക്ഷിച്ചു. തിരിച്ചു കിട്ടിയ ചാപ്ലിൻ്റെ ഭൗതിക ശരീരം ഭാര്യ വീണ്ടും അടക്കം ചെയ്തു. 6 കനമുള്ള ശക്തമായ കോൺക്രീറ്റിനുള്ളിലാണ് പിന്നെ അടക്കം ചെയ്തത്. ഒരു കർഷകന്റെ ഭൂമിയിൽ അവരറിയാതെയാണ് ഈ കവർച്ച സംഘം അന്ന് ചാപ്ലിൻ്റെ ശവപ്പെട്ടി സൂക്ഷിച്ചിരുന്നത്. പോലീസ് അന്വേഷിച്ചെത്തുമ്പോഴാണ് പാവം കർഷകൻ പോലും അറിയുന്നത്. ചരിത്രത്തിൽ ഇതിന് സമാനമായ മറ്റൊരു സംഭവവും ഉണ്ടായിട്ടുണ്ട്. അത് അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കന്റെ ശവശരീരം തട്ടിക്കൊണ്ടുപോയ കഥയാണ്. ഇവിടെയും കവർച്ചക്കാർ സർക്കാരുമായി വിലപേശിയത് പോലീസ് വളരെ വേഗം തന്നെ പ്രതികളെ പിടികൂടി കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ എബ്രഹാം ലിങ്കന്റെ ശവശരീരവും പിന്നീട് 2 അടക്കം ചെയ്യുകയാണ് ചെയ്തത്. എന്തായാലും ഈ 2 സംഭവവും വളരെ രസകരമാണ്. അതോടൊപ്പം ചരിത്രത്തിലെ അത്യപൂർവമായ കൗതുകവുമാണ്. പക്ഷേ ഈ 2 സംഭവത്തിലും കവർച്ചക്കാർക്ക് അവരുടെ ലക്ഷ്യം നിറവേറ്റാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത. അവർ ആഗ്രഹിച്ചത് ഈ മൃതശരീരങ്ങൾ കൊണ്ട് വിലപേശാമെന്നായിരുന്നു. പക്ഷേ അത് നടന്നില്ല. പോലീസിന്റെ ഇടപെടൽ മൂലം പ്രതികളെ പിടികൂടുകയും അവരെ നിയമത്തിന് മുന്നിൽ എത്തിച്ച് ശിക്ഷ വാങ്ങിക്കൊടുക്കാനും പോലീസിന് കഴിഞ്ഞു. ചരിത്രത്തിലെ ചില അപൂർവതകളെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ വലിയശാല രാജു, അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ.
1: ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം.
2: വിസ്മയ കാഴ്ചകൾ, ലോകത്തിലെ അത്ഭുതം നിറഞ്ഞ പ്രകൃതി സൗന്ദര്യ വിസ്മയ കാഴ്ചകളെ കുറിച്ച് അറിയുവാൻ എല്ലാ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 8:20 പുനഃപ്രക്ഷേപണം രാത്രി 7 വിസ്മയ കാഴ്ചകൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർസലസ് എം.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിലുകൾ ഇപ്പോൾ ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാൻ കരിക്കോൾ. സാങ്കേതിക സഹായം ബോണി ജെ ബേസി.
2: ലൈഫ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഖാൻ കരിക്കോൾ. ഈഗോയും മസ്തിഷ്ക ഘടനയും അതേക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഇത് ഈ പരിപാടിയുടെ രണ്ടാം ഭാഗമാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു വില്ലനുണ്ട്. എന്താണെന്നല്ലേ, ഈഗോ അല്ലെങ്കിൽ അഹംഭാവം. പല നല്ല ബന്ധങ്ങളും തകർന്നു പോകാൻ ഈ ഒരൊറ്റ കാരണം മതിയെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. എന്നാൽ ഈഗോ എന്നത് വെറും ഒരു സ്വഭാവദൂഷ്യമൊന്നുമല്ല. നമ്മൾ മനഃപൂർവ്വം മറ്റുള്ളവരോട് കാട്ടുന്ന ഒരു ഭാവവുമല്ല. അതിന്റെ പിന്നിൽ വളരെ വ്യക്തമായ ഒരു ശാസ്ത്രമുണ്ട്. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. നമ്മുടെ തലച്ചോറിന്റെ മുൻഭാഗമാണ് ഇതിന് കാരണമാകുന്നത്. അതായത് ഫ്രണ്ടൽ ലോബ് എന്ന് വിളിക്കുന്ന ഈ ഭാഗമാണ് നമ്മുടെ ചിന്തകളെയും പെരുമാറ്റങ്ങളെയും തീരുമാനങ്ങളെയും ഒക്കെ പൂർണ്ണമായി നിയന്ത്രിക്കുന്നത്. പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ ആർലിൻ ബെൻസിഗറുടെ പഠനപ്രകാരം ഓരോ മനുഷ്യനും ജനിക്കുമ്പോൾ തന്നെ തലച്ചോറിന്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തിന് മുൻഗണന അല്ലെങ്കിൽ കൂടുതൽ ശേഷി ഉള്ളവർ ആയിരിക്കും, അല്ലെങ്കിൽ ശേഷി ഉണ്ടായിരിക്കും. മനുഷ്യരുടെ ചിന്താഗതികൾ വ്യത്യസ്തമാണ്. ഇതുകൊണ്ടാണ് ചിലർ എന്തിലും ഏതിലും യുക്തിയും ലാഭനഷ്ടങ്ങളും മാത്രം ചിന്തിക്കുന്നത്. ചിലർ അങ്ങനെ ചിന്തിക്കും. മറ്റു ചിലരാണെങ്കിലോ വികാരങ്ങൾക്കും സ്നേഹത്തിനും പ്രാധാന്യം നൽകും. വേറെ ചിലരാണെങ്കിലോ നിയമങ്ങളും ക്രമങ്ങളും കൃത്യമായി പാലിച്ച് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു. യഥാർത്ഥ പ്രശ്നം തുടങ്ങുന്നത് എവിടെയാണ്? ഒരു വ്യക്തി തന്റെ സ്വാഭാവികമായ മസ്തിഷ്ക മുൻഗണനകൾക്ക് വിരുദ്ധമായി സാഹചര്യങ്ങളുടെയോ കുടുംബത്തിന്റെയോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തെ സമ്മർദ്ദത്തിന്റെയോ കാരണം കൊണ്ട് ദീർഘകാലം ജീവിക്കേണ്ടി വരുമ്പോഴാണ് ഈ വില്ലൻ ജനിക്കുന്നത്. ഇത് തലച്ചോറിൽ കടുത്ത മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നു. സ്വന്തം തനിമ മറച്ചുവെച്ച് മറ്റൊരാളായി ജീവിക്കാൻ ശ്രമിക്കുന്ന ഈ അവസ്ഥയിൽ ബെൻസിഗർ സിദ്ധാന്തത്തിൽ ഒരു കാര്യം ഇതിന് പറയും. ഫോൾസിംഗ് എന്താണെന്ന് മനസ്സിലായില്ല? ഒരു ലളിതമായ ഉദാഹരണത്തിലൂടെ ഇത് മനസ്സിലാക്കാം. ഇടംകൈ ശീലമുള്ള ഒരു കൊച്ചുകുട്ടിയെ നമ്മൾ നിർബന്ധിച്ച് വലം കൈ കൊണ്ട് എഴുതിക്കുമ്പോൾ ആ കുട്ടിക്കുണ്ടാകുന്ന മാനസിക അസ്വസ്ഥതയും ദേഷ്യവും ഒന്ന് ആലോചിച്ചു നോക്കിയാട്ടെ. അതുപോലെ ഒരു അവസ്ഥയാണിത്. കഠിനമായ ഈ മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുമ്പോൾ തലച്ചോർ സ്വയം പ്രതിരോധിക്കാൻ വേണ്ടി ഒരു കവചം തീർക്കും. ഈ സംരക്ഷണ കവചമാണ് പലപ്പോഴും മറ്റുള്ളവരോടുള്ള കടുംപിടുത്തമായും കടുത്ത ഈഗോ ആയും പുറത്തു വരുന്നത്. ഈഗോ വ്യക്തിബന്ധങ്ങളിൽ വലിയ ആഘാതം ഉണ്ടാക്കും. ഈ അവസ്ഥയിലുള്ള വ്യക്തികൾ പിന്നീട് സ്വന്തം വീക്ഷണങ്ങളിൽ മാത്രം ഉറച്ചു നിൽക്കുകയും എന്നെ മനസ്സിലാക്കാൻ ഇവിടെ ആരുമില്ല എന്ന തെറ്റായ ചിന്തയിലേക്ക് സ്വയം ചുരുങ്ങുകയും ചെയ്യും. ഇത് കുടുംബത്തിലും സൗഹൃദങ്ങളിലും വലിയ വിള്ളലുകൾ വീഴ്ത്തുന്നു. പരസ്പരം പൊരുത്തപ്പെടാൻ കഴിയാത്ത വിധം മനുഷ്യരെ അകറ്റാൻ ഈ മാനസികാവസ്ഥ കാരണമാകുന്നു. ഓർക്കുക, ഈഗോ എന്നതൊരു രോഗമല്ല, അതൊരു അലാറമാണ്. നമ്മൾ നമ്മുടെ യഥാർത്ഥ സ്വഭാവത്തിൽ നിന്നകന്ന് കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് ഇപ്പോൾ ജീവിക്കുന്നത് എന്ന് തലച്ചോർ നമുക്ക് തരുന്ന ഒരു മുന്നറിയിപ്പ് സൂചനയാണ്. സ്വാഭാവികത നഷ്ടപ്പെടുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഓഫീസിലോ സമൂഹത്തിലോ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഒരു കൃത്രിമ മുഖം മൂടി അണിയുമ്പോൾ ആ മാനസിക സമ്മർദ്ദം മുഴുവൻ നമ്മൾ വീട്ടിലെത്തുമ്പോൾ നമ്മുടെ പങ്കാളിയോടും മക്കളോടും ഈഗോ ആയി തീർക്കുന്നു. ഇത് മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള വിമുഖതയുണ്ടാക്കുന്നു. ഉള്ളിൽ ഈഗോ വളരുമ്പോൾ തലച്ചോറിന്റെ ചിന്താശേഷി ചുരുങ്ങുകയും ഞാൻ പറയുന്നത് മാത്രം മാത്രമാണ് ശരി, മറ്റുള്ളവരെല്ലാം തെറ്റാണ് എന്ന പിടിവാശിയിലേക്ക് വ്യക്തികൾ മാറുകയും ചെയ്യും. ഇത് മറ്റൊരു ഉദാഹരണത്തിലൂടെ ഞാൻ വ്യക്തമാക്കാം. ഒരു കുടുംബത്തിൽ ഭർത്താവ് എപ്പോഴും യുക്തിക്ക് പ്രാധാന്യം നൽകുന്ന ആളും ഭാര്യ വികാരങ്ങൾക്കും ബന്ധങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന ആളുമാണെന്ന് കരുതുക. അവിടെ ഭർത്താവ് തന്റെ ഈഗോ കാരണം ഭാര്യയുടെ സങ്കടങ്ങളെയും ആവശ്യങ്ങളെയും വെറും അനാവശ്യ കാര്യങ്ങളായി തള്ളിക്കളയുമ്പോൾ ആ ബന്ധത്തിലെ ആശയവിനിമയം പൂർണ്ണമായി തകരുന്നു. പരസ്പരം കേൾക്കാൻ ഇവർക്ക് കഴിയാതെ പോകുന്നു. ഇതിനുള്ള യഥാർത്ഥ പരിഹാരം കൗതുകത്തിലാണ് ഇരിക്കുന്നത്, അതായത് ക്യൂരിയോസിറ്റിയിലാണ് ഇരിക്കുന്നത്. ഈഗോയെ മാറ്റാൻ ഏറ്റവും നല്ല മനഃശാസ്ത്രപരമായ വഴി മറ്റുള്ളവരോട് കൗതുകം കാണിക്കുക എന്നതാണ്. നമ്മുടെ ചിന്തകളെ ശീലിപ്പിക്കുക എന്നതാണ് ഇതിൽ പ്രധാനം. പങ്കാളിയോ സുഹൃത്തോ ഒരു കാര്യം പറയുമ്പോൾ അതിനെ ഉടൻ തന്നെ എതിർക്കുന്നതിന് മുമ്പ് അവർ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചിന്തിച്ചത് എന്ന് ചിന്തിക്കാൻ നമ്മുടെ തലച്ചോറിനെ പരുവപ്പെടുത്തണം. അവരന്റെ വികാരങ്ങളെയും കാഴ്ചപ്പാടുകളെയും കൂടി അറിയാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ അഹംഭാവത്തിന്റെ മതിൽക്കെട്ടുകൾ തനിയെ തകരും. അത് നമ്മുടെ യഥാർത്ഥ ലെഗസി അല്ലെങ്കിൽ വ്യക്തിത്വം എന്താണെന്ന് തിരിച്ചറിയാനും സഹായകരമാകും. അപ്പോ ശ്രോതാക്കളെ, നിങ്ങൾക്ക് ഞാനൊരു സന്ദേശം തരട്ടെ. ജീവിതത്തിൽ ജയിക്കാൻ വേണ്ടി മാത്രം വാദിക്കാതെ ബന്ധങ്ങൾ നിലനിർത്താൻ വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് ഒരിക്കലും ഒരു തോൽവിയായി കണക്കാക്കരുത്. മറിച്ച് അത് നമ്മുടെ തലച്ചോറിനെ ആരോഗ്യത്തോടെ നിലനിർത്തുന്നതിനുള്ള വഴിയാണെന്ന് കൂടി അറിയുക. ഈഗോയെ കുറിച്ച് കൂടുതൽ അറിയാനും മാറ്റിയെടുക്കാനും ഇനി വരുന്ന ഭാഗങ്ങൾ കേൾക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായവും രേഖപ്പെടുത്തണം. എന്താ സമ്മതമല്ലേ? അടുത്ത ദിവസം ഇതേ സമയം ഈ പരിപാടിക്കായി കാത്തിരിക്കുക. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ഞാൻ നിങ്ങളുടെ ഖാൻ കരിക്കൂർ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ് 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി എം എസ്. പരവൂർ പൂതക്കുളം ചെമ്പകശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിസ്റ്ററി, എക്കണോമിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നീ വിഷയങ്ങളിൽ അധ്യാപക നിയമനത്തിനുള്ള അഭിമുഖം 7 ഓഗസ്റ്റ് രാവിലെ 11 സ്കൂളിൽ നടക്കുമെന്ന് ജോയിന്റ് മാനേജർ അറിയിച്ചു. തിരുവനന്തപുരം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റിൽ MBA ബാച്ചിലേക്ക് പ്രവേശനത്തിന് നാളെ രാവിലെ 10 മുതൽ കിക്മ ക്യാമ്പസിൽ അഭിമുഖം നടത്തും. സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ആശ്രിതർക്കും ഫിഷറീസ് സ്കോളർഷിപ്പിന് അർഹതയുള്ള വിദ്യാർത്ഥികൾക്കും സീറ്റ് സംവരണമുണ്ട്. SSC ST OEC വിദ്യാർത്ഥികൾക്ക് ഫീസ് ആനുകൂല്യവും ലഭിക്കും. യോഗ്യത 50% മാർക്കിൽ കുറയാതെയുള്ള ബിരുദം. കേരള കശുവണ്ടി തൊഴിലാളി ആശ്വാസ ക്ഷേമനിധി ബോർഡ് മുഖേന 2026 ജനുവരിക്ക് മുൻപ് ക്ഷേമ പെൻഷൻ ലഭിച്ചു തുടങ്ങിയവർ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. അക്ഷയ കേന്ദ്രം മുഖേന ബയോമെട്രിക് രീതിയിൽ സെപ്റ്റംബർ 30 വരെ മസ്റ്ററിംഗ് നടത്താം. മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന പ്രിന്റൌട്ട് സഹിതം ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസുകളിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്ക് മാത്രമേ നിശ്ചിത കാലാവധിക്ക് ശേഷം പെൻഷൻ വിതരണം നടത്തുകയുള്ളൂ. കെൽട്രോൺ നടത്തുന്ന DCA മോണ്ടിസോറി സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഡാറ്റാ സയൻസ് ആൻഡ് AI, ലോജിസ്റ്റിക്സ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിന്റനൻസ്, വേർഡ് പ്രോസസിംഗ് ആൻഡ് ഡാറ്റ എൻട്രി, ഫയർ ആൻഡ് സേഫ്റ്റി അക്കൌണ്ടിംഗ് കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ ബന്ധപ്പെടാൻ 10 76 എന്ന ടോൾ ഫ്രീ നമ്പറാണ് ഉപയോഗിക്കേണ്ടത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ തെറ്റായ വിവരം ഉൾപ്പെടുത്തി നടത്തുന്ന പ്രചാരണത്തിൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പരാതി പരിഹാര സെൽ അറിയിച്ചു. ചന്ദനത്തോപ്പ് സർക്കാർ ബേസിക് ട്രെയിനിംഗ് സെന്ററിൽ ഭിന്നശേഷി, ST, വനിതാ ടെക്നിക്കൽ സ്കൂൾ, ഓഫൺ, ജുവനൈൽ എന്നീ സംവരണ വിഭാഗത്തിലെ ഒഴിവുള്ള ITI സീറ്റുകളിലേക്ക് അപേക്ഷിക്കാം. യോഗ്യത SSLC. അവസാന തീയതി ഈ മാസം 27. ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഇന്നു മുതൽ വിതരണം ചെയ്യും. കേരള സർക്കാരിന്റെ ടൂറിസം വകുപ്പിന് കീഴിലുള്ള ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊല്ലം 1 വർഷത്തെ ഫുഡ് പ്രൊട്ടക്ഷൻ കോഴ്സിലേക്കും ഫുഡ് ആൻഡ് ബെവറേജ് സർവീസ് കോഴ്സിലേക്കും സ്പോട്ട് അഡ്മിഷൻ തുടരുന്നു. +2 വിജയിച്ച വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. SC ST OEC വിഭാഗക്കാർക്ക് ഫീസ് പൂർണ്ണമായും സൌജന്യം. OBC ജനറൽ കാറ്റഗറി EW സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് വരുമാന പരിധിക്ക് വിധേയമായി ഫീസ് ആനുകൂല്യവും ലഭിക്കും. ഹോട്ടൽ മാനേജ്മെന്റ് രംഗത്ത് മികച്ച തൊഴിൽ നേടാൻ അവസരങ്ങൾ. ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കടപ്പാക്കട TKDM സ്കൂൾ ക്യാമ്പസ്, കൊല്ലം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0474276635. മറ്റൊരു നമ്പർ 9072216937. ബിഷപ്പ് ബെൻസിഗർ ഹോസ്പിറ്റൽ, മൗണ്ട് കാർമൽ റോഡ്, തങ്കശ്ശേരി സ്പെറൻസയിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഈവനിംഗ് OPD ലഭ്യമാണ്. ജനറൽ മെഡിസിൻ ഡോക്ടറുടെ പരിശോധന, സാധാരണ രോഗികളുടെ സമഗ്ര ചികിത്സ, ലാബ് പരിശോധനയ്ക്കുള്ള സാമ്പിൾ ശേഖരണം, ഫാർമസി സേവനം, രക്തസമ്മർദ്ദം, പ്രമേയം തുടങ്ങിയ ആരോഗ്യ പരിശോധനകൾ തുടങ്ങിയ സേവനങ്ങൾ ലഭ്യമാണ്. രാവിലെ 7 മണി മുതൽ ലാബ് സാമ്പിൾ ശേഖരണ സൌകര്യവും വൈകുന്നേരം റിസൾട്ട് ഡോക്ടറെ കാണിക്കാനുള്ള സൌകര്യവും ലഭ്യമാണ്. ഹോം കെയർ സർവീസുകൾക്കായി വിളിക്കേണ്ട നമ്പർ 9495927700. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0474278584. തങ്കശ്ശേരി ഇൻഫന്റ് ജീസസ് കത്തീഡ്രൽ ഹാളിൽ July 26 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ സൌജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു. ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ, HbA1c, ECG, ബോൺ മിനറൽ ഡെൻസിറ്റി തുടങ്ങിയ സേവനങ്ങൾ ലഭ്യമാണ്. കൂടാതെ ഓർത്തോ, പീഡിയാട്രിക്, ENT, ജനറൽ മെഡിസിൻ തുടങ്ങിയ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0474275700. അടുത്ത 2 ദിവസം ബാങ്ക് അവധിയായതിനാൽ ഇടപാടുകൾ ഇന്ന് നടത്തണമെന്ന് അറിയിക്കുന്നു. കടപ്പാക്കട ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിൽ കാലായിൽ, KP സ്റ്റീൽ, കുഴിക്കാനം, കന്നിമേൽചേരി, ക്വാളിറ്റി ബ്രെഡ്, ഗാന്ധിനഗർ, ലക്ഷ്മണ നഗർ, ആലയിൽ, കായൽവാരം, ഉപാസന നഗർ, ക്രേവൺ, അനാർട്ട്, ഫോർമാൻ എന്നിവിടങ്ങളിൽ 9 മുതൽ 5 വരെ വൈദ്യുതി മുടങ്ങും. ഇതോടുകൂടി അറിയിപ്പുകൾ സമാപിക്കുന്നു. നമസ്കാരം.

0: ഓണം മാറ്റി വെക്കേണ്ട. കൊല്ലത്തെ മാരുതിയുടെ ഏക അംഗീകൃത ഡീലറായ പള്ളിമുക്ക് സാരഥിയിൽ അവിശ്വസനീയമായ വിലക്കുറവ്.
1: ഓൾട്ടോ ഇപ്പോൾ വെറും 2.99 ലക്ഷം രൂപ മുതൽ, വാഗണോ 4.39 ലക്ഷം രൂപ മുതൽ.
0: വിവിധ മോഡലുകൾക്ക് 1 ലക്ഷം രൂപ വരെയുള്ള ഓഫറുകൾ. കൂടാതെ നിലവിലുള്ള വാഹനം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 50,000 രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ബോണസും ലഭ്യമാണ്.
1: ഓണം ഓഫറുകൾ ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. ഉറപ്പായ സമ്മാനങ്ങൾ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സ്വന്തമാക്കൂ.
0: ട്രോളി ബാഗുകൾ,
1: ബമ്പർ സമ്മാനമായി പ്രീതി മിക്സി ഗ്രൈൻഡർ,
0: കൂടാതെ മെഗാ സമ്മാനമായി 1 പവൻ സ്വർണ നാണയവും നിങ്ങളെ കാത്തിരിക്കുന്നു.
1: ഇനി വൈകിക്കേണ്ട, ഇന്ന് തന്നെ സന്ദർശിക്കൂ.
0: സാരഥി ഓട്ടോ കാർസ്, പള്ളിമുക്ക്, കൊല്ലം.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്
0: 9847198471.
1: ഈ കർക്കിടകത്തിൽ ശരീരബലവും രോഗപ്രതിരോധ ശേഷിയും നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രിയിലൂടെ വീണ്ടെടുക്കാം.
0: ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ ആകർഷകമായ ഡിസ്കൗണ്ടുകളോടെ പ്രത്യേക കർക്കിടക ചികിത്സാ പാക്കേജുകൾ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു.
1: 5 ദിവസത്തെ പാക്കേജ് വെറും 6,499 രൂപയ്ക്ക്,
0: 7 ദിവസത്തെ പാക്കേജ് 8,999 രൂപയ്ക്ക്,
1: 10 ദിവസത്തെ പാക്കേജ് 12,499 രൂപയ്ക്ക്,
0: 14 ദിവസത്തെ പാക്കേജ് 17,999 രൂപയ്ക്ക്.
1: ഓർത്തോപെഡിക്, ന്യൂറോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, പ്രസവാനന്തര ചികിത്സകൾ, വെയിറ്റ് ലോസ്, സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ എന്നിവയും ഹെൽത്ത് ഇൻഷുറൻസ് സൗകര്യവും ലഭ്യമാണ്.
0: ആരോഗ്യപൂർണമായ ഒരു കർക്കിടകത്തിനായി ഇന്ന് തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക
0: 8182950477. ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര, PO, കൊല്ലം.
2: സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
3: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
2: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.

ലോകത്തിലെ പ്രകൃതിദത്തമായ വിസ്മയ കാഴ്ചകളുടെ 117 ഭാഗം. ലോകത്തിലെ ഏറ്റവും വജ്രസമർത്ഥമായ ഖനികൾ സൗത്ത് ആഫ്രിക്കയിലെ കിംബർലിക്കുള്ളിൽ 8 കിലോമീറ്റർ വിസ്തീർണത്തിനാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ആ വജ്രഖനികളിൽ ഒന്ന് സന്ദർശിക്കാം. അതിനോടൊപ്പം അവിടുത്തെ വജ്രവിശേഷങ്ങളും നമുക്ക് കേൾക്കാം. ലോകത്തിലെ ഡയമണ്ട് ക്യാപിറ്റൽ, വജ്ര തലസ്ഥാനമായി അറിയപ്പെടുന്നത് സൗത്ത് ആഫ്രിക്കയിലെ കിംബർലി എന്ന സ്ഥലമാണ്. ലോകത്തിൽ വച്ച് ഏറ്റവും വജ്രസമർത്ഥമായ ഖനികൾ കിംബർലിക്കുള്ളിൽ 8 കിലോമീറ്റർ വിസ്തീർണത്തിലാണ് കിടക്കുന്നത്. അവ കിംബർലി, ഡിബേഴ്സ്, വെസൽട്ടൺ, ഡ്യൂട്ടോയിസ് പാൻ, ബുൾ 14 എന്നീ ഖനികളാണ്. ആദ്യം വജ്രം കണ്ടതിനെ പറ്റി 2 കഥകളുണ്ട്. ഒരു കർഷകൻ നിലം ഉഴുതുകൊണ്ടിരിക്കുമ്പോൾ മിന്നിത്തിളങ്ങുന്ന ഒരു കല്ല് കിട്ടി. ഇതാണ് ഒരു കഥ. മറ്റൊരു കഥ, ഒരു കുട്ടി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിളങ്ങുന്ന ഒരു കല്ല് കിട്ടി. ഏത് കഥ ശരിയായാലും 1869 വജ്രത്തിന് വേണ്ടിയുള്ള ആൾക്കാരുടെ തള്ളു തുടങ്ങി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വജ്രം ശേഖരിക്കുവാൻ വേണ്ടി എത്തി. അങ്ങനെ തെക്കേ ആഫ്രിക്ക ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഡയമണ്ട്സ് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം എന്ന് അംഗീകരിക്കപ്പെട്ടു. ഇന്ന് കിംബർലി പഴയകാല ഖനനത്തിന്റെ അതിമനോഹരമായ ഒരു സ്മാരകമായി അവശേഷിക്കുന്നു. 1915 കിംബർലിയിലെ വജ്രഖനനം നിർത്തിവെച്ചു. അതിനുശേഷം ഈ ഖനന സ്ഥലം ഒരു തുറസായ പുരാവസ്തു സംരക്ഷണ കേന്ദ്രമായി സൂക്ഷിക്കുന്നു. കിംബർലി പട്ടണത്തിനകത്ത് തന്നെ ഉള്ള ഒരു ഖനന കേന്ദ്രത്തെ സ്നേഹത്തോടുകൂടി വിളിക്കുന്നത് ബിഗ് ഹോൾ, അതായത് വലിയ കുഴി എന്നാണ്. വളരെ അർത്ഥവത്തായ ഒരു പേരാണിത്. കാരണം മനുഷ്യർ ഖനനത്തിന് വേണ്ടി ഉണ്ടാക്കിയ കുഴികളിൽ ഏറ്റവും വലുതാണിത്. ദൂരക്കാഴ്ചകൾ കാണുവാനുള്ള നിരീക്ഷണ പ്ലാറ്റ്ഫോമിൽ നിന്നും നോക്കുമ്പോൾ 500 മീറ്റർ വീതിയുള്ള അഗാധമായ ഒരു കുഴി കാണുവാൻ സാധിക്കും. അതിന്റെ തുറന്ന കുഴിഭാഗം 400 മീറ്റർ താഴ്ചയിലും അവിടെ നിന്നും ഖനന ആവശ്യത്തിനുള്ള യന്ത്രദിണ്ണുകൾ, അതായത് ഷാപ്പ്, 1200 മീറ്റർ താഴേക്ക് പോകുന്നുണ്ട്. കിംബർലിയിൽ ഖനനം തുടങ്ങി 1 കൊല്ലത്തിനകം 14.5 ദശലക്ഷം കാരറ്റിന്റെ വജ്രം ഖനനം ചെയ്തെടുത്തു. ഏകദേശം 2.7 ദശലക്ഷം ടൺ ഭാരമുള്ള കല്ലും മണ്ണും ഖനനത്തിന്റെ ഭാഗമായി മാറ്റേണ്ടി വന്നു. ഭൂമിയുടെ അടിത്തട്ടിലുള്ള കല്ലുകളും മറ്റു വസ്തുക്കളുമൊക്കെ ഉരുകി തെളിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾ ഒരു ദീർഘ വൃത്താകൃതിയിലുള്ള വഴിയിലൂടെ കയറിയെത്തി വീതി കുറഞ്ഞ ഒരു പൂക്കക്കുഴലൂടെ കടന്ന് ഡയമണ്ട് പൈപ്സ് എന്നറിയപ്പെടുന്ന ഒരു രേഖയിൽ ഭൂമിശാസ്ത്രപരമായി ഉണ്ടായ ഈ വജ്ര ശേഖരങ്ങൾ കാണപ്പെടുന്നു. ഈ ഡയമണ്ട് പൈപ്പ് ഭൂമിശാസ്ത്രജ്ഞന്മാർ കണക്കാക്കുന്നത് പുരാതന കാലത്തെ 70 മുതൽ 130 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായ അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ അവശിഷ്ടങ്ങൾ ഈ ഡയമണ്ട് പൈപ്പിൽ ശേഖരിക്കപ്പെട്ട് വജ്രമായി മാറി എന്നാണ്. പിൽക്കാലത്ത് അഗ്നിപർവ്വത കോണുകൾ ഇല്ലാതാകുകയും ഡയമണ്ട് പൈപ്പ് വേർതിരിച്ച് കാണപ്പെടുകയും ചെയ്തു. വജ്രങ്ങൾ അടങ്ങിയിരിക്കുന്ന പാറക്കല്ലുകൾ അറിയപ്പെടുന്നത് കിംബർലൈറ്റ് എന്നും ഡയമണ്ട് പൈപ്സിനെ കിംബർലൈറ്റിക് എന്നും അറിയപ്പെടുന്നു. വജ്രമടങ്ങിയ പാറകളുടെ, അതായത് കിംബർലൈറ്റിന്റെ പുറംഭാഗം കാലാവസ്ഥയുടെ പ്രവർത്തന ഫലമായി വ്യത്യാസം വരികയും കട്ടി കുറഞ്ഞ് യെല്ലോ ഗ്രൗണ്ട് എന്നറിയപ്പെടുന്ന ഒരു വസ്തുവായി മാറുകയും ചെയ്യുന്നു. അതിനകത്താണ് ഡയമണ്ട്സ് വളരെ എളുപ്പത്തിൽ യെല്ലോ ഗ്രൗണ്ട് കഴുകിക്കളഞ്ഞ് ഡയമണ്ട് വേർതിരിച്ചെടുക്കുവാൻ സാധിക്കുന്നു. ഡയമണ്ട് പൈപ്സിനുള്ളിൽ കാലാവസ്ഥയുടെ പ്രവർത്തനത്തിൽ നിന്നും കിംബർലൈറ്റ് സുരക്ഷിതമാണ്. അതുകൊണ്ട് വജ്രമടങ്ങിയ പാറ കിംബർലൈറ്റ് കട്ടിയുള്ളതും നീല നിറത്തിലുമായി ഇരിക്കും. ഇത് ബ്ലൂ ഗാഡ് എന്നറിയപ്പെടുന്നു. ഇത് ഖനനം ചെയ്ത് പൊട്ടിച്ച് കഴുകി വിലയേറിയ വജ്രം വേർതിരിച്ചെടുക്കാം. ബിഗ് ഹോളിനകത്തുണ്ടായിരുന്ന പാറകൾ 100 കിലോമീറ്റർ താഴ്ചയിലുണ്ടായിരുന്ന കിംബർലൈറ്റ് പാറകളാണ്. അത് ഭൂമിയിലെ പ്രതലത്തിലേക്ക് വന്നത് അഗ്നിപർവ്വത വിസ്

0: സ്വപ്നത്തിലൂടെയാണ്. അങ്ങനെ വിലപിടിപ്പുള്ള വജ്രങ്ങളുടെ ഒരു വൻ ശേഖരം ഭൂമിയുടെ പ്രതലത്തിലേക്ക് എത്തി. അതാണ് കിംബർലി. അടുത്ത ദിവസം നമുക്ക് പടിഞ്ഞാറ് സെയ്റയും കിഴക്ക് റുവാൻഡയും അതിനിടയിൽ കിബു തടാകവും അഗ്നിപർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട് 90 കിലോമീറ്റർ നീളത്തിലും 50 കിലോമീറ്റർ വീതിയിലും ശരാശരി 200 മീറ്റർ ആഴത്തിലുമുള്ള കിബു തടാകം എങ്ങനെയാണ് ഉണ്ടായതെന്ന് കേൾക്കാം.
1: റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് വിസ്മയ കാഴ്ചകൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ മാർസലസ് എം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.

0: Kollam Supreme 1 gram designer jewelry, Trivandrum, Kollam, Ernakulam, Alappi and Calicut.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
2: കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
3: Greetings time.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകൾക്ക് അറിയിക്കാനുള്ള സമയം ദാ തുടങ്ങുകയാണ്. ഇനി 9 മണിയുടെ സമയമുണ്ട്. പെട്ടെന്ന് ഫോൺ എടുത്ത് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0474293111. ഇനി മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809901311. ഓക്കെ, അപ്പോ ജൂലൈ 24 വെള്ളിയാഴ്ച പ്രിയ ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി എം എസ്. ആദ്യത്തെ കോളിലേക്ക് പോവാണ്, നോക്കാം ആരാണെന്ന്. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഹലോ, ഗുഡ് മോർണിംഗ് ആന്റി.
0: ഇതാരാ ഇത്?
1: ദക്ഷിക്ക.
0: ദക്ഷിക്ക് മോനെ, ഇന്ന് ആർക്ക് ആശംസ പറയുന്നേ? എല്ലാവർക്കും ആശംസ പറഞ്ഞിരിക്കാം. ഓക്കെ, സന്തോഷം കേട്ടോ. അടുത്ത കോളിലേക്ക് പോകുന്നു, നോക്കാം ആരാണെന്ന്. ഹലോ
2: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
2: ജലജമ്മയാണേ, അതിജീവനം. പിന്നെ ഇന്ന് ഇവിടെ രണ്ട് മക്കളുമാരുടെ ജന്മനാള് നടത്തുവാണേ.
0: ഓക്കെ,
2: പേരും അമ്മയ്ക്കും എല്ലാം മറന്നുപോയി. അവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും 100 ആശംസകൾ മോളെ.
0: അമ്മയ്ക്ക് ഒരുപാട് ആശംസകൾ കേട്ടോ.
2: ഓ, സന്തോഷം മക്കളെ,
0: ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ. ഓക്കെ, കുഞ്ഞുങ്ങൾക്ക് ആശംസകൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയ ഫോണിംഗ് പ്രോഗ്രാമാണ്. വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്ത കോൾ. ഹലോ.
3: ആ ഹലോ മോളെ ലക്ഷ്മി, ഞാൻ ചന്ദ്രിക അമ്മയാണ്.
0: ചന്ദ്രിക അമ്മ പറയൂ.
3: ആ, ഇന്ന് പിന്നെ നമ്മുടെ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന നമ്മുടെ ആർ ജെ ഫിലോമണിക്ക് എന്റെ ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ ആശംസകൾ
0: നേരുന്നു. ശരി, സന്തോഷം ചന്ദ്രിക അമ്മ. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ആർ ജെ ഫിലോമിനയ്ക്ക് കമ്മ്യൂണിറ്റി റേഡിയോ പെൻസിന്റെ 1000 ജന്മദിന ആശംസകൾ കേട്ടോ. ഓക്കെ, അടുത്ത കോളിലേക്ക് പോകുന്നു, നോക്കാം ആരാണെന്ന്. ഹലോ
4: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്.
4: ഞാൻ പട്ടത്തായിരുന്നു ജയലക്ഷ്മി.
0: പറയൂ, ആർക്കാണ് ആശംസ?
4: എന്റെ ആങ്ങളയുടെ ജന്മനാളാണ്. അയാൾക്കൊരു വിഷസ് പറയണം.
0: പറയാലോ.
4: അണ്ണന്റെ പേര് കന്ദകൃഷ്ണൻ.
0: കന്ദകൃഷ്ണൻ. ഓക്കെ,
4: ഹാപ്പി ബർത്ത്ഡേ അണ്ണ
0: കന്ദകൃഷ്ണൻ. ചേട്ടന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിന്റെ 1000 ജന്മദിന ആശംസകൾ.
4: ഓക്കെ, താങ്ക്യൂ,
0: സന്തോഷം വിളിച്ചതിൽ. അടുത്ത കോളിലേക്ക് പോവാണ്, നോക്കാം ആരാണെന്ന്. കിട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം. ഹലോ
5: ഹലോ മോളെ, ഗുഡ് മോർണിംഗ് ഉണ്ട്.
0: ഗുഡ് മോർണിംഗ് ഉണ്ട്.
5: എന്റെ വലിയ മോളുടെ ബർത്ത്ഡേ മോളെ ഇന്ന്.
0: ആണോ, വലിയ മോളുടെ പേരെന്താ?
5: ധന്യ.
0: ധന്യക്ക് ആശംസ പറഞ്ഞോ ജനജി ചേച്ചി.
5: എന്റെ ധന്യമോക്ക് അച്ഛന്റെ അമ്മയുടെയും 100 ബർത്ത്ഡേ ആശംസകള്. പിന്നെ നമ്മുടെ പിനോമിന മോൾക്കും 1000 ബർത്ത്ഡേ ആശംസകൾ.
0: ഓക്കെ, അപ്പൊ ധന്യമോൾക്ക് കമ്മ്യൂണിറ്റി റേഡിയോ. ഓക്കെ, സന്തോഷം. ധന്യക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിന്റെ 1000 ജന്മദിന ആശംസകൾ കേട്ടോ ചേച്ചി. സന്തോഷം വിളിച്ചതിൽ. അടുത്ത കോൾ ഉണ്ട്. ഹലോ
6: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
6: മോർണിംഗ്.
0: ഇതാരാണ്?
6: എന്റെ പേര് വിജയലക്ഷ്മണൻ.
0: ആരാണ്?
6: വിജയലക്ഷ്മണൻ.
0: വിജയലക്ഷ്മണൻ.
6: അതെ.
0: ഓ, സന്തോഷം. ഓക്കെ, ആർക്കാണ് ആശംസ?
6: എന്റെ വൈഫ്.
0: വൈഫിന്റെ
6: പേര്
0: ശ്രീലത.
6: അതെ,
0: ആശംസ പറഞ്ഞോളൂ. ഓക്കെ, ഇപ്പോ ശ്രീലത ചേച്ചി കമ്മ്യൂണിറ്റി ഇവന്റ്സിന്റെ 1000 ജന്മദിന ആശംസകൾ. അടുത്ത കോളിലേക്ക് പോകുന്നു, നോക്കാം ആരാണെന്ന്. ഹലോ
7: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
7: ശ്രീലക്ഷ്മി, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ഇതാരാ?
7: ഞാൻ ബിൻബാലക്കിരിയെന്നും വിശ്വേശ്വരിയെ വിളിക്കുന്നത്.
0: പറയൂ, ഇന്ന് ആർക്കാ ആശംസ?
7: എന്റെ ആങ്ങളയുടെ 2 മക്കളെ ഇരട്ടകളാണ്. ഒന്ന് നവ്യ സാഗർ, ഒന്ന് ദിവ്യ സാഗർ.
0: നവ്യ സാഗർ, ദിവ്യ സാഗർ.
7: അതെ, രണ്ടുപേർക്കും അപ്പയുടെ 1000 ജന്മദിനാശംസകൾ.
0: രണ്ടുപേർക്കും കമ്മ്യൂണിറ്റി റേഡിയോ പെൻസിന്റെ 1000 ജന്മദിനാശംസകൾ കേട്ടോ. സന്തോഷം വിളിച്ചതിൽ. അടുത്ത കോളിലേക്ക് പോവാണ്, നോക്കാം ആരാണെന്ന്. ഹലോ
8: ഹലോ, ഗുഡ് മോർണിംഗ്. കുട്ടി,
0: ഗുഡ് മോർണിംഗ്.
8: എന്റെ പ്രിയപ്പെട്ട ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ ആണ്. ഷാനവാസ് ഖാൻ.
0: നൂർജഹാൻ ചേച്ചിയുടെ പ്രിയപ്പെട്ട ചേട്ടന് 1000, ഷാനവാസ് ചേട്ടന് 1000 ജന്മദിനാശംസകൾ.
8: പിന്നെ അത് കൂടാതെ പിന്നെ നമ്മുടെ പിലോക്കുട്ടിക്കും ധന്യക്കൊക്കെ 1000 ബർത്ത്ഡേ ആശംസ.
0: ശരി, എന്തായാലും നൂർജഹാൻ ചേച്ചി ഒരു അടിപൊളി ഒരു ആശംസ ഹസ്ബൻഡിന്
8: പറഞ്ഞേ.
0: ഓക്കെ നൂർജഹാൻ ചേച്ചി, സന്തോഷം വിളിച്ചതിൽ. അപ്പോ അടുത്ത കോളിലേക്ക് പോകുന്നു, നോക്കാം ആരാണെന്ന്. ഹലോ
9: ഹലോ,
0: ഗുഡ് മോർണിംഗ്. നമസ്കാരം. ഇതാരാണ്?
9: മായ, തിരുമുല്ലാവാരം.
0: മായ ചേച്ചി പറയൂ.
10: പിന്നെ നമ്മുടെ മുളങ്കാലത്ത് വിളിക്കുന്ന ബേബി ചേച്ചി ഡിലേറ്റിംഗ് ബർത്ത്ഡേ ആശംസകളുമായിരുന്നു. പിന്നെ നമ്മുടെ ആർ ജെ ആയ നമ്മുടെ പുലോമിനിക്ക് ഞാൻ ബർത്ത്ഡേ ആശംസ, കന്യക്ക് അതീജീവനത്തിൽ നടത്തുന്ന ആ കുഞ്ഞുങ്ങൾക്കും ആ അമ്മയ്ക്ക് ഞാൻ ആശംസകൾ, ശ്രീലക്ഷ്മിക്ക് നല്ലൊരു
0: സന്തോഷം ചേച്ചി. അപ്പൊ വീണ്ടും നമുക്ക് അടുത്ത ഒരു കോളിലേക്ക് പോവാം. നോക്കാം ആരാണെന്ന്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. ഹലോ,
11: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
11: ഞാൻ
0: ചേച്ചി പറയൂ. ചേച്ചി,
11: നമ്മുടെ പ്രിയപ്പെട്ട നൂർജഹാന്റെ ചേട്ടൻ എന്റെ ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ ആശംസകൾ, അതുപോലെ ഫിലോമിനയ്ക്ക് എന്റെ ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ ആശംസകൾ. പിന്നെ ഇന്നലെ എന്റെ ചേച്ചിയുടെ മോന്റെ കുഞ്ഞിന്റെ പേരിടിയിലായിരുന്നു ബിജോ മേഘ ദമ്പതികളുടെ നിബിഷ മോളുടെ പേര്.
0: ബിബിഷ,
11: നിബിക്ക, നിബിക്ക,
0: നിമിഷ
11: എന്ന
0: ശരി ശരി. അപ്പൊ മോൾക്കും ആശംസകൾ. കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം ആണ്. വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്ത കോളിലേക്ക് പോകുന്നു. ഹലോ,
12: ഹലോ,
0: ഹലോ.
12: മോളെ പേര് നിന്നും കൃഷ്ണ ചേച്ചിയാണ്.
0: കൃഷ്ണ ചേച്ചി പറയൂ. ചേച്ചി,
12: മോക്കൊരു നല്ല പുല്ലരി നേരുന്നു.
0: ഓക്കേ,
12: നമ്മളെ നൂർജഹാന്റെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി നൂർജഹാന്റെ ചേട്ടനെയും ഷാനവാസം ചേട്ടനെയും എന്റെ എന്റെ കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ ആശംസകൾ നേരുന്നു. നമ്മളെ ഫിലോമിനയ്ക്കും ചേച്ചിയുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. ധന്യ മോക്കും ആശംസകൾ നേരുന്നു. ഇവർക്ക് മൂന്ന് പേർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. മോക്കൊരു നല്ല പുലരിയും നേരുന്നു.
0: ഓക്കേ കൃഷ്ണ ചേച്ചി, സന്തോഷം. അടുത്ത കോളിലേക്ക് പോവാണ്. നോക്കാം ആരാണെന്ന്. ഹലോ,
13: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ആ ഗുഡ് മോർണിംഗ്, ഇത് ആരാണ്? ഇത് ആർക്കാണ് ആശംസ?
13: എന്റെ മോന്റെ എന്റെ കൊച്ചുമോന്റെ അഞ്ചാമത്തെ ജന്മദിനമായിരുന്നു.
0: ശരി, എന്താ മോന്റെ പേര്?
13: അദ്വൈത്.
0: അദ്വൈത്, ആശംസ പറഞ്ഞോ കേട്ടോ. ഞാൻ പറഞ്ഞാ മതി. അപ്പൊ ഓക്കെ, അഞ്ചാം പിറന്നാൾ ആഘോഷിക്കുന്ന അദ്വൈത് മോന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികന്റെ 1000 ജന്മദിന ആശംസകൾ. ഓക്കെ, സന്തോഷം വിളിച്ചതിൽ. വീണ്ടും നമ്മൾ അടുത്ത ഒരു കോളിലേക്ക് പോകുന്നു. കാമാരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് ആരാണ്? രമയമ്മ പറയോ. അമ്മ,
14: ഇന്ന് നമ്മുടെ നൂർജഹാന്റെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ ആണ്. അദ്ദേഹത്തിന് ഒരു ബർത്ത്ഡേ, പിന്നെ നമ്മുടെ ഫിലോമിന മോള് ബർത്ത്ഡേ ആണ്.
0: അതെ,
14: ആ മോക്കും അടിപൊളി ഒരു ഹാപ്പി ബർത്ത്ഡേ. മോക്കും നല്ലൊരു ദിവസം.
0: സന്തോഷം, സന്തോഷം രമയമ്മ. വീണ്ടും നമ്മൾ അടുത്തൊരു കോളിലേക്കാണ് പോകുന്നത്. നോക്കാം ആരാണെന്ന്. ഹലോ,
15: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
15: ഗുഡ് മോർണിംഗ് മിസ്സിനി.
0: ഇതാരായത്?
15: ഞാൻ രാജി പട്ടരുമക്കൾ.
0: പറയൂ രാജി ചേച്ചി.
15: രണ്ടു മൂന്ന് പേർക്ക് ആശംസകൾ പറയാനുണ്ട്. ഞാൻ ഒരുപാട് നാൾ കൂടിയാണ് വിളിക്കുന്നത്.
0: പറഞ്ഞോളൂ.
15: ഒന്ന്, ഹാവ് എ നൈസ് ഡേ.
0: എനിക്ക് താങ്ക് യു.
15: ദെൻ എന്റെ മോളുടെ ഇന്റിമേറ്റ് ഫ്രണ്ടായ സോനയുടെയും അലന്റെയും കല്യാണമാണ് നാളെ. അവർക്ക് രണ്ടുപേർക്കും എന്റെ ഹൃദയം നിറഞ്ഞ എന്റെ മോളുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അർപ്പിക്കുന്നു. ദെൻ നമ്മുടെ നൂർജഹാൻ ചേച്ചി, ചേച്ചിയാണ് അനീറ്റയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും എനിക്ക് റേഡിയോയിൽ നിന്ന് കിട്ടിയ എന്റെ ഒരു നല്ല സുഹൃത്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നൂർജഹാന്റെ ഹസ്ബൻഡ് ഷാജഹാൻ ചേട്ടൻ, എന്റെ എന്റെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ
0: ആശംസകൾ.
15: ഒരാൾ കൂടെ ഉണ്ട്. അയ്യോ, ആരായിരുന്നു? സോറി. ഇനി ഇന്ന് ബർത്ത്ഡേയും പിന്നെ വിവാഹ വാർഷികവും ഒക്കെ ആഘോഷിക്കുന്ന എല്ലാവർക്കും എന്റെ ഹൃദയത്തിൽ നിന്നും എന്റെ എന്റെ കുടുംബത്തിന്റെയും ആശംസകൾ അർപ്പിക്കുന്നു. ഒരാളെ ഓർമ്മയുണ്ട്, ഫിലോമിന.
0: സോറി,
15: ഞാൻ ഓർത്തെടുക്കുമായിരുന്നു. ഓക്കെ, ഫിലോമിനയ്ക്കും ഒരു ഹാപ്പി ബർത്ത്ഡേ.
0: ഓക്കെ ചേച്ചി, സന്തോഷം. അപ്പൊ വിളിച്ചതിൽ. കേട്ടുകൊണ്ടിരിക്കുന്ന ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. ഇനി നമ്മൾ അടിപൊളി ഒരു ഗാനം കേൾക്കാൻ പോവാണ്. ഗാനം വരുന്ന സമയത്ത് മെസ്സേജ് അയച്ചോളൂ. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809901311.

0: ഈ ഓണം മാറ്റിവെക്കേണ്ട. കൊല്ലത്തെ മാരുതിയുടെ ഏക അംഗീകൃത ഡീലറായ പള്ളിമുക്ക് സാരഥിയിൽ അവിശ്വസനീയമായ വിലക്കുറവ്.
1: ഓൾട്ടോ ഇപ്പോൾ വെറും 2.99 ലക്ഷം രൂപ മുതൽ, വാഗണോ 4.39 ലക്ഷം രൂപ മുതൽ.
0: വിവിധ മോഡലുകൾക്ക് 1 ലക്ഷം രൂപ വരെയുള്ള ഓഫറുകൾ. കൂടാതെ നിലവിലുള്ള വാഹനം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 50,000 രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ബോണസും ലഭ്യമാണ്.
1: ഓണം ഓഫറുകൾ ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. ഉറപ്പായ സമ്മാനങ്ങൾ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സ്വന്തമാക്കൂ.
0: ട്രോളി ബാഗുകൾ,
1: ബമ്പർ സമ്മാനമായി പ്രീതി മിക്സി ഗ്രൈൻഡർ,
0: കൂടാതെ മെഗാ സമ്മാനമായി 1 പവൻ സ്വർണ നാണയവും നിങ്ങളെ കാത്തിരിക്കുന്നു.
1: ഇനി വൈകിക്കേണ്ട, ഇന്ന് തന്നെ സന്ദർശിക്കൂ.
0: സാരഥി ഓട്ടോ കാർസ്, പള്ളിമുക്ക്, കൊല്ലം.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്
0: 9847198471.
2: 2026 New Kia Seltos

0: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
1: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
2: ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ പ്രതികരിക്കുവാനും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ വിളിക്കൂ ജനശബ്ദത്തിലേക്ക്. വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ 10 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.
3: ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസി 107.8 ഗ്രീറ്റിംഗ്സ് ടൈം, തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. സമയം 8 മണി കഴിഞ്ഞ് 48:30 ആയിട്ടുണ്ട്. ഇനി മെസ്സേജ് അയക്കാൻ കുറച്ച് സമയങ്ങളേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ കേട്ടോ, കാരണം ഒരുപാട് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്. 8:50 ശേഷം ഞാൻ മെസ്സേജ് എല്ലാം വായിക്കുന്നതായിരിക്കും. ഇപ്പൊ നമ്മളൊരു കോളിലേക്ക് പോവാണ്, നോക്കാം ആരാണെന്ന്.
4: ഹലോ
3: ഹലോ,
4: മോളെ നമ്മുടെ ഫിലോവിനെ പോയിക്കോട്ടെ, അടിപൊളി ബർത്ത്ഡേ പറഞ്ഞുതരാം. പിന്നെ നമ്മളെ ഷാനവാസ് ചേട്ടനെ ഒരു കേക്കോട് കൂടിയുള്ള ബർത്ത്ഡേ രണ്ടുപേർക്കും പറഞ്ഞുതരാം.
3: രണ്ടുപേർത്തും പറഞ്ഞേക്കാം കേട്ടോ.
4: മോള് പറഞ്ഞുതരാം.
3: രണ്ടുപേർക്കും സുഖമാണ്.
4: വരാത്ത എന്താ കടെ?
3: വരാം കേട്ടോ. ഓക്കെ ചേച്ചി, സന്തോഷം. അപ്പൊ ബിനു ചേച്ചിയാണ് ആശംസ അറിയിച്ചിരിക്കുന്നത്. നമ്മൾ അടുത്തൊരു കോളിലേക്ക് പോവാണ്, നോക്കാം ആരാണെന്ന്. ഹലോ
5: ഹലോ, ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി കുട്ടി.
3: ഗുഡ് മോർണിംഗ്.
5: ഇന്ന് എന്റെ മാമന്റെ മോടെ വെഡിങ് ആനിവേഴ്സറിയാ.
3: ഓക്കെ.
5: ഉമാദേവിയും ശിവൻകുട്ടി.
3: ഓക്കെ.
5: അവർക്ക് രണ്ടുപേർക്കും 1000 വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നു. പിന്നെ അതിന്റെ കൂടെ എന്റെ ഫിലോമിന കുട്ടി 1000 ജന്മദിനാശംസകൾ
3: പറഞ്ഞേക്ക. അപ്പോ പേര്, മറ്റു പേരെന്തായിരുന്നു രണ്ടുപേരുടെ പേര് പറഞ്ഞത്?
5: ഉമാദേവിയും ശിവൻകുട്ടി.
3: ഉമാദേവി, ശിവൻകുട്ടി, രണ്ടുപേർക്കും കമ്മ്യൂണി റേഡിയോ ബെൻസിന്റെ വിവാഹവാർഷിക ആശംസകൾ കേട്ടോ.
5: താങ്ക് യു.
3: ഓക്കെ, സന്തോഷം വിളിച്ചതിൽ. അടുത്ത കോളിലേക്ക് പോകുന്നു. ഹലോ
6: ഹലോ, ശ്രീലക്ഷ്മി മോളെ.
3: എന്തോ
6: അമ്മയ്ക്ക് മനസ്സിലായോ?
3: ശ്യാമളയമ്മയാണോ?
6: ആന്ന് മക്കളെ
3: പറഞ്ഞു ശ്യാമളയമ്മ.
6: ഇല്ലേ എന്റെ പ്രിയപ്പെട്ട നൂർജഹാന്റെ ബർത്ത്ഡേ അല്ലേ മക്കളായിരുന്ന്?
3: നൂർജഹാൻ ചേച്ചിയുടെ ഭർത്താവിന്റെ ബർത്ത്ഡേ ആണ്.
6: ബർത്ത്ഡേ രണ്ടുപേർക്കും എന്റെ ആശംസകൾ.
3: ഓക്കെ, സന്തോഷം കേട്ടോ വിളിച്ചതിൽ. അടുത്ത കോളിലേക്ക് പോവാണ്. ഈ കോളിന് ശേഷം നമ്മൾ മെസ്സേജ് വായിക്കുന്നതായിരിക്കും. മെസ്സേജ് അയക്കാനുള്ള സമയവും കഴിഞ്ഞിരിക്കുന്നു. ഹലോ
7: ഹലോ
3: ഹലോ, ഗുഡ്
7: മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്.
7: ഇത്ര ചേച്ചി ഞാൻ കുരുപ്പഴം ഒത്തിരി ദിവസം കൂടി ഫോൺ കയ്യിലെടുത്ത്, ഫോണിൽ കാശില്ലാന്ന് സുഖമില്ലായിരുന്നു.
3: ആണോ?
7: മഹാദേവൻ മോളെ കുടുംബത്തെയും സന്തോഷിപ്പിക്കട്ടെ എന്നും അനുഗ്രഹം ഉണ്ടാകട്ടെ. പിന്നെ നമ്മളെ പ്രിയപ്പെട്ട നൂർജഹാന്റെ ഭർത്താവ് ഷാനവാസോ, ഷാനവാസിനും പിന്നെ നമ്മളെ ജലജിച്ചിട മോള് ധന്യക്കും പിന്നെ നമ്മളെ ഫിലോമിന മോക്കും നല്ലൊരു ഹൃദയത്തിൽ പോലും ആശംസകൾ, നൂറ് ആശംസകൾ അവർ കൊള്ളാൻ കഴിയട്ടെ. പുലരി, നല്ലൊരു പുലരി.
3: സന്തോഷം ചിത്ര ചേച്ചി. ചേച്ചി സുഖമാണ്? ചേച്ചി സുഖമായിരിക്കുന്നു കേട്ടോ. ഓക്കെ, ചേച്ചിക്ക് ആശംസകൾ. അപ്പോ ഞാൻ ആദ്യത്തെ മെസ്സേജിലേക്ക് ഒന്ന് പോകുവാണ്, ശേഷം അടുത്ത കോൾ എടുക്കാം. ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി, ഞാൻ അബുദാബിയിൽ നിന്നും ജയശ്രീ ചേച്ചിയാണ്. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഫിലോമിനയ്ക്ക് എന്റെയും കുടുംബത്തിന്റെയും ജന്മദിന ആശംസകൾ, അതുപോലെ ഇന്ന് ബർത്ത്ഡേ വിവാഹവാർഷികം ആഘോഷിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ 1000 ആശംസകൾ അറിയിച്ചിരിക്കുന്നത് ജയശ്രീ ചേച്ചി അബുദാബിയിൽ നിന്നും കേട്ടോ. സന്തോഷം ജയശ്രീ ചേച്ചി. അപ്പൊ അടുത്തൊരു കോളിലേക്ക് പോവാണ്, നോക്കാമാരാണെന്ന്. ഹലോ
8: ഹലോ
3: ഹലോ, ഗുഡ് മോർണിംഗ്.
8: ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി.
3: ഗുഡ് മോർണിംഗ് ചേച്ചി, ഇത് ആരാണ്?
8: ഗീത ചേച്ചിയാ.
3: ഗീത ചേച്ചി, ഇന്ന് ആർക്കാണ് ആശംസ?
8: ഇന്ന് എന്റെ സഹോദരന്റെ മകന്റെ ബർത്ത്ഡേ ആണ്.
3: പേര് പറയോ?
8: മോന്റെ പേര് കണ്ണൻ.
3: കണ്ണൻ ആശംസ പറഞ്ഞോ.
8: കണ്ണന് ഗീതപ്പച്ചിയുടെയും കുടുംബത്തിന്റെയും 100 ബർത്ത്ഡേ ആശംസകളും റേഡിയോ ബെൻസർ വഴിയും പറയണം കേട്ടോ.
3: ഓക്കെ, കണ്ണൻ കമ്മിങ് റേഡിയോ ബെൻസിന്റെ 1000 ജന്മദിനാശംസകൾ ചേച്ചി, സന്തോഷം വിളിച്ചതിൽ. അപ്പൊ അടുത്ത മെസ്സേജ്, ഹാപ്പി ബർത്ത്ഡേ ഫിലോമിന, ധന്യ ഷാനവാസ്. സുരേഷേട്ടൻ കടപ്പാക്കടയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സന്തോഷം സുരേഷേട്ട. അടുത്തൊരു മെസ്സേജ് കൂടെ വായിച്ചിട്ട് അടുത്തൊരു കോൾ എടുക്കാം. ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി, ഞാൻ ബീന. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഫിലോമിന, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഓക്കെ, ബീന ചേച്ചിയാണ് ആശംസ അറിയിച്ചിരിക്കുന്ന ഫിലോമിനയ്ക്ക്, സന്തോഷം. അപ്പൊ അടുത്തൊരു കോളിലേക്ക് പോവാണ്, നോക്കാം ആരാണെന്ന്. ഹലോ, കോൾ കട്ടായിരിക്കുന്നു, മറ്റൊരു കോൾ എത്തിയിട്ടുണ്ട്, നോക്കട്ടെ ആരാണെന്ന്. ഹലോ,
9: ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി.
3: ഗുഡ് മോർണിംഗ്. ഓക്കെ, സന്തോഷം. അടുത്ത കോളിലേക്ക് പോകുന്നു, നോക്കട്ടെ ആരാണെന്ന്. ഹലോ,
9: ഹാപ്പി ബർത്ത്ഡേ ടു യു ഫിലോമിന ഷാനവാസ് ധന്യ, എല്ലാവർക്കും ഹാപ്പി ബർത്ത്ഡേ ആശംസകൾ.
3: ഓക്കെ,
9: മനസ്സിലായല്ലോ,
3: ആരാന്ന് മനസ്സിലായില്ല.
9: സുരേഷ് കടവാകട.
3: ഓ, സുരേഷ് ചേട്ടൻ. ഓക്കെ ഓക്കെ, സന്തോഷം കേട്ടോ.
9: ഓക്കെ,
3: അപ്പോ അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. ഹായ്, ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി, ഞാൻ ഷൈമ രാജീവ് മുണ്ടയ്ക്കൽ, എൻ്റെ മകൻ സഞ്ജയ്ക്ക്. ഓക്കെ, സഞ്ജയ്ക്ക് അണ്ടർ 17 ബോയ്സ് സിംഗിൾസ് ആൻഡ് ബോയ്സ് ഡബിൾസിൽ, അതായത് ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ വിന്നർ ആയിട്ടുണ്ടെന്നാണ് കേട്ടോ. അപ്പോൾ അതിൽ ഡബിൾസ് പാർട്ണറായിട്ടുള്ള ശ്രീരാഗിനും എല്ലാ ആശംസകളും നേരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടുപേരും ട്രിനിറ്റി ലൈസിയം സ്കൂളിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികളാണ് കേട്ടോ. ട്രിനിറ്റി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് രണ്ടുപേരും. അപ്പോൾ സഞ്ജയ് ആൻഡ് ശ്രീരാഗ് രണ്ടുപേർക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിൻ്റെ എല്ലാവിധ ആശംസകളും കേട്ടോ. ഓക്കെ, അടുത്ത മെസ്സേജ്. ഓക്കെ, അടുത്ത മെസ്സേജിലേക്ക് പോകാം. ഒരുപാട് മെസ്സേജ് ഉണ്ട്, അപ്പോൾ ഞാൻ അടുത്തൊരു മെസ്സേജ് കൂടെ വായിച്ചിട്ട് അടുത്തൊരു കോൾ എടുക്കാം. ഗുഡ് മോർണിംഗ് മോളെ, ഞാൻ ജമീല ഉമ്മയാണ്. എൻ്റെ പ്രിയപ്പെട്ട നൂർജഹാൻ മോളുടെ ഭർത്താവ് ഷാനവാസ് ഖാന് എൻ്റെയും കുടുംബത്തിൻ്റെയും ബർത്ത്ഡേ ആശംസകൾ അറിയിക്കുന്നു. ആർ ജെ ഫിലോമിന മോൾക്കും ഒത്തിരി ബർത്ത്ഡേ ആശംസകൾ അറിയിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ജമീല ഉമ്മയാണ് കേട്ടോ, സന്തോഷം. അടുത്തൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് മോർണിംഗ് ചേച്ചി, ഞാൻ പുതുച്ചേരിയിൽ നിന്നും ശ്യാമയാണ്. ഫിലോമിന ചേച്ചിക്ക് 1000 ജന്മദിന ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സന്തോഷം. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്ന ഉഷയമ്മയാണ്. ഉഷ ശിവൻ, ഗുഡ് മോർണിംഗ് ലക്ഷ്മി മോളെ, ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആർ ജെ ഫിലോമിന മോൾക്ക് ഉഷയമ്മയുടെ ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ ആശംസകൾ പറയുന്നു. കൂടാതെ നൂർജഹാന്റെ ഇക്കയ്ക്ക് ബർത്ത്ഡേ ആശംസ പറയുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ഉഷയമ്മയാണ്, സന്തോഷം. അപ്പൊ അടുത്തൊരു കോളിലേക്ക് പോവാണ്, നോക്കാമാരാണെന്ന്. സമയം 8 മണി കഴിഞ്ഞ് 14:34.
10: ഹലോ
3: ഹലോ
10: ഹലോ,
3: ഗുഡ് മോർണിംഗ്.
10: ഗുഡ് മോർണിംഗ്,
3: ഇതാരാണ്?
10: യമചേച്ചി.
3: ഇന്ന് ആർക്കാണ്?
10: എന്റെ നാത്തൂന്റെ മോള് ബർത്ത്ഡേ ആണ് ഇന്ന്.
3: ഓക്കെ,
10: കുക്കു
3: ജന്മദിനാശംസകൾ നമുക്ക് മെസ്സേജ് അയക്കാനുള്ള ഒരു സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു, 8:50 വരെ മാത്രമാണ്. അപ്പൊ അതിനുശേഷം മെസ്സേജ് വായിക്കുന്ന സമയമാണ്. അപ്പൊ 8:50 വരെ മാത്രമേ നമുക്ക് മെസ്സേജ് അയക്കാൻ സമയമുള്ളൂ. അതിനുശേഷം വിളിക്കുക, നമുക്ക് മെസ്സേജ് അയക്കാൻ സാധിക്കില്ല. ഒന്നുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, 8:50 വരെ വന്നിട്ടുള്ള മെസ്സേജുകളാണ് നമ്മൾ വായിക്കുന്നത്. ഹായ്, അപ്പോൾ അടുത്ത ഒരു മെസ്സേജ് കൂടെ ഉണ്ട്, നോക്കട്ടെ. ഹായ്, ഗുഡ് മോർണിംഗ് ശ്രീ, നൂർജിയുടെ ഹസ്ബൻഡ് ഷാനവാസിനും ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ ആശംസകൾ ഫിലോയ്ക്കും.

0: ആശംസകൾ നേരുന്നത് യമുനാമ്മയാണ് കേട്ടോ. മെസ്സേജ് അയച്ചിരിക്കുന്ന സന്തോഷം യമുനാമ്മ. അടുത്ത മെസ്സേജ്, ഹായ് ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന നൂർജഹാൻ ചേച്ചിയുടെ ചേട്ടൻ ഷാജഹാൻ ചേട്ടനും ജലജ ചേച്ചിയുടെ മകൾ ധന്യയ്ക്കും നമ്മുടെ പ്രിയപ്പെട്ട ആർ ജെ ഫിലോമിനയ്ക്കും എന്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ജയ ചേച്ചി പട്ടത്താനത്ത് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സന്തോഷം ചേച്ചി. അപ്പോ അടുത്ത കോളിലേക്ക് പോവാണ്, നോക്കാം ആരാണെന്ന്. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി മോളെ.
0: മേരിയമ്മ
1: ഫിലോമിന മോപ്പിളെ ബർത്ത്ഡേ അല്ലേ? ഒരു ബർത്ത്ഡേ ആശംസ പറഞ്ഞേരെ.
0: പറഞ്ഞേക്കാം കേട്ടോ. സന്തോഷം. ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. അടുത്ത മെസ്സേജിലേക്കാണ് പോകുന്നേ. മോളെ ശ്രീലക്ഷ്മി, ചന്ദ്രികാമ്മയാണ് ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന നൂർജഹാന്റെ ഷാജഹാൻ ചേട്ടനും ധന്യയ്ക്കും ഫിലോമിനയ്ക്കും ഇന്ന് വിളിക്കുന്ന എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഒരു 1000 ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ചന്ദ്രികാമ്മ. സന്തോഷം കേട്ടോ. അടുത്ത മെസ്സേജ്, ഹായ് ശ്രീലക്ഷ്മി നമസ്കാരം, ഞാൻ നസീറയാണേ. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന നൂർജഹാൻ ഇത്തയുടെ ഹസ്ബൻഡ് ഷാനവാസ് ഇക്കൈക്ക്, നമ്മുടെ ഫിലോമിനയ്ക്ക്, ധന്യയ്ക്ക് എന്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുന്നു. ആരോഗ്യത്തോടുകൂടിയും ദീർഘായുസോടുകൂടിയും ആയിരിക്കട്ടെ എന്നാണ് എല്ലാവിധ ആശംസകളും പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എനിക്ക് നല്ലൊരു പുലരി ആശംസിച്ചിട്ടുണ്ട്. നസീർ ചേച്ചിയാണ് അയത്തിൽ നിന്നും മെസ്സേജ് അയച്ചിരിക്കുന്നത്. സന്തോഷം ചേച്ചി. ഓക്കെ, അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് ശ്രീകുട്ടി. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ഫിലോമിനയ്ക്ക് 1000 പിറന്നാൾ ആശംസകൾ. ശ്രീകുട്ടിക്ക് ഒരു നല്ല ദിവസം നേരുന്നു. ദീപ്തി കണ്ണൻ ഇരവിപുരത്ത് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സന്തോഷം. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് ശ്രീകുട്ടി. കവിത കടപ്പാക്കടയിൽ നിന്നാണ്. പ്രിയ നൂർജി ഇക്ക ഷാനവാസ് ചേട്ടന് സ്നേഹം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ധന്യയ്ക്കും ഫിലോമിനയ്ക്കും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് കവിത ചേച്ചിയാണ് കടപ്പാക്കടയിൽ നിന്നും. സന്തോഷം കവിത ചേച്ചി. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് ശ്രീ. ഞാൻ ദിഷിയാണേ. മോൾക്ക് സുഖമാണോ? സുഖമാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ദിഷി ചേച്ചി കേട്ടോ. സന്തോഷം ചേച്ചി. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി. മഹേശ്വരിയാണ്. ഫിലോമിനയ്ക്കും ധന്യയ്ക്കും പിന്നെ നൂർജഹാൻ ചേച്ചിയുടെ ഹസ്ബൻഡിനും ബർത്ത്ഡേ ആശംസകൾ നേരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സന്തോഷം. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് ശ്രീ. ഞാൻ റീജ. ഫിലോമിനയ്ക്ക് ബർത്ത്ഡേ ആശംസകൾ അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സന്തോഷം. ഓക്കെ, വീണ്ടും അടുത്തൊരു മെസ്സേജ്, റഷീദ കുരിപ്പുഴ. ഫിലോമിനയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ, ബർത്ത്ഡേ ആശംസകൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരു മെസ്സേജ്. ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി. ഞാൻ മങ്ങാട് നിന്നും സുനിത വിനോദ്. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന നൂർജഹാൻ ഇത്തയുടെ ഷാനവാസിന് 1000 ബർത്ത്ഡേ ആശംസകൾ നേരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സുനിത ചേച്ചി ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് മങ്ങാട് നിന്നും കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തൊരു കോൾ എടുക്കുകയാണ്. അതിനുശേഷം ഒരു രണ്ട് മെസ്സേജ് കൂടെ വായിക്കാനുണ്ട് കേട്ടോ. ഹലോ
2: ഹലോ
0: ഹലോ, ഗുഡ്
2: മോർണിംഗ്.
0: രേഷ്മ. ഓക്കെ, അപ്പൊ രേഷ്മയ്ക്ക് ആശംസകൾ കേട്ടോ. വിളിച്ചതിൽ സന്തോഷം. ഓക്കെ, ഞാൻ അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. ശ്രീകാർത്തി ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, ധന്യ, ഫിലോമിന, അതോടൊപ്പം തന്നെ ഷാനവാസ് ചേട്ടാ, ഇത്രയും പേർക്ക്, നിമിഷ മോൾ, ഇത്രയും പേർക്കാണ് ശ്രീകാർത്തി ചേച്ചി ആശംസ അറിയിച്ചിരിക്കുന്നത് കേട്ടോ. സന്തോഷം ചേച്ചി. അപ്പോൾ ഒരു മെസ്സേജ് ജസ്റ്റ് ഒരായി മാത്രമേ ഉള്ളൂ. സന്തോഷം. ഹായ്. അങ്ങനെ നമ്മുടെ മെസ്സേജുകളെല്ലാം വായിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക്കൻ്റെ ജന്മദിനാശംസകൾ.

0: ഓക്കെ, അങ്ങനെ നമ്മുടെ ഗ്രീറ്റിംഗ്സ് ടൈം സമാപിക്കാൻ സമയമായി. പക്ഷേ ലാസ്റ്റ് കോളിലേക്ക് പോവാണ്. ഒരു ഹലോ, ഗുഡ് മോർണിംഗ്. പേര് പറഞ്ഞില്ലല്ലോ, ഇത് ആരാ? ഇത് സുലഭ ചേച്ചി. സന്തോഷം. ഓക്കെ ഓക്കെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഗ്രീറ്റിംഗ്സ് ടൈം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ നമ്മുടെ ആർ ജെ ഫിലോമിനയ്ക്കും ഒപ്പം ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികന്റെ ജന്മദിന ആശംസകളും ഒപ്പം വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്കും ആശംസകൾ. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗ്രീറ്റിംഗ്സ് ടൈമിൽ നിന്നും സ്നേഹത്തോടെ ഏറ്റാറ്റ് പറയുന്നു ശ്രീലക്ഷ്മി എം എസ്. ഇപ്പോൾ സമയം 9 മണി.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ എൻ ആർ ഐ ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 എച്ച് യു വൈ ഡി ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു.
2: കൊല്ലത്തിന്റെ സ്വന്തം പത്രാധിപർ അതാണ് കാമ്പിശ്ശേരി കരുണാകരൻ. 1922 പള്ളിക്കുന്നത്താണ് അദ്ദേഹം ജനിക്കുന്നത്. പക്ഷേ പിൽക്കാലത്ത് പത്രപ്രവർത്തനത്തിൽ കൊല്ലം തടകമാക്കി മാറ്റി കാമ്പിശ്ശേരി. ഇന്നും രാഷ്ട്രീയ ഭൂപടത്തിൽ പത്രാധിപർ, അതുല്യ നടൻ, ഗ്രന്ഥകർത്താവ്, രാഷ്ട്രീയ നേതാവ് തുടങ്ങിയ ബഹുമുഖ വിശേഷങ്ങളോടെ നിറഞ്ഞു നിൽക്കുകയാണ് കാമ്പിശ്ശേരി കരുണാകരൻ. ജനയുഗം പത്രത്തിന്റെ മാനേജിംഗ് എഡിറ്ററും വാരിക ഉൾപ്പെടെ മറ്റ് പ്രസിദ്ധീകരണങ്ങളുടെ ചീഫ് എഡിറ്ററും ആയിരുന്നു കാമ്പിശ്ശേരി. പത്രദിപ സമിതി യോഗങ്ങളിൽ കാമ്പിശ്ശേരിയുടെ പ്രസംഗങ്ങളും ഒക്കെ പഴയ തലമുറയിലുള്ളവർ ഓർത്തെടുക്കാറുണ്ട്. മാധ്യമ പ്രവർത്തനം തിരഞ്ഞെടുക്കുന്ന പുതുതലമുറയ്ക്ക് ഒരു പാഠപുസ്തകം ആകും വിധം വിപുലമായ പത്രപ്രവർത്തനത്തിന്റെ അടയാളപ്പെടുത്തൽ നടത്താൻ കാമ്പിശ്ശേരി കരുണാകരന് കഴിഞ്ഞു. വിശ്വകേരളം പത്രത്തിന്റെ തിരുവനന്തപുരം ലേഖകനായും കൊല്ലത്ത് നിന്ന് പ്രസിദ്ധീകരിച്ച യുവകേരളം പത്രത്തിന്റെ ലേഖകനായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. കോൺഗ്രസ് പ്രവർത്തകനായിട്ടായിരുന്നു തുടക്കം. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത് അറസ്റ്റിലായി. 1948 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു. 1952 KPIC യുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി നാടകത്തിലെ പരമപിള്ള എന്ന കഥാപാത്രത്തെ വേദികളിൽ അനശ്വരമാക്കി. 1952 തിരുക്കൊച്ചി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളി മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. 55 വയസ്സിൽ 1977 ജൂലൈ 27 വിട പറഞ്ഞ അദ്ദേഹം കൊല്ലത്തിന്റെ മനസ്സിൽ എന്നുമെന്നും ഓർമ്മിപ്പിക്കപ്പെടും.
3: നിങ്ങൾ മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നു, പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു അറിവിന്റെ ലോകം. മത്സര പരീക്ഷയിൽ ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ, ചോദിക്കാവുന്ന ചോദ്യങ്ങൾ, പൊതുവിജ്ഞാനം, അങ്ങനെ വിജ്ഞാനപ്രദമായ എന്തുമാകട്ടെ, അറിവിന്റെ വാതിൽ നിങ്ങൾക്കായി തുറന്നിടുന്നു. കേൾക്കുക അറിവിന്റെ ലോകം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അരുൺ സ്റ്റീഫൻ.
4: പ്രക്ഷേപണം ചൊവ്വാഴ്ച രാവിലെ 9:30 പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 7:30 വെള്ളിയാഴ്ച രാവിലെ 9:30 പുനഃപ്രക്ഷേപണം അന്നേ ദിവസം വൈകിട്ട് 7:30

0: ബിൻസിഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
1: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഈസ്
2: ഗെയിൻസേ. Gainsay.
1: Gainsay is spelled as G-A-I-N-S-A-Y.
2: This is a verb. It means to deny or contradict a fact or statement. മലയാളത്തിൽ മറുത്തു പറയുക, എതിര് പറയുക, എതിർത്തു പറയുക, നിഷേധിക്കുക, നിരസിക്കുക എന്നൊക്കെ അർത്ഥം.
1: താങ്ക് യു ഓൾ.

0: വനിതാ ലോകം സ്ത്രീകൾക്കായി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്ന തത്സമയ ഫോണിംഗ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചകളിലും 11:15 മുതൽ 11:45 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. വനിതാ ലോകം.
1: മാറ്റിവെക്കേണ്ട, കൊല്ലത്തെ മാരുതിയുടെ ഏക അംഗീകൃത ഡീലറായ പള്ളിമുക്ക് സാരഥിയിൽ അവിശ്വസനീയമായ വിലക്കുറവ്.
2: ഓൾട്ടോ ഇപ്പോൾ വെറും 2.99 ലക്ഷം രൂപ മുതൽ, വാഗണോ 4.39 ലക്ഷം രൂപ മുതൽ.
1: വിവിധ മോഡലുകൾക്ക് 1 ലക്ഷം രൂപ വരെയുള്ള ഓഫറുകൾ, കൂടാതെ നിലവിലുള്ള വാഹനം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 50,000 രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ബോണസും ലഭ്യമാണ്.
2: ഓണം ഓഫറുകൾ ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. ഉറപ്പായ സമ്മാനങ്ങൾ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സ്വന്തമാക്കൂ.
1: ട്രോളി ബാഗുകൾ
2: ബമ്പർ സമ്മാനമായി, പ്രീതി മിക്സി ഗ്രൈൻഡർ,
1: കൂടാതെ മെഗാ സമ്മാനമായി 1 പവൻ സ്വർണ നാണയവും നിങ്ങളെ കാത്തിരിക്കുന്നു.
2: ഇനി വൈകിക്കേണ്ട, ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: സാരഥി ഓട്ടോ കാർസ്, പള്ളിമുക്ക്, കൊല്ലം.
2: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്
1: 9847198471.
3: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
4: നിരവധി ഫാമിലി കാർ ഓഫ് ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്, ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: ജനശബ്ദം, നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ പ്രതികരിക്കുവാനും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ വിളിക്കൂ ജനശബ്ദത്തിലേക്ക്. വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ 10 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.
6: അറിവിന്റെ ലോകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അരുൺ സ്റ്റീഫൻ, സാങ്കേതിക സഹായം ബോണി ജെ ബേസു.
7: എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അറിവിന്റെ ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് ശ്രോതാക്കൾ അറിവിന്റെ ലോകത്തിലൂടെ കേൾക്കുന്നത് മൈസൂറിന്റെ വിശേഷങ്ങളാണ്. മൈസൂരു എന്ന ഔദ്യോഗിക നാമത്തിൽ അറിയപ്പെടുന്ന മൈസൂർ ഇന്ത്യൻ സംസ്ഥാനമായ കർണാടകയിലെ ഒരു നഗരം, മൈസൂർ ജില്ലയുടെയും മൈസൂർ ഡിവിഷന്റെയും ആസ്ഥാനമായിട്ടുള്ള പ്രദേശം. വാടിയാർ രാജവംശത്തിന്റെ പരമ്പരാഗത ആസ്ഥാനം എന്ന നിലയിൽ 1399 മുതൽ 1947 വരെ മൈസൂർ രാജ്യത്തിന്റെ തലസ്ഥാനമായി പ്രവർത്തിച്ചു വന്ന നഗരം. പൈതൃക ഘടനകൾ, മൈസൂർ കൊട്ടാരം പോലുള്ളവ സംസ്കാരത്തിന് പേരുകേട്ട നഗരം, കർണാടകയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നീ പേരുകളിലൊക്കെ വിളിക്കപ്പെടുന്ന നഗരം കൂടിയാണ് മൈസൂർ എന്ന് പറയുന്നത്. ഈ മൈസൂരിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ശ്രോതാക്കൾ അറിവിന്റെ ലോകത്തിലൂടെ കേൾക്കുന്നത്. സ്വച്ഛ് സർവേ പ്രകാരം സംസ്ഥാനത്തെ ഏറ്റവും ജനസംഖ്യയുള്ള 2-ാമത്തെ നഗരവും ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങളിൽ ഒന്നുമാണ് മൈസൂരു. മൈസൂർ എന്ന പേരിലും ഈ നഗരം അറിയപ്പെടുന്നുണ്ട്. മൈസൂറിന്റെ പ്രധാനപ്പെട്ട ആകർഷണങ്ങളാണ് മൈസൂർ കൊട്ടാരം, ശിവനസമുദ്ര വെള്ളച്ചാട്ടം, ഇൻഫോസിസ് മൾട്ടിപ്ലക്സ്, മാണ്ഡിയിലെ ബൃന്ദാവൻ ഗാർഡൻ, സെന്റ് ഫിലോമിന കത്തീഡ്രൽ, ചാമുണ്ടേശ്വരി ക്ഷേത്രം എന്നിവയൊക്കെയാണ്. ഇതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു നിർമ്മിതി കൂടിയാണ് ലളിതാമഹൽ എന്ന ലളിതാമഹൽ. ചാമുണ്ടി കുന്നുകളുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് മൈസൂർ. മൈസൂരു എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും 770, അതായത് 2530 അടി ഉയരത്തിൽ, 770 മീറ്റർ, 2530 അടി ഉയരത്തിൽ മൈസൂർ നഗരം സ്ഥിതി ചെയ്യുന്നു. ആധുനിക കാലത്ത് നഗരത്തിന്റെ വികസനത്തിന് ഭൂരിഭാഗവും മൈസൂരിലെ മഹാരാജാക്കന്മാരുടെയും കലയുടെയും സംസ്കാരത്തിന്റെയും രക്ഷാധികാരികളായിരുന്ന വാടിയാർ രാജവംശത്തിന്റെ ഉത്തരവാദിത്തമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഹൈദരലിയും ടിപ്പു സുൽത്താനും തുടർച്ചയായി അധികാരത്തിലിരുന്നപ്പോൾ പ്രദേശത്ത് മൽബറി മരങ്ങളും പട്ടും നട്ടുപിടിപ്പിക്കുകയും ബ്രിട്ടീഷുകാർക്കെതിരെ 4 യുദ്ധങ്ങൾ നടത്തിയും നഗരത്തിന്റെയും രാജ്യത്തിന്റെയും സാമ്പത്തിക വളർച്ചയ്ക്ക് അവർ ഗണ്യമായ സംഭാവനയാണ് നൽകിക്കൊണ്ടിരുന്നത്. ഇന്ന് നഗരത്തിന്റെ നാഗരിക ഭരണത്തിന്റെ ഉത്തരവാദിത്തം മൈസൂർ സിറ്റി കോർപ്പറേഷന് കൂടിയാണ്. എങ്ങനെയാണ് ഈ നഗരത്തിന് ഇങ്ങനൊരു പേര് ലഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൈസൂർ എന്ന പേര് കന്നഡയിലെ മഹിഷയുടെ വാസസ്ഥലം എന്നർത്ഥം വരുന്ന മഹിഷിഗുവിന്റെ ആ വാസസ്ഥലം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഇംഗ്ലീഷ് രൂപമാണ് മൈസൂർ അഥവാ മൈസൂരു. സംസ്കൃതത്തിൽ മഹിഷ എന്ന പൊതുനാമത്തിന് എരുമ എന്നാണ് അർത്ഥം. ഹിന്ദു പുരാണമനുസരിച്ച് മഹിഷപുര കേന്ദ്രീകരിച്ച് സംസ്കൃതത്തിൽ മഹിഷക എന്നറിയപ്പെടുന്ന മൈസൂർ രാജ്യത്തിന്റെ പുരാതന ഭാഗങ്ങൾ ഭരിച്ചിരുന്ന മഹിഷാസുരനാണ് അദ്ദേഹമെന്നും പറയപ്പെടുന്നുണ്ട്. 2005 ഡിസംബറിൽ കർണാടക സർക്കാർ നഗരത്തിന്റെ ഇംഗ്ലീഷ് അക്ഷരവിന്യാസം മൈസൂർ എന്ന പേരിൽ നിന്നും മൈസൂരു എന്ന് മാറ്റാനുള്ള ഉദ്ദേശം പ്രഖ്യാപിക്കുകയും 2014 ഒക്ടോബറിൽ ഇന്ത്യ ഗവൺമെന്റ് ഇത് അംഗീകരിക്കുകയും ചെയ്തു. 2014 നവംബർ 1 മൈസൂരിനെയും മറ്റ് 12 നഗരങ്ങളെയും ഔദ്യോഗികമായി പുനർനാമകരണം ചെയ്യപ്പെടുകയും ചെയ്തു. മൈസൂരിനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു പേരാണ് വാടിയാർ രാജവംശം. മൈസൂരിലെ വാടിയാർ അഥവാ വോടയാർ, ഓടയാർ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഈ രാജവംശത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിരവധി നാമങ്ങളാൽ അറിയപ്പെടുന്ന ഒരു രാജവംശം കൂടിയാണ് ഇത്. മൈസൂരിലെ മുൻ മഹാരാജാക്കന്മാരുടെ മധ്യകാല ഇന്ത്യൻ രാജകുടുംബത്തിൽപ്പെട്ടവരാണ് ഇവർ. യഥാർത്ഥത്തിൽ മൈസൂർ നഗരത്തിൽ താമസിച്ചിരുന്ന ഉർസ് വംശത്തിൽ നിന്നുള്ളവരായിരുന്നു അവർ എന്നും പറയപ്പെടുന്നുണ്ട്. കന്നഡയിൽ പ്രഭു എന്നർത്ഥം വരുന്ന വോടയാർ എന്ന പദവി പിന്നീട് അവർ സ്വീകരിക്കുകയാണ് ഉണ്ടായത്. രാജ്യം മൈസൂർ രാജ്യമാണ് സ്ഥാപിതമായ വർഷം 1399 April 11. സ്ഥാപകൻ യദുരായ വോടയാറാണ് ഈ ഒരു രാജവംശത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. മൈസൂരിലെ മഹാരാജാക്കന്മാരായി

1610 തിമ്മരാജ വോടയാർ രണ്ടാമൻ ശ്രീരംഗപട്ടണം പിടിച്ചടക്കിയപ്പോൾ വാടയാർമാർ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. 1799 ടിപ്പുവിന്റെ വധശിക്ഷയ്ക്ക് ശേഷം അക്കാലത്ത് ഇന്ത്യയിലെ വലിയ പ്രദേശങ്ങൾ ഭരിച്ചിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു അനുബന്ധ സഖ്യത്തിന് കീഴിൽ വാടയാർമാർക്ക് രാജ്യം തിരികെ നൽകുകയാണ് ഉണ്ടായത്. പിന്നീട് ഇന്ത്യ കിരീടത്തിൽ നിന്ന് സ്വതന്ത്രം നേടിയതിനു ശേഷം ഭരണാധികാരിയായിരുന്ന മഹാരാജ ജയ ചാമരാജ വാടിയാർ പുതുതായി രൂപീകരിച്ച ഇന്ത്യയുടെ ഡൊമീനിയന് രാജ്യം വിട്ടുകൊടുക്കുകയും ചെയ്തു. പൈതൃക നഗരം, കൊട്ടാരങ്ങളുടെ നഗരം, കർണാടകയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഒരു നഗരം കൂടിയാണ് മൈസൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് പൈതൃക സ്ഥലങ്ങൾ നമുക്ക് ഈ ഒരു നഗരത്തിൽ കാണാനായിട്ട് സാധിക്കും. തന്നെ ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങളിൽ ഒന്നുകൂടിയാണ് മൈസൂർ എന്ന് പറയുമ്പോൾ എത്രത്തോളം സംരക്ഷണമാണ് ആ നഗരത്തിന് നൽകുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം പ്രത്യേകതയുള്ള ഒരു നഗരം കൂടിയാണ് മൈസൂർ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പൈതൃക നഗരം, കൊട്ടാരങ്ങളുടെ നഗരം, കർണാടകയുടെ സാംസ്കാരിക തലസ്ഥാനം, ചന്ദന നഗരം, മുല്ലപ്പൂവിന്റെ നഗരം എന്നീ അപരനാമങ്ങളിലൊക്കെ അല്ലെങ്കിൽ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഒരു നഗരം ഏത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം മൈസൂർ തന്നെയാണ്. ഞാൻ ആ വിളിപ്പേരുകൾ, മൈസൂരിൻ്റെ പ്രത്യേകതയുള്ള അല്ലെങ്കിൽ വിളിപ്പേരുകൾ ഞാൻ ഒരിക്കൽ കൂടി പറയാം. പൈതൃക നഗരം, കൊട്ടാരങ്ങളുടെ നഗരം, കർണാടകയുടെ സാംസ്കാരിക തലസ്ഥാനം, ചന്ദന നഗരം, മുല്ലപ്പൂവിന്റെ നഗരം എന്നീ പേരുകളിലൊക്കെ ഈ ഒരു നഗരം അറിയപ്പെടുന്നുണ്ട്. ഈ നഗരത്തിൽ ഉപയോഗിച്ചു വരുന്ന ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് കന്നഡയാണ്. നമ്മൾ കേൾക്കുന്നത് മൈസൂരിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായ ചാമുണ്ടി കുന്നുകളെ കുറിച്ചാണ്. ചാമുണ്ടി ഹിൽസ് എന്ന പേരിലാണ് ഈ ഒരു പ്രദേശം അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ കർണാടകയിലെ മൈസൂരിൽ നിന്ന് 13 കിലോമീറ്ററോളം കിഴക്ക് മാറിയാണ് ചാമുണ്ടിക്കുന്ന് സ്ഥിതി ചെയ്യുന്നത്. കൊടുമുടിയിലെ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ നിന്നാണ് ഈ സ്ഥലത്തിന് ഈ ഒരു പേര് ലഭിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ഈ സ്ഥലത്തിൻ്റെ ശരാശരി ഉയരമെന്ന് പറയുന്നത് 1060 മീറ്ററാണ്. അതായത് 3480 അടിയാണ് ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ഈ സ്ഥലത്തിൻ്റെ സമുദ്ര ഉപരിതലത്തിൽ നിന്നുള്ള സമുദ്രത്തിൻ്റെ അല്ലെങ്കിൽ ഉയരം എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും. ഇനി പ്രധാന ആകർഷണങ്ങൾ എന്ന് പറയുന്നത് ചാമുണ്ടി കുന്നുകളുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ചാമുണ്ടേശ്വരി ക്ഷേത്രം തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. നൂറ്റാണ്ടുകളായിട്ട് മൈസൂർ ഭരണാധികാരികൾ ഇത് സംരക്ഷിച്ചു പോകുന്നു. പിന്നീട് കൃഷ്ണരാജ വോടയാറിന്റെ മൂന്നാമൻ, അതായത് കൃഷ്ണരാജ വോടയാർ മൂന്നാമന്റെ കാലത്ത് 1827 ഈ ഒരു ക്ഷേത്രം പുതുക്കി പണിതത്. അപ്പോൾ തീർച്ചയായിട്ടും പലരും കണ്ടിട്ടുള്ള ഒരു പ്രദേശം തന്നെ ആയിരിക്കാം ഇത്. ഇനി ഈ ക്ഷേത്രത്തിന് ഒരു ഐതിഹ്യമുണ്ട്. ആ ഐതിഹ്യം കൂടി ഞാൻ പറയാം. പണ്ടത്തെ ഐതിഹ്യം അനുസരിച്ച് അസുരനായ മഹിഷാസുരൻ, അതായത് ഇപ്പോൾ മൈസൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന നഗരത്തിലെ വ്യക്തി അല്ലെങ്കിൽ രാജാവ്, ഒരു ഘോരമായ യുദ്ധത്തിന് ശേഷം ചാമുണ്ടേശ്വരി ദേവി, അതായത് ചാമുണ്ടി എന്നും അറിയപ്പെടുന്ന ദേവിയാൽ കൊല്ലപ്പെടുകയും ദേവിയെ മഹിഷാസുരമർദിനി എന്നും വിളിച്ചു വരുന്നു. പുരാണമനുസരിച്ച് ഈ പാറക്കെട്ട് മഹാബലചല എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ ഈ ഒരു പ്രദേശം അറിയപ്പെട്ടിരുന്ന പേര് മഹാബലചല എന്നായിരുന്നു. കുന്നിൽ രണ്ട് പ്രധാന ക്ഷേത്രങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്ന് മഹാബലേശ്വര ക്ഷേത്രവും രണ്ട് എന്ന് പറയുന്ന ചാമുണ്ടേശ്വരി. കുന്നിലെ മഹാബലേശ്വര ക്ഷേത്രം രണ്ടിലും പഴക്കമേറിയതും തീർത്ഥാടന കേന്ദ്രവുമാണ്. ഈ രണ്ട് ക്ഷേത്രങ്ങളും ഒരുപാട് വർഷം പഴക്കമുള്ളതും ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് നിരവധി തീർത്ഥാടകർ വന്നു പോകുന്ന ക്ഷേത്രങ്ങൾ കൂടിയാണ്. അതിനോടൊപ്പം തന്നെ രഥോത്സവവും തൈപ്പോത്സവവും ഇവിടെ നടന്നു വരുന്നു എന്നുള്ളതും മറ്റൊരു പ്രത്യേകത കൂടിയാണ്. മൈസൂരുവിൻ്റെ പഴയ പേര് എന്ന് പറയുന്നത് കന്നഡ പദമായ മഹിഷുരു എന്നതിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞ് വന്നത്. പിന്നീട് മഹിഷുരുവിൻ്റെ അക്ഷരാർത്ഥത്തിൽ മഹിഷാസുരൻ്റെ ഗ്രാമം എന്ന ഈ പേര് ബ്രിട്ടീഷുകാർ മാറ്റുകയും പിന്നീട് മൈസൂർ എന്ന് മാറ്റി സ്ഥാപിക്കുകയും ചെയ്തു. തുടർന്ന് 2014 നവംബർ 1 കർണാടക സർക്കാർ പേര് മൈസൂർ എന്ന് മാറ്റുകയും അല്ലെങ്കിൽ മൈസൂരു എന്ന് മാറ്റുകയും അങ്ങനെ നഗരത്തിൻ്റെ പേരിൽ കുന്നിന് പരോക്ഷമായ സ്വാധീനം ലഭിക്കുകയും ചെയ്ത ഒരു പ്രത്യേകത കൂടി ഈ ഒരു നഗരത്തിനുണ്ട്. ചാമുണ്ടി ദേവിയുടെ പേരിൽ അറിയപ്പെടുന്ന ക്ഷേത്രം കൂടിയാണ് നമുക്ക് ഈ മലയിൽ കാണാൻ സാധിക്കുന്നത്. ചതുരാകൃതിയിലുള്ളൊരു ഘടനയാണ് ഈ ക്ഷേത്രത്തിന് ഉള്ളത്. മൈസൂരിലെ വാടിയാർമാരുടെ ഭരണകാലത്ത് വിജയദശമി, അതായത് ദസറയുടെ 10 ഘോഷയാത്രയിൽ മഹാരാജാവ് ആനയുടെ മുകളിൽ സ്വർണ്ണ നിറത്തിലുള്ള ഹൗഡയിലിരുന്നു. സ്വതന്ത്ര അനന്തരം മഹാരാജാവിന് പകരം ചാമുണ്ടേശ്വരിയുടെ ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അതേസമയം ദസറ ഒരു സംസ്ഥാന ഉത്സവമായി മാറുകയും ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇനി ചാമുണ്ടി കുന്നുകളുടെ മുകളിൽ നോക്കിയാൽ നമുക്ക് മൈസൂർ കൊട്ടാരം, കരൺജി തടാകം, നിരവധി ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ എന്നിവയൊക്കെ കാണാനായിട്ട് സാധിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഈ ഉത്തരങ്ങളും ചോദ്യങ്ങളും അല്ലെങ്കിൽ ഈ വിശേഷങ്ങളും അറിവിൻ്റെ ലോകത്തിലൂടെ കേട്ട എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം, കാണാം. അതുവരെ കമ്മ്യൂണിറ്റി റേഡിയോ വെൻസികറിന്റെ മാന്യ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും അറിവിൻ്റെ ലോകത്തിൻ്റെ പേരിൽ ഒരിക്കൽ കൂടി നന്ദി, ഒരിക്കൽ കൂടി നമസ്കാരം.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ പ്രതികരിക്കുവാനും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ വിളിക്കൂ ജനശബ്ദത്തിലേക്ക്. വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ 10 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474-2931-1111. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.

0: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
1: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
0: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.

ശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ പ്രതികരിക്കുവാനും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ വിളിക്കൂ ജനശബ്ദത്തിലേക്ക്. വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ 10 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.

0: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
1: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയോ 107.8. അപ്പോൾ ഇനി വാട്സപ്പ് മെലഡിയുടെ സമയമാണ്. ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി എംഎസ് ഇഷ്ടഗാനങ്ങൾ മെസ്സേജ് അയക്കൂ. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809091311.

വാട്സപ്പ് മെലഡിയിലെ നമ്മൾ മെസ്സേജിലേക്ക് പോകുന്നു. ആദ്യത്തെ ഗാനം നോക്കാം. ഇന്നലെ എന്ന ചിത്രത്തിലെ കണ്ണിൽ നിന്മയിൽ ഓർമ്മപ്പൂവിൽ ഇന്നാരോ എന്ന ഗാനം വെച്ച് തരാമോ? ഈ ഗാനം എൻ്റെ സുഹൃത്ത് ആദിത്യന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ശിവചേച്ചിയാണ് പട്ടത്താനത്ത് നിന്നും മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അടിപൊളി വരികളാണല്ലേ. കണ്ണിൽ നിന്മയിൽ ഓർമ്മപ്പൂവിൽ ഇന്നാരോ എന്ന് പറയുന്നത് വളരെ മനോഹരമായ വരി. ഈ വരി കൈതപ്രവത്തിൻ്റെ ആണ് കേട്ടോ. ഈ വളരെ മനോഹരമായ വരികൾ, അതിനോടൊപ്പം തന്നെ എൻ്റെ സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥും കൂടിയാണ്. ഈ ഗാനം ആലോചിച്ചിരിക്കുന്നത് ചിത്രചേച്ചിയാണ്. ഇത്ര മനോഹരമായ ഗാനം 1990 പുറത്തിറങ്ങിയ ഇന്നലെ എന്ന ചിത്രത്തിലെയാണ് ഗാനം. നമുക്ക് കേൾക്കാം വാട്സപ്പ് മെലഡിയിൽ.

ഓക്കേ, ഇന്നലെ എന്ന ചിത്രത്തിലെ വളരെ മനോഹരമായ ഗാനമായിരുന്നു നമ്മൾ കേട്ടത്, കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക 107.8 വാട്സപ്പ് മെലഡി. സമയം 10:09 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത മെസ്സേജിലേക്കാണ് പോകുന്നത്. അടുത്ത മെസ്സേജ് വളരെ മനോഹരമായ ഗാനം കേട്ടോ. ഗാനം ഏതാന്ന് വെച്ചാൽ വസീകര എന്നെഞ്ചിനിലെ എന്ന് തുടങ്ങുന്ന തമിഴ് ഗാനമാണ്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് വെള്ളിമൺ നിന്നും ഉണ്ണിയാണ്. അടിപൊളി അല്ലേ, ഹാരിസ് ജയരാജ്. ഓഹ്, വളരെ മനോഹരമായൊരു ഗാനം. 2001 പുറത്തിറങ്ങിയ മിന്നലെ എന്ന ചിത്രത്തിലെ ഗാനമാണ്. ബോംബെ ജയശ്രീയാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. കേട്ടാലോ ഈ മനോഹരമായ ഗാനം വാട്സപ്പ് മെലഡിയിൽ.

0: ഉപയോഗത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
1: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
0: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: ഓക്കെ, മലയാള സിനിമയ്ക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കഥാപാത്രമാണ് നാഗവല്ലി അല്ലേ. ഓക്കെ, അപ്പോൾ ഞാനിത് പറയാൻ കാരണം, നമ്മൾ അടുത്ത് കേൾക്കാൻ പോകുന്നത് മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന ചിത്രത്തിലെ ഒരു മുറൈ വന്ന് പർത്തായ എന്ന ഗാനമാണ്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് രേഖ ചേച്ചിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ രേഖ ചേച്ചി ആവശ്യപ്പെട്ടിരിക്കുന്ന ആ മനോഹരമായ ഗാനം നമുക്ക് കേൾക്കാം. ചിത്ര ചേച്ചിയാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. എൻ്റെ സംഗീതം MG രാധാകൃഷ്ണനാണ്.

ഈ എനിക്ക് ഈ പാട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു പോർഷൻ എന്ന് പറയുന്നത് ദാസേട്ടനും ചിത്ര ചേച്ചിയും കൂടെ ഇങ്ങനെ ഒരുമിച്ച് ഈ പാടുന്ന ഒരു പോർഷനാണ് കേട്ടോ. എന്ത് രസമല്ലേ അത് കേട്ടോണ്ടിരിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്സാപ്പ് മെലഡിയാണ്. സമയം 10 മണി കഴിഞ്ഞ് 21 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. ഹായ് ശ്രീ ചേച്ചി, ഗുഡ് മോർണിംഗ്. സൂര്യയുടെ 7-ാം അറിവ് മൂവിയിലെ ഇന്നും എന്ന തോഴ സോങ് പ്ലേ ചെയ്യാമോ? ഈ സോങ് ഫിലോമിനയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ ഫിലോമിന എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സന്തോഷം. അപ്പോൾ നമ്മുടെ ഫിലോമിനയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്ന 7-ാം അറിവ് എന്ന് പറയുന്ന സൂര്യ ചിത്രത്തിലെ സൂര്യയുടെ ബർത്ത്ഡേ കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ ഇന്ന് നമ്മുടെ ഫിലോമിനയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഫിലോമിനയ്ക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഗാനമാണ്. ഹാരിസ് ജയരാജൻ തന്നെയാണ് ഇതിൻ്റെ സംഗീതം.

ഓക്കെ, ഇങ്ങനെ വാട്സാപ്പ് മെൽഡിയിലെ നമ്മുടെ ലാസ്റ്റ് മെസ്സേജിലേക്കാണ് പോകുന്നത്. ഇന്നത്തെ വാട്സാപ്പ് മെൽഡി ഇവിടെ സമാപിക്കാണ്. അപ്പോ ലാസ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് സോഫിയാണ്. ആവശ്യപ്പെട്ടിരിക്കുന്നത് താലോലം സിനിമയിലെ സോങ് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടിപൊളി ഗാനമാണ് താലോലം എന്ന് പറയുന്ന ചിത്രത്തിൽ വളരെ മനോഹരമായ ഗാനമുണ്ട്. കണ്ണേ ഉറങ്ങുറങ്ങും തുടങ്ങുന്നൊരു ഗാനം. ഇതിന്റെ വരികളും സംഗീതവും കൈതപ്രവുമാണ്. ഗാനം ആലപിച്ചിരിക്കുന്നത് ദാസേട്ടനാണ്. ആ മനോഹരമായ ഗാനത്തോടൊപ്പം വാട്സാപ്പ് മെൽഡി നിന്നും ടാറ്റ പറയുകയാണ് ശ്രീലക്ഷ്മി എം എസ്.

0: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
1: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

ഡാറ്റ കിട്ടി, പോയാ പോയി. ചോദിക്കാം, പറയാം, അറിവ് നേടാം. കിട്ടിയാ കിട്ടി, പോയാ പോയി. വിളിക്കേണ്ട സമയം എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. കിട്ടിയാ കിട്ടി, പോയാ പോയി.

0: വാഹനത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാരിസ്.
1: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
0: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാരിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: Movement that inspires.

വനിതാ ലോകം സ്ത്രീകൾക്കായി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്ന തത്സമയ ഫോണിംഗ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചകളിലും 11:15 മുതൽ 11:45 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. വനിതാ ലോകം.

0: കൊല്ലം സൈക്യാട്രി സൊസൈറ്റിയും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറും സംയുക്തമായി അവതരിപ്പിക്കുന്നു മൈൻഡ് ടോക്സ്. നിങ്ങളുടെ ആകുലത, വിഷമങ്ങൾ, സമ്മർദ്ദം, ഉത്കണ്ഠ എന്നിവയെക്കുറിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾ മനോരോഗ വിദഗ്ധരോട് ചോദിക്കാവുന്നതാണ്. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കുവാനുള്ള നമ്പർ
1: 0474-2931-1111.
0: വിളിക്കേണ്ട സമയം
1: ശനിയാഴ്ച 10:30 മുതൽ
0: 11:30 വരെ. വിഷയം
1: OCD.
0: അതിഥിയായി എത്തുന്നു
1: ഡോക്ടർ നീതു BS, സീനിയർ റെസിഡന്റ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്യാട്രി, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കൊല്ലം.

0: വനിതാ ലോകം സ്ത്രീകൾക്കായി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്ന തത്സമയ ഫോണിംഗ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചകളിലും 11:15 മുതൽ 11:45 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. വനിതാ ലോകം.
1: കേട്ടുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക 107.8-ൽ വനിതാ ലോകം തുടങ്ങുന്നു. ഓക്കെ, വനിതകളെല്ലാം റെഡിയല്ലേ വിളിക്കാനായിട്ട്? പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. ഒപ്പം ഉള്ളത് ശ്രീലക്ഷ്മി എം എസ്. കോളൊക്കെ വന്നു തുടങ്ങി. നമ്മുടെ വനിതകളൊക്കെ റെഡിയെ. ഞാൻ ഇന്ന് വിചാരിക്കുകയാണ്, ജീവിതം തന്നെ ഒരു പരീക്ഷയാണ്. എത്രയോ പരീക്ഷകൾ കടന്നാണ് നമ്മളൊക്കെ ജീവിതത്തിലെ ഓരോരോ ഘട്ടങ്ങളിലേക്ക് എത്തുന്നത് അല്ലേ. ഇപ്പോൾ പരീക്ഷ എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മുടെ അമ്മമാരൊക്കെ ആണെങ്കിൽ കുട്ടികളെ എണീക്ക്, ഉറങ്ങരുത്, പഠിക്ക്, പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിക്കണം, ഈ സമയത്ത് പഠിക്കണം, ഉറക്കം വന്നാൽ ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. പക്ഷേ ഈ ഒരു കാലഘട്ടം, നമ്മുടെ പഠന കാലഘട്ടം, നമ്മുടെ പഠന കാലഘട്ടത്തിലെ പരീക്ഷാ കാലഘട്ടം, പരീക്ഷാ സമയം എങ്ങനെയായിരുന്നു നിങ്ങൾക്ക്? പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു, ചിലരെ സംബന്ധിച്ചിട്ട് എല്ലാവരും നമ്മൾ പറയുമോ, ചിലരെ സംബന്ധിച്ച് പരീക്ഷയാകുമ്പോഴത്തേക്കായിരിക്കും ബുക്ക് എടുത്ത് പഠിക്കാൻ തുടങ്ങുക അല്ലേ. എന്നിട്ട് പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഒരു കട്ട് ബുക്കുമായിട്ട് പോകും. അതുവരെ ആ ബുക്ക് നമ്മൾ നോക്കിയില്ലെങ്കിൽ പോലും പറയും, ആ ഇനി പരീക്ഷ തുടങ്ങുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് ആ ബുക്ക് എടുത്തൊന്ന് വായിച്ച് നോക്കിയാലേ, എല്ലാം എഴുതാൻ പറ്റും, ഉറപ്പാണ്, സെറ്റാണെന്ന് വിചാരിച്ച് ബുക്കും എല്ലാം കൊണ്ടുപോകും. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതൊന്നും നോക്കാൻ പറ്റത്തില്ല. കൂട്ടുകാരായിട്ട് സംസാരിച്ച് അകത്ത് കയറി ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോഴത്തേക്ക് ദൈവം, ഇതൊക്കെ എനിക്ക് അറിയാവുന്നതായിരുന്നല്ലോ, എല്ലാം മറന്നുപോയല്ലോ എന്ന് കരുതി ആ പരീക്ഷ നിങ്ങൾ എങ്ങനെയായിരിക്കും അറ്റൻഡ് ചെയ്തത്? എങ്ങനെയൊക്കെ പരീക്ഷ എഴുതിയിട്ട് എങ്ങനെയൊക്കെ മാർക്ക് നേടിയിട്ടുണ്ടായിരിക്കാം? കോപ്പിയടി അല്ല ഞാൻ ഉദ്ദേശിച്ചത്, എങ്കിലും നിങ്ങൾ എങ്ങനെ പരീക്ഷ എഴുതിയിട്ടുണ്ടായിരിക്കാം? ഓക്കെ, നമുക്ക് ആദ്യത്തെ കോളിലേക്ക് പോലോ. ഹലോ.
2: ഹലോ, നമസ്കാരം മോളെ.
1: നമസ്കാരം.
2: പരീക്ഷ കാര്യമൊന്നും പറയണ്ട,
1: കടന്ന്
2: വെളുപ്പിനെ എഴുന്നേപ്പിക്കും. വെളുപ്പിനെ പഠിച്ചാലേ മനസ്സിലാവത്തുള്ളൂന്നാന്ന്
1: പറയുന്നത്. മനസ്സിൽ നിൽക്കും,
2: മനസ്സിൽ നിൽക്കും. പക്ഷെ അങ്ങനെ പറയുന്നത് പിന്നെ ഈ ഇതിന്റെ ഇതിനെ കുറിച്ച് അറിയാവുന്ന ആളുകളൊക്കെ പറയുന്നത് അങ്ങനെയാ. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനല്ല. ആ, അവര് പകൽ കിടന്നുറങ്ങും, രാത്രി ഇരുന്ന് പഠിക്കും, പിന്നെയും കിടന്നുറങ്ങും. അങ്ങനെ അവര് പരീക്ഷ എഴുതുന്നത്. പക്ഷെ അവരൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ച്
1: പാസ്സാവുന്നുണ്ട്.
2: നല്ലോണം
1: അവരുടെ ലൈഫെ പൊതുവെ ഇപ്പൊ അങ്ങനെയാണ്. അവര് പകല് കിടന്നുറങ്ങുക, അവർക്ക് നൈറ്റ് ലൈഫിനോടാണ് കൂടുതൽ താല്പര്യം. അവരുടെ തന്നെ അവരുടെ സ്റ്റൈല് വേറെയാണ്. പക്ഷെ പണ്ടൊക്കെ ഇങ്ങനെ പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട്, രാവിലെ എണീറ്റ് പഠിച്ചാൽ 4 മണിക്കൊക്കെ വിളിച്ചുണർത്തു ദൈവമേ.
2: അതെ, ഞങ്ങളെ ഭാഗത്ത് കൊറേ ബാലസെറ്റുകളുണ്ട്. ഒരുത്തൻ എഴുന്നേറ്റിരുന്ന് അങ്ങ് ഭയങ്കര ഒച്ചത്തിലാ വായിക്കുന്നത്.
1: ഒച്ചത്തിൽ വായിച്ചാൽ മനസ്സിരിക്കുമെന്നും പറയും, ഉറക്കം വായിക്കാൻ പറയും.
2: അത് മനസ്സിലാകത്തൊന്നുമില്ല, മേള ചുമ്മാ അങ്ങ് വായിക്കുക. അന്നേരം അത് കേൾക്കുമ്പം ബാക്കിയുള്ള വീട്ടിലെ എല്ലാരെയും വിളിച്ച വഴക്കാ, എഴുതിടാ എഴുതി പഠിക്കുന്നതോ അപ്പൊ പഠിക്കുന്ന കേട്ടോ എന്നും പറഞ്ഞു.
1: ഒരു പരീക്ഷ വന്നാ എന്തൊക്കെ കാര്യങ്ങൾ കാണാൻ ചുറ്റും അല്ലേ, എല്ലാരും അറിയും പരീക്ഷയാന്ന്.
2: നാട്ടുകാർ മൊത്തം അറിയും. അവന്റെ പേര് ലക്ഷ്മണൻ എന്നാ ഇപ്പോഴും ഉണ്ട്. അവനായി എഴുന്നേറ്റ് വെളുപ്പിനെ ഇരുന്നു അത് വായിച്ചാൽ മനസ്സിലാവുന്ന പറയുന്നത് വെറുതെ. അവനങ്ങനെ വായിച്ചുണ്ടാകും പോവും. അത് അല്ല മക്കി വെച്ച് പറയുന്നതാണ് ശബ്ദം. അന്നേരം ഞങ്ങള് പറഞ്ഞാൽ സമ്മതിക്കത്തില്ല. ഞങ്ങളെ എല്ലാം വിളിച്ചുണർത്തി, ഞങ്ങൾ അയലത്തുള്ള പിള്ളേരെയും എല്ലാം അവരെ വീടുകളിൽ ഇത് തന്നെ സ്ഥിതി ഉറങ്ങാൻ സമ്മതിക്കത്തില്ല. പഠിച്ച് ചെല്ലുമ്പോ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെയാ. എന്തായാലും ഇവിടം വരെ ഒക്കെ എത്തി മോളെ.
1: സന്തോഷം. ഓക്കെ അമ്മ, സന്തോഷം വിളിച്ചത്. നമ്മൾ ഈ പരീക്ഷാകാലാകുമ്പോ പല പല കാര്യങ്ങൾ പറയാറുണ്ട് കേട്ടോ അമ്മമാര്. ഉറക്കം വരാതിരിക്കാൻ പറയും, നല്ല കട്ടൻ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഉറക്കം വരത്തില്ല, ഉറക്കം വരുന്ന സമയത്ത് ഇച്ചിരി ഇറങ്ങി നടക്കുമ്പോ ഉറക്കം വരത്തില്ല, അത് കഴിഞ്ഞാൽ പറയും എന്തോന്ന് വെള്ളത്തിൽ കാലൊക്കെ വെച്ചിട്ടിരിക്കും ഉറക്കം വരത്തില്ല. ഇതൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നത് പെട്ടെന്ന് ദിലീപിന്റെ ഒരു സിനിമയാണ്, അത് മീനത്തിൽ താലി കെട്ടെന്ന് പറഞ്ഞ ചിത്രത്തിനകത്ത് ദിലീപ് രാവിലെ എണീറ്റിരുന്ന് പഠിക്കണമെന്ന് അച്ഛൻ എപ്പോഴും പറഞ്ഞു. അച്ഛൻ ഇങ്ങനെ ഭയങ്കര

0: തുടങ്ങുമ്പോൾ തന്നെ അടുത്തത് ഇനി എക്സാം ആണെന്ന് കരുതി അന്ന് മുതൽ ഒരുങ്ങുന്നവരുണ്ട്, ഇനി പരീക്ഷയുടെ തൊട്ട് തലേന്ന് ഒരുങ്ങുന്നവരുണ്ട്, പരീക്ഷയുടെ അന്ന് രാവിലെ ഒരുങ്ങുന്നവരുണ്ട്. ഇതൊന്നും പ്രശ്നമല്ല എന്ന് കരുതി പരീക്ഷ എഴുതാൻ പോകുന്നവരും നമുക്കിടയിലുണ്ട്. എന്തായാലും നിങ്ങളുടെ പരീക്ഷാകാലമാണ് കേട്ടോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു, സ്ത്രീകളാണ് പൊതുവെ ടെൻഷൻ കൂടുതലാണ്, അയ്യോ പരീക്ഷയാണ്, അയ്യോ നന്നായിട്ട് പഠിക്കണം, നമുക്ക് നല്ല മാർക്ക് വാങ്ങണം എന്നൊക്കെ കരുതി ഭയങ്കര ടെൻഷൻ കുറച്ച് കൂടുതൽ സ്ത്രീകൾക്കാണ് എന്ന് തോന്നുന്നു. ശരിയാണെങ്കിൽ വിളിക്കൂ കേട്ടോ. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474293111 ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. കേട്ടുകൊണ്ടിരിക്കുന്നത് വനിതാ ലോകം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം, നമ്മുടെ വനിതകളുടെ ലോകമാണ് ഇവിടെ തുറന്നിരിക്കുന്നത്. അപ്പോൾ ആവിതാമ്മയായിരുന്നു ആദ്യത്തെ ഒരു അത് പറഞ്ഞത്, എനിക്ക് ഓർമ്മയുണ്ട്. ആവിതാമ്മ പറഞ്ഞ എനിക്ക് തൊട്ടടുത്ത് ഏതെങ്കിലും ഒരാൾക്ക് പരീക്ഷയാണെങ്കിൽ ഇപ്പുറത്തും അപ്പുറത്തും എല്ലാവർക്കും അറിയാൻ പറ്റും ആ ഇന്ന് എക്സാമാണ്. കാരണം അത്ര ഉറക്കെ നമ്മൾ പതുക്കെ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ അപ്പോൾ വഴക്കു കുറയല്ലേ, ഈ പതുക്കെ വായിച്ചാൽ ആർക്ക് മനസ്സിലാവും, എന്ത് മനസ്സിലാവും, ഒന്നും മനസ്സിലാവത്തില്ല, ഉറക്കെ വായിച്ച് പഠിക്കണം എന്ന് പറയും. ഇന്നത്തൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു അറിയത്തില്ല. ഇനി 4 മണിക്ക് എടുത്ത് ഉറക്കമെണീറ്റിരുന്ന് പഠിച്ചാലേ നമുക്ക് മനസ്സിലാവുമെന്ന് കരുതി 4 മണിക്ക് വിളിച്ചുണർത്തിയിട്ട്, ശരിക്കും നിങ്ങൾ 4 മണിക്ക് വിളിച്ചുണർത്തി പഠിച്ചവർക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ വിളിച്ച് പറയാം കേട്ടോ. എനിക്ക് തോന്നിയിട്ടുള്ള 4 മണിക്കൊക്കെ ഞാനും ഒക്കെ എണീറ്റിട്ടുണ്ട് SSLC പഠിക്കുന്ന സമയത്ത്. എന്നിട്ട് അമ്മയും അച്ഛനും ആരെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്ന സമയത്ത് ആ സമയത്ത് കിടന്നുറങ്ങും. വീണ്ടും വന്നിട്ട് നമ്മൾ ടേബിളിൽ തട്ട് ഉറങ്ങിയോ എന്ന് ചോദിക്കുമ്പോഴായിരിക്കും നമ്മൾ ഉറക്കം എണീക്കുന്നത്. അപ്പോൾ പഠിച്ച് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏറ്റവും നല്ല സമയമായിട്ട് എനിക്ക് തോന്നിയത് നമുക്ക് ഉറക്കവും ക്ഷീണവും ഒന്നും ഇല്ലാത്തൊരു സമയത്തിരുന്ന് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലതായിട്ടാണ് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ തോന്നിയിട്ടുള്ളത്. ഓക്കെ, അടുത്ത കോൾ. ഹലോ ഹലോ ഹലോ, ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കുന്നുള്ളൂ, ആ കോള് കട്ടായി പോയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന വനിതാ ലോകം തത്സമയം ഫോണിംഗ് പ്രോഗ്രാം, വിളിക്കേണ്ട നമ്പർ 0474293111 ഈ നമ്പറിലേക്കാണ്. പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കിട്ടിയതിന് ശേഷം നമ്മൾക്ക് സമയം തികയാതെ വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നല്ലോണം പഠിച്ചിട്ട് പോയ ഒരു വിഷയമാണെങ്കിൽ പോലും നമ്മളുടെ ആ ഒരു ടൈമിൽ, എക്സാം ടൈമിൽ നമുക്ക് എഴുതി തീർക്കാൻ പറ്റാതെ ചില ക്വസ്റ്റ്യനൊക്കെ വിട്ടുപോയിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് വെളിയിൽ, അയ്യോ എനിക്കിത് അറിയാവുന്നതായിരുന്നു പക്ഷേ എനിക്ക് എഴുതാൻ സമയം കിട്ടിയില്ല, ഒരു 5 മിനിറ്റ് കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അത് എഴുതി തീർക്കുമായിരുന്നു, എനിക്ക് എങ്കിൽ ഇത്ര മാർക്കും കൂടെ കിട്ടിയേനെ എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടില്ലേ. നമ്മൾ സാറിന് എക്സാം എഴുതുന്ന സമയത്ത് കാണുന്ന ഒരു കാഴ്ചയാണല്ലേ, നമുക്ക് സമയം തികഞ്ഞില്ല എന്നൊരു തോന്നൽ നമുക്ക് വരാറുണ്ട്. ഓക്കെ, വീണ്ടും അടുത്തൊരു കോൾ എത്തുന്നുണ്ട്, നോക്കട്ടെ ആരാണെന്ന്. ഹലോ, ഏയ് കോളില്ല, വീണ്ടും കോള് കട്ടായി പോയിരിക്കുന്നു. എന്ത് പറ്റുകയാണെന്ന് അറിയില്ലല്ലോ, കഴിഞ്ഞ ആഴ്ചയും വനിത ലോകത്തിൽ ഇങ്ങനെ സംഭവിച്ചിരുന്നു, വന്നു കോള് വരുന്നു കട്ടായി പോകുന്നു, എന്താണ് സംഭവിക്കുന്നതെന്നറിയില്ല. ഇപ്രാവശ്യം അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ല, നമുക്ക് ഇതും ഒരു പരീക്ഷയാണെന്ന് തന്നെ കരുതിയാൽ മതി, കിട്ടും എന്നാണ് എൻ്റെയും പ്രതീക്ഷ. കിട്ടിയാൽ നമ്മൾ സംസാരിക്കുക തന്നെ ചെയ്യും. വരുന്നുണ്ട് കോള്, പക്ഷെ അത് കട്ടായി പോവുകയാണ് ചെയ്തത്. എന്നാലും വിളിച്ചോളൂ, വിളിക്കേണ്ട നമ്പർ 0474293111 ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അപ്പോൾ ഉള്ളത് ശ്രീലക്ഷ്മി MS. നമുക്ക് ഈ ഉദാഹരണം സുജാത എന്ന് പറഞ്ഞ ചിത്രമുണ്ട് മഞ്ജു വാര്യറിൻ്റെ, അതിനകത്തൊരു കണക്ക് കണക്ക് എന്ന് പറയുന്നൊരു പാട്ടൊക്കെ വരുന്നുണ്ട്. അതിനകത്ത് ശരിക്കും കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനകത്ത് ജീവിതം എന്നുള്ളതും പരീക്ഷ എന്നുള്ളതും ഒക്കെ വരുന്ന ഒരു ഒരു ഗാനമാണ്. എന്താ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വിഷമമുള്ള ഒരു വിഷയമായിരുന്നു പഠിക്കുന്ന സമയത്ത് കണക്ക് എന്ന് പറയുന്നത്. എന്നാൽ കണക്ക് നന്നായിട്ട് അറിയാവുന്നവർ പറയും ഏറ്റവും മനസ്സിലാക്കിയാൽ ഏറ്റവും എളുപ്പമുള്ള വിഷയം എന്ന് പറയുന്ന കണക്ക് ായിരിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ കണക്ക് പഠിച്ച് പഠിച്ച് നമ്മുടെ അടുത്ത് പലപ്പോഴും ഇവന് എത്ര പഠിച്ചിട്ടും ബുദ്ധിയില്ലല്ലോ എന്ന് കേട്ടിട്ടുള്ളവരുണ്ടായിരിക്കും. കാരണം മാത്സ് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് കയ്യിലേക്ക് വരില്ല, വന്നാൽ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഏറ്റവും നല്ല വിഷയം. ഈ കണക്കും നിങ്ങളുമായി എത്രത്തോളം ബുദ്ധിമുട്ടിട്ടുണ്ടാവും നോക്കാം. എന്തായാലും ഒരു കോളുണ്ട്, നോക്കട്ടെ ആരാണെന്ന്. ഹലോ
1: ഹലോ,
0: നമസ്കാരം. ആഹാ, ജല ചേച്ചിയുടെ കോളും ക്ലിയർ അല്ലല്ലോ. ഹലോ ഹലോ ഹലോ
1: ഹലോ,
0: കേൾക്കുന്നുണ്ടോ? കോള് ക്ലിയർ അല്ല. ഓക്കെ, കോൾ കട്ടായി പോയിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ കോളുകൾ വരുന്നു കട്ടായി പോകുന്നു, ഇതാണ് നമുക്ക് ഇന്ന് വനിതാ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ,
2: നമസ്കാരം
0: ചേച്ചി. എന്ന് പറഞ്ഞാൽ പരീക്ഷയെ ഒരുപാട് നേരിട്ട് ജീവിതം എന്ന പരീക്ഷയും കടന്നു വന്ന വ്യക്തി. എല്ലാവർക്കും മാതൃകയായ വ്യക്തിയാണ് ഞാനിപ്പോ ചോദിച്ചത്. എങ്കിലും നമ്മള് നമ്മുടെ ഒരു പഠനകാലമുണ്ടല്ലോ, നല്ലൊരു ആ സമയത്തെ ഒരു പഠനവും ആ സമയത്തെ ഒരു പരീക്ഷയും.
2: ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ പഠിത്തത്തിനൊന്നും ഭയങ്കര പ്രാധാന്യമൊന്നും ആരും കൊടുത്തിട്ടില്ലല്ലോ. നമ്മുടെ ഒക്കെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരു 4 പേരെ ഒരു സ്ലേറ്റും ഓരോ പെൻസിലും അങ്ങനെയൊക്കെ പോകുന്നൊരു
0: കാലഘട്ടം.
2: ആ പിന്നല്ലാതെ വൈകി പോകുമ്പോഴത്തേക്ക് ഈ മഷിത്തണ്ടൊക്കെ പിച്ച് പുസ്തകത്തിനകത്തൊക്കെ വെച്ച് പോകുന്ന ഒരു കാലഘട്ടം. ഈ പറഞ്ഞോട്ട് 7 വരെ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അപ്പൊ 10 ലോട്ട് പോകാത്തത് കൊണ്ട് അന്നത്തെ ആ ഒരു ഇത് അറിയത്തില്ല എന്ന് പറയുന്നതായിരിക്കും.

0: പക്ഷെ ഇപ്പൊ എനിക്ക് പരീക്ഷയാണ് ശ്രീലക്ഷ്മി, അതായത് ഫിഫ്ത് സെമ്മിന്റെ ലാസ്റ്റ് പരീക്ഷയാണ് നാളെ.
1: ഓക്കെ, ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഉണ്ടോ?
0: ടെൻഷനില്ല.
1: ഓക്കെ,
0: പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മള് നമ്മളെ മക്കളടുത്ത് പടി പടി പടി എന്ന് പറയുമ്പോ കുഞ്ഞുങ്ങൾക്കുണ്ടാവുന്ന ഒരു ടെൻഷൻ അത് മനസ്സിലാക്കാൻ എനിക്ക് പറ്റുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോ ഈ പഠിക്കുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ആ ഒരു ഇത് അപ്പൊ കുഞ്ഞുങ്ങൾക്ക് എത്രത്തോളം ആണെന്ന് മനസ്സിലാക്കാനുള്ളൊരു ഇത്
1: അത് കുട്ടികൾക്ക് ഭയങ്കര പ്രഷർ കൊടുക്കുന്നുണ്ട്. ഇത് കാരണം നമ്മൾ അനുഭവിച്ച് വരുന്ന ഒരു പ്രഷറാണ് നമ്മൾ അടുത്ത കുട്ടികളിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. കാരണം നമ്മൾ ഇത് കേട്ട് കേട്ട് വന്നതാണല്ലോ.
0: അല്ല മോളെ, പത്തിലെന്ന് പറയുമ്പോ എല്ലാവരും പറഞ്ഞ പ്ലസ് വൺ പ്ലസ് ടു, അത് ഇന്നത്തെ ഇപ്പോഴത്തെ ഒരു കാലം വെച്ച് നോക്കുമ്പോ പ്ലസ് വൺ പ്ലസ് ടു അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം പരിഗണിക്കുന്നത് ആരെയാണ്? ഫുൾ എ പ്ലസ്കാരെയാണ്.
1: ഓക്കെ,
0: അപ്പൊ അതൊക്കെ വെച്ചുകൊണ്ട് നമ്മള് കുഞ്ഞുങ്ങളോട് പറയും എ പ്ലസ് പഠിക്കാൻ നോക്കണം, നല്ല പഠിക്കണം എന്നൊക്കെ പറയും. പക്ഷെ എന്നാലും ഞാൻ ഒരുപാട് അങ്ങനെ ചെയ്യത്തില്ല, കാരണം നമുക്ക് അതിന്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോ ഹാളിലൊക്കെ ചെന്നിരിക്കുമ്പോ കുഞ്ഞുങ്ങൾക്ക് ടെൻഷൻ കൊണ്ട് പഠിച്ചത് അവർ മറന്നുപോകും.
1: ഓക്കെ,
0: തീർച്ചയായിട്ടും നമ്മള് പരീക്ഷയുടെ കഴിയുന്നതും കുഞ്ഞുങ്ങളെ നല്ല റിലാക്സ് ആയിട്ട് വിടാൻ ശ്രമിക്കും.
1: അല്ലെ, എന്നാലും ഞാൻ നോക്കുകയാണ് ചേച്ചി, പണ്ട് ചേച്ചി പഠിക്കുന്ന സമയത്ത് ഈ ഉറക്കം വന്നിട്ട് വഴക്ക് കേട്ടിട്ടുണ്ടോ? എപ്പോഴെങ്കിലും പരീക്ഷയുടെ തലേന്ന്
0: ഉറക്കം വന്നിട്ട് പരീക്ഷ വഴക്ക് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ല, അന്നത്തെ കാലത്ത് ആ അത്ര അന്നത്തെ ഈ പത്തിലൊക്കെ പഠിക്കുന്നവർക്ക് ഒരു പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവാം. ചേച്ചി ആ കടമ്പയിലോട്ട് പോകാത്തത് കൊണ്ട് രാവിലെ 4 മണിക്ക് എണീച്ച് നമ്മള് പഠിക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് പഠിക്കുന്നത് ഒച്ചയും ബഹളം ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആ സമയത്ത് പഠിക്കുന്നത് നമ്മളെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോ നമുക്ക് അതിന്റേതായ ഒരു സന്തോഷം മനസ്സിൽ തോന്നുകയും ചെയ്യും, എഴുതാനും പറ്റുന്നുണ്ട്. പിന്നെ ചില സമയങ്ങളിൽ നമുക്ക് സമയം തികയാതെ പോകും. 3 മണിക്കൂറാണ്
1: എക്സാം ടൈം
0: എങ്കിൽ പോലും നമുക്ക് സമയം.
1: അതെ അതെ, അത് മിക്കവാറും ഉള്ളവർക്കെല്ലാം ഉള്ളതാണ്. നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ എന്ത് ചെയ്യാൻ സമയം കിട്ടിയില്ല. അത് ഭയങ്കര ഒരു വിഷമം ഇറങ്ങുമ്പോ, പ്രത്യേകിച്ച് ഇനി മാർക്കും കൂടെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഏങ്ങലടിക്കും, അയ്യോ അത് എഴുതിയിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും കിട്ടുമായിരുന്നേ എന്നും പറഞ്ഞ് നമ്മൾ വിഷമിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ ചേച്ചി, എന്തായാലും എല്ലാ ആശംസകളും പോയി, എല്ലാം മിടുക്കിയായിട്ട് എക്സാം എഴുതും കേട്ടോ. എല്ലാ അനുഗ്രഹവും ചേച്ചിക്ക് ദൈവത്തിനുണ്ടാവട്ടെ. ഓക്കെ, അപ്പൊ അടുത്ത ഒരു കോളിലേക്ക് പോകാം. കേട്ടുകൊണ്ടിരിക്കുന്ന വനിതാ ലോകം. ഹലോ
2: ഹലോ, ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി.
1: ഗുഡ് മോർണിംഗ് ശാന്തി ചേച്ചി, പരീക്ഷയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? സുഖം സുഖം.
2: പരീക്ഷയുടെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് പറ്റിയ ഒരു അബദ്ധമായിട്ടോ എനിക്ക് ഓർമ്മ വന്നു.
1: പരീക്ഷയ്ക്കോ?
2: പരീഷ വെച്ച പ്ലസ് ടു എക്സാമിന്, അതായത് അക്കൗണ്ടൻസി പരീക്ഷയുടെ അന്ന് ഞാൻ മലയാളവും പഠിച്ചോണ്ട് പോയ
1: വ്യക്തിയാണ്.
2: അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് അക്കൗണ്ടൻസി ആണ് കാര്യം. ഞാൻ അതായത് സ്കെയിലും പെൻസിലും ഒക്കെ പിള്ളേരെയൊക്കെ ഇരിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ മലയാളത്തിൽ സ്കെയിലിന്റെയും പെൻസിലിന്റെ ആവശ്യമില്ലല്ലോ. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാവുന്ന അക്കൗണ്ടൻസി ആണ്. അയ്യോ പറയണ്ട, അങ്ങനെ ആ അബദ്ധം എനിക്ക് ഇത് കേട്ടപ്പോ എനിക്ക് പെട്ടെന്ന് അത് വിളിച്ചു
1: പറയണോ.
2: അക്കൗണ്ടൻസി ആയതുകൊണ്ട് വെച്ചാൽ ബാലൻസ് ഷീറ്റ് ടാലി ആയില്ലെങ്കിൽ കൂടിയും മറ്റേ ജേണൽ ലെഡ്ജറും ഒക്കെ ഏകദേശം കറക്റ്റ് ആവും, കുറച്ച് മാർക്ക് നമുക്ക്.
1: എന്നാലും അത് പഠിക്കാതെ അല്ലെങ്കിൽ അതിനൊന്ന് പ്രിപ്പയർ ചെയ്യാതല്ലേ അത് പോയത്?
2: അയ്യോ പോയി, എന്തൊക്കെയോ കാറ്റി കൂട്ടി. ക്രിസ്മസ് എക്സാം എന്തോ ആയിരുന്നു, എങ്ങനെ ജസ്റ്റ് പാസ് അത്ര കാലത്തെ കിട്ടുള്ളൂ മാർക്ക്. ഇപ്പഴും ഞാനതുകൊണ്ട് മക്കളെ ഈ ടൈം ടേബിൾ, പ്രത്യേകിച്ച് നമുക്ക് അവധി വരുമല്ലോ ഇടയ്ക്കുണ്ട്, എക്സാമിനിടയ്ക്ക് വരുന്ന കഴിയുമ്പോ അവധി വന്നു കഴിയുമ്പോൾ അവരുടെ എക്സാം വരുമ്പോ അടുത്തത് മാറ്റി വെച്ച് ചിലപ്പോ ലാസ്റ്റ് ആയിരിക്കും, അങ്ങനെയൊക്കെ വരും. അപ്പൊ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ ഇപ്പഴും ഞാനത് ക്ലിയർ ആയിട്ട് നോക്കാം. കാരണം എന്റെ അനുഭവം വെച്ചിട്ട് മക്കളെ ഈ എക്സാമിന്റെ ആ ഡേറ്റും അതുപോലെ സബ്ജക്റ്റും ഒക്കെ ഞാൻ എല്ലാ ദിവസവും നോക്കി ഒന്നുകൂടെ ഒന്ന് അത് കൺഫേം ആക്കും തലേന്ന് എന്റെ ഒരു അനുഭവം വെച്ചിട്ട്.
1: ശരി, അപ്പൊ എന്തായാലും അത് വളരെ നല്ലൊരു ശരിയാ. പരീക്ഷയാകുമ്പോ നമുക്ക് ഇങ്ങനെ ടൈം ടേബിൾ മാറിപ്പോറുണ്ട്. ഇന്നത്തെ എക്സാമിന് പകരം നമ്മൾ അടുത്ത ആഴ്ച നടക്കേണ്ട പരീക്ഷയൊക്കെ ഇന്ന് പഠിച്ചോണ്ട് പോയി ഇതായിരിക്കുന്നത് എക്സാം, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ സംഭവിച്ചിട്ടുള്ളവർ ഒരുപാട് പേരുണ്ടാവാം. ശരിയാ. ഓക്കെ, എന്തായാലും സന്തോഷം. നമ്മൾ കൂടെ ഇരിക്കുമ്പോൾ, നമ്മളിപ്പോൾ കോളേജിലാണെങ്കിൽ പോലും ഒക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ തോന്നുന്നില്ലേ എന്താണ് നമുക്ക് എന്തെങ്കിലും അറിയത്തില്ലേ, നമ്മൾ കൂട്ടുകാരടുത്തൊക്കെ പറയും എടാ നിനക്ക് അറിയാവുന്ന എന്തെങ്കിലും എനിക്കൊന്ന് പറഞ്ഞു തരണേ എക്സാം എന്ന് പറയുക. എവിടെ നടക്കത്തൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ പറയാറില്ലേ, അങ്ങനെ പറഞ്ഞിട്ടുള്ളവരെല്ലാം ഉണ്ടാവും. എനിക്കിത് അറിയത്തില്ല കേട്ടോ, നിനക്ക് അറിയാമെങ്കിൽ പറഞ്ഞു തരണേ, എനിക്കൊന്ന് കാണിച്ചു തരണേ എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനകത്ത് എക്സാം ഹാളിൽ നിൽക്കുന്ന സാറ് നോക്കുന്നുണ്ടോ, പേടിച്ചൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. ഇത് നോക്കിയില്ലായിരുന്നെങ്കിൽ ഒന്ന് ചോദിക്കായിരുന്നു. നടന്നിട്ടുള്ളവരുണ്ടാവാം, ഇല്ലാത്തവരുണ്ടാവാം, എന്തായാലും നോക്കാം ആരൊക്കെയാണ് പറയാൻ പോകുന്നതെന്ന്. ഹലോ
3: ഹലോ ശ്രീകുട്ടി,
1: നമസ്കാരം.
3: ഓ ശ്രീകുട്ടിയുടെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ആദ്യമായിട്ട് ഞാൻ പറഞ്ഞാൽ തോന്നുന്നു ഞാൻ സുഖമായി ഇരിക്കുന്നു എന്ന്. നോക്കുന്നില്ലേ വാട്സാപ്പ് മെലഡീസില്?
1: എനിക്ക് മനസ്സിലായില്ല പറഞ്ഞത്.
3: വാട്സപ്പിൽ ഞാനൊരു മെസ്സേജ് ഇട്ടപ്പോ എന്നോട് ചോദിച്ചു അമ്മ അസുഖമായിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അസുഖമായിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു അങ്ങനെ സുഖമായിരിക്കുന്നു എന്ന് പറയുന്നത്.
1: സുഖമായിരിക്കുന്നു
3: എന്ന് പറയുന്നു എനിക്ക് എന്തെങ്കിലും അസുഖം വന്ന് വിടും. ഇന്നിപ്പം ചെറിയ ഒരു അസ്വസ്ഥതയുണ്ട്
1: കേട്ടോ. അങ്ങനെ
3: ഏതാണ്ട് രണ്ടാഴ്ചയൊക്കെ ജൂൺ മുതല് വലിയ കുഴപ്പമില്ലാതെ പോകുമായിരുന്നു നല്ല പോലെ.
1: ഓക്കെ ഓക്കെ.
3: എനിക്ക് ഈ വിയർപ്പ് താഴുമ്പോഴാ എനിക്ക് വിയർപ്പ് താന്നിട്ട് ചുമയ്ക്കും.
1: അപ്പൊ
3: ഞാൻ ഈ വിയർപ്പോടെ പോയി കുളിക്കും. അപ്പൊ അമ്മ എന്റെ അമ്മ പറയുമായിരുന്നു നീ എന്തിനായി വിയർപ്പോടെ കുളിക്കുന്നേ ഇങ്ങനെന്ന് പറയാനും അമ്മ കാര്യമില്ല.
1: അല്ല അത് നമുക്കത് അറിയാലോ. അപ്പൊ അതങ്ങനെ ചെയ്യാതിരിക്കുക.
3: നമുക്കങ്ങനെ ചെയ്യരുതെന്ന് അറിയാം. പക്ഷെ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഞാൻ അത്രക്ക് അങ്ങ് ഒഴുകും ഇങ്ങനെ ഉറ്റിട്ടിട്ടിട്ടങ്ങ് വീഴും.
1: കുറച്ചു നേരം ഫാനിന്റെ ചുവട്ടിലിരിക്കുക.
3: അപ്പൊ ഫാന്റെ വീട്ടിലിരിക്കാനൊന്നും എപ്പോഴാളും കൊണ്ട് പറ്റത്തില്ല. കുറച്ചൊക്കെ പോയി ഇരുന്നിട്ട് പൊടി പണ്ട് പഴയത്ത് വരെ വിളിക്കുമായിരുന്നു ഞാൻ കോവിഡിന് മുമ്പ്.
1: എന്നാലും അതൊക്കെ മാറട്ടെ. ഇനിയിപ്പോ
3: അസുഖം വരാതിരിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ ചോദിച്ച ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലായതുമില്ല. ഞാൻ ആദ്യം പോലും കേട്ടില്ല കേട്ടോ.
1: പരീക്ഷയുടെ നമ്മുടെ പരീക്ഷയെ പരീക്ഷ എങ്ങനെ അല്ല തികയാതെ വരുന്നത്. നമ്മുടെ പരീക്ഷാ സമയം തന്നെ നമുക്ക് ഒരുപാട് പരീക്ഷകൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് ഈ പരീക്ഷാ കാലഘട്ടത്തില്. ഒന്ന് നമ്മുടെ ടെൻഷൻ, രണ്ട് നമുക്ക് എക്സാം ഹാളിൽ ചെന്ന് കഴിയുമ്പോൾ സമയം തികയാതെ വരിക, മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുമ്പോൾ പഠിച്ചതൊന്നും അതിനകത്തില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും
3: ഞാൻ പറയാം എനിക്കാണെങ്കിൽ ഒന്നാം സ്റ്റാൻഡേർഡ് മുതൽ ടെൻത്ത് വരെ എനിക്ക് ഒരു ടെൻഷനും ഇല്ലായിരുന്നു.
1: ആഹാ മിടുക്കി.
3: എനിക്ക് മിടുക്കിയ ഞാൻ പരീക്ഷയിൽ ഉറക്ക വഴിയിരുന്ന് പഠിക്കാറില്ല. ഞാൻ ക്ലാസ്സിൽ തന്നെ അന്നന്നുള്ള പഠിച്ച സ്കൂൾ ഫസ്റ്റ് ആയിരുന്നു. എന്റെ സ്കൂളിൽ ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. ഈ സ്ലേറ്റിലെ പെൻസിൽ സ്ലേറ്റും
1: പെൻസിലുണ്ടും
3: നൂറ് മാർക്ക് വാങ്ങിക്കൊണ്ടാ ഞാൻ വരുന്നത് സ്ലേറ്റില്.
1: എന്നിട്ട്
3: അത് മായാതെ ഓടി വന്ന് കൊണ്ടുവന്ന് ഞാൻ ഒരു ബിസിനസ് ലോഞ്ചിലെ മഹേഷിനോടും പറഞ്ഞത്. പക്ഷെ മാർക്ക് പറഞ്ഞില്ല. നൂറിൽ നൂറാണ് എനിക്ക് മാർക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ടെൻത്ത് വന്നപ്പോഴത്തേക്ക് നമ്മുടെ സ്കൂളിൽ പിന്നെ ഈ നയൻത് കഴിയുമ്പോഴത്തേക്ക് മറ്റ് സ്റ്റുഡൻറ് മറ്റ് ക്ലാസ്സിലെ ഡിവിഷൻസിലെ കുട്ടികളെ കൂടെ നമ്മുടെ കുട്ടികൾ കൊണ്ടുവയ്ക്കും, കൊണ്ടു നിർത്തും. അതായത് ക്ലാസ് കുറയ്ക്കും, മനസ്സിലായ ഡിവിഷൻ കുറയ്ക്കും ടെൻത് ആവുമ്പോ. അപ്പൊ മറ്റ്
1: ക്ലാസ്സുകളിൽ
3: വരുമ്പോഴത്തേക്ക് അവിടുത്തെ ഫസ്റ്റും ഒക്കെ നമ്മുടെ ക്ലാസ്സിൽ വരും ചിലപ്പോ ആ ക്ലാസ്സിലെ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ ഒരു അഞ്ച് കുട്ടികൾ ഉണ്ടായിരുന്നു ടെൻത്തില് ഹയസ്റ്റ് മാർക്ക് വാങ്ങിക്കുന്ന കുട്ടികൾ. അപ്പൊ ഞാൻ ആ അഞ്ചിൽ ഒരാളായി. അങ്ങനെ പബ്ലിക് എക്സാമിനും അതുപോലെ തന്നെ എനിക്ക് എന്നെക്കാളും മൂന്ന് കുട്ടികൾക്ക് എന്നെക്കാളും ഒരു മൂന്നോ നാലോ മാർക്കൊക്കെ വെച്ച് കൂടുതൽ.
1: അങ്ങനെ ഉയർന്ന മാർക്ക് വാങ്ങിച്ച് ജയിച്ചു.
3: ഉയർന്ന മാർക്ക് വാങ്ങിച്ച് തന്നെ ട്യൂഷൻ പോലും ഇല്ലായിരുന്നു.
1: വെരി ഗുഡ്
3: കേട്ടാ. പക്ഷേ ടെൻത് വന്നപ്പോഴത്തേക്ക് മാത്സിന് ഇച്ചിരി പാട് വന്നു. പാട് വന്നെങ്കിലും അതിനാ മാത്സിനാണ് എനിക്ക് ഏറ്റവും കുറവ് മാർക്ക് കിട്ടിയത്.
1: അത്
3: കഴിഞ്ഞ് കോളേജിൽ വന്നപ്പോഴത്തേക്ക് മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ട് അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് അവിടെ എനിക്ക് ഭയങ്കര പാടായിരുന്നു.
1: ബുദ്ധിമുട്ടായി
3: കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടായി
1: ശരിക്കും.
3: നമ്മുടെ കോൺവെന്റിൽ നിന്നും തങ്കശ്ശേരിയിൽ നിന്നൊക്കെ വരുന്ന കുട്ടികളൊക്കെ വരുന്നോണ്ട് പറയുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ ആരുമല്ല. നമ്മളെ ശ്രദ്ധിക്കാൻ ആരുമില്ല ടീച്ചേഴ്സിനെ. മറ്റേത് എന്നെ തന്നെ ഇങ്ങനെ പോയിന്റ് ചെയ്ത് ടീച്ചേഴ്സ് ചോദിച്ചുകൊണ്ടേ ഇരിക്കും. ഞാൻ എന്റെ ആൻസർ പറഞ്ഞോണ്ടേ ഇരിക്കും. എനിക്ക് വീട്ടിൽ വന്ന് പഠിക്കേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു സത്യം. ഇതിപ്പം വന്നപ്പോഴത്തേക്ക് ഞാൻ സത്യം പറഞ്ഞാൽ സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചതുകൊണ്ട് മാത്രം ഞാൻ തോൽവി അറിഞ്ഞില്ല. എന്നുവെച്ചാൽ പ്രാക്ടിക്കലിന് അവിടെയും ഞാൻ ഫസ്റ്റ് ആയിരുന്നു.
1: സെക്കൻഡ് ഗ്രൂപ്പ് ആയിരുന്നു.
3: ആ സെക്കൻഡ് ഗ്രൂപ്പ് ആണ് പഠിച്ചത്. ബി എസ് സിക്ക് ഞാൻ സുവോളജിയാണ് എടുത്ത് പഠിച്ചത്. പിന്നെ ഒരു ടെൻഷൻ വന്ന അവിടെ വെച്ച് എനിക്ക് ബി എസ് സി സുവോളജി എക്സാമിന്റെ അന്ന് ഞാൻ ഹാൾ ടിക്കറ്റ് എടുക്കാൻ മറന്നുപോയി.
1: അയ്യോ
3: എന്റെ പൊന്നോ ഞാനും രണ്ടുപോയി.
1: അപ്പൊ
3: എന്താന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു ടെൻഷൻ
1: പഠിക്കുന്ന കുട്ടികളാകെ വരണ്ടോ.
3: എന്താ ഞാൻ അറിയാമേ, ഞാനങ്ങ് വിഷമിച്ച്. അപ്പഴത്തേക്ക് ടീച്ചർ പറഞ്ഞ പ്രിൻസിപ്പലിന്റെ അടുത്ത് പോയി ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് വരാൻ. ഞാൻ എടുക്കാൻ മറന്നുപോയി, എന്നെ ക്ലാസ്സിൽ ഇരുത്തണം, എനിക്ക് എക്സാം എഴുതണം, എഴുതിയേ പറ്റൂ എന്ന്. അപ്പം ഭാഗ്യത്തിന് ഞങ്ങളുടെ സാറ് പ്രിൻസിപ്പൽ സാറ് ഞാൻ ഞങ്ങളുടെ സുവോളജി പ്രൊഫസറായിരുന്നു.
1: ഓക്കെ ഓക്കെ.
3: സാർ ശിവപ്രസാദ് സാറ് സാറിന്റെ റൂമിലൊക്കെ അമ്പിച്ചത് കേറുമോ, പേടിയല്ലേ? നമുക്കൊക്കെ ഭയങ്കര പേടിയാണ്. ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെ അല്ല കേട്ടാ. മോളൊക്കെ എന്നും ഫ്രണ്ട്ലി ആണ് ടീച്ചേഴ്സുമായിട്ട്.
1: സമ്മതിച്ചു എഴുതാൻ, എക്സാം എഴുതാൻ സമ്മതിച്ചു.
3: ആ സമയത്ത് ഞാൻ എഴുതി കൊടുത്തു. എഴുതി കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, അപ്പൊ എന്നെ പഠിപ്പിക്കുന്ന ക്ലാസ്. അപ്പൊ ആ ടീച്ചർ സാറ് തന്നെ ചോദിച്ചിട്ടുണ്ടോ, പിന്നെ പ്രാക്ടിക്കൽ ഹാളിൽ കാണിക്കുന്ന മിടുക്ക് എന്തുകൊണ്ട് തിയറി ക്ലാസ്സിൽ കാണിക്കുന്നില്ല ചോദിച്ചിട്ടുണ്ട്. സത്യത്തിൽ എനിക്ക് പറ്റത്തില്ല. ടെക്നോളജി എടുത്തെങ്കിൽ സുവോളജി ബയോളജി ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഹിന്ദി ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ ഇംഗ്ലീഷ്
1: ഓക്കെ. മനസ്സിലായി മനസ്സിലായി. പറഞ്ഞോ
3: എന്തുകൊണ്ട് പിന്നെ ശ്രീകുട്ടിക്ക് മാത്രം അരമണിക്കൂർ സമയം
1: അരമണിക്കൂർ കൊണ്ടാണ് ഏറ്റവും മധുരം എന്ന് എനിക്ക് തോന്നിയപ്പോ ഞാൻ അരമണിക്കൂർ
3: കൊടുക്കുന്നുണ്ടല്ലോ.
1: അരമണിക്കൂറല്ലേ ഏറ്റവും മധുരകരമായി നമുക്ക്, അതുകൊണ്ടല്ലേ ഒരു മണിക്കൂർ വേണോന്ന് തോന്നില്ലേ. മനസ്സിലായി. നമുക്ക് ഈ പഞ്ചാമൃതം എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് യൂ ഇനിയും കിട്ടണമെന്ന് തോന്നും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് തോന്നും, അത് മതി എന്ന് തോന്നും. അപ്പൊ അത് വരാതെ നമ്മൾ ആ പഞ്ചാമൃതം കഴിക്കണം.
3: അയ്യോ
1: അത് ഓക്കെ. അഭിനവ എന്തായാലും സന്തോഷം കേട്ടോ സംസാരിക്കാൻ സാധിച്ചില്ല. അപ്പൊ അടുത്ത കോളിലേക്ക് പോവാണ്. നോക്കാം, കേട്ടുകൊണ്ടിരിക്കുന്നത് വനിതാ ലോകം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. ചെറിയൊരു ഇടവേള കേട്ടോ, പെട്ടെന്ന് തിരിച്ചെത്താം. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. കുട്ടികളിലെ ഓട്ടിസം എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു ഡോക്ടർ ആര്യ ആർ നായർ, സ്പെഷ്യലിസ്റ്റ് പീഡിയാട്രിക്സ്, കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ, കൊല്ലം. വിളിക്കേണ്ട സമയം ഇന്ന് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474-293-1111. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്ന വനിതാ ലോകം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0474-293-1111. ഈ നമ്പറിലേക്ക് പെട്ടെന്ന് ഫോൺ എടുത്ത് വിളിച്ചോ. പരീക്ഷയാണ്, പരീക്ഷ എന്താണല്ലേ, പരീക്ഷ സമയത്ത് നമുക്കുള്ള ഓരോരോ കാര്യങ്ങളുണ്ട്, ഓരോ ടെൻഷൻ ഉണ്ടല്ലോ. ഇപ്പൊ നേരത്തെ യമുന പറഞ്ഞാണെങ്കിൽ ഹോൾ ടിക്കറ്റ് വരെ എടുക്കാൻ മറന്നു പോയിട്ടുണ്ടാവും, ടെൻഷൻ കാരണമാണ് നമുക്ക് മറന്നുപോയി, അങ്ങനെ സംഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. ഇതാണ് നമ്മൾ ആ പരീക്ഷ സമയത്ത് നമുക്ക് എന്തൊക്കെയായിരിക്കും നമുക്ക് അന്ന് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഒന്ന് ഓർത്തെടുത്ത് നോക്കാം നമ്മുടെ പഴയ കാല പരീക്ഷാകാലം. ഓക്കെ, അടുത്ത കോളിലേക്ക് പോവാണ്. നോക്കാം ആരാണെന്ന്. ഹലോ,
4: ഹലോ,
1: നമസ്കാരം. ഹലോ, നമസ്കാരം.
4: നമസ്കാരം.
1: ഇത് ആരാ? ഇത്
4: മുഹമ്മദ് ആദിൽ.
1: അയ്യോ, മുഹമ്മദ് ആദിൽ മോനല്ലേ? മോൻ മോനല്ലേ ഇത്? ആ, ഇത് മോക്ക് മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ. സന്തോഷം കേട്ടോ. ഓക്കെ, അപ്പോ നമുക്ക് കുഞ്ഞു പെൺകുട്ടികൾ മുതൽ നമ്മുടെ അമ്മമാർക്ക് വരെ വിളിക്കാം പരിപാടി. പക്ഷേ ഈ പറയും പോലെ വനിതാ ലോകമാണ്, വനിതകൾക്കാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ആദിൽക്കുട്ടന് വിഷമമൊന്നും തോന്നണ്ട. അപ്പൊ നമുക്ക് അടുത്ത കോളിലേക്ക് പോയാലോ. കേട്ടുകൊണ്ടിരിക്കുന്നത് വനിതാ ലോകമാണ്, തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കുന്ന നമ്പർ 0474-293-1111. ഹലോ,
5: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്. ഇത് ആരാ?
5: ഞാനാണ്, റമീസ. കേരളപുരം.
1: റമീസ ചേച്ചിയെ, എന്തൊക്കെയാ റമീസ ചേച്ചിയെ വിശേഷം?
5: നല്ല വിശേഷങ്ങൾ ഇങ്ങനെ പോകുന്നു.
1: ഞാനിങ്ങനെ പഴയ ഒരു പരീക്ഷാ കാലത്തിലോട്ടൊന്ന് കൊണ്ടുവന്ന് വെച്ചാ.
5: അത് ഇച്ചിരി മുമ്പേയുള്ള ചേച്ചി ഓരോന്ന് പറയുന്ന കേട്ടപ്പോ എനിക്ക് ഒന്ന് വിളിച്ചാ കൊള്ളാന്നൊരു തോന്നല്.
1: പറഞ്ഞോ ചേച്ചി, റമീസ ചേച്ചി.
5: പിന്നെ പരീക്ഷ എന്ന് പറയുമ്പോ ഞാനെന്നുവെച്ചാ അങ്ങനെ ഇരുന്ന് പഠിക്കത്തെ ഒന്നുമില്ല. എന്റെ ഒരു അനുഭവം എന്ന് വെച്ചാ, ഞാൻ പോളിടെക്നിക്കിന് പഠിക്കുമ്പോ ഒരു 7-8 നോട്ട്ബുക്കോളം മാത്സ് ഉണ്ട്. മാത്സ് മാത്സ് എന്ന് പറയുന്നത് ഞാനുമായിട്ട് ഒരു തരത്തിലും യോജിച്ചു പോയില്ല. സമാന്തര രേഖകളാ, ഒരിക്കലും
1: ശത്രുക്കളാ.
5: പരീക്ഷയുടെ തലേന്നിട്ട് ഈ 8 ബുക്കും അങ്ങോട്ട് എടുത്തിട്ട് നോത്ത് വെച്ച് നമ്മള് ചരിത്രം പഠിക്കുന്ന കണക്കാ മാത്സ് പഠിക്കുന്നത്.
1: ഓക്കേ,
5: ഇങ്ങനെ നോക്കി നോക്കി വായിച്ച് വായിച്ച് കണ്ടു കണ്ടിങ്ങനെ പോകുന്നില്ല. ഒരിക്കലും അത് ചെയ്ത് പഠിക്കുക, എഴുതി പഠിക്കുക ഒന്നും ചെയ്യത്തില്ല.
1: ശരി,
5: നാളെ പറഞ്ഞാ മതിയോ?
1: നാളെ പറയാം.
5: അപ്പൊ എന്നിട്ട് പിന്നെ ശ്രീലക്ഷ്മി, ഞാൻ അങ്ങനെ വെച്ചിട്ട് പക്ഷെ എന്റെ കൂട്ടത്തില് എന്റെ കൂട്ടുകാരിയൊക്കെ ഭയങ്കര പഠിപ്പിച്ചുകളാണ്. അപ്പം മാത്സ് ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറയും, മിസ്സ എല്ലാ കാര്യവും കൊള്ളാട്ടോ, ഇന്ന് പോകുമ്പോഴത്തേക്ക് ഒരു ഫസ്റ്റ് ക്ലാസ് മേടിച്ചിട്ടേ പോകാവേ. എന്നിട്ട് സ്പോർട്സ് അത് ഇത് എല്ലാ കുറ്റക്കേടൊക്കെ ഞാൻ മുന്നേ കാണും, പഠിക്കുന്ന കാര്യത്തിൽ മാത്രമേ ഉള്ളൂ.
2: ഞങ്ങൾ പടി കടന്നു പോണേ പടി കടന്നു പോണേന്ന് എപ്പോഴും പറയും. എനിക്ക് ഏറ്റവും വിഷമം വന്നത് ഞാൻ ഫൈനൽ ഇയർ ആയപ്പോഴത്തേക്ക് എന്റെ പിന്നെ എക്സാം നടക്കുമ്പോ എന്റെ കൂട്ടുകാരൊക്കെ അങ്ങ് പറന്ന് പോയി പേപ്പറുകൾ മേടിച്ച് അങ്ങ് എക്സാം എഴുതുവാണ്. ഞാൻ
1: മേടിച്ച്
2: ഇവർക്ക് എന്ത് എഴുതി പിടിപ്പിച്ചു
1: പേപ്പർ എണീക്കുന്നു വാങ്ങുന്നു
2: രണ്ടു വട്ടം നാലു വട്ടം ഒക്കെ അങ്ങ് എഴുതി എഴുതിയിട്ട് പേപ്പർ അങ്ങ് നിറഞ്ഞിട്ട് ഞാനും മേടിക്കും രണ്ടൊന്ന് പേപ്പർ
1: അല്ല ഇരിക്കട്ടെ പേപ്പർ.
2: പക്ഷേങ്കിൽ ആ പഠിച്ച കുട്ടി ഒരാള് തോറ്റും പോയി എനിക്ക് ഫസ്റ്റ് ക്ലാസ്സും കിട്ടി അത് ഭയങ്കര സന്തോഷം. ഇന്നും എനിക്ക് അത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സംഭവം.
1: അയ്യോടാ ശരി ഓക്കെ. എന്തായാലും എക്സാം എഴുതുന്ന സമയത്ത് ഏതെങ്കിലും കൂട്ടുകാരികൾ ചോദിച്ചിട്ടുണ്ടോ എടാ എനിക്കും കൂടെ ഒന്ന് കാണിച്ചാടാ അല്ലെങ്കിൽ എനിക്കും കൂടെ ഒന്ന് പറഞ്ഞാടാ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അടിപൊളി. അതെന്തുകൊണ്ടാ റമീസ ചേച്ചിയോട് ചോദിക്കാതിരുന്നേ?
2: കാരണം അവരൊക്കെ ഭയങ്കര പഠിപ്പിച്ചതാണ്.
1: ഓ നമ്മളെ പറ്റി അവർക്ക് വലിയ പ്രതീക്ഷകളും ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് അതുകൊണ്ട് ചോദിച്ചില്ല.
2: ആ പഠിക്കുന്ന പിള്ളേരടുത്തും കൂടെ പോയി വർത്താനമൊക്കെ പറഞ്ഞ് തിരിച്ച് കളിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഓടി ഇങ്ങോട്ടും ഓടി അവസാന പ്രിൻസിപ്പാൾ തന്നെ ഞങ്ങളുടെ വാർഡന് ഹോസ്റ്റലില്.
1: അതായത് പഠിക്കുന്ന പിള്ളേരടുത്ത് നിന്ന് സംസാരിച്ച് അവരെ പഠിപ്പിക്കാതാക്കി.
2: ആ റൂമിലൊക്കെ എന്നെ പിടിച്ചിറക്കിയിട്ട് പിന്നെ ഫൈൻ അടിച്ചിട്ടുണ്ട് അവര് പഠിക്കുന്ന സമയത്ത് അവരുടെ
1: അവസാനം അവരുടെ മാർക്ക് കുറഞ്ഞു.
2: പക്ഷെ ഉണർന്നിരുന്ന് ലൈബ്രറിയിൽ നിന്നൊക്കെ ഈ നോവലൊക്കെ എടുത്തോണ്ട് വന്നിട്ട് ഉറക്കൊഴിഞ്ഞിരുന്ന് വായിച്ച് വെച്ചൊക്കെ വായിച്ച് തീർന്നു പിറ്റേന്ന് കൊണ്ടുപോയി
1: വായനശീലം ഉണ്ടായിരുന്നു. ഓക്കെ റമീസ് ചേച്ചി അടിപൊളി അടിപൊളി കേട്ടോ സൂപ്പർ. അതാണ് ഒരു പരീക്ഷാകാലത്തെ ഓർമ്മ റമീസ് ചേച്ചിയുടെ. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു കോളിലേക്ക് കൂടെ പോയാലോ നോക്കട്ടെ ആരാണെന്ന്. ഹലോ
6: ഹലോ
1: നമസ്കാരം
6: രശ്മി കുട്ടി.
1: എന്തോ
6: ഞാൻ ഇരുപത് വസന്ത വിളിക്കണേ
1: പറഞ്ഞോന്നേ.
6: എനിക്ക് എന്റെ പത്താം ക്ലാസ്സിലെ ഒരു അനുഭവം ഉണ്ട് അത് പറയാൻ വിളിച്ചതാ.
1: പറഞ്ഞു.
6: പത്താം ക്ലാസ്സിലെ മെയിൻ പരീക്ഷ വന്നു. മെയിൻ പരീക്ഷ വന്നപ്പോഴത്തേക്ക് എന്റെ രണ്ട് കൂട്ടുകാരിമാര് വേറെ ക്ലാസ്സിൽ ഞാൻ വേറെ ക്ലാസ്സിലായിരുന്നു പരീക്ഷ എഴുതുന്നത്. പരീക്ഷ എഴുതുന്നപ്പോ എനിക്ക് ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷ കളിച്ച് എഴുതുന്ന ക്വസ്റ്റ്യൻ ഏതാ ആൻസർ എല്ലാം പഠിച്ചോണ്ട് ചെല്ലും. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ക്വസ്റ്റ്യൻ ഏതാ ആൻസർ ഏതാന്ന് അറിയപ്പെടത്തില്ല. എന്നാലും ഞാൻ എഴുതി എഴുതിയപ്പോ എന്റെ രണ്ട് കൂട്ടുകാരിമാര് വന്ന് പറഞ്ഞു ഇതായത് കണ്ട് ഈ തട്ട മൊത്തം കുറുപ്പ ഞങ്ങൾ ഫുള്ള് എഴുതി എനിക്ക് ഫസ്റ്റ് ക്ലാസ്സെങ്കിലും കിട്ടും എന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്കൊരു പേടി. കാരണം വെച്ചാൽ ഞാൻ തോറ്റിട്ട് ഉളുമാരി ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ വീട്ടിൽ ഇട്ടേക്കത്തില്ല.
1: അത് ശരിയാ.
6: അത് പ്രശ്നമാവും. അങ്ങനെ ഉണ്ട് പരീക്ഷ എല്ലാം കഴിഞ്ഞ് അവസാനം റിസൾട്ട് അടുത്ത് അടുക്കാറായിരുന്നപ്പോ ഞാനങ്ങ് കിടപ്പായി കട്ടില് കിടപ്പായി എഴുതേക്കത്തില്ല.
1: ഓ അത് ശരി.
6: ഉടനെ ഇവള് ഈ വണ്ടി കൂട്ടുകാരി എന്ന് പറഞ്ഞ കൊച്ചിന് തന്നത് കൊറിയമ്മേ വസന്ത എന്തി അന്നേ പറഞ്ഞു അവള് അവിടെ കിടപ്പുണ്ട് പരീക്ഷ റിസൾട്ട് അറിയാറായി അതുകൊണ്ട് അവള് കയറി കിടക്കുകയെന്ന് പറഞ്ഞു. ആയി കിടക്കുന്ന എന്നെ വിളിച്ച് എഴുതിപ്പിച്ച് കൊണ്ടുവന്നിട്ട് പറയുന്നേ ഡീ എനിക്കെന്തായാലും ഫസ്റ്റ് ക്ലാസ് ഉറപ്പാ എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചേ ദൈവമേ അവൾക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടി ഞാൻ തോറ്റ എന്നെ കൊല്ലു ഉറപ്പാ പിന്നെ ഇതൊക്കെ ചിലപ്പോ ഒന്നുകൂടെ കൂടി ആദ്യമായി പിന്നെ
1: അങ്ങനെ
6: ആ അഭിപ്രായം ആഹാരവും വേണ്ട ഒന്നും വേണ്ട ഞാൻ ഒറ്റ കിടപ്പ് കിടക്കി. അന്നേരം ഉണ്ട് റിസൾട്ട് അറിയുന്ന ദിവസം വന്നപ്പോൾ ഞാൻ എഴുന്നേക്കുന്നില്ല. അവസാനം ഞങ്ങൾ അണ്ണൻ ഇങ്ങോട്ട് വന്നിട്ട് ചിന്തി എഴുന്നേക്കുന്നില്ല ഓടി നിന്റെ കിടപ്പ് കണ്ടപ്പോ എനിക്കറിയാം നീ തോക്കുന്നു ഉറപ്പാ അത്. ഞാൻ അവിടുന്ന് ബഹളം കാരണം എഴുന്നേറ്റങ്ങ് റോഡിനെടുത്തു ഞാൻ പടിയിട്ട് പോയിരുന്നു. ഇന്നപ്പോ ഉണ്ട് രണ്ട് കൂട്ടുകാരന്മാര് വന്നു എന്റെ കൂടെ പഠിച്ചെ ഈ നിന്റെ നമ്പര് ഞാൻ പറഞ്ഞു. അങ്ങനെ ഉണ്ട് ഞാൻ നമ്പര് കൊടുത്ത് അന്നേരം അങ്ങനേ പോകുമാരിങ്ങനെ കൈ ഒക്കെ കാണിക്കുന്നു ഞാൻ ജയിച്ചു ജയിച്ചു എന്നും പറഞ്ഞു. ആ അപ്പോഴത്തേക്കും സന്തോഷമായി. പക്ഷെ
1: വെരി ഗുഡ്
6: പറഞ്ഞവളങ്ങ് തോക്കുകയും ചെയ്തു.
1: ഓ എന്തായാലും പറഞ്ഞാൽ തോറ്റുപോയോ ഓക്കെ. എന്തായാലും സന്തോഷമാ ചേച്ചി. ഇതൊരു ഭയങ്കര ഓർമ്മയാണ് കേട്ടോ. ഒരു കാലത്ത് ഈ എസ് എൽ സി എക്സാം എന്ന് പറയുന്നത് റിസൾട്ട് വരുന്നതിന്റെ തലേന്ന് അമ്പഴത്തേക്ക് പലർക്കും ഉറക്കമില്ലാത്തതുണ്ട്. കാരണം പിറ്റേ ദിവസം പത്രത്തിലൂടെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ അറിയുന്നത് നമ്മളുടെ നമ്മൾ ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ ആർക്കാണ് റാങ്ക് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് അത് ഭയങ്കര ഒരു എനിക്കൊന്നും ഇപ്പോഴത്തേക്കാളും ഭയങ്കര ഒരു ടെൻഷൻ കൂടുതലുള്ള സമയമായിരുന്നോ എന്ന് എനിക്ക് അറിയില്ല. ഇപ്പൊ ചേച്ചിയൊക്കെ പറയുമ്പോൾ അറിയാലോ ഇങ്ങനെ അയ്യോ ഇങ്ങനെ ആണോ ഇനി വരുമോ ഉറക്കമില്ല വീട്ടുകാർ വഴക്കുറ ഇനി ജയിക്കുമോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ബന്ധുക്കൾ വരെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വിളിക്കുന്ന ഒരു കാലമുണ്ടായിരിക്കും. ഈ പരീക്ഷ എഴുതിയ ആള് ബോധം കെട്ട അയ്യോ ദൈവമേ ബോധം കെട്ട് പോണേ എന്നുള്ള രീതിയിൽ കിടക്കുന്ന രീതികളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഈ ചേച്ചി ഇപ്പോൾ പറഞ്ഞതോട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് അനുഭവം ഉണ്ടായിരിക്കാം. പക്ഷേ എന്ത് ചെയ്യാനാ ഇന്നത്തെ അനുഭവം നമുക്ക് ഇവിടെ അവസാനിപ്പിച്ചേ പറ്റൂ. കാരണം വനിതാ ലോകത്തിന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു. ടാറ്റ പറയട്ടെ. ഞാൻ ഇന്നത്തെ വനിതാ ലോകത്തിൽ നിന്നും ശ്രീലക്ഷ്മി എം എസ്.
7: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ സീറോ എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ സീറോ ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
8: കിട്ടി പോയാ പോയി, ചോദിക്കാം പറയാം അറിവ് നേടാം. കിട്ടിയാ കിട്ടി പോയാ പോയി. വിളിക്കേണ്ട സമയം എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-111. കിട്ടിയാ കിട്ടി പോയാ പോയി.

പുരുഷനെയും സ്ത്രീയെയും വേർതിരിക്കേണ്ട ഘടകങ്ങളല്ല. എങ്കിലും രണ്ടു കൂട്ടർക്കും ചിന്തകളും വർത്തമാനങ്ങളും രണ്ട് രീതികളിൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ പുരുഷന്മാർക്ക് മാത്രമായി ഇത് ഒരു വേദി ഒരുക്കുന്നു. ചാറ്റ് വിത്ത് പ്രവീൺ, ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അനുഭവങ്ങളും അറിവുകളും പങ്കുവെച്ച് ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും 4:30 മുതൽ 5:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474293111.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ് 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി എം എസ്. പരവൂർ പൂതക്കുളം ചെമ്പകശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിസ്റ്ററി, എക്കണോമിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നീ വിഷയങ്ങളിൽ അധ്യാപക നിയമനത്തിനുള്ള അഭിമുഖം 7 ഓഗസ്റ്റ് രാവിലെ 11 സ്കൂളിൽ നടക്കുമെന്ന് ജോയിന്റ് മാനേജർ അറിയിച്ചു. തിരുവനന്തപുരം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റിൽ MBA ബാച്ചിലേക്ക് പ്രവേശനത്തിന് നാളെ രാവിലെ 10 മുതൽ കിക്മ ക്യാമ്പസിൽ അഭിമുഖം നടത്തും. സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ആശ്രിതർക്കും ഫിഷറീസ് സ്കോളർഷിപ്പിന് അർഹതയുള്ള വിദ്യാർത്ഥികൾക്കും സീറ്റ് സംവരണമുണ്ട്. SSC ST OEC വിദ്യാർത്ഥികൾക്ക് ഫീസ് ആനുകൂല്യവും ലഭിക്കും. യോഗ്യത 50% മാർക്കിൽ കുറയാതെയുള്ള ബിരുദം. കേരള കശുവണ്ടി തൊഴിലാളി ആശ്വാസ ക്ഷേമനിധി ബോർഡ് മുഖേന 2026 ജനുവരിക്ക് മുൻപ് ക്ഷേമ പെൻഷൻ ലഭിച്ചു തുടങ്ങിയവർ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. അക്ഷയ കേന്ദ്രം മുഖേന ബയോമെട്രിക് രീതിയിൽ സെപ്റ്റംബർ 30 വരെ മസ്റ്ററിംഗ് നടത്താം. മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന പ്രിന്റൌട്ട് സഹിതം ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസുകളിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്ക് മാത്രമേ നിശ്ചിത കാലാവധിക്ക് ശേഷം പെൻഷൻ വിതരണം നടത്തുകയുള്ളൂ. കെൽട്രോൺ നടത്തുന്ന DCA മോണ്ടിസോറി സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഡാറ്റാ സയൻസ് ആൻഡ് AI, ലോജിസ്റ്റിക്സ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിന്റനൻസ്, വേർഡ് പ്രോസസിംഗ് ആൻഡ് ഡാറ്റ എൻട്രി, ഫയർ ആൻഡ് സേഫ്റ്റി അക്കൌണ്ടിംഗ് കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ ബന്ധപ്പെടാൻ 10 76 എന്ന ടോൾ ഫ്രീ നമ്പറാണ് ഉപയോഗിക്കേണ്ടത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ തെറ്റായ വിവരം ഉൾപ്പെടുത്തി നടത്തുന്ന പ്രചാരണത്തിൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പരാതി പരിഹാര സെൽ അറിയിച്ചു. ചന്ദനത്തോപ്പ് സർക്കാർ ബേസിക് ട്രെയിനിംഗ് സെന്ററിൽ ഭിന്നശേഷി, ST, വനിതാ ടെക്നിക്കൽ സ്കൂൾ, ഓഫൺ, ജുവനൈൽ എന്നീ സംവരണ വിഭാഗത്തിലെ ഒഴിവുള്ള ITI സീറ്റുകളിലേക്ക് അപേക്ഷിക്കാം. യോഗ്യത SSLC. അവസാന തീയതി ഈ മാസം 27. ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഇന്നു മുതൽ വിതരണം ചെയ്യും. കേരള സർക്കാരിന്റെ ടൂറിസം വകുപ്പിന് കീഴിലുള്ള ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊല്ലം ഒരു വർഷത്തെ ഫുഡ് പ്രൊട്ടക്ഷൻ കോഴ്സിലേക്കും ഫുഡ് ആൻഡ് ബെവറേജ് സർവീസ് കോഴ്സിലേക്കും സ്പോട്ട് അഡ്മിഷൻ തുടരുന്നു. പ്ലസ് ടു വിജയിച്ച വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. SC ST OEC വിഭാഗക്കാർക്ക് ഫീസ് പൂർണ്ണമായും സൌജന്യം. OBC ജനറൽ കാറ്റഗറി EW സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് വരുമാന പരിധിക്ക് വിധേയമായി ഫീസ് ആനുകൂല്യവും ലഭിക്കും. ഹോട്ടൽ മാനേജ്മെന്റ് രംഗത്ത് മികച്ച തൊഴിൽ നേടാൻ അവസരങ്ങൾ. ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കടപ്പാക്കട TKDM സ്കൂൾ ക്യാമ്പസ്, കൊല്ലം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0474276635. മറ്റൊരു നമ്പർ 9072216937. ബിഷപ്പ് ബെൻസിയർ ഹോസ്പിറ്റൽ, മൗണ്ട് കാർമൽ റോഡ്, തങ്കശ്ശേരി സ്പെറൻസയിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഈവനിംഗ് OPD ലഭ്യമാണ്. ജനറൽ മെഡിസിൻ ഡോക്ടറുടെ പരിശോധന, സാധാരണ രോഗികളുടെ സമഗ്ര ചികിത്സ, ലാബ് പരിശോധനയ്ക്കുള്ള സാമ്പിൾ ശേഖരണം, ഫാർമസി സേവനം, രക്തസമ്മർദ്ദം, പ്രമേയം തുടങ്ങിയ ആരോഗ്യ പരിശോധനകൾ തുടങ്ങിയ സേവനങ്ങൾ ലഭ്യമാണ്. രാവിലെ 7 മണി മുതൽ ലാബ് സാമ്പിൾ ശേഖരണ സൌകര്യവും വൈകുന്നേരം റിസൾട്ട് ഡോക്ടറെ കാണിക്കാനുള്ള സൌകര്യവും ലഭ്യമാണ്. ഹോം കെയർ സർവീസുകൾക്കായി വിളിക്കേണ്ട നമ്പർ 9495927700. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0474278586. തങ്കശ്ശേരി ഇൻഫന്റ് ജീസസ് കത്തീഡ്രൽ ഹാളിൽ ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ സൌജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു. ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ, HbA1c, ECG, ബോൺ മിനറൽ ഡെൻസിറ്റി തുടങ്ങിയ സേവനങ്ങൾ ലഭ്യമാണ്. കൂടാതെ ഓർത്തോ, പീഡിയാട്രിക്, ENT, ജനറൽ മെഡിസിൻ തുടങ്ങിയ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0474275700. ഇതോടുകൂടി അറിയിപ്പുകൾ സമാപിക്കുന്നു. നമസ്കാരം.

0: കടലോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
1: റേഡിയോ ബൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയ ഫോണിൻ പ്രോഗ്രാം.
2: നമസ്കാരം കൊല്ലം.
3: ഫ്രൈഡേ ഈവനിങ് എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിൽ ഒറ്റ ചിന്തയുള്ളൂ, വീക്കെൻഡ് ആയല്ലോ, ഇനി രണ്ട് ദിവസം ചില്ല് ചെയ്യാം. അപ്പം നമുക്ക് ഈ പോസിറ്റീവ് വൈബോടെ പാടാനും വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ എല്ലാവരും വിളിച്ചോളൂ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്, കാതോട് കാതോരം, തത്സമയ ഫോണിൻ പ്രോഗ്രാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കോളിലേക്ക് പോവാം. ഹലോ
4: ഹലോ
3: ഹലോ
4: ഹലോ
3: ഹലോ, കേൾക്കുന്നുണ്ടോ?
4: കേൾക്കുന്നുണ്ട്.
3: പേര് പറഞ്ഞോളൂ.
4: കുമാരി.
3: കുമാരി, എവിടുന്നാ വിളിക്കുന്നത് ചേച്ചി? സുഖാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? ഫസ്റ്റ് കോളറാണ്. പിന്നെ
4: എത്ര ദിവസം കൊണ്ട് വിളിക്കുന്നറിയാവോ?
3: ഇന്ന് ഫസ്റ്റ് കോളറായിട്ട് കിട്ടിയില്ലേ?
4: പിന്നെ എനിക്ക് എന്റെ കൂട്ടുകാരിയുടെ മോനെ, കൊച്ചുമോൻ ആയിരുന്നെന്ന് പറയുന്ന കൊച്ചിനും എന്റെ അനിയത്തിമാർക്കും വേണ്ടിയാ ഈ പാട്ട് ഞാൻ ചോദിച്ചേ.
3: ആണല്ലേ, ഏത് പാട്ടാ ചോദിച്ചേ?
4: തളവക്കുറിയിട്ട മുറപ്പെന്നെ.
3: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇവർക്ക് വേണ്ടിട്ടാണ് പാട്ട്.
4: പേരെന്തുവാ?
3: എന്റെ പേര് ആർജി നിമ്മി എന്നാണേ. പിന്നെ
4: കപ്പലേന്റെ മുക്കിലും ഒരു അനിയത്തിയുണ്ട്.
3: അനിയത്തിയുടെ
4: ഒരു ഹായ് പറഞ്ഞേക്കാം.
3: അനിയത്തിയുടെ പേരെന്താ?
4: അനിയത്തിയുടെ പേര് ബിന്ദു. പിന്നെ ചേരിയില് രണ്ടനിയത്തിമാര്, അത് സരിതയും സിന്ധുവും.
3: സിന്ധു. ഓക്കെ, ഈ പറഞ്ഞ അനിയത്തിമാർക്കെല്ലാം എന്റെ വലിയൊരു ഹായ് ഉണ്ട് കേട്ടോ. നമുക്ക് ഗാനത്തിലേക്ക് പോയാലോ? ഓക്കെ ചേച്ചി.

0: തിരികെ വരാം. നൊസ്റ്റാൾജിയ അല്ലെങ്കിൽ ഗൃഹാതുരത്വം, നൊസ്റ്റോ എന്നൊക്കെ ഇപ്പോൾ കൊളോക്കലി പറയും. അതൊരു പ്രത്യേക വികാരമാണല്ലേ, ഒരേ സമയം നമ്മുടെ മുത്തൊരു പുഞ്ചിരി, എന്നാൽ അതേ സമയം കണ്ണ് നനയ്ക്കുന്ന ഒരു വികാരമാണ്, അങ്ങനെയൊക്കെ വിളിക്കാമല്ലേ. അങ്ങനെ ചെയ്യുന്ന വളരെ അപൂർവം ചില സാഹചര്യങ്ങളേ ഉള്ളൂ, അതിലൊന്നാണ് നൊസ്റ്റാൾജിയ. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ ഹലോ
1: ഹലോ
0: ഹലോ, പേര് പറഞ്ഞോളൂ. പാടിക്കോ.
1: പാവക്കുട്ടിക്ക് ഉമ്മ, പാവാടക്കുട്ടിക്ക് ഉമ്മ, തലാലോ തലാലോ പാടാം. അച്ഛന വന്നോട്ടെ പാട്ട് പാടാ കുഞ്ഞാര, പാട് കുട്ടെ കുഞ്ഞാര, കുഞ്ഞിന്ന് എന്താ തര.
0: പേരെന്താ?
1: റിതി.
0: റിതി എത്രാം ക്ലാസ്സിലാ? എത്രാം ക്ലാസ്സിലാ?
1: എന്റെ പേര് റിതിനാണ്.
0: ഒന്നാം ക്ലാസ്, രണ്ടാം ക്ലാസ്സിലാണോ? രണ്ടിലേക്ക് എത്തിയത് മറന്നോ എന്ന്
1: തോന്നുന്നു.
0: ഓക്കെ ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട് മോളുടെ? ചേച്ചിയുണ്ട്. ചേച്ചി എത്രാം ക്ലാസ്സിലാ? ഓ, വലിയ ചേച്ചിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഏത് പാട്ടാ ചോദിച്ചെ മോളിന്ന്? ഹലോ. ആ ഓക്കെ ഓക്കെ.
1: എന്നാ?
0: ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ വിജയ് ഫാൻ ആണെന്ന് തോന്നുന്നു മോള്. എന്നാ നമുക്ക് ഗാനം. ഓക്കെ മോളെ, എന്നാ പാട്ട് കേൾക്കാം കേട്ടോ.

0: ശാന്തി, എവിടെ നീ പോകുന്നേ?
1: ചേച്ചി, ഞാൻ കൊല്ലം താമരക്കുളത്തല്ല ശ്രീ മുത്തുമാരിയമ്മൻ കോവിലിൽ പോവാ.
0: താമരക്കുളം ശ്രീ മുത്തുമാരിയമ്മൻ കോവിലിൽ കർക്കിടക മാസ വിശേഷാൽ പൂജകൾ ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 15 വരെ. ആടിക്കോൾ, കൂൾക്കുഴക്കട്ട, വളയൽ മാല, മഞ്ഞൾ മാല, വേപ്പിലമാല, മാവിളക്ക്, മഞ്ഞച്ചരട്, വെറ്റില, പാക്ക്, കുങ്കുമം എന്നിവ അമ്മനുക്ക് നേർച്ചയായി സമർപ്പിക്കുന്നു. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 7 മണി മുതൽ നടക്കുന്ന വിശേഷാൽ പൂജകളിലും കർക്കിടക മാസ പൂജകളിലും ഭക്തജനങ്ങൾ പങ്കെടുക്കൂ. ശ്രീ മുത്തുമാരിയമ്മന്റെ അനുഗ്രഹം നേടൂ. ഈ ഓണം മാറ്റിവെക്കേണ്ട. കൊല്ലത്തെ മാരുതിയുടെ ഏക അംഗീകൃത ഡീലറായ പള്ളിമുക്ക് സാരഥിയിൽ അവിശ്വസനീയമായ വിലക്കുറവ്.
2: ഓൾട്ടോ ഇപ്പോൾ വെറും 2.99 ലക്ഷം രൂപ മുതൽ. വാഗണോ 4.39 ലക്ഷം രൂപ മുതൽ.
0: വിവിധ മോഡലുകൾക്ക് 1 ലക്ഷം രൂപ വരെയുള്ള ഓഫറുകൾ. കൂടാതെ നിലവിലുള്ള വാഹനം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 50,000 രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ബോണസും ലഭ്യമാണ്.
2: ഓണം ഓഫറുകൾ ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. ഉറപ്പായ സമ്മാനങ്ങൾ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സ്വന്തമാക്കൂ.
0: ട്രോളി ബാഗുകൾ,
2: ബമ്പർ സമ്മാനമായി പ്രീതി മിക്സി ഗ്രൈൻഡർ,
0: കൂടാതെ മെഗാ സമ്മാനമായി 1 പവൻ സ്വർണ്ണ നാണയവും നിങ്ങളെ കാത്തിരിക്കുന്നു.
2: ഇനി വൈകിക്കേണ്ട, ഇന്ന് തന്നെ സന്ദർശിക്കൂ.
0: സാരഥി ഓട്ടോ കാർസ്, പള്ളിമുക്ക്, കൊല്ലം.
2: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്
0: 9847198471.
3: തിരികെ വരാം കാതോട് കാതോരത്തിലേക്ക്. വിളിക്കുന്ന നമ്പർ 0474-293-1111, 0474-293-1111. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ.
4: ഹലോ, നമസ്കാരം.
3: നമസ്കാരം, പേരെന്താ ചേട്ടാ?
4: PV മുഹമ്മദ്, വടക്കേ ബാവനൂര്, പാലക്കാട് ജില്ല എന്നാണ് കേട്ടോ.
3: ആഹാ, PV മുഹമ്മദ്. ഓക്കെ ചേട്ടാ, പറഞ്ഞോളൂ, എന്തൊക്കെയുണ്ട് വിശേഷം?
4: വിശേഷം നല്ല മഴയാണ്.
3: നല്ല മഴയാണ് ഇവിടെ, പക്ഷെ നല്ല ചൂടാ.
4: ഇവിടെ ഇപ്പൊ രാവിലെ ഉണ്ടായിരുന്നില്ല, തുടങ്ങി നല്ല മഴയൊക്കെ തുടങ്ങിയത്.
3: അങ്ങനെ
4: പോണു വിശേഷങ്ങള്. അപ്പൊ മഴയുടെ ഒരു പാട്ടും കേൾക്കാം വിളിച്ചു.
3: ഏതെങ്കിലും മഴപ്പാട്ടാണോ ചോദിച്ചേ? ഏത് പാട്ടാ ചോദിച്ചേ?
4: എനിക്കൊരു തമിഴ് പാട്ടൊന്നും വേണ്ടത്, നമ്മുടെ ചിന്ന മാപ്പിള എന്ന സിനിമയില് കാതോരം ലോരാക്ക് കഥ സൊല്ലുടയോ, ആ പാട്ട്.
3: പാട്ടൊക്കെ പാടുന്ന ആളാണല്ലോ. ഓക്കെ,
4: അത്ര കേൾക്കുക, ആസ്വദിക്കുക, കൂടുതല്
3: ആസ്വാദകനാണ്. ഓക്കെ, പാർക്കിൽ ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു ചേട്ടാ?
4: നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ആയിക്കോട്ടെ.
3: ഓക്കെ ചേട്ടാ, എന്നാൽ നമുക്ക് ഗാനത്തിലേക്ക് പോകാം.

0: തിരികെ അപ്പൊ പഴയ ഒരു പാട്ട് പെട്ടെന്ന് കേൾക്കുമ്പോൾ അല്ലെ മഴ പെയ്ത് തോർന്ന ആ മണ്ണിൻ്റെ മണം അടിക്കുമ്പോൾ, അത് ഇംഗ്ലീഷിൽ പെട്രിക്കോർ എന്ന് പറയും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പഴയ ഫോട്ടോ ആൽബം തുറന്നു നോക്കുമ്പോൾ അല്ലെ പൊട്ടൊരു കാഴ്ച നിൽക്കുന്ന മാവ് കാണുമ്പോൾ ഒക്കെ നമ്മൾ പെട്ടെന്ന്, ഞാൻ യൂഷ്വലി പഴയ ഒരു കുട്ടിക്കാലം ആ ചൈൽഡ്ഹുഡിലേക്ക് എൻ്റെ മെമ്മറീസ് അങ്ങ് പോകും. അല്ലെങ്കിൽ നമ്മൾ കുടുംബ വീട്ടിലോട്ട് പോകുന്ന ആ ഫ്രണ്ട് പോർച്ച ഉമ്മറും ആ ഒരു മെമ്മറീസിലോട്ടൊക്കെയാണ് മനസ്സ് ഓടിയെത്തുന്നത് ശരിക്കും അല്ലേ. ആ ഒരു തിരിഞ്ഞ നോട്ടത്തിനാണല്ലോ ശരിക്കും നമ്മളെ നൊസ്റ്റാൾജി എന്നും പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഓൾഡ് മെമ്മറീസോ അങ്ങനെ നൊസ്റ്റാൾജി ഉണർത്തുന്ന ഇമേജസോ ഉണ്ടെങ്കിൽ എന്നെ ശ്രോതാക്കളെ വിളിച്ച് പറയുക. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ ഹലോ
1: ഹായ് ഹലോ നമസ്കാരം, ഞാൻ ബീച്ചിനടുത്ത് നിന്ന് രാജു.
0: രാജു ചേട്ടാ പറഞ്ഞോളൂ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം, സുഖാണോ?
1: മൂന്ന് പേർക്ക് ആശംസ പറയാനുണ്ട്.
0: പറഞ്ഞോളൂ.
1: ഒന്ന്, നമ്മുടെ വയനാട് എന്ന് വിളിക്കുന്ന നൂർജാൻ ഇത്താട ഹസ്ബൻഡ് രാജാൻ കായ്ക്ക്, പിന്നെ നമ്മുടെ പുരിപ്പുഴ എന്ന് വിളിക്കുന്ന രഘുചേട്ടന്റെയും ജലചേട്ടത്തിയുടെയും മകൾ ധന്യയ്ക്കും, പിന്നെ നമ്മുടെ ഫിലോമിന എന്ന ഫിലോയ്ക്കും ബർത്ത്ഡേ ആശംസകൾ.
0: ഞങ്ങക്ക് കിട്ടി ഉണ്ണിയപ്പം ഒക്കെ മേടിച്ചു തന്നു പുള്ളിക്കാരി.
1: തന്നില്ലേ?
0: തന്നു തന്നു. കേക്ക്, മുട്ടായി, ഉണ്ണിയപ്പം.
1: ചോദിച്ചു കഴിഞ്ഞാ ഫിലോവിനെ പറയുവേ കേട്ടില്ല കമ്പിളി പതിപ്പ്
0: ഏ ചേട്ടൻ ചോദിച്ചോ, അവളോട് മുട്ടായി ചോദിച്ചോ.
1: തന്ന
0: ആ ഞങ്ങക്കൊക്കെ തന്നല്ലോ, ഞങ്ങക്ക് ചോക്ലേറ്റ്.
1: എനിക്ക് ഒരു എത്ര ആശംസകളും.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന ശിക്ഷയ്ക്കുള്ള കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭ പരിഗണിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വഖഫ് ബോർഡ് വിഷയത്തിലെ ആശങ്ക പരിഹരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. സുപ്രീംകോടതി തീരുമാനമനുസരിച്ച് മുന്നോട്ടു പോകുമെന്നും മന്ത്രി. ആലപ്പുഴയിൽ KSU പ്രവർത്തകരെ മർദ്ദിച്ച കേസ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ADGP MR അജിത്കുമാറിന് സസ്പെൻഷൻ. തെരുവ് നായ്ക്കളെ പാർപ്പിക്കാൻ സംസ്ഥാനത്ത് അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി KM ഷാജി. ഹജ്ജ് കമ്മിറ്റി മുഖേന അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള അപേക്ഷ ഇന്നുകൂടി സമർപ്പിക്കാം. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ ഹരാരെ. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭ ഇനി തിങ്കളാഴ്ച ചേരും. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് ലോക്സഭ ആദരം അർപ്പിച്ചു. തുടർന്ന് ചോദ്യോത്തരവേളയിലേക്ക് കടക്കാൻ ശ്രമിക്കവെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ബഹളം വയ്ക്കുകയായിരുന്നു. രാജ്യസഭയിലും സമാനമായ പ്രതിഷേധമാണ് അരങ്ങേറിയത്. സഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. രാജ്യത്ത് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശനമായ ശിക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതെ പുനഃപരീക്ഷകൾ ഉടനടി നടത്തുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിച്ചതായും അദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് 26 ദിവസമായി നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിൽ കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്ര സിംഗ്, വാങ്ചുക്കിന്റെ ഭാര്യ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഇന്നലെ രാത്രിയാണ് സമരം അവസാനിപ്പിച്ചത്. ഒരു തരത്തിലുമുള്ള അക്രമവും ഉണ്ടാകാൻ പാടില്ലെന്ന കാര്യത്തിൽ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്നും വാങ്ചുക് അഭ്യർത്ഥിച്ചു. വഖഫ് ബോർഡ് വിഷയത്തിലെ ആശങ്ക പരിഹരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. സുപ്രീംകോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തിൽ കോടതി തീരുമാനമനുസരിച്ച് സർക്കാർ മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിലെ SSK ഫണ്ട് ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ ആവശ്യങ്ങൾ അറിയിക്കാനാണ് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനമായി കൂടിക്കാഴ്ച നടത്തിയതെന്നും ശ്രീ ഷംസുദ്ദീൻ വ്യക്തമാക്കി.
1: ഇന്ത്യയിലെ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാരുടെ സമ്മേളനം അത് വളരെ മുമ്പ് നിശ്ചയിച്ചതാണ്. സംസ്ഥാനത്തു നിന്നുള്ള മന്ത്രിമാരായ യോഗത്തിൽ പങ്കെടുത്തു, അജണ്ട പ്രകാരം ചർച്ച ചെയ്തു. അതുപോലെ ഭാവി പദ്ധതികളിൽ അർഹമായ പങ്കാളിത്തം കിട്ടാനുമാണ് നമ്മൾ ആ യോഗത്തിൽ പങ്കെടുക്കുന്നത്. വഖഫ് ബോർഡിൽ ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയിൽ ഒരു വിഷയം നിൽക്കുമ്പോൾ സുപ്രീംകോടതി എന്താണോ പറയുന്നത് അത് വെയിറ്റ് ചെയ്തിട്ട് ആ കാര്യത്തിൽ ഞങ്ങളും തീരുമാനമെടുക്കും. പിന്നെ പുനഃസംഘടനയ്ക്ക് സർക്കാരിന് അധികാരമുണ്ട് എന്ന് കോടതി തന്നെ കണ്ടിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് ഈ മാസത്തെ ക്ഷേമ പെൻഷനുകൾ ഇന്നു മുതൽ വിതരണം ചെയ്യും. ഇതിനായി 1,095 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. 51.1 ലക്ഷം പേർക്ക് 2,000 രൂപ വീതമാണ് നൽകുന്നത്. ADGP MR അജിത്കുമാറിനെ സസ്പെൻഡ് ചെയ്ത് സർക്കാർ ഉത്തരവിറങ്ങി. കഴിഞ്ഞ LDF സർക്കാരിന്റെ നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ KSU പ്രവർത്തകരെ മർദ്ദിച്ച കേസ് റിപ്പോർട്ടിൽ അട്ടിമറി നടത്തിയതിനാലാണ് നടപടി. അധികാര ദുർവിനിയോഗം കണ്ടെത്തിയാൽ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു.
2: DGP റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. അപ്പൊ ആ തീരുമാനമാണ് ഗവൺമെന്റ് ഉത്തരവായി പുറത്തു വരുന്നത്. അത് പ്രത്യേക അസാധാരണമായ ഒന്നുമില്ല. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അധികാര ദുർവിനിയോഗവും അതോടൊപ്പം തന്നെ വെടിവിട്ടുള്ള പ്രവർത്തനവും ആര് ചെയ്താൽ അത് അംഗീകരിക്കാൻ സാധ്യമല്ല. അത് അന്വേഷണത്തിലൂടെ തെളിയിക്കപ്പെടുകയാണെങ്കിൽ അവർക്ക് അതിനുള്ള ശിക്ഷ നൽകാൻ ഏത് ഗവൺമെന്റിനും ബാധ്യതയുണ്ട്.
0: സംസ്ഥാനത്ത് 4ാം ദിവസത്തിലേക്ക് കടന്ന ഓൺലൈൻ ടാക്സി തൊഴിലാളികളുടെ സമരം ഭാഗികമായി പിൻവലിച്ചു. വേതന വർധന അംഗീകരിക്കാൻ തയ്യാറായ കേരള സവാരി, റാപ്പിഡോ എന്നീ ആപ്പുകളിൽ തൊഴിലാളികൾ സമരം അവസാനിപ്പിച്ച് സർവീസ് പുനരാരംഭിച്ചു. എന്നാൽ ഊബർ ആപ്പിനെതിരെയുള്ള സമരം തുടരുകയാണ്. വാഹനങ്ങളുടെ ലഭ്യതക്കുറവിനെ തുടർന്ന് യാത്രക്കാരിൽ നിന്നും 3 ഇരട്ടിയോളം അമിത നിരക്ക് ഈടാക്കുന്നതായും പരാതി ഉയരുന്നുണ്ട്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഇന്ന്. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. അതേസമയം മുൻപ് ഏതെങ്കിലും വിധത്തിൽ ഹജ്ജ് നിർവഹിച്ചവർക്കും ശരിയായ രീതിയിലുള്ള സഹായി ഇല്ലാത്തവർക്കും ഈ വിഭാഗത്തിൽ അപേക്ഷിക്കാൻ അർഹതയില്ലെന്ന് അധികൃതർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിൽ 4 ദിവസമായി സംഘടിപ്പിച്ച ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലന പരിപാടി ഓപ്പറേഷൻ സദേൺ റെഡിനെസിന് സമാപനം. 27 രാജ്യങ്ങളിലെ 276 പ്രതിനിധികൾ പങ്കെടുത്തു. സമുദ്ര സുരക്ഷ, സമുദ്രമേഖലയിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച ധാരണയും വിവരങ്ങൾ പങ്കിടലും സമുദ്ര നിയമം, മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് പ്രത്യേക സെഷനുകൾ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് തെരുവ് നായ്ക്കളെ പാർപ്പിക്കാൻ അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കും. മന്ത്രി KM ഷാജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
4: സംസ്ഥാനത്തെ തെരുവുനായ ശല്യം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നത്. ഇത് സംബന്ധിച്ച കരട് റിപ്പോർട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി യോഗത്തിൽ അവതരിപ്പിച്ചു. തദ്ദേശ വാർഡ് തലത്തിൽ ജനകീയ കമ്മിറ്റികൾ രൂപീകരിച്ച് ആക്രമണകാരികളായ നായ്ക്കളെ കണ്ടെത്തും. ആവശ്യമെങ്കിൽ കുത്തിവയ്പിലൂടെ ദയാവധം നടത്തും. മാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കി തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാനും യോഗത്തിൽ ധാരണയായി.
0: മന്ത്രി KMurulidharan വർക്കല ശിവഗിരിമഠം സന്ദർശിച്ചു. ശിവഗിരിമഠം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി, ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദ തുടങ്ങിയവർ മന്ത്രിയെ സ്വീകരിച്ചു. മഹാസമാധിയിലും അദ്ദേഹം ദർശനം നടത്തി. സംസ്ഥാനത്ത് ആദ്യമായി റോഡുകളിൽ വൈറ്റ് ടോപ്പിംഗ് നടത്തി ആലപ്പുഴ ജില്ല മാതൃകയാകുന്നു. നഗരത്തിലെ ജനറൽ ആശുപത്രി കവല, കളക്ടറേറ്റ് കോൺവെന്റ് കവല, മുല്ലയ്ക്കൽ റോഡുകളിലായിരുന്നു വൈറ്റ് ടോപ്പിംഗ് പരീക്ഷണം. ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: സ്ഥിരമായി വെള്ളക്കെട്ടും കുഴിയും ഉണ്ടാകുന്ന സ്ഥലങ്ങളിലാണ് ഇത്തരം നിർമ്മാണ രീതി പ്രയോജനപ്പെടുക. 2021 7 കിലോമീറ്ററോളം ദൂരത്തിലാണ് നഗരത്തിലെ റോഡുകൾ ആധുനികവൽക്കരിച്ചത്. തകരാറൊന്നുമില്ലാതെ റോഡ് 25-30 വർഷം നിലനിൽക്കുമെന്നാണ് അവകാശവാദം.
0: ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം നാളെ ഹരാരയിൽ നടക്കും. 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ സിംബാബ്വെയെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി. കോട്ടയം അയർകുന്നത്ത് വിഷം കഴിച്ചു മരിച്ച ഒരു കുടുംബത്തിലെ 4 പേരുടെയും സംസ്കാരം ഇന്ന് നടക്കും. ചേപ്പുംപാറ മർത്താമറിയംപള്ളി പാരിഷ് ഹാളിൽ പൊതുദർശനത്തിന് വച്ച മൃതദേഹങ്ങളിൽ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. വൈകിട്ട് 3 മണിയോടെ സംസ്കാര ചടങ്ങുകൾ നടക്കും. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ SFI ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കുന്നു. ചോദ്യപേപ്പർ ചോർച്ച, NTA പിരിച്ചുവിടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. അതേസമയം ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്റിലെ ചർച്ചയിൽ നിന്നും കോൺഗ്രസ് ഒളിച്ചോടുന്നതായി BJP ആരോപിച്ചു. ചോദ്യപേപ്പർ മാറി നൽകിയതിനെ തുടർന്ന് റദ്ദാക്കിയ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് 2-ാം ഘട്ട പ്രാഥമിക പരീക്ഷയുടെ പുതുക്കിയ തീയതി PSC പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 22-ന് രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 12:05 വരെയായിരിക്കും പരീക്ഷ. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 869 പോയിന്റ് താഴ്ന്ന് 75541. നിഫ്റ്റി 245 പോയിന്റ് നഷ്ടത്തിൽ 23626 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1360 രൂപ താഴ്ന്ന് 1,05,840 രൂപയും ഗ്രാമിന് 13,230 രൂപയുമാണ് ഇന്നത്തെ വില. 1076 എന്ന ടോൾ ഫ്രീ നമ്പറിൽ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സംവിധാനത്തിൽ ബന്ധപ്പെടാൻ സാധിക്കുമെന്ന് അധികൃതർ. ഇത് സംബന്ധിച്ച് സമൂഹമാധ്യമങ്ങളിൽ തെറ്റായ വിവരങ്ങൾ ഉൾപ്പെടുത്തി നടത്തുന്ന പ്രചാരണം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇതിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെൽ അറിയിച്ചു. ഇടുക്കി ശാന്തൻപാറ ആനയിറകലിൽ കാട്ടാന റേഷൻ കട തകർത്തു. ഇന്ന് പുലർച്ചെയാണ് ചക്കക്കൊമ്പൻ എന്ന ആന കട തകർത്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന ശിക്ഷയ്ക്കുള്ള കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭ പരിഗണിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വഖഫ് ബോർഡ് വിഷയത്തിലെ ആശങ്ക പരിഹരിക്കുമെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ. സുപ്രീംകോടതി തീരുമാനമനുസരിച്ച് മുന്നോട്ടു പോകുമെന്നും മന്ത്രി. ആലപ്പുഴയിൽ KSU പ്രവർത്തകരെ മർദ്ദിച്ച കേസ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് AD GP MR അജിത്കുമാറിന് സസ്പെൻഷൻ. തെരുവുനായ്ക്കളെ പാർപ്പിക്കാൻ സംസ്ഥാനത്ത് അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി കെ എം ഷാജി. ഹജ്ജ് കമ്മിറ്റി മുഖേന അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള അപേക്ഷ ഇന്ന് കൂടി സമർപ്പിക്കാം. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ ഹരാരിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ചായൻ സ്പീക്കിംഗ്. ചിരിക്കുവാനും ചിന്തിക്കുവാനും നർമ്മ കവിതകളും നർമ്മ ഭാവനകളും കോർത്തിണക്കി അവതരിപ്പിക്കുന്നു അച്ചായൻ സ്പീക്കിംഗ്.
1: തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കെ എം തോമസ്, കൊല്ലം.
0: വെള്ളിയാഴ്ച 3 മണിക്ക് പുനഃപ്രക്ഷേപണം, ഞായറാഴ്ച രാവിലെ 8:15.

0: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചകളിൽ അതിവേഗ ശിക്ഷ ഉറപ്പാക്കുന്നതിന് നിയമനിർമ്മാണം നടത്തുമെന്നും ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. മാതൃരാജ്യത്തിനായി പരമോന്നത ത്യാഗം ചെയ്ത ധീരസൈനികർക്ക് കാർഗിൽ വിജയ് ദിവസിനോടനുബന്ധിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ച പാർലമെന്റ്. അസം പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 47. ഗുജറാത്തിലും ജമ്മുവിലും കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. ഇറാനെതിരെ 13-ാം ദിനവും ആക്രമണം തുടർന്ന് അമേരിക്ക. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നു. അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷന്റെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റ ഇന്ത്യയുടെ വിശ്വനാഥൻ ആനന്ദ്. വാർത്തകൾ വിശദമായി. ചോദ്യപേപ്പർ ചോർച്ചകളിൽ അതിവേഗ ശിക്ഷ ഉറപ്പാക്കുന്നതിന് നിയമനിർമ്മാണം നടത്തുമെന്നും ഇക്കാര്യം ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതു സംബന്ധിച്ച ബിൽ പാർലമെന്റിൽ ഉടൻ തന്നെ പാസാക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വീഡിയോ സന്ദേശത്തിലൂടെ അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചകളുമായി ബന്ധപ്പെട്ട് ഫാസ്റ്റ്ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള കർശന നടപടികൾ സംബന്ധിച്ച കരട് നിർദ്ദേശങ്ങൾ വിവിധ വകുപ്പുകൾ ഇന്നലെ രാത്രി തന്നെ സമർപ്പിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ 2.5 മാസത്തിനിടെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതെ പുനഃപരീക്ഷകൾ ഉടനടി നടത്തുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിച്ചതായും അദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് രാവിലെ സമ്മേളന നടപടികൾ ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ഇരുസഭകളിലും പ്രതിപക്ഷം ബഹളം തുടങ്ങി. തുടർന്ന് 12 മണിവരെ നിർത്തിവച്ച നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം തുടരുകയായിരുന്നു. ചോദ്യപേപ്പർ ചോർച്ചയിൽ അതിവേഗ ശിക്ഷ ഉറപ്പാക്കാൻ ഫാസ്റ്റ്ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം രാജ്യത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ സുപ്രധാന നാഴികക്കല്ലാണെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കാൻ നടപടി സഹായിക്കുമെന്നും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരായ ശക്തമായ മുന്നറിയിപ്പായി ഇത് മാറുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രത്യേക ഫാസ്റ്റ്ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള തീരുമാനത്തെ കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളും പ്രശംസിച്ചു. കേസുകൾ അതിവേഗം തീർപ്പാക്കി യുവാക്കൾക്ക് നീതി ഉറപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു.
2: कल जो प्रधानमंत्री जी ने निर्णय लिया कि पेपर लीक से संबंधित जो मामले अदालतों में लंबित हैं, चल रहे हैं, उनकी सुनवाई हम स्पेशली डेजिग्नेटेड फास्ट ट्रैक कोर्ट गठित करके करवाएंगे, जिससे डे टू डे बेसिस पे सुनवाई होगी, स्पीडी ट्रायल होगा और टाइम बाउंड इन्वेस्टिगेशन होगा, तो युवाओं को न्याय मिलेगा. ये बहुत बड़ा निर्णय है. उसी प्रक्रिया में कल दिन भर ये चर्चा चलती रही.
1: പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കേസുകളിൽ വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് ഫാസ്റ്റ്ട്രാക്ക് കോടതിക്ക് രൂപം നൽകി ഡൽഹി ഹൈക്കോടതി. റൌസ് അവന്യൂ കോടതിയിൽ പ്രവർത്തിക്കുന്ന ഫാസ്റ്റ്ട്രാക്ക് കോടതിയിൽ അനു ഗ്രോവർ ബാലിഗയെ ആണ് ജഡ്ജിയായി നിയോഗിച്ചത്. ഫാസ്റ്റ്ട്രാക്ക് കോടതി സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് നടപടി. നിരാഹാര സമരം അവസാനിപ്പിക്കാനുള്ള സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ തീരുമാനം വിദ്യാർത്ഥികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിലുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയിലുള്ള വിശ്വാസത്തിന്റെ തെളിവാണെന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും രാജ്യത്തെ യുവാക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം സോനം വാങ്ചുക് ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിൽ കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്ര സിംഗ് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ ഇന്നലെ രാത്രിയാണ് അവസാനിപ്പിച്ചത്. കാർഗിൽ വിജയ് ദിവസിനോടനുബന്ധിച്ച് മാതൃരാജ്യത്തിനായി പരമോന്നത ത്യാഗം ചെയ്ത ധീര രക്തസാക്ഷികളുടെ അചഞ്ചലമായ ധീരതയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച പാർലമെന്റ്. 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ അതിർത്തികൾ കാത്തുസൂക്ഷിക്കാൻ ജീവൻ ബലി നൽകിയ ധീര സൈനികരുടെ സ്മരണ പുതുക്കുന്നതിനായി എല്ലാ വർഷവും ജൂലൈ 26 കാർഗിൽ ദിവസ് ആചരിക്കുന്നത്. രാജ്യത്തിന്റെ ഐക്യം, പരമാധികാരം എന്നിവ കാത്തുസൂക്ഷിക്കാനുള്ള നമ്മുടെ പ്രതിബദ്ധതയെ ഓർമ്മിപ്പിക്കുന്നതാണ് കാർഗിൽ വിജയ് ദിവസെന്നും കാർഗിൽ ധീര യോദ്ധാക്കൾ രാജ്യത്തിന്റെ സമരത്തിന് എക്കാലവും മാതൃകയാണെന്നും രാജ്യസഭാ അധ്യക്ഷൻ സി പി രാധാകൃഷ്ണൻ അനുസ്മരിച്ചു. കാർഗിൽ വിജയ് ദിവസ് രാജ്യത്തെ സൈനികരുടെ ത്യാഗത്തെയും ധീരതയെയും സ്മരിക്കുന്നതിനുള്ള ദിവസമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു.
0: ये दिन हमारे भारतीय सशस्त्र बलों के अदम्य साहस, अप्रतिम शौर्य और सर्वोच्च बलिदान का प्रतीक है. ये सभा भारतीय सशस्त्र बलों के उन वीर जवानों को श्रद्धापूर्वक नमन करती है जिन्होंने अत्यधिक दुर्गम पर्वतीय क्षेत्रों, विषम परिस्थितियों और प्रतिकूल मौसम की परवाह न करते हुए अद्वितीय वीरता और अटूट संकल्प का परिचय दिया और अपना सर्वोच्च बलिदान देकर देश की अखंडता और संप्रभुता की रक्षा की.
1: ई वार्ताകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് അണ്ടർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് അണ്ടർ സ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: റൊമാനിയയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയൻ പ്രധാനമന്ത്രി ഇലിയെ ബോലോജാനുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ റൊമാനിയ വ്യാപാര ഫോറത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ കായിക താരങ്ങൾക്ക് ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്നലെയാണ് 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമായത്. മാർച്ച് പാസ്റ്റിൽ 126 അംഗ ഇന്ത്യൻ സംഘത്തെ മീരാഭായ് ചാനുവും ലൊവ്ലിന ബോർഗോഹെയ്നുമാണ് നയിച്ചത്. 10 ദിവസത്തെ മത്സരങ്ങളിൽ 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. അസം പ്രളയത്തിൽ ഇന്നലെ 6 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ മരിച്ചവരുടെ എണ്ണം 47. 11 ജില്ലകളിലായി 7 ലക്ഷത്തിലധികം പേരായാണ് പ്രളയം ബാധിച്ചത്. ഗുജറാത്തിൽ 2 ദിവസമായി തുടരുന്ന കനത്ത മഴ അഹമ്മദാബാദിലും സൂറത്തിലുമടക്കം ജനജീവിതം ദുരിതത്തിലാക്കി. നവ്സാരി വൽസാദ് മേഖലകളിൽ നദികൾ കരകവിഞ്ഞ് പ്രളയ സമാന അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. ജമ്മുകാശ്മീരിൽ 3 ദിവസമായി തുടരുന്ന ശക്തമായ മഴ ജമ്മു ഡിവിഷനിൽ മേഘവിസ്ഫോടനത്തിനും അതിവേഗ പ്രളയത്തിനും കാരണമായി. ജമ്മു ശ്രീനഗർ ദേശീയപാതയിലൂടെയുള്ള ഗതാഗതം നിർത്തിവച്ചിരിക്കുകയാണ്. ADGP MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്ത് സർക്കാർ ഉത്തരവിറക്കി. LDF സർക്കാരിന്റെ നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ KSU പ്രവർത്തകരെ മർദ്ദിച്ച കേസ് റിപ്പോർട്ടിൽ അട്ടിമറി നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. കാട്ടാന ഭീഷണിയിൽ ഇടുക്കി ശാന്തൻപാറയും പരിസര പ്രദേശങ്ങളും. ആനയിറങ്കലിൽ ചക്കക്കൊമ്പൻ വീണ്ടും റേഷൻ കട തകർത്തു. തുടർച്ചയായി 12-ാം തവണയാണ് ഈ റേഷൻ കടയ്ക്ക് നേരെ കാട്ടാന ആക്രമണമുണ്ടാകുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: കഴിഞ്ഞ രാത്രി 9:30 മുതൽ പ്രദേശത്ത് കാട്ടാനയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. നാട്ടുകാർ ചേർന്ന് ആനയെ തുരത്തുകയും ചെയ്തു. എന്നാൽ പുലർച്ചെയോടെ വീണ്ടും എത്തിയ കാട്ടുകൊമ്പൻ ആക്രമണം നടത്തുകയായിരുന്നു. റേഷൻ കട കൂടാതെ തൊഴിലാളി ലയത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു കടയ്ക്ക് നേരെയും ആക്രമണമുണ്ടായി. നിരന്തരം കാട്ടാന ശല്യമുണ്ടാകുന്ന ആനയിറങ്കലിൽ വനംവകുപ്പിന്റെയോ റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെയോ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്ന് ആരോപണമുണ്ട്. റേഷൻ കട 12 തവണ തകർക്കപ്പെട്ടിട്ടും ശാശ്വതമായ ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. അടിയന്തര ഇടപെടൽ വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം.
1: ഇറാനിൽ തുടർച്ചയായ 13-ാം രാത്രിയും ആക്രമണം തുടർന്ന് അമേരിക്ക. യമനിലെ ഹൂതി വിമതർ ചെങ്കടലിൽ 2 സൌദി എണ്ണക്കപ്പലുകൾ ആക്രമിച്ചതിന് പിന്നാലെ US ഇറാനിൽ ആക്രമണം ശക്തിപ്പെടുത്തുകയാണ്. പശ്ചിമേഷ്യൻ സാഹചര്യം രൂക്ഷമായതോടെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില വർധന തുടരുകയാണ്. $100 മുകളിലെത്തിയ ബ്രന്റ് ക്രൂഡ് വില നിലവിൽ $98, WTI ക്രൂഡ് വില ബാരലിന് $90. അഞ്ചുതവണ ലോക ചാമ്പ്യനായ ഇന്ത്യയുടെ വിശ്വനാഥൻ ആനന്ദ് അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷന്റെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റു. നിലവിലെ ഫിഡെ പ്രസിഡന്റ് റഷ്യയുടെ ആർക്കാദി ദ്രോർക്കോവിച്ചിനെ യൂറോപ്യൻ യൂണിയൻ ഉപരോധ പട്ടികയിൽ ഉൾപ്പെടുത്തിയതിനെ തുടർന്നാണ് നേതൃമാറ്റം. സ്വിസ് യൂറോപ്യൻ യൂണിയൻ നിയമപ്രകാരമുള്ള നിയന്ത്രണങ്ങൾ ദ്രോർക്കോവിച്ചിനുമേൽ നിലനിൽക്കുന്നിടത്തോളം കാലം ആനന്ദ് ഇടക്കാല പ്രസിഡന്റായി ചുമതലകൾ വഹിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 233 പോയിന്റ് താഴ്ന്ന് 76,157. നിഫ്റ്റി 69 പോയിന്റ് നഷ്ടത്തിൽ 23,799. വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,360 രൂപ താഴ്ന്ന് 1,05,840 രൂപയും ഗ്രാമിന് 13,230 രൂപയുമാണ് ഇന്നത്തെ വില. ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്കുള്ള രഥങ്ങളുടെ മടക്കയാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ജനലക്ഷങ്ങൾ ക്ഷേത്ര നഗരിയിലെത്തി. ശ്രീ ഗുണ്ടിച്ച ക്ഷേത്രത്തിൽ നിന്നാണ് രഥങ്ങൾ ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് മടങ്ങുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ചകളിൽ അതിവേഗ ശിക്ഷ ഉറപ്പാക്കുന്നതിന് നിയമനിർമ്മാണം നടത്തുമെന്നും ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. മാതൃരാജ്യത്തിനായി പരമോന്നത ത്യാഗം ചെയ്ത ധീര സൈനികർക്ക് കാർഗിൽ വിജയ് ദിവസിനോടനുബന്ധിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ച് പാർലമെന്റ്. അസം പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 47 ആയി. ഗുജറാത്തിലും ജമ്മുവിലും കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. ഇറാനെതിരെ 13-ാം ദിനവും ആക്രമണം തുടർന്ന് അമേരിക്ക. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്നു. അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷന്റെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റ ഇന്ത്യയുടെ വിശ്വനാഥൻ ആനന്ദ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: തിരികെ വരാം. കാതോട് കാതോരത്തിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബൻസുകൾ. കാതോട് കാതോരം തത്സമയം ഫോണിൽ പോകാം. വിളിക്കേണ്ട നമ്പർ 0474-293-1111, 0474-293-1111. അപ്പോൾ നമുക്ക് അടുത്ത കോളിലേക്ക് പോയാലോ? ഹലോ ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ?
1: ഹലോ, കേൾക്കാം കേൾക്കാം.
0: ആ പറഞ്ഞോളൂ ചേട്ടാ, പേരെന്താ?
1: എന്റെ പേര് ബാബു.
0: ബാബു, എവിടുന്നാ വിളിക്കുന്നേ?
1: സഞ്ചാരമുഖരുണ്ട്.
0: ഇപ്പൊ ജോലിയിലാണോ വീട്ടിലാണോ?
1: ഇപ്പൊ വീട്ടിലാ.
0: വീട്ടിലാണ്. ഫുഡൊക്കെ കഴിച്ചോ?
1: ഇല്ല, കഴിക്കണം
0: കഴിക്കണം. ഓക്കെ ഓക്കെ. അപ്പൊ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം, പറയൂ.
1: മഴയൊക്കെ മാറി.
0: മഴയൊക്കെ മാറി, ചൂടായോ?
1: ആ ഓണം അല്ല, ഓണത്തിന്റെ ഒരുക്കങ്ങൾക്കുള്ള വെയിലായി.
0: അതിനുള്ള വെയിലായി. അതെ അതെ. അപ്പൊ
1: ഇതിനുള്ള വെയിലത്ത് നേരത്തെ റെഡിയാക്കി വെച്ച ഓണമൊക്കെ അടിപൊളിയായിട്ട് നടത്താം, ആഘോഷിക്കാം.
0: പിന്നെ ഏത് ഗാനമാ ചോദിച്ചത്?
1: ഓ,
0: ഏത് പാട്ടാ ചോദിച്ചത്?
1: ഞാൻ മധുരോത്സവ സന്ധ്യ കണ്ണീര് തന്റെ സന്ധ്യ എന്നുള്ള പാട്ട്.
0: ഓക്കെ. ആർക്കെല്ലാം ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നോ?
1: ഇല്ല ഇല്ല ഇല്ല,
0: ആർക്കും ഇല്ല. എന്നാ ഗാനത്തിലേക്ക് പോയാലോ? ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം.

0: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പ്രോഗ്രാം. കുട്ടികളിലെ ഓട്ടിസം എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു ഡോക്ടർ ആര്യ ആർ നായർ, സ്പെഷ്യലിസ്റ്റ് പീഡിയാട്രിക്സ്, കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ, കൊല്ലം. വിളിക്കേണ്ട സമയം ഇന്ന് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474293111. ഡോക്ടറോട് ചോദിക്കാം തത്സമയം ഫോണിംഗ് പ്രോഗ്രാം.
1: തിരികെ വരാം കാതോട് കാതോരത്തിലേക്ക്. നമ്മൾ നേരത്തെ നൊസ്റ്റാൾജിയെ കുറിച്ച് സംസാരിച്ചല്ലോ അല്ലേ. നമ്മൾ ഈ നൊസ്റ്റാൾജിയ എന്നൊക്കെ പറയുമ്പോൾ അത് എങ്ങനെയാണ് ഈ വാക്ക് വന്നതെന്ന് നമ്മൾ ആലോചിക്കണമല്ലോ. ഇത് ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഗ്രീക്ക് പദങ്ങളായ നൊസ്റ്റോസ്, അതായത് വീട്ടിലേക്കുള്ള തിരിച്ചു വരവ്, ടു റിട്ടേൺ ഹോം. അടുത്തത് ആൽഗോസ്, പെയിൻ ഓർ വേദന. വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു വേദനയെ കുറിച്ചായിരിക്കും അല്ലേ സംസാരിച്ചത്. അതിപ്പോൾ മലയാളത്തിലാണെങ്കിൽ ഇതിനെ ഗൃഹാതുരത്വം എന്നാണ് പറയുന്നത്. ഗൃഹം ആതുരത്വം, വീടിനെ കുറിച്ചുള്ള ആധി അല്ലെങ്കിൽ വിരഹം എന്നൊക്കെയാണ് ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ കോളേഴ്സ് ഒക്കെ വിളിച്ചിട്ട് നൊസ്റ്റാൾജി ഉണർത്തുന്നവരുടെ എന്തെങ്കിലും മെമ്മറീസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
2: ഹലോ
1: ഹലോ, പേര് പറയൂ.
2: പേര് കലാം.
1: കലാം, ഓക്കെ ചേട്ടാ, പറഞ്ഞോളൂ. എവിടെ നിന്നാ വിളിക്കുന്നത്?
2: കരിക്കോട്.
1: കരിക്കോട്, ഓക്കെ പറയൂ.
2: ആഹാരം
1: ഞാൻ
2: എന്റെ
1: ഷോ കേൾക്കാറുണ്ട്, അതല്ലെങ്കിൽ അങ്ങനെ തിരിച്ചു പറയത്തില്ല.
2: നിങ്ങൾ ആഹാരം വിട്ടൊരു കളിയില്ലാ എപ്പോഴും പറയുന്നത്. ഫിലോമിനയുടെ ബർത്ത്ഡേ ആദ്യം ഞാൻ
1: കേട്ടിരുന്നു.
2: ആണോ?
1: അങ്ങനെ
2: പരിപാടിക്ക് വന്നു. വല്ലപ്പോഴും ആദ്യം നിങ്ങളെ വിളിക്കുന്നത്, ഞാൻ വല്ലാതെ വിളിക്കുന്നില്ല.
1: ഞാനുമായിട്ട് സംസാരിക്കുന്നത് ആദ്യം തോന്നുന്നു.
2: അല്ല, പൊതുവെ സംസാരിക്കുന്ന ആദ്യം. ഞാൻ കണ്ണിന്റെ ഡോക്ടർ പരിപാടിക്ക്
1: വിളിച്ചായിരുന്നു.
2: അവരൊക്കെ എല്ലാരും ഞാൻ കണ്ടതുപോലെ പറയാം, പക്ഷെ അവിടെ ഒന്ന് കണ്ടായിരുന്നു എങ്കിലും ഈ സംഭാഷണത്തിൽ എല്ലാരും നല്ലത് കാണുന്നത് പോലെ
1: അല്ല.
2: എല്ലാരും അവതരണം നല്ല സൂപ്പറാണ്. പാട്ട് ചോദിച്ചപ്പോ അതിന്റെ ഈ കട്ടായി രണ്ട പിന്നെ ഏതെങ്കിലും ഒരു പാട്ടിടാൻ പറഞ്ഞായിരുന്നു. ഞാൻ ചോദിച്ച പാട്ട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞ ആ സിനിമയുടെ പേര് പറഞ്ഞു, പഴയൊരു സിനിമയുടെ പേര്. അതിപ്പോ പാട്ട് എന്നോട് ചോദിച്ചപ്പോ എനിക്ക്
1: അറിയാം.
2: എന്റെ മക്കൾക്ക് വേണ്ടി ആയിക്കോട്ടെ.
1: മക്കൾക്ക് വേണ്ടി അപ്പൊ നമുക്ക് ഗാനം കേട്ടിട്ട് തിരികെ വരാം.

0: ശാന്തി, എവിടെ നീ പോകുന്നേ?
1: ചേച്ചി, ഞാൻ കൊല്ലം താമരക്കുളത്തല്ല ശ്രീ മുത്തുമാരിയമ്മൻ കോവിലിൽ പോവാം.
0: താമരക്കുളം ശ്രീ മുത്തുമാരിയമ്മൻ കോവിലിൽ കർക്കിടക മാസ വിശേഷാൽ പൂജകൾ ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 15 വരെ. ആടിക്കോൾ, കൂൾക്കുഴക്കട്ട, വളയൽ മാല, മഞ്ഞൾ മാല, വേപ്പിലമാല, മാവിളക്ക്, മഞ്ഞച്ചരട്, വെറ്റില, പാക്ക്, കുങ്കുമം എന്നിവ അമ്മനിക്ക് നേർച്ചയായി സമർപ്പിക്കുന്നു. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 7 മണി മുതൽ നടക്കുന്ന വിശേഷാൽ പൂജകളിലും കർക്കിടക മാസ പൂജകളിലും ഭക്തജനങ്ങൾ പങ്കെടുക്കൂ. ശ്രീ മുത്തുമാരിയമ്മന്റെ അനുഗ്രഹം നേടൂ. ഈ ഓണം മാറ്റിവെക്കേണ്ട. കൊല്ലത്തെ മാരുതിയുടെ ഏക അംഗീകൃത ഡീലറായ പള്ളിമുക്ക് സാരഥിയിൽ അവിശ്വസനീയമായ വിലക്കുറവ്.
2: ഓൾട്ടോ ഇപ്പോൾ വെറും 2.99 ലക്ഷം രൂപ മുതൽ. വാഗണോ 4.39 ലക്ഷം രൂപ മുതൽ.
0: വിവിധ മോഡലുകൾക്ക് 1 ലക്ഷം രൂപ വരെയുള്ള ഓഫറുകൾ. കൂടാതെ നിലവിലുള്ള വാഹനം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 50,000 രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ബോണസും ലഭ്യമാണ്.
2: ഓണം ഓഫറുകൾ ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. ഉറപ്പായ സമ്മാനങ്ങൾ സ്ക്രാച്ച് ആൻഡ് വിനിലൂടെ സ്വന്തമാക്കൂ.
0: ട്രോളി ബാഗുകൾ,
2: ബമ്പർ സമ്മാനമായി പ്രീതി മിക്സി ഗ്രൈൻഡർ,
0: കൂടാതെ മെഗാ സമ്മാനമായി 1 പവൻ സ്വർണ നാണയവും നിങ്ങളെ കാത്തിരിക്കുന്നു.
2: ഇനി വൈകിക്കേണ്ട, ഇന്ന് തന്നെ സന്ദർശിക്കൂ.
0: സാരഥി ഓട്ടോ കാർസ്, പള്ളിമുക്ക്, കൊല്ലം.
2: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്
0: 9847198471.
3: തിരികെ വരാം. അപ്പൊ നൊസ്റ്റാൾജി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കൂടുതലായിട്ട് പെട്ടെന്ന് നൊസ്റ്റാൾജി കണക്ട് ആവുന്ന നമ്മൾ സ്കൂൾ കാലഘട്ടത്തിലാണല്ലോ. പുതിയ ബാഗിനായിട്ട് അപ്പിനെ സോപ്പിടുന്നതും പിന്നെ 1 വർഷം എത്ര കുട മേടിച്ചാലും തീരാവുന്ന കൊതുങ്ങാത്ത ഒരാൾ ഞാനായിരിക്കും. 1 വർഷം എത്ര കുട മേടിച്ചെന്നുള്ള കണക്ക് പോലും എൻ്റെ വീട്ടുകാർക്കില്ലെന്ന് തോന്നുന്നു. അമ്മാതിരി എൻ്റെ കയ്യിലിരിക്കാത്തൊരു സാധനമാണ് കുട. പിന്നെ ചില കുട്ടികളുടെ കാണുന്ന നല്ല മണമുള്ള റബ്ബേഴ്സ്, റേസേഴ്സ് ആണെങ്കിലും അങ്ങനെ എടുത്തു പറയാനാവാത്ത ഒത്തിരി മെമ്മറീസ് ഉണ്ട് സ്കൂൾ ഡേയ്സിനെ പറ്റി. എനിക്ക് നൊസ്റ്റാൾജി എന്നൊക്കെ പറയുമ്പോൾ അതാണ് ഓർമ്മ വരുന്നത്. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ,
4: ഹലോ, നമസ്കാരം.
3: നമസ്കാരം ചേട്ടാ, പേര് എന്താണ്?
4: ഇരുവിപുരത്തുനിന്ന്.
3: ഓക്കെ, പറഞ്ഞോളൂ ചേട്ടാ.
4: എന്താണ്?
3: സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ ഓക്കെ. ആഹാരമൊക്കെ
4: കഴിച്ചില്ലേ? 2 മണി 1.5 ആവും.
3: ഓക്കെ ഓക്കെ ഓക്കെ. നല്ല ചൂടാ. ഞാൻ ട്രാവൽ ചെയ്ത നല്ല ചൂടാണ്, സഹിക്കാൻ പറ്റാത്ത. മഴയൊക്കെ മാറി. അതെ, മഴ മാറി, ഇവിടെ നല്ല ചൂടായി.
4: നേരത്തെ
3: ഓണത്തിന്റെ വെയിലായിരുന്നു ആ ചാഴ്വരി ചേട്ടൻ നേരത്തെ വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു.
4: അതെ
3: അതെ അതെ. അപ്പൊ
4: പിന്നെ മറ്റു വിശേഷം
3: സുഖമായിട്ടിരിക്കുന്നു.
4: കടപ്പാക്കടയിൽ വിളിക്കുന്ന രാജ്യത്തിന് ഒരുപാട് നാളായി വിളിച്ചില്ലല്ലോ. റേഡിയോ എന്ത് പറ്റിയെന്നും അറിയില്ല.
3: അറിയില്ല,
4: കേൾക്കാന്നുണ്ടെങ്കിൽ ഒന്ന് വിളിക്കാം.
3: എല്ലാരും സുഖമായിട്ടിരിക്കുന്നു.
4: ഓക്കെ
3: ചേട്ടാ.

0: തിരികെ വരാം കാതോട് കാതോരത്തിലേക്ക്. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
1: ഹലോ
0: ഹലോ, പേര് പറഞ്ഞോളൂ.
1: എന്റെ പേര് അനിജ എന്നാണ്.
0: അനിജ, എവിടുന്നാ വിളിക്കുന്നത്?
1: ഉമയനല്ലൂർ.
0: ഉമയനല്ലൂർ, ഓക്കെ, പറഞ്ഞോളൂ. എന്തൊക്കെയുണ്ട് വിശേഷം?
1: മക്കൾക്ക് വേണ്ടിയിട്ടൊരു ഡെഡിക്കേഷൻ സോങ് വേണം.
0: മക്കളുടെ പേരെന്താണ്?
1: സരയു സൗപർണിക.
0: സരയു സൗപർണിക, നല്ല പേര്. ഓക്കെ, അവരെന്ത് ചെയ്യുന്നു രണ്ടുപേരും?
1: പഠിക്കുകയാണ്.
0: ഏതൊക്കെ ക്ലാസ്സിലാണ്?
1: സരയു ഫിഫ്ത്തിലും സൗപർണിക യു കെ ജി.
0: കുഞ്ഞു പിള്ളേരാ, സൗപർണിക യു കെ ജി അതേ ഉള്ളു. ഓക്കെ ഓക്കെ, കുഞ്ഞു പിള്ളേരാ. ഏത് പാട്ടാണ് ജിസ് ചോദിച്ചേ? ഏത് പാട്ടായിരുന്നു ചോദിച്ചത്? കണ്ണാന്തുമ്പി പോരാമോ ആണ്. അവരുടെ ഫേവറേറ്റ് പാട്ടാണോ? അവർക്ക് ഇഷ്ടമുള്ള പാട്ടാണോ?
1: ഫേവറേറ്റ്
0: സോങ് ആണ്. ഓക്കെ ഓക്കെ, അപ്പൊ ഗാനത്തിലേക്ക് പോയാലോ എന്നാ? ഓക്കെ ചേച്ചി, എന്നാ വിളിച്ചാലും സന്തോഷം.

0: വിഷമങ്ങൾ, സമ്മർദ്ദം, ഉത്കണ്ഠ എന്നിവയെക്കുറിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾ മനോരോഗ വിദഗ്ധരോട് ചോദിക്കാവുന്നതാണ്. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കുവാനുള്ള നമ്പർ
1: 0474-2931-1111.
0: വിളിക്കേണ്ട സമയം
1: ശനിയാഴ്ച 10:30 മുതൽ
0: 11:30 വരെ. വിഷയം
1: OCD.
0: അതിഥിയായി എത്തുന്നു
1: ഡോക്ടർ നീതു BS, സീനിയർ റെസിഡന്റ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്യാട്രി, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കൊല്ലം.
2: തിരികെ വരാം കാന്തോട് കാന്തോരത്തിലേക്ക്. നമ്മൾ കേട്ടത് കാക്കുത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന ചിത്രത്തിലെ ഹൗസിയപ്പച്ചന്റെ സംഗീതത്തിൽ ബിച്ചു തിരുമല രേശ് കേസ് ചിത്ര പാടിയ ഗാനമാണ്. ഇതിലും ഒരു നൊസ്റ്റാൾജി ഉണർത്തുന്ന ഫാക്ടർ ഉണ്ടെന്ന് ഇപ്പൊ ഞാൻ റിയലൈസ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ.
3: ഹലോ
2: ഹലോ, പേര് പറഞ്ഞോളൂ.
3: സജീന, മൈലാപ്പൂർ.
2: സജീന, ഓക്കെ, എന്തൊക്കെയാണ് ചേച്ചി വിശേഷം, പറയൂ.
3: വിശേഷം പ്രത്യേകിച്ച് ഒന്നും ഇല്ല, ജോലിയൊന്നും ഇല്ലാതെ വീട്ടിൽ നിക്കിയ. കാറ്റോ കമ്പനി ജോലിയായിരുന്നു.
2: റിലാക്സ് ചെയ്ത് പാട്ടൊക്കെ കേൾക്കാന്ന് വിചാരിച്ച് വിളിച്ചാണ്.
3: മാഡത്തിന്റെ പേരെന്തുവാ?
2: എന്റെ പേര് നിമ്മി എന്നാണേ.
3: വിളിച്ചിട്ടുണ്ട്.
2: എനിക്ക് സുഖം. അമ്മയ്ക്ക് സുഖമാണോ?
3: സുഖമാണ്.
2: ഫുഡൊക്കെ കഴിഞ്ഞു. സുഖമായിട്ട് ഫുഡ് കഴിച്ചായിരുന്നോ? ആഹാരം കഴിച്ചായിരുന്നോ?
3: ആഹാരം കഴിച്ചില്ല,
2: കഴിക്കത്തേ ഉള്ളൂ.
3: 10 മണിയായി, കാപ്പി കഴിച്ചപ്പോ.
2: ആഹാ, അപ്പൊ ലേറ്റ് ആണ്. ഓക്കെ ഓക്കെ. ഏത് പാട്ടാ ചോദിച്ചേ?
3: ഞാനൊരു ആൽബം സോങ് ആ
2: ചോദിച്ചത്. ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നോ?
3: നമ്മളെ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും.
2: ഓക്കെ ചേച്ചി, എന്നാ വിളിച്ചാലും സന്തോഷം.

0: തിരികെ വരാം. അപ്പൊ സ്കൂള് തുറക്കുന്ന സമയത്ത് ബുക്കൊക്കെ മേടിച്ച് അതിനെ ബ്രൗൺ പേപ്പർ, ഞങ്ങൾ അങ്ങനെയാണ്, ബ്രൗൺ പേപ്പറിലൊക്കെ നല്ല ഭംഗിയുള്ള ലേബിൾസ് ഒക്കെ, അത് മേടിക്കുന്നത് തന്നെ ഒരു ചടക്കാണ്. പിന്നെ നല്ല ഭംഗിയായിട്ട് പൊതിഞ്ഞ് ഒട്ടിച്ച് സുന്ദര കുട്ടിപ്പന്മാരായിട്ട് ഇങ്ങനെ ആ ഒട്ടിക്കുന്നതിൻ്റെ പാടുന്ന ഞാനും അനിയത്തിയും അമ്മയൊന്നും അറിഞ്ഞിട്ടില്ല. എൻ്റെ അപ്പൻ വളരെ മനോഹരമായി രാത്രിയെങ്കിൽ രാത്രി. അപ്പോൾ ഒരു ഞാനൊരു ഹൈസ്കൂൾ എത്തുന്ന കഴിഞ്ഞിട്ടൊക്കെയാണ്, അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥനാണ്, അതൊക്കെ കഴിഞ്ഞിട്ടാണ് ട്രിവാൻഡ്രത്തേക്ക് തന്നെ ട്രാൻസ്ഫർ ആവുന്നത്. അതുവരെ ഇപ്പോൾ പല ജില്ലകളായിട്ട് കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരുന്നു. അപ്പം ട്രാൻസ്ഫർ ആണ്. അപ്പോൾ അവിടെ സ്ഥിരമായിട്ട് ഇല്ലിരുന്നെങ്കിൽ കൂടും ബുക്കൊക്കെ കറക്റ്റായിട്ട് പൊതിഞ്ഞ് കിട്ടുമായിരുന്നു. ഇങ്ങനെ ഇൻവിസിബിളായിട്ടുള്ള അദൃശ്യമായ പല എഫേർട്സ് നമ്മൾ ഇപ്പോഴാണ് ഈ ഏജ് എത്തുമ്പോഴാണല്ലോ റെക്കഗ്നൈസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇല്ലായിരുന്നു പോലും ബുക്കൊക്കെ കറക്റ്റ് ഭംഗിയായിട്ട് പൊതിഞ്ഞൊക്കെ കിട്ടുമായിരുന്നു. ആൻഡ് നൊസ്റ്റാൾജി, ഇതിൽ ഏറ്റവും രസം ആ ബുക്കൊക്കെ ഇങ്ങനെ പൊതിഞ്ഞ് തുറന്ന് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക മണം ഉണ്ടല്ലോ, അത് ഒരു പ്രത്യേക സുഖമാണ്. ആ എല്ലാവർക്കും ഉണ്ടോ എന്ന് അറിയുന്നില്ല, മിക്ക കുട്ടികളും അത് ആ ഒരു സ്മെല്ല് ഭയങ്കര ഇഷ്ടമായിരിക്കും അവർക്ക്. അപ്പം ഇങ്ങനെ നമ്മുടെ കുട്ടിക്കാലമൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ്. അപ്പം നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ,
1: ഹലോ,
0: പേര് പറഞ്ഞോളൂ.
1: ഞാൻ ദേവദാസൻ.
0: ആ ദേവദാസൻ, പറഞ്ഞോളൂ ചേട്ടാ. ആ എന്റെ പേര് നിമ്മി.
1: സന്തോഷിന്റെ കൂടെ സംസാരിക്കുമ്പോ
0: അൺഫോർച്ചുനേറ്റ്ലി
1: എനിക്ക് അന്ന് ആ കോള് സന്തോഷത്തോടെ സംസാരിക്കുന്ന കട്ടായി,
0: ഡ്രോപ്പ് ഓഫ് ആയി. ഓക്കെ,
1: വിഷയമുണ്ടായിരുന്നു. അപ്പൊ അത് തന്നെ വന്ന് കട്ടായി. ഫെബ്രുവരിയിലായിരുന്നു ഞാൻ
0: സംസാരിച്ചത്,
1: അതുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ എന്റെ ഞാൻ പാടുന്ന പാട്ടും അതുപോലെ എന്റെ ശബ്ദം എപ്പോഴും കേട്ടോണ്ടിരിക്കുന്ന ആളാ. ദേവദാസ് ചേട്ടൻ അറിയാലോ.
0: അറിയാം.
1: ഞാന് ഉമ്പാന്റെ ഒരു ഗസ്റ്റലാ പറഞ്ഞിരിക്കുന്നത്. അപ്പം പാടുക സൈകാൽ പാടു, പാടുക സൈകാൽ പാടു, നിന്നിൽ രാജകുമാരിയെ പാടി പാടി ഉറക്കൂ, പാടി പാടി പാടുക സൈകാൽ.
0: ഈ ഗാനമൊക്കെ പാടി എന്റർടൈൻ ചെയ്ത ചേട്ടനോട് ഒരു ചോദ്യം
1: ചോദിക്കട്ടെ.
0: സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ചേട്ടന് നൊസ്റ്റാൾജി ഉണർത്തുന്ന എന്തെങ്കിലും
1: കാര്യങ്ങളുണ്ടോ? പാട്ട് കേട്ടോ.
0: ഓക്കെ ഓക്കെ ചേട്ടൻ, എന്നാ ഗാനത്തിലേക്ക് പോട്ടോ.

0: പോയാ കിട്ടി, പോയാ പോയി. ചോദിക്കാം, പറയാം, അറിവ് നേടാം. കിട്ടിയാ കിട്ടി, പോയാ പോയി. വിളിക്കേണ്ട സമയം എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. കിട്ടിയാ കിട്ടി, പോയാ പോയി.
1: മഴ സീസൺ, നേരത്തെ ഒരു കോളർ വിളിച്ചിട്ട് അവിടെ മഴയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ മഴ സീസണിനെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ രാവിലെ അല്ലെങ്കിൽ തലേന്ന് ഒക്കെ നല്ല കനത്ത മഴ പെയ്യുമ്പോൾ ഉണ്ടാവുന്ന വേറൊരു ടെൻഷൻ എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഓ, ഇന്നെങ്ങാനും കളക്ടർ അവധി തരുമോ? അപ്പോൾ ഇതാ ടി വിയിൽ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ വരും, ആ കനത്ത മഴയെ തുടർന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ അവധി കൊടുത്തു എന്ന്. ആ വാർത്ത കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായ ഒരു സന്തോഷം അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അതിന് എനിക്ക് എത്ര സാലറി കിട്ടിയെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ കിട്ടിയെന്ന് പറഞ്ഞാലും ആ ഒരു ന്യൂസ് തന്ന സന്തോഷം ഈ വേറൊന്നിനും തോൽപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും മെമ്മറീസ് ഉണ്ടെങ്കിൽ വിളിച്ച് പറയാം. അടുത്ത കോളറിലേക്ക് പോവാം. ഹലോ.
2: ഹലോ, ഞാൻ മങ്ങാട്ടിരുന്ന.
1: ആ, സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. എന്ത് പിന്നെ പറ? ഫുഡൊക്കെ കഴിച്ചു? പനിയായിട്ടിരിക്കുവാണ്. പനി പിടിപ്പിച്ചു എവിടുന്നോ? വൈറലാണോ? വൈറൽ ഫീവർ ആണോ? ഓക്കെ. പിന്നെ മരുന്നൊക്കെ കഴിക്കുന്നുണ്ടോ? ഹോസ്പിറ്റലിൽ കാണിച്ചോ? മരുന്ന് കഴിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ ഏത്
2: ഗാനം?
1: ഓണപ്പാട്ടിനാണ് വിളിച്ചത്. ഓണം മൂഡിലാണ്. ഓക്കെ. ആർക്കിലും എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നോ? ഓക്കെ. എന്നാ
2: ഗാനത്തിൽ?
1: എന്തോ?
2: മിമിക്രി ആർട്ടിസ്റ്റ് ആണ്.
1: മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. ഓക്കെ. അപ്പൊ ഗാനത്തിലേക്ക് പോയാലോ?
2: ഓക്കെ.
1: വിളിച്ചത്
3: കർവാൻ മിനി.

0: തിരികെ വരാം. ഞാനിന്ന് എന്താ പെട്ടെന്ന് നൊസ്റ്റാൾജിയെ കുറിച്ച് ഓർത്തേന്നറിയാമോ? ഇന്ന് ഇങ്ങനെ ഇരുന്ന് ഫോണിലുള്ള യൂഷ്വൽ തോണ്ടിൽ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ തൊടിക്കൊണ്ടിരുന്നപ്പോൾ ഒരു റീൽ ഇങ്ങനെ പെട്ടെന്ന് കണ്ടു. വേറെ ആരുമല്ല, നമ്മുടെ രീഷ്മ ഇട്ടൊരു റീലാണ്. അവരുടെ സ്കൂളിൻ്റെ അടുത്ത്, എല്ലാവരുടെയും സ്കൂളിൻ്റെ അടുത്ത് യൂഷ്വലി ഒരു സ്റ്റേഷനറി കട ആണല്ലോ, പെൻ, നോട്ട്ബുക്ക്, പെൻ, പെൻസിൽ, അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങൾ മേടിക്കാൻ പോകുന്നൊരു ചെറിയ കുഞ്ഞു കട. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് ഇന്ന്, ഈ റീസെൻ്റ്ലി, ഇന്ന് എന്നാണെന്നറിയില്ല, രണ്ടു ദിവസം മുന്നേ പുള്ളിക്കാരിക്ക് ഒരു കടയിൽ പോയപ്പോൾ ഒരു, എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞാൽ, ഒരു ഓറഞ്ച് മിഠായി, വെള്ള കടലാസിൽ പൊതിഞ്ഞ ഒരു ഓറഞ്ച് മിഠായി ഉണ്ട്, അത് കിട്ടി. അപ്പോൾ അത് കണ്ടപ്പോൾ പുള്ളിക്കാരി അന്ന്, പണ്ട് നമ്മൾക്കും ഉണ്ടായിരുന്നു, സാധനങ്ങൾ മേടിച്ച് 50 പൈസ അല്ലെങ്കിൽ 1 രൂപ ബാക്കി വരുമ്പോൾ ബാലൻസ് ആയിട്ട് ചില്ലറയല്ല, ഈ മിഠായിയാണ് നമുക്ക് തിരികെ തരിക. അപ്പോൾ പുള്ളിക്കാരിക്ക് ഈ മിഠായി കണ്ടപ്പോൾ രേഷ്മയ്ക്ക് നല്ല നൊസ്റ്റാൾജി അടിച്ചു. അങ്ങനെ പുള്ളിക്കാരി ഒരു വീഡിയോ ഒക്കെ ചെയ്തു. അത് കണ്ടിട്ടാണ് ഓക്കെ, നമുക്കിന്ന് കോളേഴ്സിനോട് ഞാൻ ഇന്ന് നൊസ്റ്റാൾജിയെ കുറിച്ച് സംസാരിച്ചാലോ എന്ന് ഞാനിങ്ങനെ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ.
1: ഹലോ, നമസ്തേ മാഡം.
0: നമസ്കാരം. പേരെന്താണ്?
1: സനൽ തട്ടാമല മാഡം.
0: സനൽ, ഓക്കെ ചേട്ടാ, പറഞ്ഞോളൂ, സുഖാണോ?
1: അസുഖം തന്നെ മാഡം, നല്ല വെയിലാണ്, ഓണവെയിലാണ്.
0: ഓണവെയിലൊക്കെ തുടങ്ങി,
1: ഓണവെയില് തുടങ്ങിയിട്ടുണ്ട്.
0: ഓക്കെ, അപ്പൊ സനലിന് നൊസ്റ്റാൾജി അടിക്കുന്ന എന്തെങ്കിലും മെമ്മറി ഉണ്ടോ? എന്തെങ്കിലും ആലോചിക്കുമ്പോ പഴയ കാലത്തിലേക്ക്?
1: ഞാൻ പഠിക്കുന്ന സമയത്ത് മാഡം, നമുക്ക് പണ്ട്, ഞാൻ ഒരു അനുഭവം പറയാം മാഡം. ഇന്ന് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ രാവിലെ എണീച്ച അവിടെ നമ്മൾ ആദ്യം തിരക്കുന്ന പത്രമാ, പത്രത്തിൽ നാളെ അവധി ഉണ്ടോ?
0: സത്യം എനിക്ക്.
1: അതെ മാഡം, അതെ മാഡം, ചായ പോലും കുടിക്കുന്ന പിന്നാണ് എണീച്ച ഉടനെ നമ്മൾ വീടിന്റെ വാതിക്കലോട്ട് ഓടുന്നത്,
0: ഗേറ്റിലോട്ട് ഓടുന്നത്. മഴയുള്ള സമയത്ത് ആദ്യം പോയോടോ ഇന്ന്?
1: ആണോ, തീർച്ചയായിട്ടും. അപ്പൊ ഇന്നുള്ള തലമുറ കുട്ടികൾ പോലെ ആ പത്രം നോക്കാൻ പോലും അവർക്ക് നേരമില്ല.
0: അതെ അതെ, ന്യൂസ് തന്നെ പല ഫോം ആയല്ലോ ഇപ്പം, ഫോണിൽ കൂടെ മാത്രല്ല, ഐ മീൻ
1: ഇന്ന് പത്രം പത്രം വെറുതെ ഒരു പേരിന് മാത്രമേ ചില മിക്ക വീട്ടിലും ഇന്ന് വരുന്നുള്ളൂ മാഡം. അവർക്കാരെങ്കിലും വായിക്കാൻ നേരമില്ല, 4-5 പത്രങ്ങളൊക്കെ വരുന്ന വീടുകളുണ്ട്, പക്ഷെ ആർക്കും അത് വായിക്കാനുള്ള നേരമില്ല. എല്ലാരും മൊബൈലിലുള്ള മാത്രമേ
0: കാണുന്നുള്ളൂ,
1: ന്യൂസും മറ്റും മാത്രമേ കാണുന്നുള്ളൂ.
0: പല വീടുകളിലും പത്രങ്ങൾ പോലും വരുത്തുന്നില്ലായിരിക്കും.
1: വരുത്തുന്നില്ല മാഡം.
0: അതെ അതെ,
1: പത്രം ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു അനുഭവമാണ്. പിന്നെ നമ്മളൊരു അനുഭവം, നമ്മള് അന്ന് പഠിക്കുന്ന സമയത്ത് തന്നെ, ഞാൻ 90s എസ് എൽ സി ചെയ്തത്, 90-91 കാലത്തിലാണ് ഞാൻ എസ് എൽ സി ചെയ്തത്. തട്ടാമല സ്കൂളിലാണ് പഠിച്ചത്, തട്ടാമല സ്കൂളില്, ഗവൺമെന്റ് സ്കൂളാണ്. അന്ന് ഇത്ര വലിയ സ്കൂളൊന്നും ആയിട്ടില്ല. അപ്പൊ നമ്മളന്ന് പഠിക്കുന്ന സമയം നമുക്ക് ഒരു ഡ്രസ്സ് പോലും ഇല്ലാത്ത സമയം, ഒരു ഡ്രസ്സ് തന്നെ പിറ്റേ ദിവസം അത് മാറിയും തിരിഞ്ഞൊക്കെ ഇടുന്ന, അന്ന് യൂത്ത് ഫെസ്റ്റ് വരുമ്പോൾ നമ്മൾ മറ്റുള്ള കൂട്ടുകാരനെ ഡ്രസ്സ് വേറെ മേടിച്ചാണ് ഞാൻ യൂത്ത് ഫെസ്റ്റിൽ നിന്ന് ചേഞ്ച് ചെയ്യുന്നത്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു മാഡം.
0: അതെ അതെ അതെ, അതെല്ലാം ഒരു
1: 90s കാലമാണ് ഞാൻ പറയുന്നത്.
0: 90s അതൊരു സമയം.
1: അപ്പൊ ഇന്നുള്ള നമ്മളൊരു കുട്ടികളിൽ നിന്ന് അതിന്റെ ഒരു ദുഃഖം ഒന്നും ആർക്കും ഇല്ല. നമ്മളന്ന് മേഡം, നമ്മളന്ന് സ്കൂളിൽ ചെലവാക്കാൻ ഒരു 5 പൈസ, അന്ന് കാരക്കാന്ന് പറയും, കാരക്ക കീറി കുപ്പിയിലിട്ട് വെച്ചേ, കുപ്പിയിലിട്ടൊക്കെ വെച്ചേക്കും, അത് മേടിച്ച് കഴിക്കാൻ പോലും നമുക്ക് അന്നൊരു പരുവമില്ലാത്തൊരു സമയമാണ്. ഇന്ന് പഠിക്കുന്ന കുട്ടികളെല്ലാം കൊണ്ടുവന്ന് മേടിക്കുന്നത് പപ്സും അതും ഇതും 500 രൂപയൊക്കെയാണ്. ഞാൻ പലവട്ടം ചിന്തിച്ചിട്ടുണ്ട്, പലവട്ടം ഞാൻ പല സ്ഥലത്തു നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട് കുട്ടികൾ അവര് ഷെയർ ചെയ്ത് മേടിക്കുക. അന്ന് നമുക്ക് അങ്ങനെ ഷെയർ പോലും നടക്കാൻ പറ്റാത്തൊരു ഒരവസ്ഥയാണ് അന്ന്, അന്നത്തെ ജീവിതം. ഞാൻ പഠിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ സ്പോർട്സിന് പോകായിരുന്നു. ഞാൻ സ്പോർട്സിന് പോകുന്ന സമയത്ത് മാഡം, ഞാൻ രാവിലെ സ്റ്റേഡിയത്തിൽ, കൊല്ലം ലാൽബോർ സ്റ്റേഡിയത്തിൽ പോയിട്ട് വന്നിട്ട് വീട്ടിൽ വന്ന് പിന്നെ കുളിച്ച് ഡ്രസ്സ് ചിലപ്പോ പോച്ചവറയ്ക്കാൻ വരെ പോയിട്ടാണ് ഞാൻ സ്കൂളിൽ പോകുന്നത് പഠിക്കാൻ. അങ്ങനെ ഒരു കാലമാണ്,
0: അതൊരു വേറൊരു കാലഘട്ടം.
1: അന്ന് പോച്ച പറിക്കണം, പോച്ച തീർച്ചയായിട്ടും വീട്ടിൽ പറിച്ചേ പറ്റൂ. ആ ഒരു കാലമാണ്, പശുവിനെ, നമ്മുടെ പശുവിന് പല്ല്, അതായത് പുല്ല് പറിക്കണം, പുല്ല്.
0: ഓക്കെ ചേട്ടാ,
1: ഓക്കെ മേഡം. ഞാൻ ഇനി തോനെ സംസാരിക്കുന്ന മറ്റുള്ളവരുടെ കാലിനെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പം എനിക്ക് വിളിച്ചാൽ കിട്ടിയത് വളരെ സന്തോഷം. ഞാൻ ഈ പാട്ട് പറഞ്ഞേക്കുന്നത് അന്ന് 90s തട്ടാമല സ്കൂളിൽ പഠിച്ച, SSLC പഠിച്ച എല്ലാവർക്കും വേണ്ടിട്ട്.
0: ഓക്കെ ചേട്ടാ, എന്നെ വിളിച്ചതിൽ സന്തോഷം.
1: ഓക്കെ മേഡം, താങ്ക് യു മേഡം.
0: ഓക്കെ.

0: ഹേ, എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ?
1: അതെ, എന്റെ അനിയന്റെ കല്യാണത്തിന് നല്ലൊരു ബ്ലേസർ വാങ്ങണം, അതോടൊപ്പം ഒരു സൂട്ടും. എവിടെ നിന്ന് വാങ്ങുമെന്നാ ഞാൻ ഈ ആലോചിക്കുന്നത്?
0: അതിനാണോ ഇങ്ങനെ ആലോചിക്കുന്നേ? നമ്മുടെ ബ്ലേസർ സോൺ ഉണ്ടല്ലോ, മികച്ച വെഡിംഗ് സൂട്ടുകളും ബ്ലേസേഴ്സും വൈവിധ്യമാർന്ന ഡിസൈനുകളും കൂടാതെ ബർത്ത്ഡേ പാർട്ടിക്കും ആദ്യ കുർബാനയ്ക്കുമുള്ള വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇവിടെ ലഭ്യമാണ്.
2: നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ തുണിത്തരങ്ങൾ വളരെ പെട്ടെന്ന് തയ്ച്ചു നൽകുന്നു. വൈവിധ്യമാർന്ന ഇറ്റാലിയൻ തുണിത്തരങ്ങൾ ന്യായമായ വിലയിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു.
3: ബ്ലേസേഴ്സ് സോൺ, നിയർ ശങ്കർസ് ഹോസ്പിറ്റൽ, ആശ്രാമം റോഡ്, കൊല്ലം. ഫോൺ 8606268080.
4: തിരികെ വരാം കാതോട് കാതോരത്തിലേക്ക്. അപ്പോൾ ഇങ്ങനെ രേഷ്മ പറഞ്ഞ ആ സ്കൂളിൻ്റെ മെമ്മറി പോലെ എനിക്കും സ്കൂളിൻ്റെ അടുത്ത കടയിലൊരു സ്റ്റേഷനറി മാത്രമല്ല, നോട്ട്ബുക്സ്, പെൻസ്, പെൻസിൽസ്, ജ്യൂസ് അങ്ങനെയൊക്കെ ഇപ്പോൾ മുട്ടായൊക്കെ കിട്ടുന്ന ഒരു കട ഉണ്ടായിരുന്നു. അപ്പം ലൈക്ക് സ്കൂള് എൻ്റെ വീടിന് തൊട്ടടുത്താണ്, ഒരു 2 കിലോമീറ്ററിനകത്താണ്. അപ്പം എൻ്റെ ഒരു 10-ാം ക്ലാസ് വരെ എൻ്റെ ഓർമ്മയിൽ അമ്മയാണ് എന്നെ വിളിക്കാൻ കൊണ്ട് രാവിലെ പപ്പ കൊണ്ടുവിടും, അപ്പ കൊണ്ടുവിടും, അല്ലെങ്കിൽ അമ്മ കൊണ്ടുവിടും. വൈകിട്ട് അമ്മ എന്തായാലും നടന്ന് വന്ന് വിളിച്ച് ഞങ്ങൾ തിരിച്ചൊന്നിച്ച് നടന്നാണ് പോകുന്നത്. അപ്പം അനാവശ്യ ചിലവുകളൊന്നും ഇല്ലല്ലോ, സ്കൂളിൽ നിന്ന് വയ്ക്കുക, നേരെ വീട്ടിൽ പോവുക. അല്ല, അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു എനിക്ക് 10-ലായപ്പോൾ എൻ്റെ അനിയത്തി വേറൊരു സ്കൂളിലേക്ക് മാറി. അപ്പോഴത്തേക്ക് ഞങ്ങളൊക്കെ അഗ്രിമെൻ്റായി. ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള എൻ്റെ ക്ലാസ്സിൽ ഒരു ഫ്രണ്ടുണ്ട്, അവളുടെ കൂടെ നടന്നു വന്നോളാം, അമ്മ വരണ്ട ഇനി പിക്ക് ചെയ്യാൻ എന്നുള്ള അഗ്രിമെൻറ്റിലൊക്കെ ആയിട്ട്. പിന്നെ ഇൻഡിപെൻഡൻറ്റ് ലൈഫാണ്. അപ്പോൾ ആ ഒരു സമയത്ത് പിന്നെ നമുക്കിനി കടയിലൊക്കെ ഓടിപ്പോവാല്ലോ. അപ്പോൾ അന്ന് എനിക്ക് എൻ്റെ പ്രധാനം ഇത് മിഠായിയല്ല, എനിക്ക് അവിടെ പോയി ഒരു സിപ്പപ്പ് മേടിക്കണം. അപ്പോൾ അവിടെ ഈ വെള്ളക്കളറിൽ പല കളറിൽ കിട്ടുന്ന സിപ്പപ്പിന് എൻ്റെ ഓർമ്മയിൽ 1 രൂപയും മിൽമ സിപ്പപ്പിന് 2 രൂപയാണ്. അപ്പോൾ ഞാൻ 50 പൈസ 1 പൈസയൊക്കെ കണക്ക് എവിടെ നിന്നെങ്കിലും ഒക്കെ പൊക്കിയെടുത്ത് അന്ന് ഓടിപ്പോയി സിപ്പപ്പൊക്കെ മേടിക്കാൻ പോകുന്ന, എല്ലാം കറങ്ങിയൊക്കെ അടിച്ച് സിപ്പപ്പൊക്കെ മേടിച്ച് പതുക്കെ വീട്ടിലോട്ടൊക്കെ നടന്നു പോകുന്ന കുറേ മെമ്മറീസൊക്കെ ഉണ്ട്. ഭയങ്കര നല്ല കാലഘട്ടമായിരുന്നു. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ.
5: ഹലോ, നമസ്കാരം.
4: നമസ്കാരം ചേട്ടാ, പേര് പറഞ്ഞോളൂ.
5: ആലമ്മൂട്, നസറുദ്ദീൻ.
4: നസറുദ്ദീൻ, പറഞ്ഞോളൂ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം?
5: വിശേഷം
4: സുഖമാണ്. ഓക്കെ ഓക്കെ. പിന്നെ എനിക്ക് നല്ല സുഖമായിട്ടിരിക്കുന്നു. ഭക്ഷണം കഴിച്ചു ചേട്ടൻ? ഭക്ഷണം കഴിച്ചോ? കഴിക്കണം.
5: 2 മണിയാവും.
4: 2 മണിയാവും. എല്ലാരും എന്നെ വിളിക്കുന്ന എല്ലാരും ലേറ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കുന്നവരാണ്
5: തോന്നുന്നു.
4: ഓക്കെ, അപ്പൊ ഏത് ഗാനോ ചേട്ടാ ചോദിച്ചേ?
5: പാട്ട് പാടാൻ.
4: ആ, പാട്ട് പാടിക്കോളൂ.
5: പാഞ്ചന താരക തണ്ണുകളിലെ പൂവനം കസ്തൂരി.

0: ഓക്കേ,
1: പറഞ്ഞ പാട്ട് വേറെ.
0: പറഞ്ഞ പാട്ട് വേറെ ആണല്ലേ. ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നോ?
1: പാടണോ? അത്
0: ഇഷ്ടമാണ്, പഠിക്കോ അല്ലെങ്കിൽ ഡെഡിക്കേഷൻ പറഞ്ഞാലും മതി.
1: ശ്രീനഗരത്തിൽ ചിത്രവനത്തിൽ ചിത്ര മനോഹര ചന്ദ്രികി നിന്റെ കനക വിമാനത്തു ഞാനൊരു

0: ഗഗനക വിമാനത്തു ഞാനൊരു വർണ്ണകുന്തമൽ പറന്നോട്ടെ. എല്ലാ പാട്ടും അറിയാം, പക്ഷേ മൊത്തത്തെ
1: അറിയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഗാനത്തിലേക്ക് പോയാലോ.

0: തിരികെ വരാം കാതോട് കാതോരത്തിലേക്ക്. സമയം 2 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആയിട്ടുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0474-293-1111, 0474-293-1111. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
1: ഹലോ
0: ഹലോ, പേര് പറഞ്ഞോളൂ.
1: പേര് സിന്ധു.
0: സിന്ധു ചേച്ചി, എവിടുന്നാ വിളിക്കുന്നത്?
1: പനയത്തുനിന്ന്.
0: എന്തൊക്കെയുണ്ട് വിശേഷം ചേച്ചി, പറയൂ. സുഖമായിട്ടിരിക്കുന്നോ?
1: നല്ല വിശേഷം, എല്ലാരും സുഖമായിട്ടിരിക്കുന്നു.
0: നല്ല വിശേഷമാണ്. ഓക്കെ, ഫുഡ് കഴിച്ചോ?
1: ആ, കഴിച്ചു കഴിച്ചു.
0: ഫുഡൊക്കെ കഴിച്ചു. ഏത് ഗാനമാ ചോദിച്ചേ?
1: എന്തോ,
0: ഏത് പാട്ടാ ചോദിച്ചേ?
1: നമ്മള് പറഞ്ഞ പാട്ടുണ്ടോ എന്തോന്ന് അറിയത്തില്ല. കണ്ണാ നീ എന്തേ കവർ നെങ്ങോ തൂവെണ്ണ.
0: അത് കിട്ടിയില്ലെങ്കിൽ വേറെ,
1: അത് കിട്ടിയില്ലെങ്കിൽ ആടിയിലെ സേതു ശല്യ ആവണി സേതു എന്ന തമിഴ് പാട്ടുണ്ടല്ലേ.
0: ഓക്കെ ഓക്കെ, എന്നാ കിട്ടിയില്ലെങ്കിൽ രണ്ടാമത് പറഞ്ഞ ഗാനം വെക്കാട്ടോ. ആർക്കെല്ലാം ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നോ? ആർക്കെല്ലാം ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നോ? കേൾക്കുന്ന എല്ലാ ലിസണേഴ്സിനും വേണ്ടിയിട്ടാണ് അല്ലേ. ഓക്കെ ഓക്കെ ചേച്ചി, എന്നാ പാട്ട് കേട്ടാലോ.
1: ശരി,
0: ഓക്കെ.

0: ഈ ഓണം മാറ്റിവെക്കേണ്ട. കൊല്ലത്തെ മാരുതിയുടെ ഏക അംഗീകൃത ഡീലറായ പള്ളിമുക്ക് സാരഥിയിൽ അവിശ്വസനീയമായ വിലക്കുറവ്.
1: ഓൾട്ടോ ഇപ്പോൾ വെറും 2.99 ലക്ഷം രൂപ മുതൽ, വാഗണോ 4.39 ലക്ഷം രൂപ മുതൽ.
0: വിവിധ മോഡലുകൾക്ക് 1 ലക്ഷം രൂപ വരെയുള്ള ഓഫറുകൾ, കൂടാതെ നിലവിലുള്ള വാഹനം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 50,000 രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ബോണസും ലഭ്യമാണ്.
1: ഓണം ഓഫറുകൾ ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. ഉറപ്പായ സമ്മാനങ്ങൾ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സ്വന്തമാക്കൂ.
0: ട്രോളി ബാഗുകൾ,
1: ബമ്പർ സമ്മാനമായി പ്രീതി മിക്സി ഗ്രൈൻഡർ,
0: കൂടാതെ മെഗാ സമ്മാനമായി 1 പവൻ സ്വർണ്ണ നാണയവും നിങ്ങളെ കാത്തിരിക്കുന്നു.
1: ഇനി വൈകിക്കേണ്ട, ഇന്ന് തന്നെ സന്ദർശിക്കൂ
0: സാരഥി ഓട്ടോ കാർസ്, പള്ളിമുക്ക്, കൊല്ലം.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്
0: 9847198471.
2: തിരികെ വരാം കാതോട് കാതോരത്തിലേക്ക്. അപ്പൊ നമ്മൾ സ്കൂളിനെ കുറിച്ചുള്ള മെമ്മറീസ് അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ പെട്ടെന്ന് ഓടിയെത്തുന്ന ഓരോരോ സെലിബ്രേഷൻസ് ആണ്. സ്പോർട്സ് ഡേക്ക് കിട്ടുന്ന 2 ദിവസം ബ്രേക്ക്, ആനുവൽ ഡേയുടെ സെലിബ്രേഷൻ, പ്രാക്ടീസിന് കിട്ടുന്ന ആവാസ്, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് യൂത്ത് ഫെസ്റ്റിവൽ ആണ്. അതിന് എന്താണ് പാട്ട് ഡാൻസ്? ഞാൻ ഡാൻസിന് ഞാനില്ല, വർക്ക് ചെയ്ത തല ഒത്തിരും. പാട്ട് ഡാൻസ് ഡ്രാമ, ഇതിനായിട്ടുള്ള സെലക്ഷന് കട്ടടിക്കുക, പ്രാക്ടീസിന് കട്ടടിക്കുക. ഡ്രാമ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ വേഷമൊക്കെ, ചെറിയൊരു റോളെങ്കിലും ഒപ്പിച്ച് അതിന് വേഷമൊക്കെ കെട്ടിപ്പോകുന്നത്, ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇന്ന് ആലോചിക്കുമ്പോൾ അതേ എക്സൈറ്റ്മെൻറ്റോട് ഞാൻ ഇന്ന് ഇപ്പോൾ ഈ ലൈഫിൽ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു എക്സൈറ്റ്മെൻറ്റും ത്രില്ലും ഒക്കെ ഇൻഎക്സ്പ്ലിക്കബിൾ ആണ്, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഒന്നും ഇപ്പം എൻ്റെ ലൈഫിൽ അത്ര എക്സൈറ്റ്മെൻറ്റോട് ഞാൻ ഒരു കാര്യം ചെയ്യാറില്ലെന്നാണ് തോന്നുന്നത്. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ,
3: ഹലോ,
2: പേര് പറഞ്ഞോളൂ. ബീന. ഓക്കെ, സുഖമാണോ? ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. എന്നിട്ട് തിരിച്ചു പോവാ അല്ലേ ജോലിക്ക്? ഓക്കെ ഓക്കെ. ഞാൻ ചോറുണ്ട് ചോറുണ്ടു. പിന്നെ ഏത് പാട്ട്? ഓ, അതിന്റെ തിരക്ക് ഓട്ടത്തിലാണ്, അതിന്റെ ഇടയിൽ ഒന്ന് വിളിച്ചു നോക്കിയതാ അല്ലേ. അപ്പൊ ഏത് പാട്ടാ ചോദിച്ചേ? ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നോ? എല്ലാവർക്കും വേണ്ടിട്ടാണ്. എന്നാ ഗാനത്തിലേക്ക് പോയാലോ? ഓക്കെ ചേച്ചി, വിളിച്ചാലും സന്തോഷം.

0: തിരികെ വരാം. അപ്പൊ നൊസ്റ്റാൾജിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് സിബ്ലിങ്സ് അല്ലെങ്കിൽ കസിൻസിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല അല്ലേ. ഈ വെക്കേഷൻ സമയത്താണെങ്കിൽ ആ ഒരു കസിൻസ് ഗ്യാങ് എന്ന് പറയുന്ന വേറൊരു ഫീലിംഗ് ആണ്. ഇപ്പൊ എനിക്കാണെങ്കിൽ എന്റെ കാര്യം പറയുവാണെങ്കിൽ അപ്പന്റെ വീട് കൊല്ലത്താണ്. അപ്പൊ അവിടെ അവിടെ ഒരു കസിൻസിന്റെ ഗ്യാങ് ഉണ്ട്. വെക്കേഷൻസിന് ഉണ്ടാവുന്ന മെമ്മറീസും അമ്മയുടെ എന്റെ കുഞ്ഞമ്മ ആലുവയിലാണ്. അവിടെയാണെങ്കിൽ മേളമാണ്, അവിടെ 6 ബോയ്സ് ആണ്. അപ്പൊ അവിടെ ഉള്ള തമാശയും തല്ലുപിടിയും ഫുഡിനായിട്ടുള്ള അടിയും അവിടെയാണ്. നമ്മുടെ വീട്ടിലെ കമ്പ്യൂട്ടർ വരുന്നതിന് മുന്നേ അവിടെ ഉണ്ട്. അപ്പൊ കമ്പ്യൂട്ടർ ഗെയിം കളിക്കാൻ മാറി മാറി 5 മിനിറ്റ് നിനക്കാണെങ്കിൽ 10 മിനിറ്റ് എനിക്ക്, അങ്ങനെയുള്ള വർത്തമാനങ്ങൾ ഉൾപ്പെടെ ഒരുപാട് മെമ്മറീസ് ഉണ്ട് ആക്ച്വലി കസിൻസ് എന്നൊക്കെ പറയുമ്പോൾ. അപ്പൊ ഇന്ന് ഇന്റർനാഷണൽ കസിൻസ് ഡേ ആണ്, അതോടെ ഓർമ്മിപ്പിക്കുവാണ്. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
1: ഹലോ
0: ഹലോ, പേര് പറഞ്ഞോളൂ.
1: എന്റെ പേര് ഷീല.
0: ഷീല, എവിടുന്ന വിളിക്കുന്നേ?
1: ഞാൻ കൊറ്റങ്കുളങ്ങരയിന്ന്.
0: കുറ്റംകുളങ്ങര. ഓക്കെ, കഴിച്ചായിരുന്നു? ഫുഡൊക്കെ കഴിച്ചോ?
1: ഇല്ല, ഫുഡ് കഴിച്ചില്ല.
0: ഫുഡ് കഴിക്കാൻ സമയമായില്ലേ? വിശപ്പായില്ലേ?
1: ഇല്ല.
0: ഓക്കെ ഓക്കെ, വീട്ടിലാണോ?
1: വീട്ടില.
0: ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് മോന്, ഭർത്താവ്, മരുമോള്, 2 മക്കള്.
0: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഏത് ഗാനമാ ചോദിച്ചേ?
1: ഞാനേ ഉത്രാട രാത്രിയിൽ ഉണ്ണാതുറങ്ങാതെ ഉണ്ണിയുടെ അച്ഛനെ കത്തിരി.
0: ഓക്കെ ഓക്കെ. ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നോ?
1: എന്റെ കൊച്ചുമക്കൾക്ക്, 4 കൊച്ചുമക്കളുണ്ട് അവർക്ക്.
0: പേരെന്താ അവരുടെ?
1: അവരുടെ ഒരാള് നിരഞ്ജന, ഒരു സഞ്ജയ്, പ്രണവ്, ആർവണ.
0: ആർവണ. ഓക്കെ, അപ്പൊ ഇത്രയും പേർക്കാണ് ഗാനം. എന്താ പാട്ട് കേട്ടാലോ?
1: ഓക്കെ
0: ഓക്കെ മാം, പാട്ട് കേട്ട് തിരികെ വരാം.

0: ഈ കർക്കിടകത്തിൽ ശരീരബലവും രോഗപ്രതിരോധ ശേഷിയും നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രിയിലൂടെ വീണ്ടെടുക്കാം.
1: ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ ആകർഷകമായ ഡിസ്കൗണ്ടുകളോടെ പ്രത്യേക കർക്കിടക ചികിത്സാ പാക്കേജുകൾ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു.
0: 5 ദിവസത്തെ പാക്കേജ് വെറും 6,499 രൂപയ്ക്ക്,
1: 7 ദിവസത്തെ പാക്കേജ് 8,999 രൂപയ്ക്ക്,
0: 10 ദിവസത്തെ പാക്കേജ് 12,499 രൂപയ്ക്ക്,
1: 14 ദിവസത്തെ പാക്കേജ് 17,999 രൂപയ്ക്ക്.
0: ഓർത്തോപീഡിക്, ന്യൂറോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, പ്രസവാനന്തര ചികിത്സകൾ, വെയ്റ്റ് ലോസ്, സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ എന്നിവയും ഹെൽത്ത് ഇൻഷുറൻസ് സൗകര്യവും ലഭ്യമാണ്.
1: ആരോഗ്യപൂർണമായ ഒരു കർക്കിടകത്തിനായി ഇന്ന് തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക
1: 8182952207. ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര PO, കൊല്ലം.
2: തിരികെ വരാം കാതോട് കാതോരത്തിലേക്ക്. സമയം ഇപ്പോൾ 2 മണി കഴിഞ്ഞ് 29 മിനിറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ,
3: ഹലോ,
2: ഹലോ, പേര് പറഞ്ഞോളൂ ചേച്ചി.
3: ഹലോ,
2: പേര് പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ?
3: സിന്ധു.
2: എവിടെ നിന്നാ വിളിക്കുന്നേ?

0: ഞാൻ രണ്ടാം കുട്ടി എന്ന് വിളിക്കണം.
1: രണ്ടാം കുട്ടി എന്തൊക്കെയുണ്ട് വിശേഷം?
0: ഓണ പേരെന്തോ നിമ്മി അല്ലേ?
1: എന്റെ പേര് നിമ്മി.
0: നമ്മൾ ആദ്യമായിട്ടാണ്
1: സംസാരിക്കുന്നത്.
0: ഫുഡൊക്കെ സുഖമായിട്ടിരിക്കുന്നു. ഫുഡൊക്കെ കഴിച്ചോ?
1: ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചോ? വീട്ടിലാണോ അതോ ജോലി സ്ഥലത്താണോ? വീട്ടിലാണ്.
0: ഞാൻ ഒരു പാട്ട് പറഞ്ഞിട്ടുണ്ടേ എല്ലാവർക്കും വേണ്ടിട്ടാ, മൂക്കും കേൾക്കുന്ന എല്ലാവർക്കും.
1: താങ്ക് യു. ഏത് പാട്ടാ?
0: അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടുന്ന പരിപാടിയിലെ.
1: ഓക്കേ ഓക്കേ, ഫേവറേറ്റ് സോങ് ആണല്ലോ. പിന്നെ വീട്ടിൽ ആരൊക്കെയുണ്ട് ചോദിക്കട്ടെ?
0: വീട്ടിൽ പിള്ളേരുണ്ട്, രണ്ട്
1: കുട്ടികളുണ്ട്.
0: കസിൻഡുണ്ട്.
1: പിള്ളേരെന്ത് ചെയ്യുന്നു?
0: പഠിക്കുന്ന
1: പിള്ളേരാണ്. ഓക്കെ, അന്ന് ഗാനത്തിലേക്ക് പോയാലോ?
0: ആ ശരി.
1: ഓക്കെ ചേച്ചി, വിളിച്ചാലും സന്തോഷം. ഗാനം കേട്ടിട്ട്

0: തിരികെ വരാം. അപ്പൊ ഇപ്പൊ എല്ലാരും കസിൻസ് എല്ലാരും വലുതായി കഴിഞ്ഞ് പലരും പല വഴികളിലേക്ക് തിരിഞ്ഞു പോയെങ്കിലും വെക്കേഷൻ ഒക്കെ പോകുമ്പോൾ ആ ഓർമ്മകൾ ഇപ്പോഴും നല്ല കളർഫുൾ ആയിട്ട് അത്ര ഇൻറ്റാക്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. നമ്മൾ കൊല്ലത്ത് വീട്ടിൽ പോയി നിൽക്കുമ്പോൾ നമുക്ക് റൂമില്ലല്ലോ, ഞങ്ങളെല്ലാവരും അടിച്ച് പുറത്തേക്കുമല്ലോ. റൂംസ് നമുക്ക് കൊച്ചുപിള്ളേർക്കില്ല, അപ്പോൾ ഞങ്ങളെല്ലാം ഹാളിൽ പായൊക്കെ വിരിച്ച് കിടക്കുന്നതും പിന്നെ അടിയൊക്കെ തല്ലൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഭയങ്കര കളർഫുള്ളായിട്ടുള്ള മെമ്മറീസാണ്. പിന്നെ എനിക്ക് കൊല്ലത്ത് വീട്ടിൽ പോകാൻ ഒത്തിരി ഇഷ്ടം. ഞങ്ങൾ ട്രിവാൻഡ്രത്തെ വീട്ടിൽ ഫ്രണ്ടേജ് ഇല്ല, സ്ഥലം അധികമില്ല, ഓടിക്കളിക്കാനൊന്നും ഇല്ല. കൊല്ലത്ത് വീട്ടിലാണ് ഒത്തിരി സ്ഥലമാണ്, ഓടിക്കളിക്കാം. മണ്ണിൽ അമ്മ പറയും, മണ്ണിൽ കുരുണ്ട് കുഞ്ഞിൽ ഓടി വരുന്നതൊക്കെ ഭയങ്കര മെമ്മറീസാണ്. അപ്പോൾ എനിക്ക് ഇപ്പം ഞങ്ങളുടെ പഴയ ആ വീട് കുടുംബ വീടൊക്കെ പൊളിച്ച് ഇപ്പോൾ പുതിയൊരു ഔട്ട്ലുക്കിലൊക്കെ ആയാൽ പോലും ഇപ്പോഴും അങ്ങോട്ടേക്ക് പോകുമ്പോൾ ആ പഴയ മെമ്മറീസ് ഇപ്പോഴും ഇൻറ്റാക്റ്റ് ആയിട്ടുണ്ട്. എനിക്ക് ആദ്യം അവിടെ കയറുമ്പോഴും ഇപ്പോഴും ആ കുഞ്ഞിലെ ഞങ്ങളെല്ലാം ഓടിക്കളിച്ച് നടന്ന സ്ഥലമാണല്ലോ എന്നുള്ള ഒരു തോട്ടാണ് ആദ്യം വരുന്നത്. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ,
1: ഹലോ
0: ഹലോ, പേര് പറഞ്ഞോളൂ.
1: എന്റെ പേര് നോബിയെന്ന് കുട്ടികളെ വിളിക്കുന്നത്. മോളോട് ആദ്യമായിട്ടാണ്
0: സംസാരിക്കുന്നത്. അതെ അതെ, നമ്മൾ ആദ്യമായിട്ടാന്ന് തോന്നുന്നു. സുഖമായിട്ടിരിക്കുന്നോ?
1: ഞാൻ അറിയില്ലായിരുന്നു.
0: ആണോ, സുഖമായിട്ടിരിക്കുന്നോ? കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. ഫുഡ് കഴിച്ചോ?
1: കഴിച്ചില്ല മോളെ, ഷുഗർ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ഉച്ചക്ക് കഴിക്കത്തില്ല.
0: ഡൗൺ ആവത്തില്ലേ, ഷുഗർ ഡൗൺ ആവത്തില്ലേ?
1: ഇല്ല, അങ്ങനെയില്ല. ഞാൻ രാവിലെ താമസിച്ച് കഴിക്കും,
0: അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കും. ഓക്കെ ഓക്കെ,
1: മനസ്സിലായി.
0: റൈസ് കട്ട് ചെയ്തേക്കും. ഓക്കെ മനസ്സിലായി. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ മനസ്സിലായി. അപ്പൊ പാട്ടൊക്കെ കേൾക്കാൻ വേണ്ടിട്ട് വിളിച്ചപ്പോ അപ്പൊ തന്നെ
1: കിട്ടിയല്ലേ?
0: അങ്ങനെയാണ്, ഫുൾ ഡേ റേഡിയോ ആണ് കമ്പനി. അതെ അതെ, റിലാക്സ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ ആണല്ലോ അല്ലേ? ആണോ, ശ്വാസം മുട്ടുണ്ട്. ഞാനൊരു ശ്വാസം മുട്ട പേഷ്യന്റ് ആണ്, അതുകൊണ്ട് എനിക്ക് വേദന
1: അറിയാം.
0: ഇൻഹേലർ ഉണ്ടോ? അടിക്കുമല്ലേ, നല്ല കൂടുതലാണ്. അപ്പൊ അപ്പൊ ശ്രദ്ധിക്കൂ, ഏത് പാട്ടാ ചോദിച്ചേ?
1: ഞാൻ കടപ്പാലത്തിലെ
0: കസ്തൂരി മിനിക്ക്. നല്ല പാട്ടാ. ആർക്കും ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നോ?
1: എല്ലാവർക്കും
0: എല്ലാവർക്കും വേണ്ട. എന്നാ ഗാനം കേട്ടാലോ. ഓക്കെ, വിളിച്ചാല് സന്തോഷം.

0: തിരികെ വരാം കാതോട് കാതോരത്തിലേക്ക്. അപ്പൊ ഏപ്രിൽ മെയ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു ഓളമാണല്ലേ. ഒന്നേൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ കൊല്ലം കുടുംബത്തിലോട്ട് വരുന്നു, അല്ലെങ്കിൽ കസിൻസ് എല്ലാവരും കൂടി ഇങ്ങോട്ട് വരുന്നു. ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് എൻ്റെ വീട്ടിലേക്കാട്ടോ, ട്രിവാൻഡ്രം. അപ്പൊ കൊല്ലത്താണേല് കൊല്ലം അല്ലെങ്കിൽ ഇപ്പൊ ആലു എൻ്റെ കസിൻസിന് അവിടെ പോയാലും ആ വൈകിട്ടൊക്കെ ആകുമ്പോൾ നല്ല ചൂട് സ്നാക്സ് ഒക്കെ കിട്ടും. അവിടുത്തെ കൊല്ലത്തെ ആൻറ്റിയുടെ സ്പെഷ്യലിറ്റിയാണ് പഴംപൊരിയും. അവർ ഇപ്പൊ വിശേഷമൊന്നും ഇല്ലെങ്കിലും ആൻറ്റി അവിടെ ഇപ്പൊ പോയാലും പണ്ട് ഒരു സേമിയ പായസം വെക്കുമായിരുന്നു, സേമിയ പായസം ചൂട് പഴംപൊരി. പിന്നെ കൊല്ലത്താണേലും നല്ല അവിടുത്തെ ആൻറ്റിയും നല്ല അമ്മയുടെ ചെറിയമ്മ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തരും. അപ്പൊ രണ്ടുപേരും ഞാൻ പിന്നെ ഫുഡ് ചെയ്യാണ്ട് എൻ്റെ കൂടുതൽ മെമ്മറീസും ഫുഡ് റിലേറ്റഡ് ആണെന്ന് തോന്നുന്നു. പിന്നെ എല്ലാ കസിൻസ് അങ്ങോട്ട് ട്രിവാൻഡ്രത്തേക്ക് വരുവാണെങ്കിൽ നമ്മൾ മ്യൂസിയം അല്ലെ സൂവിൽ പോകുന്ന മെമ്മറീസും അവിടുത്തെ പാർക്കിൽ കളിക്കാൻ പോകുന്നത് പിന്നെ പ്ലാനറ്റേറിയത്തിലെ ഷോസിന് പോവുക അങ്ങനത്തെ കുറേ എല്ലാം. പിന്നെ മ്യൂസിയം സൂവിൽ പാർക്കിൽ പോയി കഴിഞ്ഞാൽ കോൺ ഐസ്ക്രീം നിർബന്ധമാണ് കഴിച്ചിരിക്കണം. അപ്പോൾ അങ്ങനെയെല്ലാം കുറേ മെമ്മറീസ് ഉണ്ട്. അപ്പോൾ ശരി, അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
1: ഹലോ
0: ഹലോ, പേര് പറഞ്ഞോളൂ.
1: എൻ്റെ പേര് വിജി ലക്ഷ്മണൻ.
0: എവിടുന്നാണ് വിളിക്കുന്നത്?
1: കൊല്ലത്ത്
0: തന്നെയാണ്. ഓക്കെ ചേട്ടാ, പറഞ്ഞോളൂ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു?
1: സുഖമായിട്ടിരിക്കുന്നു, വർക്കിലാണ്.
0: വർക്കിലാണ്? ഓക്കെ ഓക്കെ ഓക്കെ.
1: പാട്ട് കേട്ടപ്പോ ഒരു പാട്ട് കാണണമെന്ന് ആഗ്രഹം
0: ആണല്ലേ. ഓക്കെ.
1: സൂര്യനായി തഴുകി വരും അച്ഛനെയാണ് എനിക്ക് ഇഷ്ടമുള്ളത്.
0: അച്ഛനെയാണോ കൂടുതൽ ഇഷ്ടം?
1: അതെ അതെ
0: അതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഫുഡ് കഴിച്ചായിരുന്നോ? വർക്ക് തുടങ്ങി പിന്നെയും. അപ്പൊ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്ന ഗാനത്തിലേക്ക്, ആർക്കെങ്കിലും എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നോ? എല്ലാവർക്കും വേണ്ടിട്ടാണ്. അപ്പൊ നമുക്ക് ഗാനത്തിലേക്ക് പോവാം ചേട്ടാ, വിളിച്ചില്ല സന്തോഷം.
2: അതെ, ഒരു പരസ്യം തയ്യാറാക്കുകയായിരുന്നു.
3: എന്തിനാ? പത്രത്തിലിടാനാണോ?
2: ഏയ് അല്ല, റേഡിയോയിലിടാനാ.
3: റേഡിയോയിലോ?
2: അതെ, റേഡിയോയിൽ പരസ്യമിട്ടാൽ കൂടുതൽ പേർ കേൾക്കും, കേട്ട് കേട്ട് ആളുകളുടെ മനസ്സിൽ പതിയുകയും ചെയ്യും. അതാണ് റേഡിയോയിൽ പരസ്യമിട്ടാലുള്ള ഗുണം.
3: അതെയോ?
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ പരസ്യം ചെയ്തതിന് ബന്ധപ്പെടുക 9809016611.
3: നമ്പർ ഒരിക്കൽ കൂടി 9809016611.

0: അപ്പോൾ ഇന്ന് ജൂലൈ 24 ഇന്റർനാഷണൽ സെൽഫ് കെയർ ഡേ ആണ്, അതായത് സ്വയം കരുതൽ ദിനം എന്നൊക്കെ പറയാം. ബാക്കി എല്ലാവരുടെയും കാര്യങ്ങൾ നമ്മൾ ഓടി തിരക്കിൽ നോക്കുന്നതിനിടയിലും ജോലി തിരക്കുകൾക്കിടയിലും യൂഷ്വലി നമ്മൾ നമ്മളെ തന്നെ മറന്നു പോകാറുണ്ടല്ലേ. ഈ സെൽഫ് കെയർ എന്താ, ഇഷ്ടമുള്ളൊരു പാട്ട് കേൾക്കുന്നതാവും, അല്ലെങ്കിൽ ഇഷ്ടമുള്ളൊരു ഭക്ഷണം കഴിക്കുന്നതാവും, ഇവിടെ ഞായറാഴ്ച ചിലപ്പോൾ തലയിൽ എണ്ണയൊക്കെ തിരിച്ചൊന്ന് കുളിക്കുന്നത് വരെ, ഇതൊക്കെ തന്നെയാണ് സെൽഫ് കെയർ. എപ്പോഴും നമ്മൾ നമ്മളെ ബാക്കിയുള്ളവരുടെ പിറകെ ഓടുമ്പോഴും അല്ലെങ്കിൽ വർക്കിൻ്റെ പിറകെ ഓടുമ്പോഴും നമ്മൾ നമ്മുടെ ഡെയിലി നമുക്ക് വേണ്ടി കുറച്ച് ടൈം കണ്ടെത്തണം, അങ്ങനെ ഉറപ്പിക്കുന്നൊരു ദിവസമാണെന്ന്. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ.
1: ഹലോ.
0: ഹലോ, പേര് പറഞ്ഞോളൂ.
1: അശ്വതി.
0: അശ്വതി, എവിടെ നിന്ന് വിളിക്കുന്നേ?
1: പേരൂർ.
0: പേരൂർ, സുഖമായിട്ടിരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം, പറഞ്ഞോളൂ.
1: പ്രത്യേകിച്ച്
0: വിശേഷമൊന്നും ഇല്ല. ഓക്കെ, ഏത് ഗാനമാ ചോദിച്ചേ?
1: വിജയുടെ.
0: വിജയ് ഫാനാണ്. വിജയ് ഫാനാണ്. വിജയുടെ എല്ലാ മൂവീസും കാണോ തമിഴ്?
1: കൊറേയൊക്കെ
0: കണ്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഇപ്പൊ വീട്ടിലാണോ ജോലിയിലാണോ?
1: ഇന്ന് ജോലിക്ക് പോയില്ല, വീട്ടിലാണ്.
0: വീട്ടിലാണ്. ഓക്കെ ഓക്കെ. ഫുഡൊക്കെ കഴിച്ചായിരുന്നോ? ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്ത് പാട്ടൊക്കെ കേൾക്കാൻ വിളിച്ചാണ്. ഓക്കെ, ആർക്കെല്ലാം ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു?
1: ഞാൻ ഒരു കമ്പനി ജോലിക്ക് വന്നു, അവിടെ വട്ടക്കാട് കമ്പനി, അവിടെയുള്ള എല്ലാവർക്കും വേണ്ടി.
0: അവിടെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. എന്താ ഗാനത്തിലേക്ക് പോയാലോ?
1: ആ, ഞാൻ ആ പാട്ടിന്റെ ഒരു വരി പാടട്ടെ.
0: ആ, പാടിക്കോളൂ.
2: மழை சுடுகின்றது அறியது காதல, நீ சுடுகின்றது அறியது காதல, இந்த மாற்றம் தெளிவில் நாளை ஒரு வாரம் சொல்லாமல் பார்த்தது
1: ഹലോ.
0: ഹലോ, അടിപൊളിയായിട്ട് പാടിയല്ലോ, നല്ല സ്വരം.
1: ഞാൻ കമ്പനി ജോലിയിൽ എല്ലാവർക്കും വേണ്ടി.
0: എല്ലാവർക്കും വേണ്ടാണോ? ഓക്കെ, എന്താ കാര്യത്തിലേക്ക് പോവാ?
1: ശരി.

അപ്പം നമ്മുടെ ഷോ വൈൻഡ് ചെയ്യാനുള്ള ടൈം ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി സെൽഫ് കെയർ ഡേയിൽ പഴയ സമാധാനമൊക്കെ തിരിച്ചു പിടിക്കുക, സ്വയം ഒന്ന് സ്നേഹിക്കുക, ഓർക്കുക നമ്മൾ നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റൂ. അപ്പോൾ ഇനി വിശേഷങ്ങളുമായിട്ട് കേട്ടുപൊട്ടുന്നതുവരെ അർജുനിമ്മി സൈനിങ് ഓഫ്.

കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഇന്നത്തെ കാതോട് കാതോരം സമാപിക്കുന്നു. കാതോട് കാതോരം വീണ്ടും നാളെ 12 മണിക്ക് ആരംഭിക്കും.

കുട്ടികളിലെ ഓട്ടിസം എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു ഡോക്ടർ ആര്യ ആർ നായർ, സ്പെഷ്യലിസ്റ്റ് പീഡിയാട്രിക്സ്, കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ, കൊല്ലം. വിളിക്കേണ്ട സമയം ഇന്ന് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 0 4 7

0: കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസിയലിൽ ഇപ്പോൾ അച്ചായൻ സ്പീക്കിംഗ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കെ എം തോമസ്, കൊല്ലം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
1: നർമ്മഭാവന, കേവലം സംശയം. ജോലി കഴിഞ്ഞിട്ടും ഭർത്താവിനെയും കാത്ത് ഉമ്മറത്തുണ്ട് തൻ ഭാര്യ നിൽപ്പു. കാണുന്നോർ എന്തു ധരിക്കുമെന്നോർക്കണം. പാവം പ്രിയതമയ്ക്ക് എന്തു സ്നേഹം. ദൂരവേ നിന്ന് തൻ ഭാര്യയെ കണ്ടിട്ട് ഓർത്തുപോയി ഇന്നും ഒട്ടില്ല സ്വൈര്യം. തമ്മിൽ പിണങ്ങുവാൻ ഇന്ന് എന്തോ പുത്തനായി കിട്ടിയ മട്ടുണ്ട് നിൽപ്പു കണ്ടാൽ. വീട്ടിലേക്കെത്തിയ പാടെ ഒരു ചോദ്യം, എന്തിത്ര വൈകി മനുഷ്യ നിങ്ങൾ? ഒന്ന് കൊടുക്കുവാൻ കൈകൾ തരിക്കലും അത്താഴം കിട്ടില്ലെന്നോർത്തുപോയി. തീർന്നില്ല, പിന്നീട് വട്ടമിട്ടും കൊണ്ട് തപ്പിത്തിരയുന്നു ദേഹമാകെ. എന്തോ മണക്കുന്നു, ദൈവമേ എന്നതാ എന്തെന്നറിവാൻ തിടുക്കമായി. എന്താ മനുഷ്യ ഇതെങ്ങോട്ട് പോയി നിങ്ങൾ? എത്ര നാളായി ഞാൻ കാണുന്ന ഇതൊക്കെയും. ഉള്ളത് ചൊല്ലുകിൽ നിങ്ങൾക്കും നല്ലതാ, എന്നെ വെറുപ്പിക്കാൻ നോക്കിടല്ലേ. ഭീഷണി വാക്കുകൾ കേട്ടൊന്ന് ഞാൻ ഞെട്ടി. എന്തു പരീക്ഷണം സർവശക്ത, തെല്ലു ക്ഷണിക്കുവാൻ സന്മനസ്സുണ്ടെങ്കിൽ സംഭവം എന്തെന്ന് കേൾക്ക നീയും. ഡ്യൂട്ടി കഴിഞ്ഞു ഞാൻ യാത്രയാകും നേരം വന്നു ഒരുത്തൻ പെർഫ്യൂം വിൽക്കാൻ. സാറേ, ഇത് പുത്തൻ സാധനം ഓതിയൻ ഷട്ടിലായി പൂശി ഒരൽപ്പമേറെ. വേണ്ടെന്നുരച്ചിട്ടും ഓനത് കേട്ടില്ല. സാറേ, ഇത് വെറും സാമ്പിളത്രേ, കാശൊന്നും വേണ്ട. ഇത് ഇഷ്ടമായിടുകിൽ വീണ്ടും നാം കാണുമ്പോൾ വാങ്ങിടണേ. കോപിച്ച് ഞാനേറെ സ്റ്റണ്ടിന്റെ വക്കിലായി. കൂട്ടുകാർ എന്നെ പിടിച്ചു മാറ്റി. വീട്ടിൽ ഇന്ന് എന്തോരു പൂരമാകുമെന്ന് ഓർത്തതുപോലെ ഭവിച്ചുവല്ലോ. കേട്ടിട്ടെളിപ്പിയായി ഭാര്യ മുഖം താഴ്ത്തി. നോക്കണേ, വേണ്ടാത്ത വേലയെന്നായി. മാപ്പ് ചോദിക്കുന്നു ചേട്ടാ, ക്ഷമിക്കണേ, തെല്ലൊരു സംശയം തീർത്തതാണേ. എന്നാലും ചേട്ടാ, ആ പെർഫ്യൂം വാങ്ങാതെ വന്നതോ നഷ്ടമായി അത്രമാത്രം. മേലിലും ഇത്തരം പെർഫ്യൂം കാണുമ്പോൾ എന്നെയും ഓർക്കണേ പൊന്നു ചേട്ടാ. നന്ദി.
0: അച്ചായൻ സ്പീക്കിംഗ്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കെ എം തോമസ്, കൊല്ലം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
2: കൊല്ലം സൈക്യാട്രി സൊസൈറ്റിയും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികറും സംയുക്തമായി അവതരിപ്പിക്കുന്നു മൈൻഡ് ടോക്സ്. നിങ്ങളുടെ ആകുലത, വിഷമങ്ങൾ, സമ്മർദ്ദം, ഉത്കണ്ഠ എന്നിവയെക്കുറിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾ മനോരോഗ വിദഗ്ധരോട് ചോദിക്കാവുന്നതാണ്. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കുവാനുള്ള നമ്പർ
3: 0474-2931-111.
2: വിളിക്കേണ്ട സമയം
3: ശനിയാഴ്ച 10:30 മുതൽ
2: 11:30 വരെ. വിഷയം
3: OCD.
2: അതിഥിയായി എത്തുന്നു
3: ഡോക്ടർ നീതു BS, സീനിയർ റെസിഡന്റ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്യാട്രി, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കൊല്ലം.

ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണി. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇതൊരു തത്സമയ ഫോണിൻ പരിപാടിയാണ്. വിളിക്കേണ്ട നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ: 0474-293-1111, 0474-293-1111. ഇതാണ് വിളിക്കേണ്ട നമ്പർ. അപ്പോൾ ഇത് യൂട്യൂബിൽ ലഭ്യമാണ്, തത്സമയം യൂട്യൂബിലൂടെ കാണുകയും ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ലൈവായിട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ വിഷയം ഓട്ടിസം ഇൻ ചിൽഡ്രൻ, കുട്ടികളിലെ ഓട്ടിസം, ഇതാണ് ഇന്നത്തെ വിഷയം. അപ്പോൾ എന്നോടൊപ്പം ഉള്ളത് ഡോക്ടർ ആര്യ ആർ നായരാണ്, പീഡിയാട്രിക് സ്പെഷ്യലിസ്റ്റാണ്, കിംസ് ഹോസ്പിറ്റൽ, കൊല്ലം. അപ്പോൾ നമുക്ക് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ചോദിക്കുക. അതിനാണ് ഞാൻ നമ്പർ ആദ്യം പറഞ്ഞത്. ഇപ്പോൾ ശ്രോതാക്കൾ വിളിക്കുക, എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കണം. വിളിക്കേണ്ട നമ്പർ 0474-293-1111, ഇതാണ് വിളിക്കേണ്ട നമ്പർ 0474-293-1111, 0474-293-1111, 0474-293-1111, ഇതാണ് വിളിക്കേണ്ട നമ്പർ. അപ്പോൾ എന്നോടൊപ്പം ഡോക്ടർ ആര്യ ആർ നായരാണ് ഉള്ളത്. ഡോക്ടറെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
1: നമസ്കാരം.
0: അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യങ്ങളിലോട്ട് കടക്കാം. കുട്ടികളുടെ ഈ ഓട്ടിസത്തിന്റെ ആദ്യകാല ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? അതിനു മുമ്പ് നമുക്ക് ഈ ഓട്ടിസം എന്താണെന്ന് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം.
1: പണ്ട് ഓട്ടിസം എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നിപ്പോൾ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ അല്ലെങ്കിൽ ASD എന്നാണ് ഈ ഒരു കണ്ടീഷനെ പറയുന്നത്. ഇതൊരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡറാണ്. ഒരു അസുഖം എന്നതിനുപരി അതൊരു കണ്ടീഷനാണ്. ന്യൂറോ ഡെവലപ്മെന്റലായിട്ടുള്ള ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസിനുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ ഓട്ടിസം. അപ്പൊ ASD എന്നാണ് വിളിക്കുന്നത്. എന്നിരുന്നാൽ പോലും സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഓട്ടിസം എന്ന് തന്നെയാണ് ഈ ഒരു കണ്ടീഷന്റെ പേരിപ്പോഴും നിലനിൽക്കുന്നത്. അപ്പം ഓട്ടിസം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തേക്ക് കൂടുതലായിട്ട് കണ്ടുവരുന്നു. അപ്പോ ഇതിന്റെ പ്രധാന കാരണങ്ങൾ എന്തെന്ന് വെച്ചാല്
0: ഈ ഓട്ടിസം ഇന്ന് പ്രധാനമായിട്ട് കണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ അത് തിരിച്ചറിയുന്നത് ഇന്ന് കൂടുതൽ എന്നാണോ? അതെ, തിരിച്ചറിവ് എനിക്ക് ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങി,
1: കൂടുതലും അറിയുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് അറിഞ്ഞ് നമുക്ക് ഡോക്ടറിനെ അന്വേഷിച്ച് വരുന്നുണ്ട് എന്തുകൊണ്ടാണെന്നുള്ളത്. പിന്നെ ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈലിന്റെ പ്രത്യേക കാരണങ്ങൾ കൊണ്ടാകാം. പണ്ടെല്ലാം കുഞ്ഞുങ്ങളെല്ലാം വളരെ നേരത്തെ ജനിച്ചിരുന്ന കുഞ്ഞുങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ അതും ഒരു റീസൺ ആകാം. പക്ഷെ എന്തുകൊണ്ടാണ് ഇത് വരുന്നതിനുള്ള എക്സാക്ട് ആയിട്ടുള്ള ഒരു കോസ് അല്ലെങ്കിൽ കാരണം ഇതുവരെയും സ്റ്റഡീസ് പ്രൂവ് ചെയ്തിട്ടില്ല. പല കാരണങ്ങൾ, ഉദാഹരണത്തിന് ഇപ്പൊ പ്രമേഹം വരുന്നതിന്റെ എക്സാക്ട് റീസൺ നമുക്ക് അറിയത്തില്ല. അതുപോലെ തന്നെ പല പല കാരണങ്ങൾ കൊണ്ടാകാം. ജനറ്റിക് റീസൺ പറയുന്നുണ്ട്, അതുപോലെ നമ്മുടെ എൻവയോൺമെന്റിൽ ചുറ്റുപാടുമുള്ള റീസൺസ് പറയുന്നുണ്ട്. മദറിന്റെ ഫാദറിന്റെ, അത് പേരൻസിന്റെ ഏജ് ഒരു ഘടകമാണ്. അങ്ങനെ പലതരത്തിലുള്ള ഘടകങ്ങൾ ഇതിനകത്ത് ഉണ്ട്. അപ്പൊ ഓട്ടിസം നമ്മൾ സാധാരണ രീതിയിൽ മുന്നേ മനസ്സിലാക്കി കഴിഞ്ഞാല് അത് പെട്ടെന്ന് തന്നെ ഒരു മാറ്റം വരാനുള്ള ഒരു കണ്ടീഷനാണത്. അപ്പൊ അതിന്റെ ഏർലി സയൻസ് ാണ് ഇപ്പൊ നമ്മൾ ചോദിച്ചത്, അതായത് നേരത്തെ കണ്ടു തുടങ്ങുന്ന ലക്ഷണങ്ങൾ. അപ്പൊ ഒന്നെന്ന് പറഞ്ഞാൽ കുഞ്ഞ് നമ്മുടെ മുഖത്ത് നോക്കാതിരിക്കുക എന്നുള്ളതാണ്. പുവർ ഐ കോണ്ടാക്ട് എന്ന് പറയും. കുഞ്ഞുങ്ങള് നമ്മുടെ പേരൻസിന്റെ ആയിരുന്നാലും ഒരു വേറെ റിലേറ്റീവ്സോ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരുടെ മുഖത്ത് നോക്കാനൊരു, കണ്ണിൽ നോക്കാനുള്ള ഒരു പ്രയാസമാണ് കുട്ടികൾക്കുണ്ടാവുന്നത്. അവർക്ക് കൂടുതലും ഈ ഒബ്ജക്ട്സിനോടായിരിക്കും താല്പര്യം. ഇപ്പൊ ഒരു ഈ ഒരു റൂമിൽ കയറി വന്നാല് അവരിവിടെയുള്ള മൈക്ക്, ലൈറ്റ്, ഫാന്, അതിനോടായിരിക്കും കൂടുതൽ അവര് ശ്രദ്ധിക്കുന്നത്. ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ഹ്യൂമനിലോട്ട് നോക്കാൻ, അവരെ നോക്കാനായിട്ട് ബുദ്ധിമുട്ട് കാണും. ചിലപ്പോൾ അവരുടെ ചില കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് അത് നോക്കായിരിക്കാം. പക്ഷെ നമ്മുടെ മുഖത്ത് നോക്കി കണ്ണിൽ നോക്കാനുള്ള ഒരു ഇതാണ് അവർക്ക്
0: ഇല്ലാതെ.
1: ഷൈനസ് ഉള്ള കുട്ടികൾക്കും അങ്ങനെ വരാം. പക്ഷെ ഈ പറഞ്ഞ പോലെ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നുണ്ടല്ലോ, അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ പല പല ലക്ഷണങ്ങൾ ഇതിന് കൂടിച്ചേർന്നാണ് ഇരിക്കുന്നത്. എല്ലാവർക്കും ഇത് വേണം എന്നില്ല, ഞാൻ അതിലേക്ക് വരാം. അപ്പൊ ഏർലി സയൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന്, മുഖത്ത് നോക്കാതിരിക്കുക, പുവർ ഐ കോണ്ടാക്ട്; രണ്ട്, മുഖത്ത് നോക്കി ചിരിക്കാതിരിക്കുക, സോഷ്യൽ സ്മൈൽ ഇല്ലാതിരിക്കുക. ആദ്യമേ കണ്ട് ചിരിക്കണം എന്നല്ല, നമുക്ക് പരിചയമില്ലാത്തവരെ കാണുമ്പോൾ സാധാരണ രീതിയിൽ കുഞ്ഞുങ്ങൾ ചിരിക്കാറില്ല. പക്ഷെ ഇപ്പൊ അടുത്ത് പരിചയമുള്ളവരെ കണ്ടാൽ തന്നെ നമ്മൾ ചിരിക്കുമ്പോൾ തിരിച്ചൊരു ചിരി, ഒരു റെസ്പോൺസ് ആയിട്ടുള്ള ഒരു ചിരി ഇല്ലാതിരിക്കുക. ഇത് രണ്ടുമാണ് സാധാരണയായിട്ട് കാണുക. അതുപോലെ തന്നെ അവന്റെ പ്രധാനമായിട്ടും പേരൻസ് ശ്രദ്ധിക്കേണ്ട, അതുപോലെ തന്നെ കുഞ്ഞിന്റെ പേര് വിളിച്ചാല് അവൻ അതിനോട് റെസ്പോണ്ട് ചെയ്യാതിരിക്കുക. പേര് വിളിക്കുമ്പോൾ നെയിം കോൾ റെസ്പോൺസ് എന്ന് പറയും. അപ്പോൾ പല മാതാപിതാക്കളും വിചാരിക്കുന്നത് കുഞ്ഞല്ലേ, അവൻ ചിലപ്പോൾ അത് കേൾക്കാത്തതായിരിക്കാം. പല പേരൻസ് ENT സർജന്റെ അടുത്താണ് ചെല്ലുന്നത് കേൾവിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നറിയാൻ. കാരണം പേര് വിളിക്കുമ്പോൾ അതിൽ ശ്രദ്ധിക്കുന്നില്ല, കളിച്ചോണ്ടിരിക്കും. പേര് വിളിക്കുമ്പോൾ അതിനകത്തുള്ളൊരു ശ്രദ്ധക്കുറവ്, ഇതാണ് പ്രധാനമായും കാണുന്ന ലക്ഷണങ്ങൾ. പക്ഷെ ഒരു കാര്യം ഞാൻ എല്ലാവരോടും പറയുന്നതെന്ന് വെച്ചാൽ, ഇത് മൂന്നും ഇല്ലെങ്കിലും ഓട്ടിസം വരാം. ഇതാണ് പ്രധാനമായിട്ടും കാണുന്നതും ഏകദേശം കുട്ടികളിൽ കാണുന്നതെങ്കിലും ഇതില്ലാതെയും ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ നമ്മൾ ഡയഗ്നോസ് ചെയ്യാറുണ്ട്. സാധാരണ അങ്ങനെ ഒരു സംശയമായിട്ട് പേരൻസ് വരുമ്പോൾ പല ഡോക്ടേഴ്സും പറയും, കുഞ്ഞ് കണ്ണിൽ നോക്കുന്നുണ്ടല്ലോ, കണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ ഓട്ടിസം അല്ല എന്ന് പറയുന്ന ഒരു ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, അതായത് ഹെൽത്ത് കെയർ വർക്കേഴ്സ് അങ്ങനെയല്ല, ചില കുട്ടികൾക്ക് കണ്ണിൽ നോക്കുന്നവരായിരിക്കാം പക്ഷെ ഓട്ടിസം കാണാം. പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങളാണ് പറഞ്ഞത്.
0: അപ്പോൾ ഈ കുട്ടികൾ ഈ കൃത്യസമയത്ത് സംസാരിക്കാതിരിക്കാറുണ്ട്, അപ്പോൾ അത് ഇതുമായിട്ടൊരു ബന്ധമുണ്ടോ, അല്ലെങ്കിൽ സംസാരിക്കാനുള്ള ഒരു വൈകല്യം ഇത് ഓട്ടിസമായിട്ട് ബന്ധമുണ്ടോ?
1: ആ, ചില ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് സ്പീച്ച് ഡിലേ കാണാറുണ്ട്. എല്ലാ കുട്ടികൾക്കും വേണമെന്ന് നിർബന്ധമില്ല, അതുകൊണ്ടാണ് ഞാൻ സ്പെക്ട്രം എന്ന് പറഞ്ഞത്. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ന്യൂമോണിയ, നമുക്കറിയാം ശ്വാസകോശത്തിൽ ഉണ്ടാകുന്ന കഫക്കെട്ട് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ, അത് വരുമ്പോൾ എല്ലാവർക്കും ഇപ്പൊ എനിക്ക് വന്നാലും വേറൊരാൾക്ക് വന്നാലും ഒരേ ലക്ഷണങ്ങളായിരിക്കും, പനി, ചുമ കഫക്കെട്ട് അല്ലെ, എല്ലാവർക്കും ഒരേ ലക്ഷണങ്ങൾ ാണ് നമ്മൾ ന്യൂമോണിയ എന്ന് പറയുന്നത്. അതുപോലെയല്ല ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, പലർക്കും പല രീതിയിലായിരിക്കും അതിന്റെ സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ കാണിക്കുന്നത്. ചിലർക്ക് മൂന്നോ നാലോ ലക്ഷണങ്ങളെ കാണത്തുള്ളൂ, ചിലപ്പോൾ മൊത്തം ലക്ഷണങ്ങൾ കാണാം, അതിന്റെ തോത് വ്യത്യാസപ്പെട്ടിരിക്കാം, മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്നുള്ള രീതിയിൽ വ്യത്യാസം വരാം. അപ്പൊ അങ്ങനെയുള്ള ചില കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് സംസാര വൈകല്യം കാണാം.
0: അപ്പോൾ നമ്മൾ ഇതെങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും, അതായത് സംസാര വൈകല്യവും ഓട്ടിസവും നമ്മൾ എങ്ങനെ വ്യത്യാസപ്പെടുത്താൻ കഴിയും?
1: അപ്പോൾ നമുക്ക് രണ്ട് രീതി, ഇപ്പോൾ സ്പീച്ച് ഡിലേ എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ടുള്ള ഏജിന് അതിന് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് സ്പീച്ച് അല്ലെങ്കിൽ സംസാരത്തിനുണ്ടാകുന്ന വൈകല്യമാണ് സ്പീച്ച് ഡിലേ എന്ന് പറയുന്നത്. അത് നമ്മൾ നോക്കിയിട്ട് പേഷ്യൻസിന് കുഞ്ഞുങ്ങൾ വരുമ്പോൾ അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്പീച്ച് ഉണ്ടെങ്കിൽ അതിനാണ് സ്പീച്ച് ഡിലേ ഇല്ല എന്ന് പറയും. അപ്പോൾ അത് ഐസൊലേറ്റഡ് സ്പീച്ച് ഡിലേ ആണ്, സ്പീച്ച് മാത്രമേ കുട്ടികൾക്ക് ബുദ്ധിമുട്ട് വരുന്നുള്ളൂ. ഓട്ടിസത്തിന്റെ ബാക്കി ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ നോക്കും, അതില്ല എന്നുണ്ടെങ്കിൽ ഐസൊലേറ്റഡ് സ്പീച്ച് ഡിലേ ആവാം. സ്പീച്ച് ഡിലേക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ ഓട്ടിസം ഉള്ള ഒരു ശതമാനം കുട്ടികൾക്ക്, കുറച്ച് ശതമാനം കുട്ടികൾക്കും സ്പീച്ച് ഡിലേ വരാം. പക്ഷെ സ്പീച്ച് ഡിലേ ഉണ്ട് എന്ന് കരുതി അത് ഓട്ടിസം ആവണമെന്ന് നിർബന്ധമില്ല. മറ്റ് ലക്ഷണങ്ങളും കൂടെ ഉണ്ടോ ഇതിനകത്ത് നിന്ന് നോക്കിയിട്ടാണ് നമ്മൾ വേർതിരിച്ച് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്.
0: മറ്റ് കുട്ടികളുമായിട്ട് ഇടപെടാതെ ഇരിക്കുക, അല്ലെങ്കിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുക, പേര് വിളിച്ചാൽ വിളി കേൾക്കാതിരിക്കുക, ഇതൊക്കെ ഇതിന്റെ ലക്ഷണമാണോ?
1: അതെ, ലക്ഷണങ്ങളാണ്, ഇതിന്റെ ലക്ഷണങ്ങളായിട്ട് എടുക്കാം. പിന്നെ ഒരു കാര്യം, ഇന്നറ്റൻഷൻ അല്ലെങ്കിൽ ശ്രദ്ധ കുറവുള്ള കുട്ടികളും സാധാരണ രീതിയിൽ നമ്മൾ പെട്ടെന്ന് വിളിച്ചാൽ വിളി കേൾക്കില്ല. അപ്പോൾ ഒരൊറ്റ ലക്ഷണം കൊണ്ട് നമുക്ക് ഓട്ടിസം എന്ന് പറയാൻ പറ്റില്ല. എല്ലാം നോക്കിയിട്ട് നമ്മൾ അസസ്മെന്റ് ചെയ്തിട്ടാണ് ഓട്ടിസം ആണോ അല്ലേ എന്നുള്ളത് നോക്കുന്നത്.
0: അത് നമുക്ക് ഏത് പ്രായത്തിൽ അങ്ങനെ കറക്റ്റ് ആയിട്ട്,
1: നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഒന്നര വയസ്സുള്ള കുട്ടിക്ക് ഒന്നര വയസ്സ് മുതലാണ് സാധാരണ രീതിയിൽ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. പക്ഷെ പേരൻസ് പലപ്പോഴും അത് മനസ്സിലാക്കി എടുക്കുന്നത് കുറച്ച് വൈകാൻ സാധ്യതയുണ്ട്. നന്നായിട്ട് മനസ്സിലാക്കിയ പേരൻസ് ആണ്, അവയർനെസ് ഉള്ള പേരന്റ് ആണ്, ഇവർ ശ്രദ്ധിക്കും, പെട്ടെന്ന് മനസ്സിലാക്കി ഞങ്ങളടുത്ത് എത്താറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 3 വയസ്സ് 4 വയസ്സൊക്കെ ആയിട്ടായിരിക്കാം അവർ എത്തുന്നത്.
0: ഈ കുട്ടികൾ ഓരോ കാര്യം തന്നെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക, ആവർത്തിക്കുക, അത് ഇതിന്റെ ഒരു ലക്ഷണമാണോ?
1: ഇത് റിപ്പീറ്റഡ് മൂവ്മെന്റ്സ് എന്ന് പറയും. ഇത് ഓട്ടിസത്തിന്റെ ഒരു ലക്ഷണമാണ്. ചിലർ കൈ വിറക്കുന്നതായിരിക്കാം, ചിലർ ഈ വീൽസ് കൊണ്ട്, ഇപ്പൊ ഒരു ബസ്സിന്റെ ഒക്കെ ആണെങ്കിൽ വീൽസ് കൊണ്ട് അവരിങ്ങനെ കൈകൾ ചുറ്റും, ചിലർ ജമ്പിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ഓട്ടം, അങ്ങനെ വീട്ടിന് ചുറ്റും കറങ്ങുക, അങ്ങനത്തെ റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ ഒരു കാറ് കിട്ടിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഇവർക്കൊരു ഇവരുടെ ഒരു പ്രത്യേകതയാണത്.
0: ഈ ഓട്ടിസം വരാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇത് ഒരു പാരമ്പര്യ രോഗമാണോ?
1: പ്രധാനമായിട്ട് ഓട്ടിസത്തിന്റെ യഥാർത്ഥ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനറ്റിക് റീസൺസ് ആണ് കൂടുതലും പറയുന്നത്. 1-2 ജീൻസ് നമുക്ക് സ്റ്റഡീസിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാ ഓട്ടിസം എന്ന് പറയുന്ന ഡയഗ്നോസ്, ഇതൊരു ക്ലിനിക്കൽ കണ്ടീഷനാണ്. നമുക്ക് കാര്യം മനസ്സ് കുഞ്ഞുങ്ങൾ വന്നു, നമ്മളത് പേരൻസുമായിട്ട് സംസാരിച്ച് ക്ലിനിക്കൽ ഹിസ്റ്ററി എടുത്ത് അതുപോലെ കുഞ്ഞുങ്ങൾ അസസ് ചെയ്തിട്ടാണ് ഓട്ടിസം ആണോ അല്ലേ എന്നുള്ളത് തീരുമാനിക്കുന്നത്. പ്രത്യേകിച്ച് ടെസ്റ്റുകൾ ഇല്ല, സാധാരണ രീതിയിൽ നോക്കുവാണെങ്കിൽ. അപ്പോൾ അതിൽ ചില കണ്ടീഷൻസിൽ മാത്രമേ നമ്മൾ ജനറ്റിക് ടെസ്റ്റ് ചെയ്യാറുള്ളൂ. എല്ലാ കുട്ടികൾക്കും ജനറ്റിക് ടെസ്റ്റിന് വിധേയരാക്കാറില്ല. അപ്പോൾ ചില ജീൻസ് ഇത് സ്റ്റഡീസ് പ്രൂവ് ചെയ്തിട്ടുണ്ട്, ചില ജീൻസ് ഓട്ടിസത്തിന് കാരണമാകാം. പക്ഷെ പാരമ്പര്യമായിട്ട് ഇപ്പോൾ ഒരാൾക്ക് ഓട്ടിസം ഉണ്ടെങ്കിൽ അടുത്ത ആൾക്കും ഓട്ടിസം വരാം, അല്ലെങ്കിൽ ഒരു കുഞ്ഞിനുണ്ടെങ്കിൽ അടുത്ത കുഞ്ഞിനും വരാനുള്ള ചാൻസ് കുറവാണ്. ഒരാൾക്കുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പ്രഗ്നൻസിക്ക് മുന്നേ ഒരു ജനറ്റിക് ടെസ്റ്റ് ചെയ്ത് ജനറ്റിക് കോസ് അല്ല ഓട്ടിസത്തിന് കാരണം എന്ന് പൂർണ്ണമായി മനസ്സിലാക്കിയിട്ട് നമുക്ക് രണ്ടാമത്തെ കുഞ്ഞ് പ്രഗ്നൻസി പ്ലാൻ ചെയ്യാവുന്നതാണ്.
0: അപ്പൊ ഇത് പാരമ്പര്യ രോഗമാണെന്ന് നമുക്ക്
1: മൊത്തത്തിൽ പറയാൻ പറ്റില്ല.
0: ഓക്കെ, ഈ ഗർഭകാലത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് കുട്ടികൾക്ക് ഈ ഓട്ടിസം ഉണ്ടാകാറുണ്ട്?
1: സാധാരണ രീതിയിൽ നമുക്ക് സെറിബ്രൽ പാൾസി അല്ലെങ്കിൽ CP എന്ന് പറയുന്ന ഒരു അവസ്ഥ, സാധാരണ ഗർഭസ്ഥ ശിശു അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ശ്വാസതടസ്സം മൂലമെല്ലാം ഉണ്ടാകുന്നത്. അതുപോലെ ഒരു ബർത്ത് ആസ്ഫിക്സിയ അല്ലെങ്കിൽ ശ്വാസതടസ്സം കാരണമെന്നും സാധാരണ ഓട്ടിസം വരാറില്ല, അങ്ങനെ പഠനങ്ങൾ തെളിയിച്ചിട്ടില്ല. ഗർഭകാലത്തെ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് എന്നുള്ളത് തെളിയിച്ചിട്ടില്ല. പിന്നെ കൊറോണ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കുറെ കുഞ്ഞുങ്ങൾക്ക് ഈ ഓട്ടിസം ഇപ്പം വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ സ്റ്റഡീസ് നടക്കുന്നേ
0: ഉള്ളൂ.
1: കാലഘട്ടത്തില് ഓട്ടിസത്തിന്റെ അളവ് ഇൻസിഡൻസ് കൂടുതലായിരുന്നു. ഓട്ടിസം അതായത് കൊറോണ ബാധിച്ച അമ്മമാരില് കുഞ്ഞുങ്ങൾക്ക് ഓട്ടിസത്തിന്റെ അളവ് കൂടുതലായിരുന്നു.
0: അത് ഈ മരുന്നുമായിട്ട് കഴിച്ച മരുന്നുമായിട്ട്
1: ഇല്ല, മരുന്നുമായിട്ട് കണക്റ്റഡ് ആയിരിക്കാൻ വഴിയില്ല.
0: ഓട്ടിസം കണ്ടെത്തിന് എന്തെല്ലാം പരിശോധനകളാണ് നടത്തേണ്ടത്? ഏത് ഡോക്ടറെയാണ് ആദ്യം സമീപിക്കേണ്ടത്?
1: ഓട്ടിസം സാധാരണയായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആണ്. നമ്മൾ അസസ്മെന്റ് എടുത്ത് ഈ ലക്ഷണങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഓട്ടിസം ആണോ അല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. അതിന് ഒരുപാട് ചാർട്ടുകളുണ്ട്. നമുക്ക് ഇന്ത്യൻ വേർഷൻ ഉണ്ട്, അതുപോലെ തന്നെ ട്രിവാൻഡ്രം ഡെവലപ്മെന്റ് CDC ഡെവലപ്പ് ചെയ്തിട്ടുള്ള ചാർട്ടുകളുണ്ട്. അതെല്ലാമാണ്. പിന്നെ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രമേ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ഉപയോഗിക്കാറുള്ളൂ, യൂസ് ചെയ്യും, കുട്ടികൾക്ക് വിധേയരാക്കാറുള്ളൂ. അതുപോലെ പാരമ്പര്യമാണോ എന്ന് ചെറിയ സംശയമുണ്ട്, അടുത്ത പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്യുന്നവരാണ് അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ജനറ്റിക് ടെസ്റ്റും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പക്ഷെ എല്ലാവർക്കും ബ്ലഡ് ടെസ്റ്റുകളോ അല്ലെങ്കിൽ വേറെ ഇൻവെസ്റ്റിഗേഷൻസിന്റെ ആവശ്യം സാധാരണ രീതിയിൽ ഇല്ല, വേണ്ട.
0: ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു കോൾ എത്തിയിരിക്കുകയാണ്. ഹലോ, നമസ്കാരം.
2: ഹലോ സർ, നമസ്കാരം.
0: ആ, ഡോക്ടർ അടുത്തുണ്ട്, ചോദിച്ചോളൂ. പേരൊന്ന് പറഞ്ഞോളൂ.
2: പേര് രാജേഷ് എന്നാണ് പേര്.
0: ഓക്കെ ഓക്കെ, പറഞ്ഞു.
2: എന്റെ മരുമകൾക്കാണ് ഈ ഓട്ടിസം ഇപ്പൊ സ്ഥിരീകരിച്ചത്. 12 വയസ്സാവുന്നു. അപ്പൊ ഒരു 4 വർഷമാണ് ഇത്. അപ്പൊ ഈ ജനറ്റിക് ടെസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ എഴുതിയിരുന്നു. അപ്പൊ കുട്ടിയുടെ പിതാവ് മരണപ്പെട്ടതിനാൽ അത് ചെയ്യാൻ പറ്റില്ല, കാരണം മാതാവായിട്ട് മാത്രമേ ചെയ്ത് നോക്കുകയുള്ളായിരുന്നു. ഇതേപോലുള്ള പ്രശ്നങ്ങൾ തന്നെ ആയിരുന്നു. പെട്ടെന്ന് മറ്റുള്ളവരായിട്ട് ഐ കോണ്ടാക്ട് വ്യത്യാസപ്പെടുക, ഫിക്സ് വന്ന് കണ്ണിന്റെ കാഴ്ച പോയി, അങ്ങനെയൊക്കെയാണ് ഇത് നമ്മൾ സ്ഥിരീകരിച്ചത്. ഇപ്പൊ കുട്ടിയെ SIT ആശുപത്രിയിലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഹലോ, SIT ആശുപത്രിയിലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഓൾറെഡി അവൾക്ക് പലതായ പ്രശ്നങ്ങളുണ്ട്. ഫിക്സ് പലതവണയായിട്ട് വരിക, പിന്നെ പലരിൽ നിന്നും ഒറ്റയ്ക്ക് മാറിയിരിക്കുന്ന സമയത്ത് അത് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരെ കാണാതെ വരുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു സാധനത്തിലേക്ക് അവള് സൂക്ഷ്മമായി നോക്കിയ ശേഷം പിന്നെ അവൾക്ക് ഓൾറെഡി ഒരു സൈഡിലോട്ട് ഇങ്ങനെ വെട്ടി വെട്ടി ഒരു ഫിക്സ് വരുന്ന രീതിയാണ് ഇപ്പൊ ഉള്ളത്. ഓൾറെഡി ഇപ്പൊ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വീണ്ടും ഇതേതുള്ള ബുദ്ധിമുട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇപ്പൊ നമ്മൾ SIT ആശുപത്രിയിലെ അവിടുത്തെ പ്രൊഫസറായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അവര് റിട്ടയർ ആയതിനു ശേഷം പുതിയൊരാൾ വന്നു. ഇപ്പൊ ഇതുവരെ കാണിക്കാൻ 3 മാസത്തേക്കുള്ള മെഡിസിൻ തന്നു വിടുക ചെയ്തേ.
1: കുഞ്ഞു സ്കൂളിലൊക്കെ പോകുന്നുണ്ടോ?
2: സ്കൂളില് പോകുന്നുണ്ട്. എല്ലാരുമായിട്ടും അങ്ങനെ ഓവർ കമ്പനി കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ എന്റേതായിട്ട് ഞങ്ങൾ കുഞ്ഞിലെ മൂലം അവള് ചെയ്തു വെച്ച രീതിയിൽ എല്ലാവരും ചില കുറച്ച് ആൾക്കാരുമായിട്ടുള്ള കമ്പനി കാര്യങ്ങളൊക്കെ ആയിട്ട് കൂട്ടുകാരൊക്കെ ആയിട്ടുള്ള ഇടപഴകുന്ന ഒരു രീതി മാത്രമേ ഉള്ളൂ. അപ്പൊ അതായത് എന്റെ കൂട്ടുകാരായിട്ടായിരുന്നു പുള്ളിക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ കമ്പനി കാര്യങ്ങൾ. 12 വയസ്സാവുന്നു.
1: ഓക്കെ, കുറച്ച് അടുത്ത ഫ്രണ്ട്സുമായിട്ടെല്ലാം സംസാരിക്കും, ഇടപഴകും അല്ലേ?
2: ഒന്നോ രണ്ടോ കുട്ടികളുമായിട്ടും മാത്രം. അതായത് അവളുടെ അവർക്ക് ഓൾറെഡി കോൺസെൻട്രേറ്റ് ചെയ്ത് ഒന്നും എഴുതാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ലൈനിത്തെ പേജിൽ തന്നെ എഴുതാനുള്ള അക്ഷരങ്ങൾ എഴുതാനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ മറ്റുള്ളവരുമായിട്ട് സഹകരിക്കണം എന്നുള്ള രീതിയിലാണ് ഇപ്പൊ അവളെ സ്കൂളിലായിട്ട് വിടുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ പ്രധാന പ്രോബ്ലം ആയിട്ട് വരുന്നത് ഒറ്റയ്ക്ക് ആരെങ്കിലും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളെ കുറച്ചു നേരം കാണാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സ്ഥാനത്തോട്ട് കുറെ നേരം നോക്കിയിരുന്ന ശേഷം അവൾക്ക് സ്വമേധയാ അവൾക്ക് സങ്കടം വരിക, അവളെ കണ്ണ് നിറയും കരയും.
0: ഇനി കൂടുതൽ എന്തെങ്കിലും ചോദിക്കാൻ അറിയാനുണ്ടോ?
2: ഇതാണ് ഇതിന് നമ്മൾക്ക് ഇത് ഈ ടെസ്റ്റ് നടത്താൻ ഓൾറെഡി പറ്റിയില്ല, കാരണം കുട്ടിയുടെ അച്ഛൻ മരിച്ചു പോയിരുന്നു. അമ്മയായിട്ട് ചെയ്തു അതിനെ പറ്റി പിന്നെ ഒരു റിപ്പോർട്ട്സും അതൊന്നും തന്നെ ഉണ്ടല്ലോ, അത് കാരണമല്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഒന്നും തുടർന്ന് ചെയ്യാൻ പറ്റാതെ
1: ഇതിപ്പോ നമ്മള് ആക്ച്വലി ബ്ലഡ് ഒരു ജനറ്റിക് ടെസ്റ്റിന്റെ ആവശ്യം ഇനിയില്ല. നമുക്ക് ആ കുഞ്ഞിന്റെ എങ്ങനെ നമുക്ക് ഭാവിയിലോട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റി നന്നായിട്ടുള്ള പഠനം കൊടുത്ത് എങ്ങനെ ഈ ഫിറ്റ്സ് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോവാന്നുള്ളതാണ് നമ്മുടെ മെയിൻ എയിം, നമ്മുടെ ലക്ഷ്യം അതാണ്.
2: വിദ്യാഭ്യാസത്തിന്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, കാരണം അവർക്ക് ഓർമ്മക്ക് ഓർത്തു വെക്കാനുള്ള ഒരു ടെൻഡൻസി വളരെ കുറവാണ്. ചില ആൾക്കാരുടെ രൂപം, ചില ആൾക്കാർ, അവരെ പേരുകൾ, അവരെ മാത്രം അവളിപ്പം ഞങ്ങൾ എല്ലാവരും സഹകരണം കൊണ്ട് അവളിൽ നിന്നൊരു വ്യത്യാസം വന്നിട്ടുള്ളതല്ല. ഇവ എഴുതുന്നത് അക്ഷരങ്ങൾ, ചില വാക്കുകൾ, ചില കാര്യങ്ങൾ ഒന്നു മുതൽ 10 വരെ പറയുകയാണ്. രണ്ടാമത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു നമ്പര അവളത് മറന്നു പോവുക ചെയ്യുക. അത് ഒന്നുകൂടി പറഞ്ഞ് സെറ്റ് ആയത് രണ്ടാമത് ഒന്നുകൂടി സെറ്റ് ചെയ്യുമ്പോൾ വീണ്ടും അതിനകത്ത് വേറൊരു നമ്പർ മറന്നു പോവുക. അങ്ങനെ ഒരു പ്രശ്നമാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള പറഞ്ഞു ഓർമ്മക്കുറവ്.
0: ഓക്കെ, എന്താണ് ഇനി വല്ലതും കൂടുതൽ മനസ്സിലാക്കാനുണ്ടോ? ഇനി
2: ഇതായിരുന്നു. അപ്പൊ ഇതിനെ പറ്റി നമ്മൾ തുടർന്ന് ഇതേപോലെയുള്ള രീതികളിൽ എങ്ങനെ നമുക്കിത് ചെയ്യാം എന്നുള്ളതാണ്. അത് നമ്മൾ ഓൾറെഡി ഡോക്ടർമാർ പറഞ്ഞൊരു കേട്ട് കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
1: ആ, ഇത് നമ്മളിനി ചെയ്യേണ്ടത് വെച്ചാൽ ഫിറ്റ്സ് കൺട്രോൾ ചെയ്യുന്ന മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്യാതെ കഴിക്കുക, കൊടുക്കുക കുഞ്ഞിന്. പിന്നെ നമുക്ക് സ്പെഷ്യൽ എഡ്യൂക്കേറ്ററോ അങ്ങനെ എന്തെങ്കിലും തെറാപ്പി സെന്റേഴ്സിൽ എന്തെങ്കിലും പോകുന്നുണ്ടോ?
2: ഇല്ല. ഓൾറെഡി സ്കൂളിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കാര്യങ്ങളുടെ ഒരുപാട് സപ്പോർട്ടുകൾ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് സ്ഥിരമായിട്ട് സ്കൂളിൽ പോകണം എന്നുള്ള ടെൻഡൻസ് ഓൾറെഡി അവർക്കുണ്ട്.
1: അപ്പൊ നമുക്ക് ഫിറ്റ്സിന്റെ കൺട്രോൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആക്ച്വലി ഫിറ്റ്സ് ഇല്ലേ, ഫിറ്റ്സിന്റെ മരുന്ന് കൺട്രോൾ ചെയ്ത് ഫിറ്റ്സ് കൺട്രോൾ ചെയ്ത് പിന്നെ അതിന്റെ മരുന്ന് കണ്ടിന്യൂ ചെയ്യുമ്പോൾ തന്നെ നല്ല വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്.
2: മരുന്ന് ഇതുവരെയായിട്ട് മുടക്കലും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ചില സമയത്ത് നമ്മൾ അന്ന് സെറ്റ് ആശുപത്രിയിലെ ചില പ്രശ്നങ്ങൾ കാരണം അവിടുത്തെ വിഷയം കൊണ്ട് നമുക്ക് പോകാൻ പറ്റാതെ കൊണ്ട് മരുന്ന് കൊടുത്തപ്പോൾ ഒരു ഫിക്സ് വരിക ചെയ്തത്. ഇപ്പോഴും ചില ആൾക്കാരുടെ മിസ് ആവുമ്പോൾ ഉള്ള ഒരു പ്രത്യേക റിപ്പബ്ലിക് പെട്ടെന്ന് കണ്ടു തുടങ്ങുന്നുണ്ട്.
1: അപ്പൊ കൃത്യമായിട്ടൊരു ഡോക്ടറെ കാണുക,
2: സാഹചര്യം നോക്കിയപ്പോ
1: കൃത്യമായിട്ടൊരു ന്യൂറോളജിസ്റ്റിനെ കണ്ടിട്ട് കൃത്യമായിട്ട് മരുന്ന് കൊടുക്കുക. കാരണം വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് ചിലപ്പോ മരുന്നിന്റെ ഡോസിന് വ്യത്യാസം വരും.
0: മനസ്സിലായല്ലോ. ഓക്കെ, ആ അപ്പോൾ നമുക്ക് ചെറിയൊരു കൊമേഴ്ഷ്യൽ ബ്രേക്ക് ആണ്, അത് കഴിഞ്ഞ് ഉടനെ മടങ്ങി വരാം.
3: ഈ ഓണം മാറ്റിവെക്കേണ്ട. കൊല്ലത്തെ മാരുതിയുടെ ഏക അംഗീകൃത ഡീലറായ പള്ളിമുക്ക് സാരഥിയിൽ അവിശ്വസനീയമായ വിലക്കുറവ്.
4: ഓൾട്ടോ ഇപ്പോൾ വെറും 2.99 ലക്ഷം രൂപ മുതൽ, വാഗണോ 4.39 ലക്ഷം രൂപ മുതൽ.
3: വിവിധ മോഡലുകൾക്ക് 1 ലക്ഷം രൂപ വരെയുള്ള ഓഫറുകൾ. കൂടാതെ നിലവിലുള്ള വാഹനം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 50,000 രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ബോണസും ലഭ്യമാണ്.
4: ഓണം ഓഫറുകൾ ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. ഉറപ്പായ സമ്മാനങ്ങൾ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സ്വന്തമാക്കൂ.
3: ട്രോളി ബാഗുകൾ,
4: ബമ്പർ സമ്മാനമായി പ്രീതി മിക്സി ഗ്രൈൻഡർ,
3: കൂടാതെ മെഗാ സമ്മാനമായി 1 പവൻ സ്വർണ്ണ നാണയവും നിങ്ങളെ കാത്തിരിക്കുന്നു.
4: ഇനി വൈകിക്കേണ്ട, ഇന്ന് തന്നെ സന്ദർശിക്കൂ
3: സാരഥി ഓട്ടോ കാർസ്, പള്ളിമുക്ക്, കൊല്ലം.
4: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്
3: 9847198471. കിട്ടിയാ കിട്ടി, പോയാ പോയി, ചോദിക്കാം പറയാം അറിവ് നേടാം. കിട്ടിയാ കിട്ടി, പോയാ പോയി. വിളിക്കേണ്ട സമയം എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. കിട്ടിയാ കിട്ടി, പോയാ പോയി.
0: ഓക്കെ, നമ്മൾ തുടർന്ന് കേൾക്കാം. ഡോക്ടർ ലൈവ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രോതാക്കൾ, ഇന്നത്തെ വിഷയം ഓട്ടിസം ഇൻ ചിൽഡ്രൻ, കുട്ടികളിലെ ഓട്ടിസം, ഇതാണ് ഇന്നത്തെ വിഷയം. ഡോക്ടർ ആര്യ ആർ നായർ കിംസ് ഹെൽത്ത് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് നമ്മുടെ ഒപ്പം ഉള്ളത്, നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നത്. നമുക്ക് തുടർന്ന് കേൾക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഒരു കേസ് വന്നു, ഇതിനെ ഏത് ഡോക്ടറിനെയാണ് കാണിക്കേണ്ടത്? ഇപ്പം ന്യൂറോളജിസ്റ്റിന്റെ കാര്യം ഡോക്ടർ ഇടയ്ക്ക് സൂചിപ്പിച്ചായിരുന്നു, അത് ഞാൻ കേട്ടു. ഇതിനെ ഏത് ഡോക്ടറിനെയാണ് സമീപിക്കേണ്ടത്?
1: ഓട്ടിസത്തിന് സാധാരണ ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ പീഡിയാട്രീഷ്യനെയാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഫിറ്റ്സും കൂടെ സീഷേഴ്സും കൂടെ കൂടത്തിൽ ഉണ്ടെങ്കിൽ അതൊരു ന്യൂറോളജിസ്റ്റ്, പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റിനാണ് സമീപിക്കേണ്ടത്.
0: ഈ ഈ കുട്ടിക്കാലത്ത് നൽകുന്ന വാക്സിനുകൾ ഇതിന് കാരണമാകുന്ന ചില ശ്രുതികളൊക്കെ ഉണ്ട്, അപ്പൊ അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം?
1: ഒരു കാലത്ത് അങ്ങനെ പറഞ്ഞിരുന്നു, ലൈക് മീസിൽസിന്റെ വാക്സിൻ, MMR വാക്സിൻ ഒക്കെ നൽകിയിരുന്ന ആ സമയത്താണ് കുട്ടികൾക്ക്, അതായത് സാധാരണ രീതിയിൽ ഓട്ടിസം കൂടുതലും കണ്ടു വരുന്നത് ഞാൻ പറഞ്ഞല്ലോ 1.5 വയസ്സ് പ്രായത്തിലാണ്. അപ്പോൾ MMR വാക്സിൻ എല്ലാം എടുക്കുന്നത് 9-ാം മാസത്തിലാണ്, 1.5 വയസ്സിലൊക്കെയാണ് സെക്കൻഡ് ഡോസ് വരുന്നത്. അപ്പോൾ ഓട്ടിസം സാധാരണ കുട്ടി പേരൻസ് വന്ന് പറയുന്നത് ഇതുവരെ എന്റെ കുഞ്ഞിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല, മുഖത്ത് നോക്കുമായിരുന്നു, ചിരിക്കുമായിരുന്നു, പക്ഷെ പെട്ടെന്നാണ് അത് വ്യത്യാസം വന്നത് എന്ന് പറയും. അപ്പോൾ അതുവരെ 1.5 വയസ്സ് വരെ വേറെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല, 1.5 വയസ്സിന് ശേഷമാണ് ഇങ്ങനെ കണ്ടു തുടങ്ങി, ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയെന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് ഈ ഓട്ടിസം കണ്ടുപിടിക്കാനും വൈകുന്നത്. സാധാരണ അതിന്റെ നാച്ചുറൽ കോസ് തന്നെ 1.5 വയസ്സാകുമ്പോഴാണ്, ഒരു 12-15 മന്ത്സ് ആകുമ്പോഴാണ് ഞാൻ പറഞ്ഞ ഏർലി സിംറ്റംസ് അല്ലെങ്കിൽ നേരത്തെ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. അപ്പോൾ പണ്ട് കാലത്ത് വിചാരിച്ചിരുന്നു ഈ വാക്സിൻ എടുത്തതിന് ശേഷമാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളൊരു ശ്രുതി ഉണ്ടായിരുന്നു. അപ്പോൾ അത് പഠനങ്ങൾ ഇപ്പോൾ തെളിയിച്ചിട്ടുണ്ട്, ഈ MMR വാക്സിനോ അല്ലെങ്കിൽ ഒരു വാക്സിനും ഓട്ടിസം ഉണ്ടാക്കാനുള്ള ഒരു ഫാക്ടറല്ല. അതിന്റെ നാച്ചുറൽ കോസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സമയത്താണ്. ഇതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടായിരിക്കണം അന്ന് അങ്ങനത്തെ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷെ അതുമായിട്ട് യാതൊരു ബന്ധവും യാഥാർത്ഥ്യമില്ല.
0: ഈ ഓട്ടിസം പൂർണ്ണമായി ഭേദമാക്കാൻ സാധിക്കുമോ? അങ്ങനെ ഒരു കംപ്ലീറ്റ് ക്യൂർ എന്ന് സാധ്യമാണോ?
1: ഓട്ടിസം എന്ന് ഞാൻ പറഞ്ഞത് ന്യൂറോ ഡെവലപ്മെന്റൽ ഒരു ഡിസോർഡറാണ്, അതൊരു കണ്ടീഷനാണ്. അപ്പൊ ഇതിനൊരു ക്യൂർ ഇല്ല. പക്ഷെ മൈൽഡ് ആയിട്ടുള്ള ഓട്ടിസം നമുക്ക് ഒരു എറ്റിപ്പിക്കൽ ആയിട്ടുള്ള എറ്റിപ്പിക്കൽ കുഞ്ഞുങ്ങളിൽ നിന്ന് നമുക്കൊരു നിയർ നോർമലിലോട്ട് കൊണ്ടുവരാൻ സാധിക്കും. എന്നിരുന്നാലും ഒരു മോഡറേറ്റ് സിവിയറിന് അതിന്റെ തോത്, സിവിയറിറ്റി ഒന്ന് കുറയ്ക്കാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. അതിന്റെ ക്യൂർ, കംപ്ലീറ്റ് ക്യൂർ ഇപ്പോഴും അതിന് പറ്റുന്നില്ല.
0: ബിഹേവിയറൽ തെറാപ്പി, സ്പീച്ച് തെറാപ്പി, ഓക്യുപേഷണൽ തെറാപ്പി എന്നിവ ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് എത്രത്തോളം ഫലപ്രദമാണ്?
1: ഇപ്പൊ ഓട്ടിസത്തിന്റെ ലക്ഷണങ്ങൾ നേരത്തെ കണ്ട് ഒരു ഡെവലപ്മെന്റൽ പീഡിയാട്രീഷ്യനെ സമീപിക്കുമ്പോൾ നമ്മൾ ഏറ്റവും എത്രയും പെട്ടെന്ന് എത്തിക്കാവോ അപ്പോഴാണ് നമ്മൾ തെറാപ്പികൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഓക്കുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ, എല്ലാ കുട്ടികൾക്കും ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയുള്ള കുട്ടികൾക്കാണ് നമ്മൾ ബിഹേവിയറൽ തെറാപ്പി കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്പീച്ചിന്റെ ഡിലേ എല്ലാ കുട്ടികൾക്കും, ഓട്ടിസം ബാധിച്ച എല്ലാ കുട്ടികൾക്കും ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഒരു 60% കുട്ടികൾക്കും ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു സ്പീച്ച് ഡിലേ, സംസാര വൈകല്യം ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ സ്പീച്ച് തെറാപ്പിയും കൊടുക്കാറുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് ഇതിനെ ഏർലി ഇന്റർവെൻഷൻ എന്ന് വിളിക്കും. നേരത്തെ ഉണ്ടാകുന്ന ഇടപെടലുകൾ,
0: നേരത്തെ തിരിച്ചറിഞ്ഞ്
1: നേരത്തെ ഇടപെടുക. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിയർ നോർമലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കൂ. ഇതിന്റെ പ്രാധാന്യം വളരെ അധികമാണ്. കാരണം നമുക്കൊരു പ്രത്യേക മെഡിസിൻ ഒന്നും ഓട്ടിസത്തിന് ഇല്ല. അപ്പൊ ഒരു റിഫ്ലക്സ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെ നമുക്ക് ഈ തെറാപ്പികളിലൂടെ കുഞ്ഞുങ്ങളെ നോർമലൈസ് ചെയ്യാം എന്നുള്ളതാണ് ഈ തെറാപ്പികളിലൂടെ നമ്മൾ സാധ്യമാക്കുന്നത്.
0: ഈ ഓട്ടിസത്തിന് പ്രത്യേകിച്ച് മരുന്നുകൾ ലഭ്യമാണോ?
1: ഓട്ടിസത്തിന് അസച്ച് ഞാൻ പറഞ്ഞ പോലെ ഒരു ക്യൂർ ഇല്ലാത്തത് കാരണം മരുന്നുകൾ ലഭ്യമല്ല. പക്ഷേ ബിഹേവിയറൽ ഇഷ്യൂസ് ഉള്ള കുട്ടികൾ, കാരണം ഓട്ടിസത്തിന്റെ കൂടെ തന്നെ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുഞ്ഞുങ്ങളുണ്ട്, അറ്റൻഷൻ ഇല്ലാത്ത കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് സിവിയർ ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഹൈപ്പർ ആക്ടിവിറ്റി വന്ന് അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ മരുന്നിടാറുണ്ട്, ഹൈപ്പർ ആക്ടിവിറ്റിക്ക് വേണ്ടിയുള്ള മരുന്ന്. അല്ലാതെ ഓട്ടിസത്തിന് പ്രത്യേകിച്ച്
0: മരുന്നുകളില്ല.
1: സാഹചര്യങ്ങളിൽ അതിന് ചികിത്സിക്കാനായിട്ടുള്ള, ആ സിംപ്റ്റംസ് ഒന്ന് നോർമൽ ചെയ്യാനുള്ള ഓട്ടിസത്തിന്റെ മരുന്നല്ല. പല പേരൻസും പറയുന്നുണ്ട് ഗൂഗിൾ ചെയ്തിട്ട് ഇത് ഓട്ടിസത്തിന്റെ മരുന്നാണ് ഇട്ടത് എന്ന് പറയാറുണ്ട്. പക്ഷെ അത് ഓട്ടിസത്തിന് പ്രത്യേകിച്ച് മരുന്നുകളില്ല.
0: ഏർലി ഇന്റർവെൻഷൻ, അത് നേരത്തെയുള്ള രോഗനിർണയം കുട്ടിയുടെ പുരോഗതിയെ എങ്ങനെ സഹായിക്കുന്നു?
1: ഏർലി ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഏർലി ഇന്റർവെൻഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. നേരത്തെ കണ്ടുപിടിക്കുക, നേരത്തെ ഉള്ള ഇടപെടലുകൾ. ഈ ഇന്റർവെൻഷനിലൂടെ കുഞ്ഞുങ്ങളുടെ ഡിലേകൾ, അതായത് ഫൈൻ മോട്ടോർ ഡിലേ എന്ന് പറയും, കുഞ്ഞുങ്ങൾക്ക് എഴുതാനുള്ള ബുദ്ധിമുട്ടുകൾ, കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഹൈപ്പർ ആക്ടിവിറ്റി, ഇതെല്ലാം സ്പീച്ചിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം നമുക്ക് ഈ തെറാപ്പി വഴി, ഏർലി ഇന്റർവെൻഷൻ ഉദ്ദേശിക്കുന്ന തെറാപ്പികളാണ്, ഈ തെറാപ്പികൾ വഴി കുഞ്ഞുങ്ങളെ അത് നോർമലൈസ് ചെയ്യാൻ വളരെയധികം സഹായിക്കും. പക്ഷെ ഇതൊരു ലോങ് ടേം ഒരു പ്രക്രിയയാണ്. ഒറ്റയടിക്ക് വന്ന് നമുക്കൊരു സർജറി ചെയ്ത് മാറ്റുന്നത് പോലെ പെട്ടെന്ന് മാറാൻ പറ്റില്ല. ചില കുഞ്ഞുങ്ങൾക്ക് 6 മാസം, ചിലർക്ക് 2 വർഷം, ചിലർക്ക് 5-6 വർഷം തെറാപ്പികൾ എടുത്താൽ മാത്രമേ ഒരു മാറ്റം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റൂ.
0: ഈ ബൈ ഏർലി ഇന്റർവെൻഷൻ നമ്മൾ പറഞ്ഞു, അത് കറക്റ്റ് എപ്പോഴാണ് അത് നമ്മൾ തിരിച്ചറിയേണ്ടത്? നേരത്തെ പറഞ്ഞു തോന്നുന്നു,
1: എത്ര പെട്ടെന്ന് കണ്ടുപിടിക്കുന്നു അത്രയും നല്ലതായിരിക്കും. എപ്പോ ഡയഗ്നോസ് ചെയ്യുന്ന അപ്പൊ തന്നെ നമുക്ക് വേണമെങ്കിൽ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. വളരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പേരൻസിന് എഡ്യൂക്കേഷൻ കൊടുത്ത് അവർ തന്നെ വീട്ടിൽ ഹോം എൻവയോൺമെന്റിൽ തന്നെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അമ്മ തന്നെയാണ് ഏറ്റവും വലിയ തെറാപ്പിസ്റ്റ്. അപ്പൊ അമ്മയ്ക്ക് നമ്മൾ പറഞ്ഞു കൊടുത്ത്, നമ്മൾ തെറാപ്പി എന്ന് പറയുന്ന ഒരു 45 മിനിറ്റ്സേ കാണത്തുള്ളൂ, അത് കഴിഞ്ഞ് അമ്മ വീട്ടിൽ പോയി കുഞ്ഞുങ്ങൾക്ക് ആ രീതിയിലുള്ള തെറാപ്പികൾ കൊടുത്തെങ്കിൽ മാത്രമേ അത് ഫലപ്രദമായിട്ട് വരത്തുള്ളൂ.
0: അപ്പോൾ നമുക്ക് ശ്രോതാക്കൾ എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ വിളിക്കുക. വിളിക്കുന്ന നമ്പർ 0474-293-1111, 0494-293-1111 ഇതാണ് വിളിക്കേണ്ട നമ്പർ. അപ്പോൾ ഇത് യൂട്യൂബിൽ ലഭ്യമാണ്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓട്ടിസം ബാധിച്ച കുട്ടികളുള്ള മാതാപിതാക്കൾ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തെല്ലാമാണ്?
1: ഓട്ടിസം ആണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം പേരൻസ് ഈ പറഞ്ഞ പോലെ അവിടെ ചെയ്യുന്ന തെറാപ്പികളെല്ലാം വീട്ടിലും അതുപോലെ ആവർത്തിക്കണം. ആവർത്തിച്ചാൽ മാത്രമേ അതിനൊരു ഫലപ്രദം കിട്ടൂ. കാരണം ഒരു 45 മിനിറ്റ്സ് പറ്റത്തില്ല. കൂടുതലും അമ്മയുടെ അച്ഛൻ്റെയും കൂടെ ആയിരിക്കും കുഞ്ഞ്. ആ സമയത്ത് ഈ തെറാപ്പികളെല്ലാം ചെയ്ത് സ്റ്റിമുലേറ്റ് ചെയ്താൽ മാത്രമേ കുഞ്ഞിനെ സ്റ്റിമുലേഷൻ എന്ന് പറയുക, ഈ സ്റ്റിമുലേഷൻ എല്ലാ കാര്യങ്ങളും സ്റ്റിമുലേറ്റ് ചെയ്താൽ മാത്രമേ അതിനൊരു ഫലം നന്നായിട്ടുണ്ടാവൂ. പിന്നെ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ആ രീതിയിൽ ഇടപെട്ടാൽ മാത്രമേ നമുക്ക് ചിലർ അടിക്കാറുണ്ട് ഫിസിക്കലി വഴക്ക് പറയാം, അങ്ങനെയൊക്കെ ചെയ്താൽ കുറച്ച് ബുദ്ധിമുട്ട് കൂടും. അപ്പം അങ്ങനെ പ്രത്യേക രീതിയിൽ ഇവരെ കൈകാര്യം ചെയ്താൽ മാത്രമേ ഇവരെ നമുക്ക് നേരെയുള്ള ഇതിൽ കൊണ്ടുവരാൻ സാധിക്കും.
0: ഇത്തരം കുട്ടികളുടെ ഭക്ഷണ രീതികൾ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്? ഉദാഹരണത്തിന് ഗ്ലട്ടൺ ഫ്രീ, സീസൺ ഫ്രീ ഡയറ്റുകൾ ആവശ്യമാണോ?
1: സാധാരണ രീതിയിൽ നമ്മൾ ഷുഗർ ഫ്രീ എന്ന് പറയും, ഷുഗർ ഫ്രീ മൈദ ഫ്രീ ഡയറ്റ്. അതായത് നമ്മുടെ ഹെൽത്തിന് അത്ര അൺഹെൽത്തി ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആണല്ലോ ഷുഗർ, മൈദ, അങ്ങനെയുള്ള പ്രോഡക്ട്സ് നമ്മൾ ഒഴിവാക്കാൻ, തീരെ ഒഴിവാക്കാനായിട്ട് പേരൻസിനോട് പറയാറുണ്ട്. മാത്രമല്ല ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് മധുരം കൂടുതലായിട്ട് കഴിക്കുമ്പോൾ അവർ ഹൈപ്പർ ആക്ടിവിറ്റി കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. അത് കാരണം ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്കാണ് ഇത് കൂടുതലും ഫലപ്രദം.
0: ഈ ഓട്ടിസം ഉള്ള കുട്ടികളെ സാധാരണ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കാൻ സാധിക്കുമോ?
1: ഒരു മൈൽഡ് ടു മോഡറേറ്റ് ആയിട്ടുള്ള ഓട്ടിസം ആണെങ്കിൽ സാധാരണ സ്കൂളിൽ തന്നെ ഇവർക്ക് ചേർക്കാവുന്നതാണ്. ബിഹേവിയർക്കാണ് ഈ പറഞ്ഞ ഒന്നൊന്നര വയസ്സിലൊക്കെ നേരത്തെ തെറാപ്പി എടുത്ത കുട്ടികളാണെങ്കിൽ ഒരു 5 വയസ്സൊക്കെ ആവുമ്പോൾ സ്കൂളിലോട്ട് ചേരാൻ അവരെ പ്രാപ്തരാകും. പിന്നെ ഹൈ ഫങ്ഷനിങ് ഓട്ടിസം ഉണ്ട്, അവർക്ക് നന്നായിട്ട് പഠിക്കാനും എഴുതാനും എല്ലാം കഴിയും, ചെറിയ ഒരു വ്യത്യാസങ്ങളെ കാണത്തുള്ളൂ. അപ്പൊ അവർക്ക് സാധാരണ സ്കൂളിൽ തന്നെ ചെയ്യാം. ഓട്ടിസം എന്ന് വിചാരിച്ച് സ്പെഷ്യൽ സ്കൂൾ വേണമെന്ന് നിർബന്ധമില്ല. സിവിയർ ആയിട്ടുള്ള ഫങ്ഷനിങ് കുറച്ച് അധികം ബാധിച്ച കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ സ്പെഷ്യൽ സ്കൂൾ തന്നെ വേണ്ടി
0: വന്നേക്കാം.
1: നേരത്തെ നമ്മളൊരു ശ്രോതാവ് പറഞ്ഞു ഒന്നോ രണ്ടോ കുട്ടികളെ അവർക്ക് കാണും, ഒരു പിയർ കാണും, ഒരുപാട് പിയർ ഇന്ററാക്ഷൻ ഇല്ലെന്നേ ഉള്ളൂ, ഒന്നോ രണ്ടോ ഫ്രണ്ട്സ് അവർക്ക് കാണും, അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യും, അവര് അക്കാഡമിക്കലി എല്ലാം ചിലപ്പോൾ അവര് ബ്രൈറ്റ് ആയിരിക്കാം.
0: എപ്പോഴാണ് ഈ സ്പെഷ്യൽ സ്കൂളുകളുടെ സഹായം നമ്മൾ തേടേണ്ടത്?
1: ഇതൊരു സിവിയർ ഓട്ടിസം ഒക്കെ വരുന്നവർക്ക് സാധാരണ സ്കൂളിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നാം. അവർക്ക് ആ ഒരു റൈറ്റിംഗ് റീഡിംഗ് എല്ലാം ബുദ്ധിമുട്ടായിരിക്കും. അവർക്കൊരു വെർബൽ കൊടുക്കുക, ഓക്കുപേഷണൽ ആയിട്ടുള്ള രീതികൾ കൊടുക്കുക, വൊക്കേഷണൽ ട്രെയിനിങ്, അങ്ങനെ കുറച്ച് സിവിയർ ആയിട്ടുള്ളവർക്ക്. മാത്രമല്ല ഇതിന്റെ കൂട്ടത്തിൽ തന്നെ മറ്റെന്തെങ്കിലും അസുഖങ്ങളുള്ളവർ കാണാം, ചിലപ്പോൾ ഒരു ഡൗൺ സിൻഡ്രോം ആയിട്ട് സിവിയർ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളുള്ളവർക്കെല്ലാം സ്പെഷ്യൽ സ്കൂൾ തന്നെ ആയിരിക്കാം ചിലപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നത്.
0: ഇപ്പൊ ഈ കുട്ടികളിൽ ഉണ്ടാകുന്ന അമിത ദേഷ്യം, വാശി, ടാൻട്രംസ്, മെൽഡൗൺസ് എന്നിവ മാതാപിതാക്കൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്?
1: അത് പല രീതികളുണ്ട്. ഒന്ന് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ളവർക്ക് നമ്മൾ സിവിയർ ഹൈപ്പർ ആക്ടിവിറ്റി ആണെങ്കിൽ ചിലപ്പോൾ മരുന്നുകളുടെ സഹായം വേണ്ടി വന്നേക്കാം. പിന്നെ ബിഹേവിയറൽ തെറാപ്പി, അതൊരു കുറച്ച് അധികം കാലം എടുത്താൽ മാത്രമേ അതിനൊരു റിസൾട്ട് കിട്ടാൻ സാധ്യതയുള്ളൂ. അതുപോലെ തന്നെ പേരൻ്റൽ ഇൻ്ററാക്ഷൻ, പേരൻസ് അവരോട് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ പേരൻ്റൽ കൗൺസിലിങ്ങിലൂടെ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. എങ്ങനെ നമുക്കൊരു ഹൈപ്പർ ആക്റ്റീവ് കുഞ്ഞിനെ ഡീൽ ചെയ്യണം എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഡയറ്റിൽ ഷുഗർ കൺട്രോൾ ചെയ്യാന്നുള്ളതാണ് ഒരു കാര്യം.
0: ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്?
1: അത് ഓട്ടിസം ബാധിച്ച എല്ലാവർക്കും അങ്ങനെ ഇമോഷൻസ് തിരിച്ചറിയാതിരിക്കുക എന്നില്ല. എന്നാലും ഒരു കുറച്ച് പെർസെന്റേജ് കുട്ടികൾക്കുണ്ട് ഇമോഷൻസ്. അവർക്ക് അവരവരുടേതായിട്ട് ലോകത്ത് നിൽക്കുന്ന കാരണം മറ്റുള്ളവരെന്താ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് ചിന്തിക്കും, അവരുടെ എന്തൊക്കെയാണ് വിചാരിക്കുന്നത്, അവരുടെ ഇമോഷൻസ് എന്താണ് എന്നുള്ളത് അവർ സാധാരണ രീതിയിൽ ചിലപ്പോൾ അവർ ഇഗ്നോർ ചെയ്യാറുണ്ട്. അത് അവരുടെ ഒരു ഇഗ്നോർ ചെയ്യുന്നതല്ല, അവർക്കത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്
0: കുറവായിരിക്കും. ഈ കുട്ടികൾക്ക് ഈ കൂട്ടുകാരെ സമ്പാദിക്കുക അല്ലെങ്കിൽ ആ സൗഹൃദം നിലനിർത്താനും ഒക്കെ അതെങ്ങനെയാ പരിശീലനം നൽകേണ്ടത്?
1: അത് നമ്മൾ ഗ്രൂപ്പ് തെറാപ്പി എന്ന് പറയും. സാധാരണ രീതിയിൽ ഒരു ഇൻഡിവിജ്വലൈസ് തെറാപ്പി ഒന്ന് ഓക്കെ ആയി കുഞ്ഞുങ്ങൾ കുറച്ചൊന്ന് നോർമലൈസ് ചെയ്യുമ്പോഴാണ് ഗ്രൂപ്പ് തെറാപ്പി സാധാരണ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു പിയർ ഇന്ററാക്ഷൻ എങ്ങനെയാണ്, ഷെയറിംഗ് എങ്ങനെയാണ്, കുട്ടികൾ എങ്ങനെ ഷെയർ ചെയ്യും, അവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ എങ്ങനെയാണെന്നുള്ള രീതിയിൽ ഗ്രൂപ്പ് തെറാപ്പി നമ്മുടെ സെന്റേഴ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്.
0: ഓക്കെ, അപ്പോൾ ഈ നേരത്തെ ചോദിച്ച ഒരു പറഞ്ഞൊരു കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണത്, കണ്ണിൽ നോക്കി സംസാരിക്കാൻ മടിക്കുന്നു, ലാക്ക് ഓഫ് ഐ കോൺടാക്ട് ഓട്ടിസത്തിന്റെ പ്രധാന ലക്ഷണമാണോ? ഇത് എങ്ങനെ മാറ്റിയെടുക്കാം?
1: അത് നമ്മുടെ അതൊരു പ്രധാന ലക്ഷണമാണ്. പക്ഷെ നമുക്കൊരു തെറാപ്പി എടുത്ത് അതിൻ്റെ കാര്യങ്ങളെല്ലാം കുഞ്ഞിന് പറഞ്ഞു മനസ്സിലാക്കി വരുമ്പോൾ അതിൽ നിന്ന് വലിയ വ്യത്യാസം കണ്ടു മാറാറുണ്ട്. അതിനൊരു ചിലപ്പോൾ ഒരു 3-6 മന്ത്സ് എടുക്കാറുണ്ട്.
0: ഓക്കെ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ,
5: ഹലോ,
0: നമസ്കാരം. ആ ചോദിച്ചോളൂ
5: മാഡം. എന്റെ കൊച്ചുമോന്റെ വേണ്ടി ചോദിക്കുകയാണ്. പിന്നെ അവനെ ഇപ്പൊ 10th പഠിക്കുന്നത്. 8th വരെ നല്ല പഠിക്കുന്ന കുട്ടിയായിരുന്നു. അന്നേരം ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് മാർക്ക് ഇവനെക്കാളും കുറയുകയാണെങ്കിൽ ഇവനെ വരട്ടോന്ന് പറഞ്ഞിട്ട് എന്നും വീട്ടിൽ വന്ന പരാതിയായിരുന്നു. അവൻ എന്നെ കൈ ചുരുട്ടി കാണിക്കും, കണ്ണുരുട്ടി കാണിക്കും, എന്നെ പേടിയാക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ പേരൻസിന്റെ അടുത്ത് വീട്ടിൽ ചെന്ന് ആ ക്ലാസ് ടീച്ചറോടൊന്ന് പറഞ്ഞായിരുന്നു, അമ്മ എന്ന് പറഞ്ഞായിരുന്നു. പറഞ്ഞപ്പോ പറഞ്ഞ് അവന് തോന്നുകയാണ് അങ്ങനെ ഒന്നും ചെയ്യത്തില്ല, ഇവന് വെറുതെ ഇരിക്കുമ്പോ തോന്നുന്നതാണ് അങ്ങനെയെന്ന്. എന്നിട്ട് വീട്ടിൽ വന്നിരുന്ന് കരയുമൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെയും പറഞ്ഞ മോനെ നിനക്ക് അങ്ങനെ ഒന്നും അവന് നിന്നോട് വിരോധമില്ല ഒന്നുമില്ല. അപ്പൊ ഇവിടെ വന്നപ്പോ എന്നോടും ഈ കുഞ്ഞിന്റെ കാര്യമൊക്കെ പറഞ്ഞു. വെറുതെ ഞാൻ പറഞ്ഞു മോനെ ഞാൻ ആ കുഞ്ഞിനെ വിളിച്ച് ചോദിച്ചു, നീ അവനോട് കൂട്ടുകൂടാത്തോണ്ടുള്ള വിഷമം അവനല്ല, അവന് നിന്നോട് ഒരു വിരോധവും ഇല്ല, നല്ല സ്നേഹമുള്ള കുട്ടിയാണ്. അങ്ങനൊന്നുമല്ല അമ്മാമ്മ പറയുന്ന കണക്കൊന്നും അല്ല, അവന് എന്നെ എപ്പോ കണ്ടാലും. അപ്പൊ ഞാൻ ചോദിച്ചു ടീച്ചർ കാണത്തില്ലേ മോനെ, അത് ടീച്ചർ ക്ലാസ്സിൽ നിന്ന് പോയി അങ്ങോട്ട് കഴിയുമ്പോ ഇവൻ അവിടെ ഇരുന്നോണ്ട് എന്നെ നോക്കി കണ്ണുരുട്ടും കൈ ചുരുട്ടും. അപ്പൊ അവൻ ഒരു ഗുണ്ടായാണ് ഇങ്ങനെയാണ് അവിടെ പറയുന്നത്. എന്നിട്ട് എപ്പോഴും അങ്ങ് പേടിയാ, മാർക്കൊക്കെ വളരെ കുറവായി. ഇപ്പൊ എന്നിട്ട് കൊണ്ടുപോയി കിംസ് കൊണ്ടുപോയിട്ട് ഒരു ഡോക്ടറെ കാണിച്ചു. അപ്പൊ ഡോക്ടർ അവനോട് പറഞ്ഞ് ക്ലാസ്സിലുള്ള കുട്ടിയെ ശ്രദ്ധിക്കേ വേണ്ട, നീ അവൻ എന്തൊക്കെ കോപ്രായം കാണിച്ചാലും അവനെ ശ്രദ്ധിക്കാതെ അങ്ങ് ഇരുന്നാ മതി, നീ ശ്രദ്ധിക്കാതിരിക്കുമ്പോ അവൻ താനേ നിർത്തിക്കോളൂന്ന്. എന്നിട്ട് അതൊന്നും ഇവനെ അതൊന്നും ബാധകമല്ല. ഇവൻ എന്നിട്ട് ഇപ്പോഴും വീട്ടിൽ വന്നിട്ട് പറയുന്ന അവനെ എന്നെ പേടിക്കുന്ന, അവനെ എനിക്ക് പേടി, അവനെ എനിക്ക് പേടി, അവൻ എന്നെ ഇടിക്കുമെന്നാ പറയുന്നത്. അവൻ ഉണ്ടയാണ്. അപ്പൊ ഞാൻ ഒരു ദിവസം നോക്കുമ്പോ അവനെ വേറെ കുട്ടികളൊക്കെ ക്ലാസ്സിൽ ഇല്ലേ, അപ്പൊ പറയുന്നത് എന്തിടക്കും അവനെ പേടിയാവാൻ ഒന്നും പറയത്തില്ല, അവൻ ആര് കണ്ടാലും ഒന്നും മിണ്ടാത്തില്ല, അവൻ എല്ലാരും അടുത്തും ഇങ്ങനെയൊക്കെ കാണിക്കും. അതുകൊണ്ട് ഇപ്പൊ ഉറക്കവും ഒന്നുമില്ല. രാത്രി എന്നിട്ട് കിംസ് കൊണ്ടുപോയി കാണിച്ച് കുറച്ചു നാള് ഒരു ഡോക്ടർ മരുന്നൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ തെറാപ്പിക്ക് ബാബു ഡോക്ടറെ അടുത്താക്കി. അത് സാറ്റർഡേയിൽ അവിടെ പോകുന്നു. അതില് കുറെ മാറ്റമൊക്കെ ഉണ്ട്. പിന്നെ സ്കൂളിൽ പിള്ളേരുമായിട്ടൊന്നും വലിയ മിങ്കിളൊന്നും അല്ല. പിന്നെ വീട്ടിലായാലും ഇപ്പൊ 6 വയസ്സുള്ള പ്രായമുള്ള ഒരു കുട്ടിയുണ്ട് 6ാം ക്ലാസ്സിൽ പഠിക്കും. അവനോടും വലിയ അടുപ്പമൊന്നുമില്ല ഇപ്പം. ഇപ്പൊ ആദ്യമൊക്കെ വലിയ കൂട്ടായിരുന്നു, കഥ പറയും ഓരോ കഥ അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം ഇതിന് ശേഷം അപ്പൊ ഞാനിവിടെ കൊല്ലത്ത, അവര് തിരുവനന്തപുരത്താണ്. അപ്പൊ ഞാൻ മോളെ വിളിച്ചിട്ട് ചോദിക്കുമ്പോ പറയും രാത്രി 12 മണി വരെ പറഞ്ഞാ കിടക്കത്തില്ല. ചോദിക്കുമ്പോ പറയും പിന്നെ ഇത് ബോർഡ് എക്സാമായി, ഇനി കഴിഞ്ഞ വർഷത്തോണക്കല്ല, എനിക്ക് ബോർഡ് എക്സാമാ, അതിന് പഠിച്ചാലേ ഒക്കൂ. അമ്മ പറയണക്കല്ല, ബോർഡ് എക്സാമാ, ടീച്ചറും പറഞ്ഞു ബോർഡ് എക്സാമാ. ഇതും
1: പറഞ്ഞോണ്ടല്ലേ
5: 10ൽ. അപ്പൊ ഇരുന്ന് പഠിക്കും, പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് ചിലപ്പോ എല്ലാം എഴുതാക്കൂല്ല, മറന്നുപോകും. അങ്ങനെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു മോനെ 10 മണിക്ക് കിടക്കണം, 5 മണിക്ക് വരെ ഒന്ന് ഉറങ്ങണം, എന്നാലേ പഠിച്ചത് എഴുതാൻ പറ്റൂ. അപ്പോഴും പറയണ അമ്മാമ്മ പറയണ നമുക്കൊന്നും അല്ല, ബോർഡ് എക്സാം ടീച്ചർ എന്നോട് പറഞ്ഞതാ.
1: ഇത് പറയുന്ന കൗമാരപ്രായമാണല്ലോ ഈ ടൈം. അപ്പൊ ഈ സമയത്ത് 10ാം ക്ലാസ്സിലെ സ്ട്രെസ് കാര്യങ്ങൾ കാണും. അതുപോലെ തന്നെ ഈ കുഞ്ഞു പറഞ്ഞ പോലെ ചിലപ്പോ അടുത്തിരിക്കുന്ന കുട്ടി ഇതുപോലെ കാണിക്കുന്നുണ്ടായിരിക്കും, ഇതിനെ ബുള്ളിയിങ് എന്ന് പറയും. അപ്പൊ അതെല്ലാം കുഞ്ഞിനെ അതൊരു മാനസികമായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് കൊണ്ടായിരിക്കാം ഈ പെരുമാറ്റത്തിലുള്ള പ്രശ്നവും ചിലപ്പോ പഠനത്തിൽ പിറകോട്ട് പോകുന്നതും എല്ലാം. അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിള് കൊടുക്കുക, അവനെ അധികം സ്ട്രെസ് ചെയ്യാതെ നമുക്ക് ഇന്ന ഇത്രയും ടൈമാണ് നിങ്ങൾക്ക് സ്റ്റഡി ടൈം, അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇടവേള കൊടുക്കുക. അപ്പൊ എപ്പോഴും ചിലപ്പോ നമ്മള് രാവിലെ 9 തൊട്ട് രാത്രി 10 മണി വരെ പഠിക്കുന്നത് ചിലപ്പോ ഇഫക്റ്റീവ് ആയിട്ടുള്ള പഠനമായിരിക്കില്ല. അപ്പോ കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിള് കൊടുത്തിട്ട് കുഞ്ഞിനിപ്പോ അവിടെ ഗ്രൂപ്പ് തെറാപ്പിക്കും കൊണ്ടുപോകുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് കുറച്ച് സ്ട്രെസ് ആയിട്ട് കൊടുക്കാതിരിക്കുക.
5: മേഡം അതിന് അവന് നല്ല
1: മാറ്റമുണ്ട്.
5: ഞാൻ പറയുന്നത് എന്നിട്ട് അവൻ എന്നോട് തന്നെ പറയും ബാബു ഡോക്ടർ, ബാബു അങ്കിളാ നല്ല സ്നേഹമാ, 2 ആഴ്ച എനിക്ക് സ്കൂളിൽ ക്ലാസ് ഉള്ളപ്പോ അവിടെ ചെല്ലാൻ പറ്റിയില്ല, 3ാമത്തെ ആഴ്ച ക്ലാസ് ഇല്ല, അവിടെ ചെന്ന് കണ്ടെടുത്ത് ചോദിക്കയില്ലേ ആരാ അവിടെ വന്ന് ഇരിക്കുന്നതെന്ന്. എന്നിട്ട് അത് അവന് ഭയങ്കര സ്നേഹമാ, ഡോക്ടർക്കും വലിയ സ്നേഹമാ.
0: ഓക്കെ,
5: ഇത് മാറി
1: ഇത് വ്യത്യാസം വരും വരും
0: ഓക്കെ. അപ്പൊ നമുക്ക് ചെറിയൊരു ഇടവേളയിലോട്ട് കടക്കാം.
6: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
0: ഓക്കെ, നമ്മൾ തുടരുന്നതാണ്, ഡോക്ടർ ലൈവാണ്, ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വിഷയം ഓട്ടിസം ഇൻ ചിൽഡ്രൻ, കുട്ടികളിലെ ഓട്ടിസം. എന്നോടൊപ്പം ഉള്ളത് ഡോക്ടർ ആര്യ ആർ നായരാണ്, കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ കൊല്ലത്തിലെ സ്പെഷ്യലിസ്റ്റ് പീഡിയാട്രിക്സ് ആണ്. അപ്പോൾ നമ്മൾ അടുത്തൊരു ചോദ്യത്തിലൂടെ കിടക്കാം. അപ്പോൾ ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ 0404-293-1111 0474-9091-1111. ഇതാണ് വിളിക്കേണ്ട നമ്പർ. ഇത് യൂട്യൂബിൽ ലഭ്യമാണ്, തത്സമയം കാണാൻ സാധിക്കും, അതും പ്രയോജനപ്പെടുത്തുക. ഇപ്പോൾ ഈ നമ്മളിങ്ങനെ ഓട്ടിസം ഉള്ള കുട്ടികൾ അമിതമായി പേടിക്കുന്നതോ അല്ലെങ്കിൽ ഒട്ടും ഭയമില്ലാതെ പെരുമാറുന്നതോ ഓട്ടിസവുമായി ബന്ധപ്പെട്ട്?
1: ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾക്ക് രണ്ടു തരത്തിലും ആവാം. ചിലർക്ക് അമിതമായിട്ടുള്ള ഭയമായിരിക്കാം, ചിലർക്ക് ഒന്നിനെയും ഭയമില്ലാത്ത രീതി. അതായത് ഇപ്പോൾ ഒരു മേളിൽ സ്റ്റെപ്പ് കയറി പോവുക അല്ലെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങുക, അത് ചിലപ്പോൾ ഭയമുള്ളവരായിരിക്കാം. പതുക്കെ പതുക്കെ അവർ നോക്കി ഇറങ്ങാൻ സാധിക്കും. എന്നാൽ ചില കുട്ടികളിൽ അവർ പെട്ടെന്ന് ഒരു കെയർലെസ് ആയിട്ട് ഇറങ്ങി പോകാറുണ്ട്, അങ്ങനെ വീഴ്ചകളും എല്ലാം സംഭവിക്കാറുമുണ്ട്. രണ്ട് രീതിയിലും വരാൻ സാധ്യതയുണ്ട്.
0: ചില ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ, ഉദാഹരണത്തിന് മിക്സി, വാക്യൂം ക്ലീനർ, കുട്ടികൾ കാത് പൊത്തി പിടിക്കുന്നത് എന്തുകൊണ്ടാണ്?
1: അത് നമ്മൾ ഓഡിറ്ററി ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയും. അവർക്ക് ഈ സൗണ്ട് നമുക്ക് സാധാരണ കേൾക്കുന്നതിനേക്കാളും അമിതമായിട്ട് കേൾക്കുന്നത് കൊണ്ടായിരിക്കാം അവർ ചെവി പൊത്തി പിടിക്കുന്നത്. ചെറിയ സൗണ്ട് പോലും വളരെ അധികം സൗണ്ടായിട്ട് അവർക്ക് കേൾക്കും. അങ്ങനെ ഓഡിറ്ററി ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയും, അതുകൊണ്ടാണ് അവര് അങ്ങനെ ചെയ്യുന്നത്.
0: ചില പ്രത്യേക വസ്ത്രങ്ങൾ ധരിക്കാനോ ചില ഭക്ഷണങ്ങൾ കഴിക്കാനോ ഇവർ കടുത്ത വാശി കാണിക്കുന്നത് സെൻസറി പ്രശ്നങ്ങൾ കൊണ്ടാണോ?
1: അതെ, ഇത് സെൻസറി ഇഷ്യൂസ് ആണ്. അപ്പോൾ അവർക്ക് ചെറിയൊരു കോട്ടന്റെ തുണിയോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണികളായിരിക്കും ഇടാൻ അവർ പ്രിഫർ ചെയ്യുന്നത്. കുറച്ച് പരപരപ്പുള്ളതോ സിൽക്കി ആയിട്ടുള്ളത്, ഫുൾ കൈ ഒക്കെ ഉള്ള ഡ്രസ്സുകൾ ഇടാൻ ഇവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്.
0: ഓക്കെ, അപ്പൊ ഈ വെളിച്ചം, സ്പർശനം എന്നിവയോടുള്ള അമിതമായ പ്രതികരണം എങ്ങനെയാണ് തെറാപ്പികളിലൂടെ പരിഹരിക്കുക?
1: നമ്മൾ സെൻസറി പ്രോസസിംഗ് ആണ്, അതായത് സ്റ്റിമുലേഷൻ വഴി നമുക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കാൻ സാധിക്കും. സെൻസറി ഇന്റഗ്രേഷൻ തെറാപ്പി ഉണ്ട്, സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് തെറാപ്പി സെന്റേഴ്സ് കൊടുക്കാറുണ്ട്.
0: അപ്പോൾ ഈ നമ്മൾ ഈ വളർച്ചയുടെ ഘട്ടത്തിൽ ഈ ഓട്ടിസം ഉള്ള കുട്ടികൾ വളർന്ന് കൗമാരപ്രായത്തിൽ എത്തുമ്പോൾ ശാരീരികവും മാനസികവുമായ എന്തെല്ലാം മാറ്റങ്ങളാണ് മാതാപിതാക്കൾ പ്രതീക്ഷിക്കേണ്ടത്?
1: സാധാരണയുള്ള കുട്ടികൾ തന്നെ കൗമാരപ്രായമാകുമ്പോൾ അവർക്ക് ഹോർമോൺസിന്റെ വ്യതിയാനം കാരണം പല മാറ്റങ്ങളും ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള വ്യത്യാസങ്ങൾ കാണാറുണ്ട്. അതുപോലെ തന്നെ ഓട്ടിസം ഉള്ള കുട്ടികൾക്കും വ്യത്യാസങ്ങൾ വരാറുണ്ട്. അത് ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് എടുത്താൽ സെപ്പറേറ്റ് ആയിട്ട് പ്രത്യേകിച്ച് ഒന്നും കാണാറില്ല.
0: ഓട്ടിസം വന്നുകൊണ്ട് നമ്മൾ
1: അങ്ങനെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല.
0: ഇത്തരം കുട്ടികൾ മുതിരുമ്പോൾ സ്വയം പര്യാപ്തത, ഇൻഡിപെൻഡന്റ് ലിവിംഗ് കൈവരിക്കാൻ സാധിക്കുമോ?
1: മൈൽഡ് ടു മോഡറേറ്റ് ആയിട്ടുള്ള ഓട്ടിസം ആണെങ്കിൽ സെൽഫ് ഡിപെൻഡന്റ് ആയിട്ട് തന്നെ അവർ നിൽക്കാറുണ്ട്. ചിലപ്പോൾ ഒരു സോഷ്യൽ വിഡ്രോവൽ കാണാം, ഒരു സോഷ്യൽ ആൻസൈറ്റി എല്ലാം കാണാറുണ്ടെങ്കിൽ പോലും അവർക്ക് ഒരു ജോബോ അങ്ങനെ അവരുടെ ഫാമിലി ലൈഫ് എല്ലാം ലീഡ് ചെയ്യാൻ സാധിക്കും.
0: ഓട്ടിസം ഉള്ള വ്യക്തികൾക്ക് അനുയോജ്യമായ തൊഴിൽ മേഖലകൾ ഏതൊക്കെയാണ്?
1: അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അവരെ മാറ്റി നിർത്താറില്ല. മൈൽഡ് ടു മോഡറേറ്റ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് എല്ലാ രീതിയിലും എല്ലാ മേഖലകളിലും അവർക്ക് സാധിക്കാറുണ്ട്. പിന്നെ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ഫിറ്റ്സോ കാര്യങ്ങളോ ഒക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ അങ്ങനത്തെ ഹൈ റിസ്ക് ആയിട്ടുള്ള ജോലികൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. അല്ലാത്തവർക്കെല്ലാം എല്ലാ രീതിയിലുള്ള മേഖലയും അവരുടെ പഠനത്തിനനുസരിച്ച് നമുക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ.
0: ഈ മുതിർന്നവരിലെ ഓട്ടിസം, അഡൽറ്റ് ഓട്ടിസം എങ്ങനെയാണ് തിരിച്ചറിയുക? കുട്ടിക്കാലത്ത് ഇത് കണ്ടെത്താതെ പോകാൻ സാധ്യതയുണ്ടോ?
1: അത് നമ്മൾ മൈൽഡ് ഓട്ടിസം ഉള്ളവർ മാസ്ഡ് ഓട്ടിസം എന്ന് പറയും. അവർ ചിലപ്പോൾ ഉൾവലിഞ്ഞ് നിൽക്കുന്നവരായിരിക്കും. അവർ ഇൻട്രോവേർട്ട് ആയിട്ട് ചിലപ്പോൾ ചില മാതാപിതാക്കൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നണം എന്നില്ല. ഹൈപ്പർ ആക്റ്റീവ് ഒന്നും ആയിരിക്കില്ല. അവരവൻ്റെതായിട്ട് രീതിയിൽ പോകുമ്പോൾ നമ്മളത് മിസ് ചെയ്യും, ചെറിയ മൈൽഡ് ഓട്ടിസം. പക്ഷെ ചിലപ്പോൾ ഒരു ഒരു കൗമാരപ്രായക്കാരാകുമ്പോഴോ അല്ലെങ്കിൽ ഒരു അഡൾട്ട് ആകുമ്പോൾ കൂടുതൽ പേരുമായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം വരിക, അപ്പോഴായിരിക്കും അവർക്ക് തിരിച്ചറിയുന്നത്. കാരണം ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പൊ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാതിരിക്കുക, മുഖത്ത് നോക്കാതിരിക്കുക, അങ്ങനത്തെ ചെറിയ ലക്ഷണങ്ങൾ കണ്ടിട്ടാണ് അവര് അഡൾട്ട് ഓട്ടിസം എന്ന് പിന്നീട് തിരിച്ചറിയുന്നത്. കുഞ്ഞുങ്ങളിലല്ലാതെ അഡൾട്ട് ഓട്ടിസം ആയിട്ട് നമ്മൾ സാധാരണ ഡയഗ്നോസ് ചെയ്യുന്നത്.
0: ഓട്ടിസം ഉള്ള കുട്ടികളെ വളർത്തുന്ന മാതാപിതാക്കൾ അനുഭവിക്കുന്ന കടുത്ത മാനസിക സമ്മർദ്ദം, പേരന്റൽ ബേൺ ഔട്ട് എങ്ങനെ ലഘൂകരിക്കാം?
1: അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം ഓട്ടിസം എന്ന് നമ്മൾ പറയുമ്പോൾ വാക്ക് സാധാരണ നമ്മൾ ആദ്യമേ അങ്ങ് ഡയഗ്നോസ് ചെയ്ത് പറയാറില്ല. കാരണം അത് അവർക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് സമയം വേണ്ടി വരും. അപ്പോൾ മിക്കവർക്കും അവർക്ക് അറിയായിരിക്കും ഈ ലക്ഷണങ്ങൾ വെച്ചിട്ട് അവർ തന്നെ ഇങ്ങനെയാണോ അല്ലയോ എന്നുള്ള ഒരു ഡൗട്ടിലായിരിക്കും നമ്മളടുത്ത് എത്തുന്നത്. അപ്പോൾ ഈ അപ്പോഴേ കയറി നമ്മൾ ഡയഗ്നോസ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്കത് ഉൾക്കൊള്ളാൻ പിന്നെ പ്രയാസമായിരിക്കാം. അപ്പോൾ വളരെ ചെറിയ രീതിയിൽ നമുക്കിത് പതുക്കെ മാറ്റിയെടുക്കാം, നമുക്കൊരു നോർമലിലോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് നമ്മൾ ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് അവരോട് സംസാരിച്ചാൽ മാത്രമേ അവരത് പറയണം. പേരൻസ് ഇൻവോൾവ് ആയാൽ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് ഒന്നത് ശരിയായി വരാൻ പറ്റും. അവരുടെ ഇൻവോൾവ്മെന്റ് ആണ് വളരെയധികം പ്രധാനം. പിന്നെ നമ്മൾ പേരന്റൽ കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്, പേരന്റൽ ഗ്രൂപ്പ്സ് ഉണ്ട്. അതായത് ഓട്ടിസം ഉള്ള കുട്ടികളുടെ അച്ഛനും അമ്മയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് ഷെയർ ചെയ്യാം, അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം, അവർക്ക് ഏതൊക്കെ സ്കൂളിൽ മെച്ചമുണ്ട്, ടീച്ചേഴ്സിന്റെ സപ്പോർട്ട്, അതൊക്കെ കൂടെ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ പേരൻസിന് അത് വളരെ സപ്പോർട്ടാണ്.
0: ഇത്തരം കുട്ടികളുടെ സഹോദരങ്ങൾക്ക് സിബ്ലിംഗ്സ് നൽകേണ്ട പ്രത്യേക ശ്രദ്ധ ഏതൊക്കെയാണ്?
1: സാധാരണ ആദ്യം ഉള്ള ഒരു കുട്ടിയാണ് ഓട്ടിസം എങ്കിൽ സാധാരണ ആൾക്കാരും രണ്ടാമത് ചിലപ്പോൾ പ്രഗ്നന്റ് ആവാൻ മടിക്കാറെന്നുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മുടെ കണ്ടുവരുന്നത്. എന്നാൽ പലരും ഇപ്പൊ അതിൽ നിന്ന് മാറി ചിന്തിച്ച് രണ്ടാമത്തെ ഒരു പ്രഗ്നൻസിക്ക് അവർ പ്ലാൻ ചെയ്യാറുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ചിലപ്പോൾ അപ്പൊ രണ്ടാമത്തെ കുട്ടി നോർമൽ എറ്റിപ്പിക്കലായിരിക്കാം, ആദ്യത്തെ കുട്ടിയായിരിക്കാം ഓട്ടിസം. നേരെ തിരിച്ചുകൊണ്ടാവാം, ആദ്യത്തെ കുഞ്ഞ് നോർമലും രണ്ടാമത്തത് എറ്റിപ്പിക്കലും ആവാം. അപ്പൊ രണ്ട് സാഹചര്യത്തിലായിരുന്നാലും ഈ ഈ ടിപ്പിക്കൽ എന്ന് പറഞ്ഞ കുഞ്ഞ്, നമ്മൾ ആ നോർമൽ എന്ന് വാക്ക് ഉപയോഗിക്കാറില്ല, ടിപ്പിക്കൽ ആ കുഞ്ഞിനായിരിക്കും കൂടുതലും ബുദ്ധിമുട്ട്. കാരണം പേരൻസ് മുഴുവനും ഈ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് തെറാപ്പി കാര്യങ്ങള്
0: ശ്രദ്ധ
1: കൂടുതൽ അങ്ങോട്ട് പോകുന്ന കാരണം ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ ചിലപ്പോൾ ചില വീഴ്ചകൾ വരാൻ സാധ്യതയുണ്ട്. അവരെ ശ്രദ്ധിക്കാത്ത രീതി, അവരുടെ പഠനത്തിൽ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ വരിക, അങ്ങനത്തെ ഉള്ള കുട്ടികൾ ആണ് സാധാരണ. അപ്പൊ അവർക്ക് ചെറിയ മാനസിക പിരിമുറുക്കങ്ങളാണ് വരാൻ സാധ്യത, അവർക്ക് ശ്രദ്ധ കെയർ കൂടുതൽ കിട്ടാതെ.
0: ഈ കുട്ടി കൂടെ ഉള്ളതുകൊണ്ടും അതിന്റെ സമ്മർദ്ദം ഉണ്ടോ?
1: അതിന്റെ സമ്മർദ്ദം സാധാരണ രീതിയിൽ നമ്മൾ കാണാറില്ല.
0: സമൂഹത്തിന്റെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ കളിയാക്കൽ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ
1: അങ്ങനെ, പക്ഷേ കുഞ്ഞുങ്ങളായതുകൊണ്ട് വളരെ രീതിയിൽ അവർക്ക് കിട്ടുക, ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകാം. പക്ഷെ അവരത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് പേരൻസിന്റെ ഒരു ശ്രദ്ധ കുറവാണ് അവർ നമ്മളോട് പറയുന്ന ഒരു റീസൺ.
0: ഈ സപ്പോർട്ട് ഗ്രൂപ്പുകളുടെ പ്രാധാന്യം എന്താണ്? കേരളത്തിൽ ഇതിനുള്ള സൗകര്യങ്ങൾ എവിടെല്ലാം ഉണ്ട്?
1: സപ്പോർട്ട് ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പേരൻസിന്റെ സപ്പോർട്ട് ഗ്രൂപ്പ്സ് ആണ് ഉള്ളത്. അവർ തമ്മിൽ നമുക്ക് ഗ്രൂപ്പ്സ് തുടങ്ങാം. അതുപോലെ തന്നെ എല്ലാ ജില്ലയിലും നമുക്ക് ഡി ഐ സി ഉണ്ട്, ഏർലി ഇന്റർവെൻഷൻ സെന്റേഴ്സ് ഉണ്ട്. അവിടെ നമുക്ക് സൈക്കോളജിസ്റ്റ് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ അവരുടെ തെറാപ്പിസ്റ്റ് അവൈലബിൾ ആണ്. മാത്രമല്ല ഇപ്പോൾ ഒരുപാട് പ്രൈവറ്റ് സെക്ടേഴ്സിലും നമുക്ക് ഡെവലപ്മെന്റ് സെന്റേഴ്സ് ഉണ്ട്. അതുപോലെ തെറാപ്പി, ഇപ്പോൾ പണ്ട് കാലത്ത് തെറാപ്പി കിട്ടണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം മെഡിക്കൽ കോളേജുകളിലോ അല്ലെങ്കിൽ ചെറിയ ഗവൺമെന്റ് ആയിട്ടുള്ള ഇതിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ നമുക്ക് നോക്കുവാണെങ്കിൽ ഒരു 3 കിലോമീറ്ററിനകത്ത് ഒരു തെറാപ്പി സെന്റർ എന്നുള്ള രീതിയുണ്ട്. അപ്പോൾ പേരൻസിന് അത്രയും, കാരണം അത്രയും ഇല്ലെങ്കിൽ കൊല്ലത്തുള്ളവർ തിരുവനന്തപുരത്ത് പോയായിരുന്നു തെറാപ്പി എടുത്തുകൊണ്ടിരുന്നത്. അതിൽ നിന്നൊരു മാറ്റം വന്നിട്ടുണ്ട്. കാരണം അടുത്തടുത്ത് തന്നെ സെന്റേഴ്സ് ഉള്ളത് കാരണം അവരുടെ ആ ഒരു പിരിമുറുക്കവും കുറഞ്ഞു വരുന്നുണ്ട്. അത്രയും ട്രാവൽ ചെയ്യേണ്ട, ആ എക്സ്പെൻസ് കുറയും. തിരിച്ച് കുഞ്ഞുങ്ങൾക്കായിരുന്നാലും
0: ഇന്ന് നമ്മൾ ഓട്ടിസത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, അതിനെ കുറിച്ചുകൂടെ ഒന്ന്, ഇതൊരു രോഗമാണോ അതോ തലച്ചോറിന്റെ ഒരു പ്രത്യേക അവസ്ഥയാണോ?
1: ഇതൊരു തലച്ചോറിന്റെ ഒരു പ്രത്യേക അവസ്ഥയാണ്, ഒരു ന്യൂറോളജിക്കൽ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഇതിനെ ഈ ഇതിൻ്റെ ഈ ഒരു ക്ലിനിക്കൽ സിംറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്തത്, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറയുന്നത്. പല ലക്ഷണങ്ങൾ വെച്ചിട്ടാണ് ഇതിനെ ഡയഗ്നോസ് ചെയ്യുന്നത്.
0: ഓക്കെ, ഈ അടുത്ത കാലത്ത് ഈ കുട്ടികളിൽ ഓട്ടിസം നിരക്ക് വർദ്ധിക്കുന്നതായിട്ട് കാണുന്നു. ഈ രോഗനിർണയ സംവിധാനങ്ങൾ മെച്ചപ്പെട്ടത് കൊണ്ടാണോ ഇത്, അതോ യഥാർത്ഥത്തിൽ കേസുകൾ കൂടുന്നതാണോ?
1: രണ്ടുമാകാം. ഒന്നെന്ന് പറയുന്നത് കേസ് കൂടുന്നത് ഉണ്ട് ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നു. കാരണം നമ്മളിപ്പോൾ ഒരു ന്യൂക്ലിയർ ഫാമിലിയിലോട്ട് ചുരുങ്ങിയിട്ടുണ്ട്. പലരും ഇപ്പോൾ കല്യാണത്തിന് ശേഷം എബ്രോഡ് പോകുന്നു. അപ്പം അവിടെ ആയിരിക്കാം കുഞ്ഞുങ്ങളുടെ ജനനം. അപ്പം എല്ലാവരും ഒരു ഫ്ലാറ്റിൻ്റെ അവസ്ഥ, അത് എബ്രോഡ് തന്നെ വേണമെന്നില്ല, ഇപ്പോൾ കൊച്ചി അവിടെയൊക്കെ ആണെങ്കിലും എല്ലാവരും ഫ്ളാറ്റിലാണല്ലോ,
0: ഇവിടെയുണ്ട്.
1: അതെ അതെ. അപ്പോൾ ഫ്ളാറ്റിൽ ഒതുങ്ങി ജീവിക്കുക എന്ന് പറയുമ്പോൾ അമ്മയും അച്ഛനും കുഞ്ഞും മാത്രമേ ഉള്ളൂ. മാത്രമല്ല അമ്മയും അച്ഛനും ജോലിക്ക് ഉള്ളവരായിരിക്കാം, ഒരാൾ വർക്ക് അറ്റ് ഹോം ആയിരിക്കും. അപ്പം കുഞ്ഞിൻ്റെ ശ്രദ്ധ കുറച്ച് കുറയാൻ സാധ്യതയുണ്ട്. അങ്ങനെയും രീതിയിലും ഓട്ടിസം സ്പെക്ട്രം കൂടുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പേരൻസ് വറീഡ് ആയിട്ടുണ്ട്, ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങളായിരിക്കും, അവർ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട് കുട്ടികളെ. അപ്പൊ ഇത്തരം ലക്ഷണങ്ങൾ കൊണ്ട് പീഡിയാട്രീഷനെ കാണാൻ വരുന്നുണ്ട്.
0: അപ്പോൾ നമുക്ക് ചെറിയൊരു ഇടവേള എടുക്കാം, ഒരു കൊമേഴ്ഷ്യൽ ബ്രേക്ക് കഴിഞ്ഞ് ഉടനെ മടങ്ങി വരാം.
7: കൊല്ലം സൈക്യാട്രി സൊസൈറ്റിയും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറും സംയുക്തമായി അവതരിപ്പിക്കുന്നു മൈൻഡ് ടോക്സ്. നിങ്ങളുടെ ആകുലത, വിഷമങ്ങൾ, സമ്മർദ്ദം, ഉത്കണ്ഠ എന്നിവയെക്കുറിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾ മനോരോഗ വിദഗ്ധരോട് ചോദിക്കാവുന്നതാണ്. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കുവാനുള്ള നമ്പർ
8: 0474-293-1111.
7: വിളിക്കേണ്ട സമയം
8: ശനിയാഴ്ച 10:30 മുതൽ
7: 11:30 വരെ. വിഷയം
8: OCD.
7: അതിഥിയായി എത്തുന്നു
8: ഡോക്ടർ നീതു BS, സീനിയർ റെസിഡന്റ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്യാട്രി, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കൊല്ലം.
9: പുരുഷനെയും സ്ത്രീയെയും വേർതിരിക്കേണ്ട ഘടകങ്ങളല്ല, എങ്കിലും രണ്ടു കൂട്ടർക്കും ചിന്തകളും വർത്തമാനങ്ങളും രണ്ട് രീതികളിൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ പുരുഷന്മാർക്ക് മാത്രമായി ഇതാ ഒരു വേദി ഒരുക്കുന്നു. ചാറ്റ് വിത്ത് പ്രവീൺ, ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അനുഭവങ്ങളും അറിവുകളും പങ്കുവെച്ച് ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും 4:30 മുതൽ 5:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111.
0: ഓക്കെ, നമുക്ക് മടങ്ങി വരാം. ഡോക്ടർ ലൈവാണ്, ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു 15 മിനിറ്റ് കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വിളിക്കുക, വിളിക്കാൻ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0474-293-1111. 0474-293-1111. ഇന്നത്തെ വിഷയം ഓട്ടിസം ഇൻ ചിൽഡ്രൻ, കുട്ടികളിലെ ഓട്ടിസം. എന്നോടൊപ്പം ഉള്ളത് ഡോക്ടർ ആര്യ ആർ നായരാണ്, സ്പെഷ്യലിസ്റ്റ് പീഡിയാട്രിക്സ്, കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ, കൊല്ലം. ഓക്കെ, നമ്മൾ അടുത്തൊരു ചോദ്യത്തിലോട്ട് കടക്കാം. പല മാതാപിതാക്കളും കുട്ടിയുടെ വളർച്ചയുടെ ഏത് ഘട്ടത്തിൽ ആദ്യമായി എന്തോ കുഴപ്പമുണ്ടെന്ന് തിരിച്ചറിയുക. ആദ്യകാല ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
1: ആദ്യകാല ലക്ഷണങ്ങൾ ഞാൻ അന്ന് നേരത്തെ പറഞ്ഞതുപോലെയാണ്. പക്ഷെ ഒരു 2 വയസ്സൊക്കെ ആവുമ്പോഴായിരിക്കും കൂടുതലും പേരൻസ് ചിന്തിക്കുന്നത്. പേര് വിളിക്കുമ്പോൾ ശ്രദ്ധിക്കാതിരിക്കുക, മുഖത്തോട്ട് നോക്കാതിരിക്കുക, ആ ഒരു ഇതാണ് എപ്പോഴും പറയുന്നത്. അവരുമായിട്ട് ഇന്ററാക്ട്, വേറൊരു കുഞ്ഞ് വരുമ്പോൾ അല്ലെങ്കിൽ വേറൊരു നമ്മളെ ഫ്രണ്ടിന്റെ കുഞ്ഞ് കാണുമ്പോൾ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാതിരിക്കുക. പിയർ ഇന്ററാക്ഷൻ എന്ന് പറയും, പുവർ പിയർ ഇന്ററാക്ഷൻ. അവർ പ്രായത്തിനനുസരിച്ചുള്ള ആ കുഞ്ഞുങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാതിരിക്കുക, ഇതൊക്കെയാണ് അവർ സാധാരണ രീതിയിൽ നോട്ടീസ് ചെയ്യുന്നത്. പിന്നെ ചില കുട്ടികളിൽ ഹൈപ്പർ ആക്റ്റീവും ആവാം.
0: കുട്ടികൾ മൊബൈൽ ഫോണും ടിവിയും അമിതമായി ഉപയോഗിക്കുന്നത് കൊണ്ട് ഓട്ടിസം വരാൻ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ വെർച്വൽ ഓട്ടിസം എന്ന അവസ്ഥ എന്താണ്?
1: വെർച്വൽ ഓട്ടിസം എന്നാണ് സാധാരണ രീതിയിൽ ഇതിനെ പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ന്യൂക്ലിയർ ഫാമിലി ആവുക, അച്ഛനും അമ്മയും നല്ല എൻഗേജ്ഡ് ആയിരിക്കുക. അപ്പോൾ കുഞ്ഞുങ്ങളെ സാധാരണ രീതിയിൽ ഒരു TV അല്ലെങ്കിൽ ഒരു സ്ക്രീൻ, വിഷ്വൽ സ്ക്രീനിൽ ഇരുത്തി അവരവിടെ ഇരുത്തുമ്പോൾ അവർ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കത്തില്ല. അപ്പോൾ ഈ വർക്ക് അറ്റ് ഹോം ആയിട്ടുള്ളവർക്കും പുറത്തുള്ളവർക്കും എല്ലാം വർക്ക് ചെയ്യാൻ സാധിക്കും. കുഞ്ഞുങ്ങൾ നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ വരത്തില്ല, അതാണ് അവരുടെ മെയിൻ എയിം. കുഞ്ഞുങ്ങൾക്ക് അവരെ വിചാരം എന്ന് പറഞ്ഞാൽ ഈ വിഷ്വൽ സ്ക്രീൻ, സാധാരണ ആൾക്കാർ ഈ മൊബൈലെല്ലാം വന്ന് തുടങ്ങിയ സമയത്ത് വിചാരിച്ചിരുന്ന അവർക്ക് കൂടുതലായിട്ടുള്ള നോളജ് കിട്ടും എന്നുള്ള രീതിയിൽ ആദ്യമേ റൈംസ് അതുപോലെ തന്നെ കാർട്ടൂൺസ് എല്ലാം കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് സ്പീച്ച് വരും എന്നാണ് മാതാപിതാക്കളെല്ലാം വിചാരിച്ച് അങ്ങനെ കൊടുക്കുന്നവരുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മുടെ സ്പീച്ച് ഡിലേക്ക് കാരണമാകും. കാരണം ഒരു 1-way കമ്മ്യൂണിക്കേഷൻ ആണ് ഈ സ്ക്രീൻ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് കാരണം കുഞ്ഞുങ്ങളുടെ സ്പീച്ച് അല്ലെങ്കിൽ സംസാരത്തിന് വൈകലുകൾ ഉണ്ടാകാനാണ് കൂടുതലും സാധ്യത. അതുപോലെ തന്നെ ഇന്ററാക്ഷൻ കുറയും, ഹ്യൂമൻ ഇന്ററാക്ഷൻ അല്ലെങ്കിൽ മനുഷ്യരുമായിട്ടുള്ള ഇന്ററാക്ഷൻ കുറഞ്ഞ് അവർ ഈ ഒബ്ജക്ട്സുമായിട്ട് മാത്രം സാധാരണ അങ്ങനെ വന്നിട്ടാണ് ഇതിനെ വിർച്വൽ ഓട്ടിസം എന്ന് പറയും. അപ്പൊ അത് നമ്മൾ സ്റ്റിമുലേഷൻ ഇത് സ്ക്രീൻ മാറ്റി നന്നായിട്ട് തെറാപ്പി എടുത്ത് പേരൻസിനോട്, അങ്ങനെയുള്ള പേരൻസിനോട് നമ്മൾ ലീവ് എടുക്കാൻ പറയും. ഒരു പാർട്ട്ണറിനോട് ലീവ് എടുത്ത് കുഞ്ഞിന് അത്രയും ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ തിരിച്ച് മാറ്റം വരും. അപ്പോഴാണ് നമ്മൾ തിരിച്ച് ഇതിനെ ഡയഗ്നോസ് ചെയ്യുന്ന വിർച്വൽ ഓട്ടിസം ആയിരുന്നു. കാരണം പെട്ടെന്ന് വരുമ്പോൾ നമുക്ക് വിർച്വൽ ആണോ അല്ലെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള ഓട്ടിസം ആണോ എന്ന് തിരിച്ചറിയാൻ കുറച്ച് പ്രയാസമുണ്ട്. ഇതൊത്ത് തെറാപ്പിയിലൂടെ മാറി കുഞ്ഞ് നോർമലൈസ് ചെയ്യുമ്പോൾ നമുക്കതിനെ സ്ക്രീൻ, മിക്കവാറും ഇപ്പൊ എല്ലാവർക്കും സ്ക്രീൻ ടൈം കൂടുതലാണ്. അപ്പൊ ഏതാണെന്ന് ചിലപ്പോൾ തിരിച്ചറിയാൻ പ്രയാസമായിരിക്കും. ഇത് മാറി വരുവാണെങ്കിൽ നമുക്കത് വിർച്വൽ ഓട്ടിസമായിട്ട് കണക്ട് ചെയ്യാം.
0: ഞാനിപ്പോ ഈ തെറാപ്പികളുടെ കാര്യം പറഞ്ഞു. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വളരെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് ഇതൊരു വലിയ ബാധ്യത ആവത്തില്ല ഇങ്ങനെയുള്ള തെറാപ്പികളും ചെലവ്? ഫ്രീ ആയിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ എന്തെങ്കിലും ഒക്കെ മേഖലകൾ ഉണ്ടോ ഇങ്ങനെ ഫ്രീ ആയിട്ട്?
1: ഗവൺമെന്റിൽ നമുക്ക് എല്ലാ ജില്ലയിലും DIC അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഏർലി ഇന്റർവെൻഷൻ സെന്റർ ഉണ്ട്. അപ്പൊ അവിടെ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് തെറാപ്പി. പിന്നെ നമുക്ക് നിരാമയ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു സർട്ടിഫിക്കേഷൻ ആണ്. അപ്പൊ അത് ഓട്ടിസം ബാധിച്ച ശതമാനം എടുക്കും. അപ്പൊ ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഏതൊരു സെന്ററിലും, പ്രൈവറ്റ് ആയിട്ടുള്ള സെന്ററിൽ പോലും ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് തെറാപ്പി, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അതുപോലെ മരുന്നുകൾ വേണമെങ്കിലും ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. 1,00,000 രൂപയാണ് ഒരു വർഷം കൊടുക്കുന്നത്. അപ്പൊ അത്തരം കുട്ടികൾക്ക് അതൊരു പ്രയോജനമാണ്. ഒരു വർഷം 20,000 രൂപ തെറാപ്പിക്ക് ഗവൺമെന്റ് കൊടുക്കും, റീഇംബേഴ്സ്മെന്റ് ആയിട്ട് കൊടുക്കാറുണ്ട്.
0: ഓക്കെ, അപ്പോൾ ഈ ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കെല്ലാം അസാധാരണമായ ബുദ്ധിശക്തിയോ, ഉദാഹരണത്തിന് മാത്തമാറ്റിക്സിലോ അല്ലെങ്കിൽ സംഗീതത്തിലോ വലിയ കഴിവ്, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ബുദ്ധിശക്തിയോ ആയിരിക്കുമോ? എന്താണ് ഈ സ്പെക്ട്രം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്?
1: സ്പെക്ട്രം ഇത് തന്നെ ഉദ്ദേശിക്കുന്നത്, രണ്ട് ധ്രുവങ്ങളിലിരിക്കാം. അതുപോലെ തന്നെ ഇപ്പൊ ഒരു വെളിച്ചത്തിന് 7 നിറം എന്നുള്ളത് പോലെ പല രീതികളിലുള്ള സിംറ്റംസ് ആയിട്ടും കാണിക്കാറുണ്ട്. അതാണ് പറഞ്ഞത്, ഒരു ലക്ഷണം ആയിരിക്കില്ല വേറൊരു കുട്ടി, ഒരു കുട്ടിക്കുള്ള ലക്ഷണമായിരിക്കില്ല വേറൊരു കുട്ടിക്ക്. അതുപോലെ അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ട് ആ കുട്ടിക്ക് വേണ്ട രീതിയിലുള്ള തെറാപ്പിയാണ് കൊടുക്കുന്നത്. ഒരേ തെറാപ്പി അല്ല എല്ലാ കുഞ്ഞുങ്ങൾക്കും കൊടുക്കുന്നത്. അതുപോലെ പറഞ്ഞ ഈ സാവന്റ് എബിലിറ്റി എന്ന് പറയുന്നത്, നമ്മൾ ചില കുട്ടികൾക്ക് അതിൽ ഹൈപ്പർ ആക്റ്റീവ് ഉള്ള കുട്ടികളാവാം, പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും നമ്മൾ ബോർഡിൽ ടീച്ചർ എഴുതുന്ന മുമ്പേ എഴുതി തീർക്കുക, എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ഗ്രാസ്പ്, ഒരു വട്ടം പറഞ്ഞാൽ തന്നെ മനസ്സിലാക്കുക, അങ്ങനെ. പിന്നെ നല്ല കഴിവുള്ള ഒരു ചിത്രകല കഴിവ്, പാടാനുള്ള കഴിവ്, അങ്ങനെയുള്ള കുട്ടികളും ഇതിനകത്തുണ്ട്. എന്നാൽ ചില കുട്ടികൾക്ക് തീരെ ഐക്യു കുറവുള്ള കുട്ടികളും കാണാം ഓട്ടിസത്തിൽ.
0: ഗർഭകാലത്ത് അമ്മമാർക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദമോ കഴിക്കുന്ന ഭക്ഷണങ്ങളോ കുട്ടികളുടെ ഓട്ടിസത്തിന് കാരണമാകുന്നു?
1: അങ്ങനെ സ്റ്റഡീസ് ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ല. എന്നാലും ഒരു മാനസികാരോഗ്യവും, എപ്പോഴും നമ്മൾ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന ഒരു ലേഡിയോട് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, മാനസികാരോഗ്യം എപ്പോഴും മുൻനിർത്തി വേണം മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ്. സ്റ്റഡീസ് പക്ഷെ ഇതുവരെ അതിനെ പ്രൂവ് ചെയ്തിട്ടില്ല.
0: ഞാൻ പെട്ടെന്ന് ഒരു ചോദ്യമാണ്, ഈ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒക്കെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് സ്മാർട്ട് ഫോൺ ഉൾപ്പെടെ, അല്ലെങ്കിൽ അതൊക്കെ ഇതിനൊരു കാരണമാകുന്നുണ്ടോ? എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഓട്ടിസം വരാനായിട്ട് കുട്ടികളിൽ അങ്ങനെ എന്തെങ്കിലും പഠനങ്ങൾ?
1: നമ്മൾ പഠനങ്ങൾ ഇതുവരെയും തെളിയിച്ചിട്ടില്ല.
0: മൊബൈൽ ഫോൺ ഉപയോഗം,
1: പഠനങ്ങൾ ഓൺഗോയിങ് ആണ് ഓട്ടിസത്തിന്റെ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ, പക്ഷെ ഇതുവരെയും അങ്ങനെ പ്രൂവ് ചെയ്തിട്ടില്ല.
0: മൊബൈൽ ടവറുകൾ,
1: അതാ
0: ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഒരു കുട്ടിക്ക് ഓട്ടിസം ഉണ്ടെന്ന് ഉറപ്പിക്കാൻ എന്തെല്ലാം മെഡിക്കൽ സൈക്കോളജിക്കൽ പരിശോധനകളാണ് നടത്താറുള്ളത്?
1: നമ്മൾ സാധാരണയായിട്ടും ഇതൊരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആണ്, കണ്ട് മനസ്സിലാക്കി നമ്മൾ ചാർട്ടിങ്ങിലൂടെയാണ് സ്കോറിംഗ് ചെയ്തിട്ടാണ് ഓട്ടിസം ഉണ്ടോ, മൈൽഡ് ആണോ, മോഡറേറ്റ് ആണോ, സിവിയർ ആണോ എന്നുള്ളത് ചെയ്യുന്നത്. അപ്പോൾ വരുന്ന ഒരു കുഞ്ഞിന്റെ ഒരു 1.5 മണിക്കൂർ എടുത്ത് നമ്മൾ അസസ്മെന്റ് ചെയ്തിട്ട് ആദ്യം ഒരു പീഡിയാട്രീഷ്യൻ കാണും, ഡെവലപ്മെന്റൽ പീഡിയാട്രീഷ്യൻ കണ്ട് അസസ്മെന്റ് ചെയ്ത് ഡയഗ്നോസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അടുത്ത ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റിന് കൈമാറും. അപ്പോൾ അവരുടേതായിട്ടുള്ള സ്കെയിൽ കാര്യങ്ങളുണ്ട്, അതിനനുസരിച്ച് അവർ സ്കോർ ചെയ്യും. അതുപോലെ തന്നെ ബിഹേവിയറൽ തെറാപ്പിസ്റ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടോ എന്നുള്ളത് സ്കോർ ചെയ്യാറുണ്ട്. അതുപോലെ സ്പീച്ച് തെറാപ്പിസ്റ്റും അവിടെ സ്പീച്ച് അസസ്മെന്റ് ചെയ്യാറുണ്ട്. അതിനനുസരിച്ചാണ് ഏതെല്ലാം തെറാപ്പിയാണ് വേണ്ടത്, എങ്ങനെയെല്ലാം കുഞ്ഞുങ്ങൾക്ക് മാറ്റം വരുത്താൻ സാധിക്കും, പേരന്റൽ കൗൺസിലിംഗ് എല്ലാം അതിനനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്.
0: ഈ ഓട്ടിസം ആണെന്നുള്ളൊരു യാഥാർത്ഥ്യം പലപ്പോഴും മാതാപിതാക്കൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാറില്ല. അപ്പോൾ അങ്ങനെ ഒരു മടി കാണിക്കുന്ന അവസ്ഥയിൽ പലപ്പോഴും ഈ ചികിത്സ വൈകാറുണ്ട്. ഇത് ശ്രദ്ധിച്ചിട്ട് എന്താണ് എന്റെ അഭിപ്രായം?
1: അങ്ങനെ നമുക്ക്, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇപ്പോൾ ഒരു ഓട്ടിസം അവർക്ക് ലക്ഷണങ്ങൾ അവർക്ക് തന്നെ ചിലപ്പോൾ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു ബ്ലഡ് ടെസ്റ്റിന്റെ ആവശ്യമില്ല, ഇത്രയും ലക്ഷണങ്ങൾ ഉണ്ട്, അപ്പോൾ ചെറിയൊരു സംശയം കാണും പേരൻസിന്, ചിലർക്ക് അറിയാൻ പാടില്ലായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ആദ്യമേ പറയാറില്ല ഓട്ടിസം എന്ന് പറയാറില്ല. അപ്പൊ അതൊക്കെ ഇത്തരം ബുദ്ധിമുട്ടുകളുണ്ട്, നമുക്ക് ഇങ്ങനെയെല്ലാം മാറ്റിയെടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തെറാപ്പിയിലോട്ട് പോകുന്നത്. ചിലർക്ക് അറിയാതിരിക്കാം, നേരത്തെ അറിയാതിരിക്കും ഇത്ര ലക്ഷണങ്ങളുണ്ട് ഓട്ടിസം അല്ലേ എന്ന് ചോദിച്ച് വരാറുമുണ്ട്. പക്ഷെ അത് പലപ്പോഴും ഉൾക്കൊണ്ടില്ലെങ്കിൽ പോലും പലരും തെറാപ്പിക്ക് വില്ലിംഗ് ആണ്, അവർക്ക് ഈ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും വേണ്ട, പുറത്ത് പറയാനുള്ള ഒരു സ്റ്റിഗ്മ ഇപ്പോഴും നിലവിലുണ്ട്. എന്നാലും തെറാപ്പിക്ക് അവർ കൊണ്ടുവരും, കാരണം ഇതാണ് ഇതിന്റെ മാറ്റം എന്ന് പറയുമ്പോൾ അവർ പലപ്പോഴും കൊണ്ടുവരാറുണ്ട്.
0: തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫാമിലി എല്ലാരും ഇങ്ങനെ ഉൾവലിയുന്ന ഒരു ശീലം ഉണ്ടാവാറുണ്ടോ, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ സോഷ്യൽ ലൈഫിൽ നിന്നൊക്കെ?
1: അങ്ങനെ ഉണ്ടാവാറുണ്ട്. പേരൻസ് ഇന്ന് ചിലപ്പോൾ അവരെ ഒരു കൂട്ടുകുടുംബത്തിൽ ജീവിക്കുന്നവരായിരിക്കാം, ചിലപ്പോൾ അവര് ഈ തെറാപ്പിക്ക് വേണ്ടി മാറി താമസിക്കുന്നവരുണ്ട്. പിന്നെ നമ്മൾ പറയുമ്പോൾ കുറച്ച് പേരൻസ് ഇൻവോൾവ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഇപ്പൊ പറഞ്ഞ മധുരം കുറയ്ക്കേണ്ടവരുണ്ട്. അപ്പൊ ചിലർ പറയും ഗ്രാൻഡ് പേരൻസ് കൊടുക്കും, അവര് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ചിലര് ന്യൂക്ലിയർ ഫാമിലിയിലോട്ട് മാറുന്നതും ഉണ്ട്. പക്ഷെ എപ്പോഴും നമുക്ക് കൂടുതൽ മെമ്പേഴ്സ് ഉള്ള ഫാമിലി ആണെങ്കിൽ കുഞ്ഞിന് അത്രയും സ്റ്റിമുലേഷൻ ആണ്,
0: അവർക്ക്
1: സംസാരിക്കാനും ഇടപഴകാനും എപ്പോഴും ഒരാള് കൂടെ കാണും.
0: ഈ സംസാര വൈകല്യം, സ്പീച്ച് ഡിലേ, ഹൈപ്പർ ആക്ടിവിറ്റി, ADHD എന്നിവയിൽ നിന്ന് ഓട്ടിസത്തെ എങ്ങനെയാണ് ഡോക്ടർമാർ വേർതിരിച്ച് മനസ്സിലാക്കുന്നത്?
1: ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓട്ടിസത്തിൽ തന്നെ ഇതെല്ലാം വരാൻ സാധ്യതയുണ്ട്, ഹൈപ്പർ ആക്ടിവിറ്റി എല്ലാം. അപ്പോ നമ്മുടെ അസസ്മെന്റ് സ്കോറിങ്ങിനനുസരിച്ചാണ് ADHD മാത്രമേ ഉള്ളൂ അതോ ASD വിത്ത് ഹൈപ്പർ ആക്ടിവിറ്റി, ASD ADHD ഒരുമിച്ചുണ്ടോ എന്നെല്ലാം തീരുമാനിക്കുന്നത് അസസ്മെന്റിലൂടെയാണ്.
0: ഓക്കെ, ഓട്ടിസത്തിന് പൂർണ്ണമായ ഒരു ചികിത്സ ഇല്ലെന്ന് പറയാറുണ്ട്, എങ്കിൽ തെറാപ്പികൾ കൊണ്ട് സ്പീച്ച്, ബിഹേവിയറൽ, ഒക്കുപേഷണൽ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ എത്രത്തോളം മാറ്റം വരുത്താൻ സാധിക്കും?
1: അത് ഈ തെറാപ്പി എടുക്കുന്നതിലൂടെ വളരെ നല്ല മാറ്റമാണ് വരുന്നത്. പക്ഷേ പേരൻസ് മനസ്സിലാക്കേണ്ടത് ഒരു പെട്ടെന്നുള്ള ഒരു മാസമോ ഒരു രണ്ടാഴ്ചയോ കൊണ്ട് ഇത് മാറ്റം വരുന്നതല്ല, വളരെ സമയമെടുത്ത് മാറ്റം വരുത്തേണ്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ ചിലർക്ക് 6 മാസം, ചിലർക്ക് 2-3 വർഷം, ഞങ്ങളുടെ അവിടെ കിംസിൽ 3-4 വർഷമായിട്ട് തെറാപ്പി എടുക്കുന്ന കുഞ്ഞുങ്ങളും ഉണ്ട്. വ്യത്യാസം ചിലർക്ക് പതുക്കെ ആയിരിക്കും വരുന്നത്, എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല, വ്യത്യാസം വരും, നല്ല
0: വ്യത്യാസം വരും. 3 വയസ്സിന് മുൻപ് തന്നെ തെറാപ്പികൾ ആരംഭിക്കുന്നത് വഴി കുട്ടികൾക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ സാധിക്കുമോ?
1: ഏർലി ഇന്റർവെൻഷനിലൂടെയും നമുക്ക് സാധാരണ ജീവിതം എന്ന് ഉദ്ദേശിക്കുന്ന സിവിയറിറ്റി അനുസരിച്ചാണ്, അവരുടെ സ്കോറിംഗ് അനുസരിച്ച് മാറ്റം വരാം.
0: വ്യത്യാസമാണ്,
1: ഒരുപോലെ കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇതിനെ സ്പെക്ട്രം എന്ന് വിളിക്കുന്നത്.
0: ഈ കുട്ടികളുടെ അമിത ദേഷ്യം, അക്രമ സ്വഭാവം അല്ലെങ്കിൽ വാശി എന്നിവയ്ക്ക് നിയന്ത്രിക്കാൻ മരുന്നുകൾ നൽകേണ്ട സാഹചര്യം എപ്പോഴാണ് വരുന്നത്? ഇതിന് പാർശ്വഫലങ്ങളുണ്ട്.

0: സാധാരണ രീതിയിൽ ടീച്ചേഴ്സ് ഒന്ന് പറയും, നിങ്ങളൊരു സ്പെഷ്യൽ സ്കൂളിൽ പൊയ്ക്കൂടെ എന്ന് ചോദിക്കുന്നവരും ഉണ്ട്. കാരണം അവർക്ക് ബാക്കി കുട്ടികളെ ചിലപ്പോൾ ഉപദ്രവിക്കുകയോ കാര്യമൊക്കെ ചെയ്യുകയാണെങ്കിൽ അവിടെ പേരൻസ് കംപ്ലൈന്റ് ആവും, ആ സ്കൂളിനൊരു ബുദ്ധിമുട്ടാകും എന്ന രീതിയിൽ ചെയ്യാറുണ്ട്. പക്ഷെ മൈൽഡ് മോഡറേറ്റ് സഹകരിക്കുകയാണെങ്കിൽ
1: അതെ,
0: ഈ ഹൈപ്പർ ആക്റ്റീവ് ഇല്ല, വേറെ ഉപദ്രവിക്കുന്ന സ്വഭാവം ഇല്ലെങ്കിൽ നോർമൽ സ്കൂളിൽ തന്നെ നമുക്ക് കൊണ്ടുപോകുന്നതേ ഉള്ളൂ.
1: അപ്പോൾ അതിന് ഈ പലപ്പോഴും സ്കൂളുകളൊക്കെ സജ്ജമാവോ ഇങ്ങനെ ഒരു താല്പര്യം
0: പ്രകടിപ്പിക്കാറുണ്ട്, കൂടുതൽ സ്കൂളുകളും താല്പര്യമുണ്ട്.
1: അപ്പോൾ ഇത്തരം കുട്ടികളെ വളർത്തുന്ന മാതാപിതാക്കൾ വലിയ മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മാതാപിതാക്കളുടെ കൗൺസിലിംഗിന് ഈ ചികിത്സയിൽ എന്താണ് പ്രാധാന്യം?
0: ആദ്യം നമ്മൾ മാതാപിതാക്കളെ കൗൺസിൽ ചെയ്യാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഇപ്പോൾ ഒരു പനി വന്നാൽ നമുക്ക് ചികിത്സിക്കാൻ ചിലപ്പോൾ ഒരു 3-4 ദിവസം മതിയാകും, അതിന് മരുന്നുകളും ഉണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല, ഇതൊരു കുറച്ചൊരു ലൈഫ് ലോങ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. അപ്പം അത് പറഞ്ഞ് മനസ്സിലാക്കി മാത്രമേ നമുക്ക് കുഞ്ഞിനെ തെറാപ്പിയിലോട്ട് അവർ കൊണ്ടുവരത്തുള്ളൂ. കാരണം ഇല്ലാന്ന് പറയാൻ പെട്ടെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം കാര്യം എന്താണ്, കണ്ടീഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുത്ത് പേരൻസിൻ്റെ ഇതിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, എത്രത്തോളം പേരൻസ് ഇതിനകത്ത് എഫേർട്ട് ഇടണം എന്നുള്ളതവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് പേരൻസിൻ്റെ കൺസിസ്റ്റൻസിയാണ് കുഞ്ഞിനെ കറക്റ്റ് രീതിയിലോട്ട് തിരിച്ചു കൊണ്ടുവരുന്നത്. കാരണം അവർ കൃത്യമായിട്ട് തെറാപ്പിക്ക് കൊണ്ടുവരണം. ചിലപ്പോൾ ആദ്യം തെറാപ്പിക്ക് വരാൻ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അവരത് നോക്കാതെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുവരിക, കൃത്യമായിട്ടുള്ള സപ്ലിമെൻറ്റ്സ് കൊടുക്കുക, ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് കൊടുക്കുക. സ്ലീപ്പ് ബുദ്ധിമുട്ടുകളുള്ള കുട്ടികളുണ്ട്, ഉറക്കത്തിന് വ്യതിയാനങ്ങളുള്ള കുട്ടികളുണ്ട്. അപ്പം അതെല്ലാം കൃത്യമായിട്ട് നമുക്ക് സ്ലീപ്പ് ഹൈജീൻ പറഞ്ഞു കൊടുക്കുക, എത്രത്തോളം നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി വേണം, ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ എങ്ങനെ നമുക്ക് ഡീൽ ചെയ്യണം, ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് നമ്മൾ ആ കൗൺസിലിങ്ങിനാണ് പ്രധാനം. കാരണം പേരൻ്റാണ് എപ്പോഴും കുഞ്ഞുങ്ങളുടെ കൂടെ ഉള്ളത്. അവരെ മുന്നോട്ട് കൊണ്ടുപോകാനും നോർമലൈസ് ചെയ്യാനും എല്ലാം പേരൻസിന്റെ ഹെൽപ്പാണ് നമുക്ക് വേണ്ടത്. മാനസിക ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം അവർക്ക് പുറത്ത് പറയാനും ബുദ്ധിമുട്ടുണ്ട്, ഇങ്ങോട്ട് വരാനും. അതെ, അപ്പൊ അവര് നമുക്ക് ആദ്യം പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഇതൊരു സ്ലോ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്, കുറച്ച് ക്ഷമ വേണം. നമുക്ക് പതുക്കെ മാത്രമേ ഇത് മാറ്റിയെടുത്ത് ഇത് നോർമലൈസ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഗ്രാജുവലി ക്രമേണ ഇവരത് ഉൾക്കൊണ്ട് മനസ്സിലാക്കി കൃത്യമായിട്ടുള്ളത് കൊടുത്ത് മുന്നോട്ട് വരലാണ് ചെയ്യുന്നത്. പക്ഷെ കുറേ നാൾ അവർക്ക് മാനസിക സമ്മർദ്ദത്തിൽ അവർക്കും ഉറക്കക്കുറവ് കാണും. അപ്പം നമ്മൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് സംസാരിക്കാം, പേരൻസിന് സംസാരിക്കാം, അവർക്ക് അതിനുള്ള എന്ത് ബുദ്ധിമുട്ടുകളും നമുക്ക് ഡീൽ ചെയ്യാം, കുഞ്ഞുങ്ങളെ എങ്ങനെ എന്ത് സാഹചര്യത്തിൽ എങ്ങനെ ഇവർക്ക് ഡീൽ ചെയ്യണം, സ്ലീപ്പിനാണ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ഡീൽ ചെയ്യാം, ചിലർക്ക് ടോയ്ലറ്റ് ട്രെയിനിങ് ബുദ്ധിമുട്ടായിരിക്കാം, ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ട് കാണാം, അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം എന്താണ് അവർ ഓരോ കുഞ്ഞുങ്ങളുടെയും എന്താണ് അവരുടെ ബുദ്ധിമുട്ടുകളെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമുക്ക് ട്രെയിനിങ് കൊടുക്കാൻ സാധിക്കും.
1: ഓക്കെ, അപ്പോൾ ഫൈനലി നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഈ ലൈവ് കണ്ടിരിക്കുന്ന കൊണ്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ ധാരാളം കാണും, അവർക്ക് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് എന്താണ് ഫൈനലി കൊടുക്കാനുള്ള ഒരു ഉപദേശം ഡോക്ടർക്ക്?
0: അപ്പോൾ എനിക്ക് പറയാനുള്ളത് നേരത്തെ ഇത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ലക്ഷണങ്ങൾ നേരത്തെ കണ്ടുപിടിക്കുക, എപ്പോഴും കീനായിരിക്കണം. കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും അത് സ്ക്രീന് കൊടുക്കാതിരിക്കുക. നമ്മുടെ ഒരു 2-3 വയസ്സ് വരെ കുഞ്ഞുങ്ങൾക്ക് കൂടുതലും അമ്മയുടെ അച്ഛൻ്റെയും ഒരു ടൈം, ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക. എത്രത്തോളം സമയം സ്പെൻഡ് ചെയ്യണം എന്നല്ല, കൊടുക്കുന്ന സമയം ക്വാളിറ്റി ആയിട്ടുള്ള സമയം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. അതുപോലെ നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യുക, അവർക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞ് സ്റ്റിമുലേറ്റ് ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ഡെവലപ്മെന്റൽ പീഡിയാട്രീഷനെ കൊണ്ടുവന്ന് കാണിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ദൂരീകരിക്കുക. എന്തെങ്കിലും ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ് ഇല്ല, അതായത് നമുക്ക് തല ഉറയ്ക്കുന്നില്ല, കൃത്യസമയത്തല്ല എന്ന് തോന്നുക, എണീറ്റ് നിൽക്കാനോ നടക്കാനോ ഒക്കെ ഉള്ള പ്രയാസം, സ്പീച്ച് ഡിലേ, സാധാരണ സ്പീച്ച് ഡിലേ ആണ് നമുക്ക് ഏറ്റവും ലേറ്റായിട്ട് കാണുന്നത്. ഒരു 2 വയസ്സിന്റെ സംസാരം ഇല്ലെങ്കിൽ തന്നെ ചിലപ്പോൾ ചിലർ വിചാരിക്കും 3 വയസ്സാകുമ്പോൾ ശരിയാകും എന്ന് പറഞ്ഞ് നമുക്ക് ഡിലേ ആവാറുണ്ട്. ഡിലേ ആകുമ്പോൾ ഇന്റർവെൻഷന്റെ സാധ്യതയും കുറഞ്ഞു വരികയാണ്. കാരണം നമുക്ക് 5 വയസ്സിനുള്ളിൽ നമ്മുടെ ബ്രെയിൻ ഗ്രോത്ത് ഏകദേശം ഒന്ന് പരിവപ്പെടുക. അപ്പം അതിന് മുന്നേ നമുക്ക് ഇന്റർവെൻഷൻ കൊടുത്താൽ മാത്രമേ കുഞ്ഞുങ്ങളുടെ ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. അപ്പം എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതൊന്ന് വന്ന് കാണിക്കുക, ഇല്ലാന്ന് ഉറപ്പ് വരുത്തുക, ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള തെറാപ്പികൾ എടുക്കുക.
1: ഓക്കെ, അപ്പോൾ നമ്മളോടൊപ്പം ഈ വിഷയം അവതരിപ്പിച്ചത് ഡോക്ടർ ആര്യ ആർ നായരാണ്. കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ കൊല്ലത്തിലെ പീഡിയാട്രിക് സ്പെഷ്യലിസ്റ്റ് ആണ് ഡോക്ടറിനെ റേഡിയോ വെൻസിന്റെ പേരിൽ നന്ദി പറയുകയാണ്. നന്ദി, നമസ്കാരം.
0: താങ്ക് യു.

0: പുരുഷനെയും സ്ത്രീയെയും വേർതിരിക്കേണ്ട ഘടകങ്ങളല്ല എങ്കിലും രണ്ടു കൂട്ടർക്കും ചിന്തകളും വർത്തമാനങ്ങളും രണ്ട് രീതികളിൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ പുരുഷന്മാർക്ക് മാത്രമായി ഇതാ ഒരു വേദി ഒരുക്കുന്നു. ചാറ്റ് വിത്ത് പ്രവീൺ, ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അനുഭവങ്ങളും അറിവുകളും പങ്കുവെച്ച് ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും 4:30 മുതൽ 5:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ ചാറ്റ് വിത്ത് പ്രവീണിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും. വിളിക്കേണ്ട നമ്പർ 0474-293-1111. 0474-293-1111. ഞാൻ ചെറിയ തൊണ്ടയ്ക്ക് ചെറിയ ഒരു ഒരു കിച്ച് കിച്ച് ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പതുക്കെ വന്ന് സംസാരിക്കുന്നത്. എന്നാലും നമ്മുടെ ഈ ഒരു സായാഹ്നം, എല്ലാ വെള്ളിയാഴ്ചകളുടെയും സായാഹ്നം എല്ലാ സായാഹ്നങ്ങളിൽ നിന്നും അല്പം വ്യത്യസ്തമാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ആ ഒരു ചായ ടൈമിൽ ഞാനും കൂടെയുണ്ട് ചാറ്റ് വിത്ത് പ്രവീണുമായിട്ട്. അപ്പോൾ ചായയും ചാറ്റുമായിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്ന ഈ ഒരു സായാഹ്നത്തിൽ, അപ്പോൾ നല്ലൊരു മനോഹരമായ സായാഹ്നമാകട്ടെ. ചൂട് ചായയും ആ ചുണ്ടോട് ചേരുമ്പോഴുണ്ടാകുന്ന ആ ഒരു അകലം നമ്മൾ കുറയ്ക്കുന്നു എങ്ങനെ, നമ്മളുടെ കുഞ്ഞു കുഞ്ഞു വർത്തമാനങ്ങളിലൂടെ. അപ്പോൾ ഞാൻ ഇന്ന് ഞാൻ ശരിക്കും അങ്ങനെ വലിയൊരു സംഭവമായിട്ടോ അങ്ങനെ ഒന്നും വന്നതല്ലായിരുന്നു. പക്ഷേ എന്നാൽ എൻ്റെ മനസ്സിലേക്ക് ഒരു ചെറിയൊരു ചിന്ത വന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അല്ലേ. സ്വാതന്ത്ര്യം നമുക്ക് എല്ലാവർക്കും വേണ്ടതും നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതും നമുക്കെല്ലാവരും അതിന് വേണ്ടിയിട്ടാണ് തോന്നുന്നത് ഏറ്റവും കൂടുതൽ പ്രയത്നിക്കുന്നത് നമുക്ക്. അതായത് ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യമാണ്. ഈ അതിപ്പോൾ രാജ്യങ്ങൾക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യമാണെങ്കിലും മനുഷ്യന് കിട്ടുന്ന സ്വാതന്ത്ര്യമാണെങ്കിലും പക്ഷി മൃഗാദികൾക്ക് കിട്ടുന്നതാണെങ്കിലും സ്വാതന്ത്ര്യമാണ് ഏറ്റവും വലുത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണ് കാര്യം. ഒന്ന് ആലോചിക്കുക, നമുക്ക് എപ്പോഴാണ് ശരിക്കും ഒരു സ്വാതന്ത്ര്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ. ഇപ്പം ഞാൻ പ്രവീൺ എന്ന ഞാൻ, എനിക്ക് കിട്ടിയ ഒരു സ്വാതന്ത്ര്യമുണ്ട്. അപ്പം നമുക്കതിനൊരു പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ട് അല്ലേ, മുതിർന്നവർ നമ്മളെ കുട്ടിക്കാലങ്ങളിൽ. നിനക്ക് അപ്പോഴും ഇതിനുള്ള സ്വാതന്ത്ര്യമൊന്നും ആയിട്ടില്ല, കുറച്ചുകൂടെ പ്രായം അങ്ങോട്ട് പോട്ടെ, അവിടെ മിണ്ടാണ്ടിരിക്കുക എന്നൊക്കെ പറയുന്ന ഒരു ചെറിയൊരു ലെവലില്ലേ. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് കിട്ടിയ ചില സ്വാതന്ത്ര്യങ്ങൾ നമ്മളൊന്ന് ഓർത്തു നോക്കി, എന്നായിരിക്കും ശരിക്കും നമ്മളൊന്ന് സ്വാതന്ത്ര്യം കിട്ടി ഒന്ന് പുറത്തേക്ക് വന്നത്. ശരിക്കും ഇന്നത്തെ കുറേ കാര്യങ്ങൾ ആലോചിച്ചപ്പോഴാണ് അതെനിക്ക് ഓർമ്മ വന്ന കാര്യം. ഇന്ന് നമ്മൾ പത്രമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ വിഷയങ്ങളും നമ്മൾ കേൾക്കുമ്പോഴും കാണുമ്പോഴൊക്കെ, ഇല്ലേ, ശരിക്കും നമ്മളൊരു വ്യക്തി എന്ന് പറയുന്നത്, അതായത് ഇന്നത്തെ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ, നമ്മൾ നൂലപ്പമല്ല, ഇടിയപ്പം, ഇടിയപ്പം എന്നൊക്കെ കേട്ടിട്ടില്ലേ, നൂലപ്പം വീശപ്പം എന്നൊക്കെ പറഞ്ഞ പോലെ, അതിൻ്റെ ഉള്ളിൽ ആ കുരുക്കുകളുടെ ഉള്ളിൽ ഒരു ഈച്ച അകപ്പെട്ടാൽ എങ്ങനെയിരിക്കും, അതിന് പുറത്തിറങ്ങാൻ പറ്റുന്നൊരു ഒരു ഒരു പാടുണ്ടല്ലോ, വല്ലാത്തൊരു ശ്വാസം പൊട്ടും പാടും, എന്നിട്ടത് പറന്നങ്ങ് പോകണേന്ന്. ശരിക്കും അതുപോലെയാണ് ഇന്ന് ഈ വാർത്തകളും പ്രശ്നങ്ങളും ഈ ഓരോരോ വിഷയങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഓരോ ദിവസവും ഓരോ പകലും വൈകുന്നേരങ്ങളൊക്കെ ആ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ ഇതുപോലെ അകപ്പെട്ട ഒരു ഈച്ചയെ പോലെയാണല്ലേ. അതിൽ നിന്നും, ഈ വാർത്തകളിൽ നിന്നും, ആ ഒരു ടെൻഷനിൽ നിന്നും, അതിൻ്റെ ഒരു ആലോചനയിൽ നിന്നൊക്കെ നമ്മളൊന്ന് പുറത്ത് കിടക്കാനായിട്ട് നമ്മൾ പെടാപ്പാടുപെടുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് തുടരാം. കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്. ഷറ്റ് വിത്ത് പ്രവീൺ നിങ്ങളോടൊപ്പം ഞാൻ. അതെ, ഓക്കെ, നമുക്ക് ആദ്യത്തെ കോളിലേക്ക് പോവാം. ഹലോ,
2: ഹലോ, നമസ്കാരം പ്രവീൺ മോനെ. നമസ്കാരം.
1: നമസ്കാരം, നമസ്കാരം, നമസ്കാരം. ഭാസ്കരേട്ട, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? അത് മതി, നമുക്ക് ഇങ്ങനെയും അങ്ങനെ പോണം. അതെ, അത് മതി. കാരണം നമുക്ക് ഇങ്ങനെ അങ്ങ് ഒരുപാട് ഒരുപാട് ഒരുപാട് കാലം ഇങ്ങനെ ഇങ്ങോട്ട് പോട്ടെ, ഒരു എന്താണ് സമാധാനത്തിന്റെ പാതയിലൊക്കെ എങ്ങനെ പോവാം. ഓക്കെ, അതാണ്. അപ്പൊ ആ ഒരു കാലഘട്ടത്തില് ഞാനിപ്പോ ആ മുന്നിൽ നിൽക്കാനായിട്ട് ഭാസ്കരേട്ടന്, അതാണ് ആ ഭാസ്കരേട്ടന് ആ ഒരു സ്വാതന്ത്ര്യം ഇതിനെല്ലാം പങ്കെടുക്കാനും, അല്ലെങ്കിൽ വീട് വിട്ട് ഏതൊരു കാര്യത്തിനും ഇതുപോലെ പോയി എല്ലാ കാര്യങ്ങളിലും ഉത്സവങ്ങളിലും എല്ലാ കാര്യങ്ങളിലേക്കും വീട് വിട്ടു പോകാനായിട്ട് വീട്ടിൽ നിന്ന് കിട്ടുന്ന നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഒരു, എനിക്ക് തോന്നുന്നു, ഒരു എത്രാമത്തെ വയസ്സിലായിരിക്കും ഭാസ്കരേട്ടന് കൈവരിച്ചത്? ജോലി കിട്ടിപ്പോയി. ഞാൻ ചോദിച്ചത്, വീട്ടിലിപ്പോ അച്ഛൻ അമ്മ അല്ലെങ്കിൽ മാമൻ അമ്മാവന്മാരൊക്കെ കാണുമായിരുന്നല്ലോ, അപ്പൊ ഇവരിൽ നിന്നെല്ലാം നമുക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടാവണം അല്ലേ, എന്നുവെച്ചാ പുറത്തോട്ട് ഒറ്റയ്ക്ക് പോവുക. അതാ ഞാൻ ചോദിച്ച, അത് ചേട്ടന്റെ ഒരു ഓർമ്മയില് ഒരു എത്രാമത്തെ വയസ്സിലായിരിക്കും സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുക?
2: സ്വാതന്ത്ര്യം കിട്ടിയത് ഞാൻ ജോലി കിട്ടിയ
1: അതിനുശേഷമാണ്. കുറച്ചൊരു സ്വന്തമായി ഒരു ജോലിയൊക്കെ കിട്ടി സ്വന്തം കാലം നിന്നതിന് ശേഷമാണ് ഒരു സ്വാതന്ത്ര്യം കിട്ടിയത് അല്ലേ?
2: അവരെയൊക്കെ നോക്കേണ്ടി വന്നു.
1: പിന്നെ
2: മക്കളുടെ കാര്യങ്ങളൊക്കെ, കുഞ്ഞുമാരെ മക്കളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടി വന്നു, നമ്മുടെ സവർഗങ്ങളെയൊക്കെ.
1: അപ്പൊ സ്വാതന്ത്ര്യത്തോടൊപ്പം ഭാസ്കരൻ ചേട്ടാ ഏറ്റെടുത്തത് വലിയൊരു ചുമതലയും കൂടെ ആയിരുന്നു അല്ലേ? ഉത്തരവാദിത്തങ്ങളായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ പിന്നെ വേറെ, അപ്പൊ ഈ കിട്ടിയ സ്വാതന്ത്ര്യം
2: വീട്ടിൽ തന്നെ മക്കളെ കാര്യമെല്ലാം കഴിഞ്ഞ് വീട്ടിൽ തന്നെ ഒത്തിരിക്കുന്നു.
1: അതെ. അപ്പൊ ഈ കിട്ടിയ സ്വാതന്ത്ര്യം കൂടുതൽ മുതലെടുക്കാനോ വഷളാക്കാനോ അല്ലെങ്കിൽ ഇറങ്ങി നടക്കാനോ ഒന്നും ഉപയോഗിക്കാൻ പറ്റിയില്ല.
2: ഓ, അത് അത് അന്നങ്ങനെ തോന്നുന്നില്ല. അന്നങ്ങനെ തോന്നിയിട്ടേ ഇല്ല.
1: ഭാസ്കരട്ട, അത് ആ ഒരു പോയിന്റിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, അന്നങ്ങനെ എനിക്ക് തോന്നിയിട്ടേ ഇല്ല എന്ന് ചേട്ടൻ പറഞ്ഞില്ലേ, അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? അതെന്താ അങ്ങനെ തോന്നാതെ?
2: നമ്മൾ ജോലി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ നോക്കേണ്ടി വന്നു. ജോലി കിട്ടി കഴിഞ്ഞിട്ട് ഇല്ലാത്ത പെങ്ങളെ അയക്കേണ്ടി വന്നു.
1: അതായത് ഉത്തരവാദിത്തങ്ങൾ സ്വന്തം ചുമലിലേക്ക് കടന്നു വന്നപ്പോഴത്തേക്കും മറ്റുള്ള ഈ കാര്യങ്ങളല്ലേ, അതൊന്നും ചിന്തിക്കാനുള്ള സമയമില്ല. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഞാൻ ആ ഒരു പോയിന്റ്, അത് വലിയൊരു പോയിന്റ് ആണ്, അത് ഞാൻ അവസാനം പറയാം. അപ്പൊ എന്തായാലും സന്തോഷം ഭാസ്കരേട്ടാ, കേട്ടോ? നല്ല സുഖമായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു, സന്തോഷം, ഒത്തിരി ഒത്തിരി സന്തോഷം. ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു. അപ്പൊ എന്തായാലും ഭാസ്കരേട്ടന്റെ മനോഹരമായ ഒരു പോയിന്റ് എനിക്ക് കിട്ടി, ആ പോയിന്റ് ഞാൻ ഇവിടെ നോട്ട് ചെയ്തു, നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബെൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ചാറ്റ് വിത്ത് പ്രവീൺ. വിളിക്കേണ്ട നമ്പർ 0474 293 1111, 0474 293 1111. അങ്ങനെ സ്വാതന്ത്ര്യം കിട്ടിയ നമ്മളെക്കുറിച്ച് നമ്മൾ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നു, എനിക്കെന്നാണ് സ്വാതന്ത്ര്യം കിട്ടിയത്? അടുത്ത കോളിലേക്ക് നമ്മൾ പോകുന്നു. ഹലോ
3: ഹലോ
1: ഹലോ, മുല്ലേട്ടോ. ഇല്ല, കുഞ്ഞു പിള്ളേരെ നമ്മളെ പേടിപ്പിക്കുന്ന പോലെ ഉണ്ടല്ലോ. നമ്മള് ഇല്ല കയ്യിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മരക്കഷ്ണമൊക്കെ എടുത്തിട്ട് തോക്ക് പോലെ കാണിച്ചിട്ട് കുഞ്ഞുങ്ങളെ നേരെ ചൂണ്ടിട്ട് ധൂ ധൂ എന്ന് പറയത്തില്ലേ, എന്ന് പോലൊരു വിളി കേൾക്കലായി പോയല്ലോ അത്. ധൂ ധൂ, എനിക്ക് കുറച്ച് ചിരിക്കാനും കുറച്ച് സംസാരിക്കാനും വയ്യ. എന്തോ ഓ, അത് ശരി. ഓ, ഒരു സംഗീതാത്മക താളലയത്തിലൂടെ ഒരു വിളി കേട്ടതാണല്ലേ മുല്ലേട്ടാ. നമ്മള് ഭാസ്കരേട്ടൻ പറഞ്ഞൊരു പോയിന്റ് കേട്ടായിരുന്നോ? അതായത് നമ്മുടെ ഈ നമുക്കൊരു ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മളൊരു കുട്ടിയായിരിക്കുന്ന സമയത്ത് നമുക്ക് സ്വാതന്ത്ര്യം, ഈ സ്വാതന്ത്ര്യമാണ് എല്ലാവരും ആഗ്രഹിക്കുക അല്ലേ? എല്ലാത്തിൻ്റെയും ഒരുപാട് വാചകങ്ങളും ഫിലോസഫിയൊക്കെ നമ്മൾ പറയുമെങ്കിലും അതിൻ്റെയൊക്കെ മൂലകാരണം എന്ന് പറയുന്നത് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നൊരു സംഭവമാണ് അല്ലേ?
3: അപ്പൊ
1: ഈ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ, ഒന്ന് ആലോചിച്ചേക്ക്, ഞാൻ എന്നാണ് ഈ സ്വാതന്ത്ര്യം കിട്ടി ഇങ്ങനെ ഒന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഞാനൊരു സ്വതന്ത്രനായത് എന്നാണ്, അല്ലെങ്കിൽ എത്രാമത്തെ വയസ്സിലാണ്, എങ്ങനെയാണ് എന്നൊരു ചിന്ത നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല. പക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ട് നിനക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഇല്ല, നീ കുറച്ചു നാൾ വലുതാവട്ടെ, നീ അവിടെ നിൽക്ക്, നിനക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ആയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. പക്ഷേ അപ്പൊ ഇങ്ങനെയാണ് മുരളീധരൻ എപ്പോഴാണ് ഒന്ന് സ്വതന്ത്രനായത് ജീവിതത്തില്, ആ ഒരു സ്വതന്ത്രനായ മുരളിയായത്?
3: പുറത്ത് നടന്നു തുടങ്ങിയപ്പോഴാണ് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ തുടങ്ങിയത്.
1: 10th class കഴിഞ്ഞതിന് ശേഷം?
3: ആ, കഴിഞ്ഞതിന് ശേഷം. പിന്നെ ലൈബ്രറിയിൽ ക്ലബും ഒക്കെ ആയി, അങ്ങനെ അതിനകത്ത് നാടകവും അതും ഇതൊക്കെ ആണ്, അന്ന് തൊട്ട് ഫുൾ സ്വാതന്ത്ര്യമായി.
1: അല്ല, അത് ഈ സ്വാതന്ത്ര്യം നമ്മളെ വീട്ടില്, അതായത് അച്ഛനും അമ്മയും വഴക്കൊന്നും പറയാതെ പോയി കഴിഞ്ഞാൽ എവിടെ പോയി, എന്തിനു പോയി, എങ്ങനെ പോണു, എന്തിനു പോണു എന്നും ചോദിക്കാറില്ല?
3: അത് നമ്മൾ പറയുകയല്ലേ. എനിക്കിന്ന് ഞങ്ങളുടെ ക്ലബിന്റെ പരിപാടി ഉണ്ട്, ആടെ റിഹേഴ്സൽ ഉണ്ട്, അത് പോവാ.
1: അതാണ് അതൊരു പോയിന്റ് അവിടെ, അതാണ് അടുത്ത പോയിന്റ്. ആ പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നത്. അതായത് ചേട്ടൻ അവരോട് അത് പറഞ്ഞു, അവർക്ക് വരുന്നൊരു വിശ്വസ്തത, ആ വിശ്വസ്തത ചേട്ടൻ്റെ മേലിൽ ഉണ്ടാകുന്നത് കൊണ്ട് ആ ചേട്ടനെ പറഞ്ഞു വിടുന്നു അല്ലേ?
3: തീർച്ചയായും.
1: അപ്പൊ അതാണ് ശരിക്കും യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിക്കുക എന്ന് പറയുന്നത്.
3: നമ്മള് വേറെ ഒന്നും പോയില്ലെന്ന് അവർക്കറിയാം. ഇത് നല്ലൊരു പരിപാടിയല്ലേ, ക്ലബുമായിട്ട് ബന്ധപ്പെട്ട്
1: ഓക്കെ. അന്ന് ഈ പറഞ്ഞ പോലെ ഈ ക്ലബുമായിട്ടും കൂട്ടുകാരുമായിട്ടും നാടകമായിട്ടും റിഹേഴ്സലായിട്ടും അതിന്റെ അവതരണങ്ങളായിട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ടും ഇങ്ങനെ അതുമായിട്ട് പ്രവർത്തിച്ച് നിൽക്കുന്നുണ്ട്. നമുക്ക് മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കാനോ അല്ലെ, മറ്റ് വേണ്ടാത്ത പരിപാടികൾക്ക് പോകാനായിട്ടുള്ള ഒരു സമയം നമുക്ക് കിട്ടാറില്ല അല്ലേ?
3: ഓക്കെ
1: ഓക്കെ ഓക്കെ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അത് ഒരു മനോഹരമായ ഇപ്പൊ രണ്ടാമത് ഇപ്പൊ മുരളിയേട്ടൻ ഇപ്പൊ ഭാസ്കരേട്ടൻ പറഞ്ഞ പോലെ രണ്ടാമത്തെ മനോഹരമായ ഒരു സ്വാതന്ത്ര്യ ലബ്ധിയാണ് അത് അല്ലേ?
3: അതിനുശേഷം അതിനു ഫുൾ സ്വാതന്ത്ര്യം അഹമ്മദാബാദിന് പോയതിനു ശേഷമാണ്.
1: ഞാനിപ്പോഴും
3: നമ്മുടെ നാടിന്റെ രാജാവ് ചോദ്യം ചെയ്യാൻ ആളില്ല.
1: ഞാൻ എന്റെ മക്കളോടും അല്ലെങ്കിൽ ഞാൻ എന്റെ മറ്റുള്ള കസിൻസിനോടും ഞങ്ങളെല്ലാവരും എന്റെ സുഹൃത്തുക്കളോടും ഞാനും പറയുന്നുണ്ട്, ഞാൻ എനിക്കൊരു ഫുൾ സ്വാതന്ത്ര്യം കിട്ടിയത് ഞാൻ ഗൾഫിൽ പോയതിനു ശേഷമാണെന്ന് പറയും. അപ്പൊ എവിടെയാണ്? ഹൈദരാബാദിൽ പോയതിനു ശേഷം അല്ലേ? അഹമ്മദാബാദ്. അഹമ്മദാബാദ് ഓക്കെ. അതിനൊന്നൊന്നര സ്വാതന്ത്ര്യം ആയിരുന്നു അല്ലേ? ഓക്കെ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു മനോഹരമായ സത്യസന്ധമായ ഒരു സ്വാതന്ത്ര്യത്തിന് ശേഷം പിന്നെ നമ്മൾ തന്നെ വെട്ടിപ്പിടിച്ച ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അഹമ്മദാബാദിൽ പോയതിനു ശേഷമായിരുന്നു അല്ലേ? അതിനൊന്നൊന്നര സ്വാതന്ത്ര്യമായിരുന്നു. അതിനെ കുറിച്ച് അതെ ചോദിക്കാൻ ആരുമില്ലല്ലോ. എവിടെ പോയിരുന്നു, എങ്ങനെ പോയിരുന്നു, എന്തിനു പോയി, എവിടെ പോയി, എപ്പ, ആര്, ആര് കൂടെ വന്ന്, ആത്, എന്ത്, ഏത്. ഓക്കെ ശരി, എത്തലക്കുള്ള അടിപൊളി സൂപ്പർ പുള്ളിയേട്ടാ, സൂപ്പർ സൂപ്പർ സൂപ്പർ. ഓക്കെ സന്തോഷം, ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷം. നമുക്കൊരു കുഞ്ഞ് ബ്രേക്കിലേക്ക് പോവാം. ബ്രേക്കിലേക്ക് പോയിട്ട് അടുത്ത കോളിലേക്ക് പോവാം.
4: ഈ ഓണം മാറ്റിവെക്കേണ്ട. കൊല്ലത്തെ മാരുതിയുടെ ഏക അംഗീകൃത ഡീലറായ പള്ളിമുക്ക് സാരഥിയിൽ അവിശ്വസനീയമായ വിലക്കുറവ്.
5: ഓൾട്ടോ ഇപ്പോൾ വെറും 2.99 ലക്ഷം രൂപ മുതൽ, വാഗണോ 4.39 ലക്ഷം രൂപ മുതൽ.
4: വിവിധ മോഡലുകൾക്ക് 1 ലക്ഷം രൂപ വരെയുള്ള ഓഫറുകൾ. കൂടാതെ നിലവിലുള്ള വാഹനം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 50,000 രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ബോണസും ലഭ്യമാണ്.
5: ഓണം ഓഫറുകൾ ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. ഉറപ്പായ സമ്മാനങ്ങൾ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സ്വന്തമാക്കൂ.
4: ട്രോളി ബാഗുകൾ,
5: ബമ്പർ സമ്മാനമായി പ്രീതി മിക്സി ഗ്രൈൻഡർ,
4: കൂടാതെ മെഗാ സമ്മാനമായി 1 പവൻ സ്വർണ നാണയവും നിങ്ങളെ കാത്തിരിക്കുന്നു.
5: ഇനി വൈകിക്കേണ്ട, ഇന്ന് തന്നെ സന്ദർശിക്കൂ.
4: സാരഥി ഓട്ടോ കാർസ്, പള്ളിമുക്ക്, കൊല്ലം.
5: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്
4: 9847198471.
1: കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസീർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്. ചാറ്റ് വിത്ത് പ്രവീൺ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. പൂജ്യം 4 7 4 2 9 3 1 1 1 1. എൻ്റെ ശബ്ദം ചെറിയ ഒരു ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ മറ്റൊന്നും അല്ല കേട്ടോ, ഞാനങ്ങനെ ഗാംഭീര്യം വരുത്തി സംസാരിക്കുന്നതല്ല. എൻ്റെ തൊണ്ടയ്ക്ക് ചെറിയ ഒരു ശബ്ദം ഒന്ന് അടഞ്ഞ ഒരു സംഭവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു 2 ദിവസം ഒന്ന് വെയിൽ കൊണ്ടതിൻ്റെതാണെന്ന് തോന്നുന്നു കേട്ടോ, ഫുൾ ടൈം. അപ്പോൾ അതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പതുക്കെ ഒന്ന് സംസാരിച്ച് ഒന്ന് പിടിച്ച് സംസാരിക്കുക കേട്ടോ. ഓക്കെ, വേറെ ഒന്നും കരുതല്ലേ. നമ്മൾ അടുത്തൊരു കോളിലേക്ക് പോവാണ്. ഹലോ,
6: മക്കളെയും കുടുംബത്തെയും മഹാദേവൻ സർവോച്ചയും ദീർഘായുസ്സും നൽകാത്ത ഞാൻ വിചാരിച്ച നമ്മളെ റേഡിയോ ബെഞ്ചറിലെ അമേശ്വരി വന്നെന്ന്.
1: ഓ അയ്യോ, അമേശ്വരി ഇങ്ങനെയാണ് സംസാരിക്കുന്നത്? അമേശ്വരി അത് നമ്മുടെ കലാപ്പനിയിലല്ലേ? പക്ഷേ എനിക്ക് ഞാന് ഈ ഹിന്ദി സിനിമ ഏതോ ഒരു കുഞ്ഞുനാളിലേ ഒരു സിനിമ കാണുന്ന സമയത്ത് ഈ ഇദ്ദേഹത്തിന്റെ പേര് എനിക്കറിയില്ലായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തെ ആ ഫേസ്, ആ കണ്ണ്, ആ ഉണ്ട കണ്ണുണ്ടല്ലോ, ആ ഉണ്ട കണ്ണും കൊമ്പം മീശനായിരുന്നു അതില്. അപ്പൊ ഇത് എന്നെ കണ്ട പേടിയോ എന്നെ കാരണം എന്റെ ആ ഒരു സിനിമ കണ്ടിന്യൂഷൻ എന്റെ ഉറക്കം കളഞ്ഞ ഒരു ഒരു ഒരു വില്ലനായിരുന്നു അദ്ദേഹം. കാരണം എനിക്ക് പിന്നെ പേടിയാ, ഞാൻ അങ്ങനെ ഇങ്ങനെ പിന്നെ ഞാൻ ബസ്സിലൊക്കെ പോകുമ്പോഴും ഇങ്ങനെ റോഡിലൊക്കെ നിൽക്കുമ്പോഴും ഞാൻ ഇതുപോലെ ഒരാളിനെ എവിടെയെങ്കിലും കാണാനുണ്ടോ എന്ന് ഞാൻ ഇങ്ങനെ നോക്കും. അതെ അതെ അതെ. പക്ഷെ അദ്ദേഹം റിയൽ ലൈഫില്, യഥാർത്ഥ ലൈഫിൽ അദ്ദേഹം വളരെ പാവമായിരുന്നു കേട്ടോ, നമ്മളെ ബാലങ്ക നേരെ പോലെ. ഹലോ, അല്ല ഞാൻ ചെയ്യ യഥാർത്ഥ ലൈഫിലെ, യഥാർത്ഥ ജീവിതത്തില് ഇവരെല്ലാം പാവങ്ങളാ. അതെ അതെ അതെ. അതെ അതെ അതെ, അദ്ദേഹമൊക്കെ വെറും പാവമാണെന്ന് പറഞ്ഞു. നമ്മൾ ഈ അടുത്ത സമയത്ത് ഇതുപോലെ നമ്മൾ അതൊന്നും അത് ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. നമ്മളിത് കഴിഞ്ഞ ഇതുപോലെ നമ്മളെ ഇഷ്ടപ്പെട്ട ചില വില്ലന്മാരെ കുറിച്ച് നമ്മൾ സംസാരിച്ചില്ലായിരുന്നോ? അങ്ങനെ സംസാരിച്ച കൂട്ടത്തില് കുണ്ടറ ജോണിയെ കുറിച്ച് ആരോ ഒരാൾ സംസാരിക്കുകയും ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ സംസാരിക്കുകയും നമ്മുടെ ആ ഒരു വർത്തമാനം കുണ്ടറ ജോണി അദ്ദേഹത്തിന്റെ മക്കൾ കേൾക്കുകയും ഭാര്യയൊക്കെ കേൾക്കുകയും കാരണമായി അങ്ങനെ ഞങ്ങളെ ഇവിടെ റേഡിയോയിൽ വിളിച്ചു. പിന്നെ ഒത്തിരി അവരുടെ ആ ഒരു സന്തോഷം, കാരണം നമ്മുടെ ശ്രോതാക്കളെല്ലാം അദ്ദേഹത്തെ അത്രത്തോളം സ്നേഹിക്കുന്നല്ലോ, നമ്മുടെ കൊല്ലംകാർ അദ്ദേഹത്തെ കുണ്ടറ ജോണി എന്ന ആ ഒരു നടനെ ഹൃദയത്തിലേറ്റി നടക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു സന്തോഷവും ആ ഒരു വലിയൊരു ഒത്തിരി കാര്യങ്ങൾ അവർ പറഞ്ഞു കേട്ടോ, ആ ഫാമിലി അവരുടെ ഫാമിലി. അത് ഈ ഒരു അവസരത്തിൽ ഞാനത് പറയുകയായിരുന്നു കേട്ടോ. എന്തായാലും ചേട്ടാ, ഞാനിപ്പോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഇതായിരുന്നു നമ്മുടെ ഒരു സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയായിരുന്നു. അപ്പൊ ചേട്ടന് എന്താണ് സ്വാതന്ത്ര്യം കിട്ടി ഇങ്ങനെ പറന്ന് പറന്ന് പറന്ന് പറന്ന്? അങ്ങനെ ഒമ്പതാം ക്ലാസ്സിലാ? അതെങ്ങനെയാണ് ആ സ്വാതന്ത്ര്യം നേടിയെടുത്തത്? അത് വലിയൊരു ഒരു കലാപം തന്നെ നടത്തിയോ അതോ സ്വന്തമായിട്ട് അങ്ങ് ഞാൻ സ്വാതന്ത്ര്യമായി എന്ന രീതിയിലോ? ഓക്കെ, അല്ല ഞാന് അല്ല ഞാന് ഇന്ന് ഞാൻ നമ്മുടെ ഒരു സൗഹൃദ സംഭാഷണത്തിനിടയ്ക്ക് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ നമ്മൾ ഒരുപാട് പേര് ഇതിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കാറുണ്ട്. കാരണം എല്ലാവർക്കും ഇപ്പോൾ നമ്മുടെ ഒരു ഏജിലൊക്കെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കൊച്ചുകുട്ടികൾ നമ്മുടെ പുതിയ ന്യൂജൻ എന്നൊക്കെ പറയുന്ന നമ്മുടെ കുഞ്ഞുമക്കളുണ്ട്. അതായത് ഇപ്പോൾ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെ അവരേറ്റവും കൂടുതൽ ഇന്ന് പൊരുതി നിന്ന് ഇപ്പം നമ്മൾ ഡൽഹിയിലൊക്കെ സമരങ്ങൾ ചെയ്യുന്ന പോലെ, യുവാക്കൾ സമരങ്ങൾ ചെയ്യുന്നത് പോലെ ഇന്ന് വീടുകളിലെ സമരം എന്ന് പറയുന്നത് അവർക്ക് സ്വാതന്ത്ര്യം വേണമെന്നുള്ളതാണ്. കാരണം അവർക്ക് തോന്നുമ്പോൾ പോകുക, തോന്നുമ്പോൾ വരിക, അല്ലെങ്കിൽ പറയാനുള്ള സ്വാതന്ത്ര്യം, പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം, എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കാൻ പാടില്ലാത്ത അവസ്ഥ, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അവരപ്പോൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി. അപ്പോൾ ചേട്ടൻ ഈ പറഞ്ഞപ്പോൾ ഒമ്പതാം ക്ലാസ്സിൽ അന്നെടുത്ത ഒരു സ്വാതന്ത്ര്യം ഇന്നിപ്പോൾ ശരിക്കും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ, അന്ന് ഇപ്പം നേരത്തെ നമ്മളെ ഭാസ്കരനും മുരളീധരനും പറഞ്ഞ പോലെയുണ്ട്, കാര്യം അന്ന് വളരെ പ്രശ്നങ്ങളില്ല അല്ലേ?
7: പക്ഷെ വേറെ കാര്യമുണ്ട്, പണ്ടെന്ന് പറഞ്ഞാൽ വലിയ സംസാരിക്കാൻ പറ്റത്തില്ല, സംസാരിക്കാൻ പാടില്ല, പക്ഷെ ഇപ്പൊ അങ്ങനല്ല, ഇപ്പൊ കുട്ടികളും എല്ലാം കൂടെ ചേർന്നിരുന്നാണ് ഓരോ
1: സംസാരിക്കുന്നത്. അങ്ങനെ
7: വലിയ അങ്ങനെ വരുമ്പോ വേറെ ഗുണമുണ്ട്, എന്താ പറയാ, ഇപ്പൊ വലിയ പോകത്തില്ല.
1: ഓക്കെ, അല്ല ഇതില് അല്ല അതിലൊരു ഗുണമുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ ചേട്ടാ, അന്നിപ്പോ അന്ന് ഇതുപോലെ ഇങ്ങനെ അതുകൊണ്ട് കാര്യം ഇന്ന ആളിനോട് സംസാരിക്കാൻ പാടില്ല, മുതിർന്നവരുടെ അടുത്ത് ഇങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കുട്ടിക്കാലം മുതലേ പഠിപ്പിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അപ്പൊ അത് വീട്ടുകാർക്ക് ഒരു വിശ്വാസമുണ്ട്, വേറെ ഒന്നിനും പോകില്ല, അല്ലെങ്കിൽ തല്ലിനോ വഴക്കിനോ ഒന്നിനും പോകില്ല, അല്ലെങ്കിൽ മറ്റ് ഇതിനൊന്നും പോകില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന്റെ പുറത്താണ് ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ഒമ്പതാം ക്ലാസ്സിൽ ചേട്ടനെ പറഞ്ഞിട്ട് പോകാം, ഞാൻ ഇന്ന സ്ഥലത്ത് പോകുന്നു എന്നൊക്കെ ഉള്ളത് അല്ലേ? അങ്ങനെ ഇതുണ്ട്. ഇപ്പൊ ചേട്ടൻ പറഞ്ഞ കറക്റ്റാണ്, കാരണം ഇപ്പോഴത്തെ കാലത്ത് ഈ പറഞ്ഞ പോലെ അവർക്ക് എല്ലാം ഇപ്പൊ നമ്മൾ പറയുന്നതൊന്നും അവർ അംഗീകരിക്കില്ല, അതാണ്.
7: ഇപ്പൊ പിന്നെ വേറെ അവര് യാതൊരു കാര്യമില്ല, അവരുടെ സ്വാതന്ത്ര്യത്തിന് അവര് പോവാ.
1: പക്ഷെ വേറൊരു കാര്യമുണ്ട്, അങ്ങനെ അവർക്ക് ഒരു സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കുന്നതും നല്ലതാണെന്ന് വരും സമയങ്ങളിൽ നമുക്ക് അതിനെ കുറിച്ചൊക്കെ നമുക്ക് നോക്കാം.
7: അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു, വീട്ടിൽ എല്ലാവരുമായിട്ട് സംസാരിക്കുകയും കാര്യങ്ങൾ വിസ്തരിച്ച് സംസാരിക്കുകയും ഓരോന്ന് പറയുകയൊക്കെ ചെയ്യുമ്പോ അവർക്ക് അവരേതായിട്ടുള്ള നോളജ്.
1: വെരി ഗുഡ്, അതാണ് മൂന്നാമത്തെ ഒരു പോയിന്റ്, അതാണ് അടുത്തൊരു പോയിന്റ്. സൂപ്പർ സൂപ്പർ, അടിപൊളി കേട്ടോ, സൂപ്പർ, നന്നായിട്ട് ആ ഒരു കാര്യം പറഞ്ഞു. എന്തായാലും സന്തോഷം, ഒരുപാട് ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷം. അപ്പൊ നമ്മളിങ്ങനെ ഓരോ ആൾക്കാർ അല്ലെങ്കിൽ ഓരോ ശ്രോതാക്കൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു വലിയൊരു ഒരു മഹാനായ ഒരു വ്യക്തിയിൽ നിന്നോ ഒരു വലിയൊരു പുസ്തകത്തിൽ നിന്നോ നമുക്ക് കിട്ടുന്ന വലിയൊരു മോട്ടിവേഷനും ചില ഒരുപാട് ഗുണപാഠങ്ങളും കിട്ടുകയാണ്. കാരണം നമ്മൾ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് സംസാരിക്കുന്നുവെങ്കിൽ അതിൻ്റെ ഒരു വാചകമാണ് ശരിക്കും യഥാർത്ഥ പോയിന്റ് എന്ന് പറയുന്ന ഒരു വാചകം. ആ വാചകത്തിൽ നിന്നാണ് ശരിക്കും നമ്മുടെ ചിന്തകൾ നമുക്ക് ഈ ഒരു സായനത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസീർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ചാറ്റ് വിത്ത് പ്രവീൺ. വിളിക്കേണ്ട നമ്പർ 0474-293-1111, 0474-293-1111. അപ്പോൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യത്തിനെ കുറിച്ചും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു കോളിലേക്ക് നമ്മൾ പോകുന്നു. ഹലോ,
8: നമസ്കാരം പ്രവീൺ.
1: നമസ്കാരം മണികണ്ഠൻ ചേട്ടാ, നമസ്കാരം. എന്തൊക്കെയുണ്ട് മണികണ്ഠൻ ചേട്ടാ വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു ചേട്ടാ, സന്തോഷമായിട്ടിരിക്കുന്നു. തൊണ്ടയ്ക്ക് ചെറിയൊരു
8: പിടുത്തമുണ്ട്,
1: അതുകൊണ്ട് ഞാൻ പതുക്കെ എങ്ങനെ സംസാരിച്ചങ്ങ് പോവാം. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ പിന്നെ മണികണ്ഠൻ ചേട്ടാ
8: അല്ലേ?
1: അപ്പൊ മണികണ്ഠൻ ചേട്ടൻ്റെ ഒരു ഓർമ്മയില് പെട്ടെന്ന് എനിക്ക് തോന്നുന്നു, ഞങ്ങളിപ്പോ ഇപ്പൊ മൂന്ന് പേര് വിളിച്ചതും ഞാനും കൂടെ ചേർത്ത് ഞങ്ങൾ നാലുപേര് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അതിൽ ഇപ്പൊ അഞ്ചാമത്തെ ഒരാൾ ചേട്ടൻ വന്ന് ചേർന്നു. അപ്പൊ ചേട്ടൻ്റെ ഒരു അഭിപ്രായത്തില് എന്താണ്, ആ ഒരു ഒന്ന് ഓർത്ത് കാണും കാര്യം എന്നായിരിക്കും എനിക്കൊരു സ്വാതന്ത്ര്യം കിട്ടത് പറയും പോലെ ശരിയാണല്ലോ എന്ന് ചേട്ടൻ ഓർത്ത് കാണും, അതൊന്ന് പറഞ്ഞ കേക്കട്ടെ.
8: എന്റെ സ്വാതന്ത്ര്യം ഞാൻ സ്വന്തമായിട്ട് നേടിയെടുത്തതാ.
1: ഓക്കെ, നമ്മളെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയെടുത്തു.
8: നമ്മുടെ അന്തരീക്ഷത്തിൽ നമ്മൾ സ്വയം ഇറങ്ങി അങ്ങനെ രീതിയിലാണ് നമ്മൾ സ്വയം നേടിയെടുത്തത്. നമ്മൾ ആരും കൊണ്ട് ഒരിടത്ത് ആക്കിയൊന്നുമല്ല, നമ്മൾ സ്വയം ജോലി കണ്ടുപിടിച്ച് അങ്ങനെ. നമ്മളെ വിദ്യാഭ്യാസം ഒന്നും വളരെ ഇല്ലായിരുന്നു അന്നത്തെ കാലത്ത്.
1: ഓക്കെ ഓക്കെ.
8: അങ്ങനെ അന്ന് അന്ന് ജോലി ഇറങ്ങണ അങ്ങനെ അന്ന് വെച്ചാല് എനിക്ക് കിട്ടുന്ന നമ്മുടെ ട്രാവൽ ചെയ്ത ആൾക്കാരെ ബോംബെയിൽ കൊണ്ടുപോകണം. അങ്ങനെയാണ് എന്റെ ആദ്യത്തെ ജോലി. അതായത് ഗൾഫിലേക്ക് പോവാൻ ബോംബെ നിന്ന് ടിക്കറ്റ് കൊടുക്കുക, കമ്പനികളും എല്ലാം.
1: ഓ ശരി.
8: അങ്ങനെ അവിടെ ആളുകളൊക്കെ ജോലിയായിരുന്നു എനിക്ക് ആദ്യം.
1: അതായത് ഈ ആൾക്കാരെല്ലാം കളക്ട് ചെയ്ത് ഒരുമിച്ച് അവരെ ചേർത്ത്
8: ഓരോ ഓഫീസിൽ നിന്ന് വിളിച്ച് എന്നെ പറയുന്ന വെച്ചാൽ അന്ന് ഞാൻ ബോംബെ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ തിരിച്ചു വന്നിട്ട് അടുത്ത ദിവസം കയറി പോയി കഴിഞ്ഞാൽ മൂന്ന് ദിവസം തൈനിരിക്കണം.
1: അന്ന്
8: ജയന്റെ എടുത്ത മാത്രമേ ഉള്ളൂ.
1: ഓക്കെ.
8: അങ്ങനെ ഇങ്ങനായാലും ഒരു ഒരു മാസം ഒരു മൂന്ന് നാല് പ്രാവശ്യം പോകേണ്ടി വരും.
1: ഓ ശരി ശരി.
8: അങ്ങനെ ഒരു ചെയ്യാറുണ്ട്. നമുക്ക് കുഴപ്പമില്ല, നല്ല സാമ്പത്തിക നല്ല കിട്ടുമായിരുന്നു, കുഴപ്പമില്ലായിരുന്നു, ജോലി ചെയ്യാനുള്ള പ്രതിഫലം കിട്ടുമായിരുന്നു. അങ്ങനെ നമ്മള് സ്വയം ജോലി കണ്ടുപിടിച്ചോണ്ട് നമ്മുടെ ജോലിക്ക് എനിക്ക് ഇഷ്ടമുണ്ടെ പോയാൽ മതി, അതെ പോകുന്നില്ല, അത് എന്റെ സ്വാതന്ത്ര്യം. പോകുന്നില്ല, ഞാൻ എനിക്ക് പോകുന്നില്ല, അത് എന്റെ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം എനിക്ക് എടുക്കുന്നത്, അത് ഇന്നും അന്നും അത് തന്നെ.
1: ഓക്കെ ശരി. ആ ഒരു വരുമാനത്തിൽ, ആ ഒരു വരുമാനത്തിൽ ഒറ്റക്കാലിൽ, അല്ലെങ്കിൽ ഒറ്റക്കാല ഐ മീൻ സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയ ആ ഒരു ടൈമിലായിരുന്നു ശരിക്കും ചേട്ടൻ്റെ ഒരു സ്വാതന്ത്ര്യം. കാര്യം എനിക്ക് തോന്നുന്നു ആ ഒരു സ്വാതന്ത്ര്യം എന്ന് ചേട്ടൻ അർത്ഥമാക്കുന്നത് കാര്യം വേറെ ആരും വന്നൊന്നും അങ്ങനെ അധികം ചോദിക്കുക. ഇപ്പൊ ആ ശരി ശരി. ഓക്കെ ഓക്കെ.
8: അത് കഴിഞ്ഞാൽ ഇപ്പോഴാണ് എന്റെ ഏറ്റവും നല്ല സുഖമായ ഒരു ജീവിതം. കാരണം നല്ല നല്ല പാട്ടും കേട്ട് ഞാൻ ഇപ്പഴ ആസ്വദിക്കുന്നു, ജീവിതം ആസ്വദിക്കുന്നു ഇപ്പഴാണ്.
1: അതായത് ആ സ്വാതന്ത്ര്യത്തിന്റെ പരിണിത ഫലം, അതായത് അതിന്റെ ഒരു ഏറ്റവും നല്ലൊരു മുഹൂർത്തം ഇപ്പോഴാണല്ലേ, അന്നെടുത്ത നേടിയ സ്വാതന്ത്ര്യത്തിന്റെ ഉത്തരം
8: ഇപ്പോഴേ. ഏറ്റവും നല്ല എന്റെ എനിക്ക് വന്ന് ഏറ്റവും കൂടുതൽ പാട്ട് കേൾക്കുന്ന ഞാനാ. ഞാൻ 7 മണിക്കൂർ ഡെയിലി കേൾക്കും പാട്ട്, നമ്മുടെ എല്ലാ റേഡിയോയിലും കേൾക്കും. ഇവിടെ നമ്മളെ ഇത് അലോ റേഡിയോ കേൾക്കും, പിന്നെ എന്തോ റേഡിയോ കേൾക്കും, പിന്നെ നമ്മുടെ റേഡിയോ ബെഞ്ചീർ കേൾക്കും, പിന്നെ
1: കേൾക്കും, പാട്ടുകളും എല്ലാം കേട്ട് ആ ഒരു സ്വാതന്ത്ര്യത്തിന്റെ ആസ്വാദനത്തിലാണ് ചേട്ടൻ ഇപ്പൊ കഴിയുന്നത്. അതൊരു നല്ലൊരു നല്ല അടിപൊളി കേട്ടോ, നല്ലൊരു അതും നല്ലൊരു മോട്ടിവേഷൻ, നല്ല ഒരു പിന്നെ സന്ദേശവും അതിൽ ഉണ്ടായിരുന്ന കാര്യം. സ്വന്തം കാലിൽ സ്വന്തമായി ജോലി തേടി ആ ഒരു സ്വാതന്ത്ര്യം ഏറ്റെടുത്തുകൊണ്ട് ആ സ്വാതന്ത്ര്യം കിട്ടി അങ്ങനെ മുന്നോട്ട് പോയി ഇപ്പൊ ഇതാ അതിൻ്റെ ഏറ്റവും വലിയ ഒരു പരമോന്നത ഇഷ്ടത്തിലും അല്ലെങ്കിൽ സുഖ സ്വസ്ഥമായ ഒരു അന്തരീക്ഷത്തിലും ജീവിച്ചു പോകുന്നു എന്നുള്ളത്. വെരി ഗുഡ്. അടിപൊളി കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസീർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ചാറ്റ് വിത്ത് പ്രവീൺ. വിളിക്കേണ്ട നമ്പർ 04742 9311111, 0474-219-1111. നമ്മൾ അടുത്ത കോളിലേക്ക് പോകുന്നു. ഹലോ,
9: വണക്കം സാർ.
1: നമസ്കാരം, വണക്കം. പേര് പറഞ്ഞോളൂ.
9: ഹലദർശാൻ പരവൂര്.
1: എന്തുണ്ട് ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നോ? അനന്തകൃഷ്ണൻ, അനന്തൻചേട്ടൻ വർത്തമാനം ഞാൻ ഈ അടുത്ത സമയത്ത് എപ്പോഴും ഞാനൊന്ന് കേട്ടായിരുന്നു. ഏത് പ്രോഗ്രാം ആണെന്ന് എനിക്ക് തോന്നുന്നു കാതോട് കാതോരായിരുന്നോ? അതോ തമിഴിലാണോ? ഏതിലോ ഏതിലോ ഞാനൊന്ന് ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഒന്ന് കേട്ടായിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഇങ്ങനെ പറയുന്ന കേട്ടായിരുന്നു, ശബ്ദം കേട്ടു. അപ്പൊ എന്തായാലും സന്തോഷം, ഇങ്ങനെ പോകുന്നു. നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നൊക്കെ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു പരവൂര് ഉള്ളവരെല്ലാം ഒരുപാട് ഒത്തിരി സ്വാതന്ത്ര്യം ഇങ്ങനെ ആസ്വദിച്ച് ജീവിക്കുന്നവരാണ്. എല്ലാവരും നല്ല സ്വതന്ത്രരായിട്ട് ജീവിക്കുന്നവരാണോ?
9: എന്നെ സംബന്ധിച്ചോളം
1: പതിനാല് വയസ്സ് മുതലോ?
9: പതിനാല് വയസ്സ് ഞാൻ ഇവിടെ സ്വാതന്ത്ര്യം എടുത്ത്
1: അറിയാതെ മുങ്ങിയതാണോ?
9: ആ പണ്ടൊക്കെ നമ്മളെ കാലത്തൊക്കെ ഈ പുള്ളര് തലമുട്ട് പോക്കായി.
1: അതെ അതെ, പണ്ട് അതൊരു ഒരു കലാരൂപമായിരുന്നു. പണ്ട്
9: അങ്ങനൊരു കലാരൂപമായിരുന്നു. അങ്ങനെ ആ 14 വയസ്സിൽ പോയിട്ട് തിരിച്ച് 21 വയസ്സിലാണ് തിരിച്ചു വന്നത്. അത്രയും നാല് സ്വാതന്ത്ര്യമായിരുന്നു.
1: അല്ല, ഞാനേ ഈ അടുത്ത സമയത്ത് ഇതുപോലെ നാട് വിട്ടു പോയൊരു കഥ നമ്മള് എനിക്ക് തോന്നുന്നു ലിസണസ് ലോഞ്ചിലാണോ അതോ കാതോട് കാതുരത്തിലാണോ എന്ന് ഞാൻ മറന്നുപോയി. അതിൽ കഥ ഈ നാട് വിട്ടു പോയ ഒരു കാര്യം പറഞ്ഞപ്പോ ഞാൻ എന്റെ സുഹൃത്ത് നാട് വിട്ടു പോയൊരു എഴുത്ത് എഴുതി വെച്ച ഒരു ആ എഴുത്ത് ഞങ്ങൾ അവിടെ അങ്ങനെ അത് ഭയങ്കരമായിട്ട് ഫ്ലാഷായി. പിന്നെ ഫ്ലാഷ് ആയിരുന്ന സമയത്ത് അതിൽ അവൻ എഴുതി വെച്ചിരുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? എന്റെ കൂട്ടുകാരനായിരുന്നു. സ്നേഹം നിറഞ്ഞ അച്ഛൻ അറിയുവാൻ ഞാൻ നാട് വിട്ടു പോകുന്നു. ഞാൻ അച്ഛൻ്റെ വർക്ക്ഷോപ്പിലെ സ്പാനർ സ്ക്രൂ ഡ്രൈവർ പിന്നെ ഒരു അഡ്ജസ്റ്റബിൾ എന്താണ് സ്പാനറോ അങ്ങനെയുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ ഞാൻ എടുത്തുകൊണ്ട് പോവുകയാണ്. ഞാനൊരു വലിയ പണക്കാരനായി വരുമ്പോൾ ആ സാധനം അതുപോലെ തിരിച്ചേൽപ്പിക്കുന്നതാണ് എന്ന് മകൻ. പക്ഷെ അവൻ മൂന്നിൻ്റെ അന്ന് വന്നു കേട്ടോ, മൂന്നിൻ്റെ അന്ന് അവനെ പൊക്കി. അത് എന്നിട്ട് ഞങ്ങളെ വീട്ടിലൊക്കെ അന്വേഷിച്ച് വന്നു, കാര്യം ഞങ്ങളൊക്കെ കൂട്ടുകാരല്ലേ. അങ്ങനെ കൂട്ടുകാരൻ്റെ കൂട്ടുകാരുടെ വീടുകളിൽ മൊത്തം എൻ്റെ ഈ കൂട്ടുകാരൻ്റെ അച്ഛനും അച്ഛൻ്റെ മാമനും കൂടെ ചെറിയച്ഛനും കൂടെ അന്വേഷിച്ച് വന്നു. ചെറിയച്ഛൻ്റെ ഒരു പോലീസ് തന്നെയായിരുന്നു അങ്ങനെ വന്നു. അപ്പം എന്ന് പറഞ്ഞ പോലെ ചേട്ടന് ലെറ്റർ എഴുതി വെച്ചിട്ടാണോ സ്വാതന്ത്ര്യം അന്വേഷിച്ച് പോയത്?
9: ലെറ്റർ ഒന്നും എഴുതിയിട്ടില്ല. അന്ന് ഒരു സുഹൃത്ത് തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്ന, അങ്ങനെ പുള്ളിയുടെ അഡ്രസ് കൊണ്ടുപോയി അവിടെ ചെന്ന് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ കണ്ടുപിടിച്ച് അങ്ങനെ അവിടെ ജോലിയൊക്കെ ചെയ്ത്
1: സ്വാതന്ത്ര്യം നേടി അവിടെ നിന്ന്.
9: ഈ എട്ട് വർഷം കൊണ്ട് വീട്ടുകാരായിട്ട് യാതൊരു ബന്ധവുമില്ല. എവിടെ പോയെന്ന് അറിയാൻ വയ്യ, എങ്ങോട്ട് പോയെന്ന് അറിയാൻ വയ്യ.
1: ആണോ, എട്ട് വർഷമായിട്ട് വീട്ടുകാരോട് ഒരു ബന്ധമില്ലായിരുന്നു?
9: ഒരു ബന്ധമില്ലായിരുന്നു.
1: അയ്യയ്യോ, തിരിച്ചു വന്നപ്പോ തിരിച്ചു
9: വന്നപ്പോ
1: ഞാനങ്ങ് എടുത്തു അല്ലേ, ഞാൻ സ്വയം
9: എടുത്തു.
1: അതെന്തായാലും കൊള്ളാം, അടിപൊളി. അത് സൂപ്പർ ഒരു അനുഭവം കേട്ടോ, അടിപൊളി. ഓക്കെ അനന്തൻ ചേട്ടാ, അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടായിരുന്നല്ലോ. ഇനി അടുത്ത ആഴ്ച വേറെ ഞാൻ പൊക്കുന്നുണ്ട്, എല്ലാ രഹസ്യങ്ങളും ഞാൻ കൊണ്ടുവരും, നോക്കിയോ. ഓക്കെ അനന്ത ചേട്ടാ, ഓക്കെ ഓക്കെ ഓക്കെ.
9: എന്നെ പോലെ ആരും അനുകരിക്കരുത്.
1: അതെ അതെ, ഇത് കണ്ട് ആരും അനുകരിക്കരുത്. ഓക്കെ അത് കൊള്ളാം, ആ ക്യാപ്ഷൻ അടിപൊളി, സൂപ്പർ, സന്തോഷം. നമുക്കൊരു കുഞ്ഞു ബ്രേക്കിലേക്ക് പോകാം, ബ്രേക്ക് കഴിഞ്ഞ് നമുക്ക് തിരികെത്താം.
10: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: അപ്പോൾ നമ്മൾ ശരിക്കും ഈ സ്വാതന്ത്ര്യത്തെ കുറിച്ചൊക്കെ പറയാന്ന് പറയുന്നത്, നമ്മൾ ഈ പണ്ട് ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ, നമ്മളെ ചേട്ടന്മാർ പറഞ്ഞ പോലെ തന്നെ, നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു നിലനിൽപ്പ് നമുക്ക് ആയി കഴിയുമ്പോൾ നമ്മളെടുക്കുന്നൊരു സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മളെടുക്കുന്നൊരു സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ നമ്മുടെ അനന്തേഷൻ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ, നമ്മൾ നമ്മളായിട്ട് തന്നെ അങ്ങ് തിരഞ്ഞെടുത്ത് ഈ പറഞ്ഞ പണ്ടത്തെ ഇതാണ് വിട്ടു പോകുന്ന കലാരൂപങ്ങളൊക്കെ അങ്ങ് എടുത്ത് അങ്ങനെ പോയി ഇതാകുന്നുണ്ട്. മുങ്ങലേട്ടൻ പറഞ്ഞ പോലെ തന്നെ അഹമ്മദാബാദിൽ ചെന്നതിന് ശേഷം, ഇപ്പം നമ്മൾ പറയാം, ചിലരിപ്പോൾ എല്ലാവരും മിക്കവരും ഗൾഫിൽ പോയതിന് ശേഷം, ചിലർ വിവാഹം കഴിച്ചതിന് ശേഷം, ചിലർ പറയാറില്ല വിവാഹം കഴിച്ചതിന് ശേഷമാണ് എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ഓരോ സ്വാതന്ത്ര്യ ലബ്ധി, അല്ലെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുക, അല്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കുക, നമ്മളുണ്ടാക്കുക എന്നുള്ളതാണ്. ഇത് പറയാൻ കാരണം മറ്റൊന്നുമല്ല, കാരണം ഇപ്പോൾ നമ്മുടെ കുട്ടികൾ, അപ്പം അതിൽ നമ്മൾക്കിപ്പോൾ നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ, നമ്മളെ അനുഗ്രഹങ്ങൾ ചെറിയുന്ന നമ്മുടെ ചേട്ടൻ പറഞ്ഞ പോലെ, ഈ വീട്ടുകാർ അതിലൊരു ഏറ്റവും വലിയൊരു പോയിന്റ് ആയിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടുകാർ എല്ലാവരും, അച്ഛൻ അമ്മ കുട്ടികൾ എല്ലാവരും ചേർന്നിരുന്ന് നമ്മളൊന്ന് സംസാരിക്കുകയോ, അല്ലെങ്കിൽ നമ്മളൊരു ആശയവിനിമയം നടത്തുകയോ, അവിടെ ഇരുന്ന് നമ്മളൊരു സംഭാഷണമൊക്കെ നടക്കുമ്പോഴുണ്ടാകുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ പോലും അറിയാതെ പരസ്പരം എല്ലാവരിലേക്കും കടന്നുകൂടുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. ശരിക്കും ആ ഒരു സ്വാതന്ത്ര്യമാണ് നമ്മൾ അറിയാതെ നേടിയെടുക്കുന്നതും നമ്മൾ നൽകുന്നതും കൊടുക്കുന്നതും എല്ലാം. ആ ഒരു സ്വാതന്ത്ര്യത്തിനാണ് ശരിക്കും ഏറ്റവും വിലയുള്ളത്, ഏറ്റവും മൂല്യമുള്ളത് എന്ന് നമ്മൾ, അത് ശരിയാണോ എന്ന് നമ്മൾ ഈ ഒരു സാധനത്തിൽ നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കുമായിരുന്നു. ഓക്കെ, നമുക്ക് തുടരാം. നമുക്കൊരു കുഞ്ഞ് ഗാനത്തിലേക്ക് പോയിട്ട് പെട്ടെന്ന് നമുക്കിങ്ങ് വരാം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ. ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ചാറ്റ് വിത്ത് പ്രവീൺ. വിളിക്കുന്ന നമ്പർ 0474-293-1111-0474-293-1111. അപ്പോൾ നമ്മൾ നേടിയെടുത്ത ചില സ്വാതന്ത്ര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യ സമയത്തെക്കുറിച്ച് നമ്മളിങ്ങനെ ഈ ഒരു ചൂട് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ വൈകുന്നേരം ഈ ഒരു സായാഹ്നം നമ്മൾ ചർച്ച ചെയ്യുന്നു. നമുക്ക് നോക്കാം അടുത്ത ഒരു സ്വാതന്ത്ര്യ ലബ്ധിയെക്കുറിച്ച്. ഹലോ,
1: കേൾക്കാമോ പ്രവീണേ?
0: ആ കേൾക്കാം, കേൾക്കാം ദേവസേട്ടാ, കേൾക്കാം, പറഞ്ഞോ.
1: ഒരു സൗണ്ട് ഇല്ല പ്രവീൺ, അത് തൊണ്ടയ്ക്ക് കിഷ്കിഷ എന്ന്
0: പറഞ്ഞായിരുന്നു.
1: കാലാവസ്ഥയുടെ ഇല്ല, എന്തോ ചെയ്യാനോ.
0: അതെ അതെ, രണ്ടു ദിവസം, രണ്ടു ദിവസമായിട്ട് ഉണ്ട്. അതെ അതെ,
1: ഈ ആർജസ് ആയതാ മറ്റുള്ളവർ അറിയുന്നത്, അല്ലാത്തവരുടെ തൊണ്ട ആരറിയാനോ. നിങ്ങളുടെ ശബ്ദം എല്ലാരും വീശിക്കുമല്ലോ, അപ്പൊ ചെറിയ കുഴപ്പമുണ്ടെന്നുള്ളതും ചോദിക്കും, എന്നാ പറ്റിയതേ പ്രവീണേന്ന്
0: ചോദിക്കും. ദേവദാസേട്ടൻ ഉൾപ്പെടെ എല്ലാ ശ്രോതാക്കളും നമ്മുടെ ശ്വാസത്തിന്റെ ഒരു മീറ്റർ മാറിയാല്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഗതി മാറിയാൽ അറിയാം.
1: അത് പറഞ്ഞാന് ഈ പിന്നെ അല്ലെ വില്ലന്മാരുടെ കാര്യം
0: പറഞ്ഞില്ലേ,
1: വില്ലന്റെ റോൾ എടുക്കുന്നില്ല. അപ്പൊ ഒരിക്കൽ ഇതുപോലെ നമ്മുടെ മൈതാനത്തുണ്ടല്ലേ വർക്കല എസ് ആർ ഡിന്റെ ഇപ്പുറത്തെ, അവിടെ ഒരു സ്റ്റുഡിയോ ഉൾക്കൊള്ളണം ചെയ്യുന്ന അന്ന് ബാലങ്കേനാര്. എനിക്ക് 10-12 വയസ്സ് ആകേണ്ട വളർന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ എല്ലാവരും ഇയാളെ കുറിച്ച് ഭയങ്കരമായിട്ട്, ഈ വില്ലനല്ലേ, അന്നൊക്കെ ആൾക്കാർ വില്ലനെ കാണുമ്പം പിന്നെ ഒരു ഒരു വല്ലാത്ത ഇതാണല്ലേ. ആ ഒരു ഞാൻ അവിടെ വെച്ച് കണ്ടപ്പോ തന്നെ ഞാൻ വിചാരിച്ചു ഇത്രയും പാവ പിടിച്ച മനസ്സിലാണ് ഈ ബാലങ്കേനാര്.
0: അതെ അതെ, യഥാർത്ഥ ജീവിതത്തില് അദ്ദേഹം വളരെ ഒരു നല്ലൊരു മനുഷ്യനെന്ന് ഞാൻ നിങ്ങൾ കേട്ടിട്ടുണ്ട്.
1: ശരി, അതുപോലെ സ്റ്റുഡിയോ ഇന്ന് ഇല്ലെന്ന് തോന്നുന്നു, അവിടെ വരെ ഏറ്റവും വിമല തിയേറ്റർ തൊട്ടിപ്പുറത്ത് ഒരു സ്റ്റുഡിയോ പണ്ട് ഉൾക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നു.
0: ആണല്ലേ,
1: ശിവഗിരിയിലോട്ട് ഇറങ്ങുമ്പോഴേ താഴോട്ട് പോകത്തില്ലയോ,
0: ആ പോകുന്ന ആ ശിവഗിരിയിലോട്ട് പോകുന്ന ആ റോഡിൽ ഇറങ്ങുന്ന സ്ഥലത്താണോ അതോ അതിന്റെ ഇടത് സൈഡിലേട്ടാണോ? എനിക്ക് തോന്നുന്നു പേര് കുമാർ, കുമാർ സ്റ്റുഡിയോ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു.
1: അവിടെ
0: സ്റ്റുഡിയോ ഞാൻ അവിടെ ഞാൻ വർക്കല കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ആ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു, പക്ഷെ എന്റെ പേര് ഞാൻ
1: ഓർക്കുന്നില്ല.
0: അത് പക്ഷെ അന്ന് പിന്നെ അത് മാറി, പെട്ടെന്ന് ആ സ്റ്റുഡിയോ മാറിയിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു കുറെ നാളൊക്കെ അടച്ച് കിടന്നെന്ന് തോന്നുന്നു. പിന്നെ അത് വേറെ എന്തോ ഹോസ്പിറ്റലോ അങ്ങനെ എന്താണ്ടായി
1: തോന്നുന്നു.
0: ഇപ്പൊ അത് ഇപ്പൊ അത് ഹോസ്പിറ്റലിൽ കണ്ടാണ്.
1: ഞാന് ഗൾഫിലോട്ടങ്ങ് പോവുകയും ചെയ്തു. പിന്നെ കുറച്ച് നാള്
0: ഗൾഫിൽ പോയിട്ടാണോ ചേട്ടൻ ഈ പറഞ്ഞ പോലെ സ്വാതന്ത്ര്യം കിട്ടി ഇങ്ങനെ പറഞ്ഞു നടന്ന മനുഷ്യനെ?
1: സ്വാതന്ത്ര്യം ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു.
0: അയ്യോ, അത്
1: കാരണം നമ്മുടെ നമ്മള് സ്വാതന്ത്ര്യം ഇല്ലാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നു. ഒറ്റയ്ക്ക് ഒറ്റപ്പെടുന്ന പോലായി സ്വാതന്ത്ര്യം കിട്ടുമ്പോ നമ്മള് നമ്മള് സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നത് നല്ലതാ. അതിപ്പോ നമ്മളൊരു ഏജ് കഴിയുമ്പോ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മള് കുഴപ്പക്കാരല്ലെന്നുണ്ടെങ്കിൽ മാതാപിതാക്കളെ പറയല്ലേ, അവനെന്ന് നോക്കേണ്ട കാര്യമില്ല, അവൻ അവന്റെ കാര്യം നന്നാക്കുന്നുണ്ട്, അത് ശ്രദ്ധിക്കേണ്ട
0: കാര്യം.
1: എന്തിനാടെ അവനെ നോക്കുന്നത്? അവൻ കുഴപ്പമൊന്നുമില്ല, എവിടെയാണ് എവിടെ പോയാലും ശരിയാണ്, അവൻ കുഴപ്പമില്ലാതെ തിരിച്ചു വരും. ആടിക്കോ പിടിക്കോ
0: പ്രശ്നത്തിനൊന്നും പോകുന്ന, അതാണ് യഥാർത്ഥ അല്ലെ നമുക്ക് കിട്ടുന്ന. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അറിയാതെ നമ്മളിലേക്ക് വന്നു ചേരുന്നൊരു സ്വാതന്ത്ര്യം ഉണ്ടല്ലേ. അപ്പൊ ഈ സ്വാതന്ത്ര്യം വിശ്വാസവും, ഈ സ്വാതന്ത്ര്യം വിശ്വാസവും എനിക്ക് തോന്നുന്നു അവര് അവരമ്മ പറ്റ മക്കളാണെന്ന് തോന്നുന്നല്ലേ. അത് കറക്റ്റ് പോയിന്റ് കേട്ടോ, നല്ല പോയിന്റ്.
1: ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, പക്ഷെ നമ്മള് ജീവിതത്തിന് ഒരിക്കലും സ്വാതന്ത്ര്യമാവത്തില്ല കേട്ടോ.
0: അതെന്താണ് ചേട്ടാ അങ്ങനെ പറയാൻ കാരണം?
1: ആ കാരണം ചിലപ്പോ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഞാനിപ്പോ ഒരു വലിയൊരു പൂജ്യം ഇട്ടിട്ട് ഒരു വലിയൊരു റൗണ്ട് ഇട്ടിട്ട് ഞാൻ പ്രവീണിന്റെ നടുവിലാക്കിട്ട് പ്രവീണിന്റെ നാലി കുറ്റി ആളല്ലേ, പിന്നെ എങ്ങനെയാ പ്രവീൺ പിന്നെ സ്വന്തനാവുന്നു?
0: അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതെ അതെ അതെ,
1: ആവത്തില്ല. നമ്മളിനി അപ്ഡേറ്റ് ആവണം. അതുവരെ നമ്മൾ ഇങ്ങനെയൊക്കെ പോവാം
0: കേട്ടാ. രേഖ, ഒരു രേഖക്കകത്ത് ഒരു ബിന്ദുവിൽ നിന്ന് നമ്മൾ ഇങ്ങനെ കറങ്ങും, വട്ടം കറങ്ങും. അത് അത് പക്ഷേ അത് ഈ പറഞ്ഞ പോലെ തന്നെ ദേവസ്വട്ടാ, അത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പോലും അറിയാതെ എവിടെയോ നമുക്കൊരു ഒരു വേലി അല്ലേ. നമ്മുടെ സ്വാതന്ത്ര്യത്തെ, നമ്മുടെ സ്വാതന്ത്ര്യത്തെ ആരോ
1: ഒഴുക്കല്ലേ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരിക്കലും നിലക്കുന്നില്ല. പക്ഷെ നിലക്കുന്ന ഒരു ടൈം വരും ജീവിതത്തിന്, അത് നമ്മൾ അവസാനിക്കുന്ന
0: ടൈമാണ്.
1: അതുവരെ നമുക്ക് സന്തോഷം എവിടെ സന്തോഷം കിട്ടുമോ അവിടെ എല്ലാം നമ്മള് സന്തോഷിക്കും. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞ, ഈ റേഡിയോ എന്ന് പറയുന്നത് ജീവിതത്തിലെ ഒരു സന്തോഷത്തിന്റെ ഒരു
0: ഭാഗമാണ്. നമുക്കായിട്ട് കിട്ടിയ ഒരു സ്വാതന്ത്ര്യം തന്നെയാണല്ലേ ആവശ്യം സമയത്ത്
1: നല്ല നല്ല പ്രോഗ്രാമുകൾ കോൺഫിഡൻസ് നമുക്ക് ഇന്ന് ആളിന് പ്രവീണാണല്ലോ, അപ്പൊ അതിനോട്ട് നമുക്ക് സംസാരിക്കണം. പുള്ളിക്കാരൻ തന്റെ തമാശ പറയുമ്പോ മനസ്സുണ്ട്
0: സന്തോഷമാണ്.
1: പുള്ളിയുടെ രണ്ട് ചിരി കേൾക്കുമ്പോ നമുക്ക് മനസ്സ്
0: ഹാപ്പിയാണ്.
1: അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ ഈ ഇടയ്ക്ക് ചിരി ഒന്ന് കുറച്ചത് കൊണ്ട് അല്ലെ അതും നന്നായിട്ട് ചിരിക്കുക.
0: പിശുക്കല്ല എനിക്കതൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിനിടയ്ക്കൂടെ എനിക്കൊരു
1: അറിയാതെ
0: സന്തോഷം ദേവസ്വം ഒത്തിരി ഒത്തിരി സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഓക്കെ. അപ്പൊ എന്തായാലും അതിൽ ദേവസ്വട്ടം പറഞ്ഞാലും ചില പോയിന്റുകളുണ്ട്, ചില കാര്യങ്ങളുണ്ട്, നമുക്ക് ചിന്തയ്ക്കുള്ള ചില കാര്യങ്ങൾ അവര് ദേവസ്വട്ടം നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കതൊക്കെ നമുക്ക് ചിന്തയിലേക്ക് കൊണ്ടുവരാം. അടുത്തൊരു കോളിലേക്ക് നമുക്ക് പോകാം. ഹലോ
2: നമസ്കാരം പ്രവീൺ.
0: നമസ്കാരം, പേര് പറഞ്ഞോളൂ.
2: ഞാൻ കൊല്ലത്തുനിന്ന് മോഹൻ.
0: മോഹൻ ചേട്ടോ
2: നമസ്കാരം.
0: നമസ്കാരം നമസ്കാരം. ഇത് എവിടെയായിരുന്നു മോഹൻ ചേട്ടാ? ഒരുപാട് നാളായല്ലോ.
2: ഇടയ്ക്ക് വെച്ചിട്ട് ഈ റേഡിയോ വിട്ടുപോയി കിടന്നത് കാറിലെ റേഡിയോയാണ്. അപ്പൊ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയപ്പോ ഒരു ചാനൽ എന്തോ മാറ്റി നമുക്ക് കിട്ടാതായി.
0: അയ്യോ അത് ശരി.
2: അടുത്ത സമയത്താണ് പിന്നെ വീണ്ടും അത് നമുക്ക് കിട്ടി തുടങ്ങിയത്.
0: ഓക്കെ ഓക്കെ, സന്തോഷമായി. അല്ല ഞാൻ ഇടയ്ക്ക് ഓർക്കാറുണ്ട്, പക്ഷേ എനിക്ക് തോന്നുന്ന കാര്യം എപ്പോഴും ചാറ്റ് വിത്ത് പ്രവീണിലൊക്കെ നമുക്ക് ഒരു വെള്ളിയാഴ്ച വൈകുന്നേരങ്ങളിൽ എനിക്ക് തോന്നുന്നു ഒരു കറക്റ്റ് എങ്ങനെ പോലെ ഒരു മൂന്നാമത്തെയോ നാലാമത്തെയോ കോളാ മോഹൻ ചേട്ടൻ. ഓക്കെ, എന്നാലും സന്തോഷം കേട്ടോ. വീണ്ടും ആ ശബ്ദമൊക്കെ ഒന്ന് കേൾക്കാൻ പറ്റിയാലൊക്കെ ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷം.
2: നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യത്തെ കുറിച്ചല്ല.
0: അതെ അതെ, മോഹൻ ചേട്ടനെ ഒന്ന് പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പൊ നമ്മളോട് തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ മക്കളോ അല്ലെങ്കിൽ മറ്റ് നമ്മുടെ അംഗങ്ങളോ ആരെങ്കിലും ഒക്കെ ചോദിക്കും, എനിക്കൊരു സ്വാതന്ത്ര്യം ഇല്ല, എനിക്ക് സ്വാതന്ത്ര്യം തരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യം ചേട്ടൻ ചേട്ടനോട് തന്നെ ഒന്ന് ചോദിക്കുകയാണെങ്കിൽ, ശരിയാണ് എനിക്ക് എന്താണ് സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന് ചോദിച്ചാൽ ചേട്ടൻ എങ്ങനെയായിരിക്കും അതിനുത്തരം പറയാ?
2: എനിക്ക് പണ്ട് കിട്ടിയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഗ്രാമപ്രദേശത്ത് നിന്ന് കോളേജിൽ പഠിക്കാനായിട്ട് വന്നു.
0: ഓ അത് ശരി, അത് ശരി. ആ ഗ്രാമപ്രദേശം എന്ന് പറയുമ്പോ എവിടെയായിരുന്നു ആ വീട്?
2: എഴുകോൺ. എടക്കണം എഴുകോൺ.
0: ഓ എഴുകോണില്. ഓക്കെ ഓക്കെ ഓക്കെ. ആ
2: അന്ന് ഈ പക്ഷിയെ തുറന്നു വിട്ടതുപോലെ കൂട്ടിനകത്ത്.
0: ശരിക്കും എല്ലാവർക്കും വിദ്യാഭ്യാസ കാലഘട്ടം തന്നെയാണ് ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അല്ലേ? അതും കുറച്ച് ദൂരെ പോയി പഠിക്കാം, വീടൊക്കെ വിട്ട് കുറെ കിലോമീറ്റർ അപ്പുറം പോയി പഠിക്കുന്നതാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം.
2: അന്ന് ഏറ്റവും അന്ന് ആദ്യകാലത്ത് ഏറ്റവും സ്വാതന്ത്ര്യം അനുഭവിച്ചത് അന്നാ കാര്യം. അന്നത്തെ എല്ലാ വെള്ളിയാഴ്ചകളിലും പോയി ആദ്യമേ റിലീസാവുന്ന പടം കാണുക, ചെല്ലി ടിക്കറ്റ് എടുക്കുക, ഒപ്പിക്കുക. അന്നൊക്കെ പൈസ എന്ന് പറയുന്ന വളരെ വില പിടിച്ചതാണ്. അപ്പൊ അതെല്ലാം ഒപ്പിച്ചു പോയി പുതിയ സിനിമ കാണാൻ പോയതും അതിന്റെ ടിക്കറ്റ് എടുക്കാൻ പോയതും ഒക്കെ ഇപ്പോഴും ഓർമ്മ വരുന്നു.
0: ഓക്കെ, കൂട്ടുകാരായിട്ട് തന്നെ ഷെയർ ഇട്ടും.
2: പിന്നെ ഈ വെള്ളിയാഴ്ചകളിൽ സമരം ഉണ്ടാക്കുക എന്നുള്ളത് ഒരു പ്രധാന വിഷയം.
0: അതൊരു ഹോബിയായിരുന്നു.
2: സിനിമ കാണാൻ പോണേ അന്ന് സമരം ആയിരിക്കണം.
0: ഒരു കാരണവും വേണ്ട, ഒരു കാരണമില്ലാതൊരു സമരം.
2: ഉഗാണ്ടയിൽ എന്തോ ഉണ്ടായെന്ന് ഞങ്ങൾ കൊല്ല ദിവസം കൊള്ളയിൽ സമരം ഉണ്ടാക്കി.
0: അത് കൊള്ളാം സിനിമ കാണാനായിട്ട്.
2: അതെ, ഇവിടെ ഈ കേറി വരുന്ന വലത്തെ സൈഡിൽ ഒരു കിണറുണ്ട്, ഒരു വലിയ കിണർ ലൈബ്രറിയുടെ. അവിടെ നേതാക്കന്മാര് മൂന്നാല് പേര് നിപ്പുണ്ടെങ്കിൽ അന്ന് സമരമാണെന്നുള്ളതാണ് ആളുകളിങ്ങനെ നോക്കിയിരിക്കുക. ഈ നേതാക്കന്മാര്
0: അതെ, ഈ കൂട്ടം കൂടി നിന്ന് വലിയൊരു ചർച്ചയിലായിരിക്കും അല്ലേ?
2: അതെ അതെ,
0: വലിയൊരു ചർച്ചയാണെങ്കിൽ ഓർത്തു കൊള്ളണം. ശരിയാ, അത് കറക്റ്റ്, അതാണ് എനിക്ക് ഓർമ്മയിലേക്ക് വരുന്നത്.
2: അപ്പൊ ഒരു കാര്യവും ഇല്ലെങ്കിൽ എവിടുന്നെങ്കിലും ഒരു കാര്യം കണ്ടുപിടിക്കുകയായിരിക്കും അവിടെ നിന്ന്.
0: അതെ അതെ അതെ അതെ,
2: വെള്ളിയാഴ്ചകളല്ലേ,
0: കയ്യിലൊരു കൊടിയും കൂടെ ഉണ്ടെങ്കിൽ ഉറപ്പിക്കാം. അന്ന് ഇനി ക്ലാസ് ഇല്ല,
2: അന്ന് കൊടിയൊന്നും വേണ്ട, വെറുതെ വിളിക്കത്തേ ഉള്ളൂ.
0: അത് ശരി.
2: ഈ വെള്ളിയാഴ്ച സമരം ഉണ്ടാക്കുന്നവരാണ് അവിടുത്തെ ഏറ്റവും സ്നേഹമുള്ള പാർട്ടികള്.
0: ഓക്കെ,
2: അപ്പൊ അങ്ങനെ അവിടുത്തെ വിദ്യാഭ്യാസം ഒക്കെ കഴിഞ്ഞ് പിന്നെ തൃശൂർ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോയി.
0: ഓക്കെ,
2: അതിനേക്കാളും സ്വാതന്ത്ര്യമായത്.
0: ഓക്കെ, പിന്നെ കുറച്ചുകൂടെ സ്വാതന്ത്ര്യത്തിന്റെ ഒരു സ്റ്റെപ്പും കൂടെ കൂടുതൽ.
2: ഇത് വീട്ടിൽ നിന്ന് പോണായിരുന്നു, അവിടെ ഹോസ്റ്റലിൽ തന്നെ താമസിക്കുകയാണ്.
0: അത് പിന്നെ പറയണ്ടല്ലോ,
2: കൂടിയ സ്വാതന്ത്ര്യമായിരുന്നു. അല്ല ശരി, പഠിക്കുന്ന കാര്യത്തിൽ കുഴപ്പമൊന്നും വരുത്തിയിട്ടില്ല,
0: വീഴ്ച വരുത്തിട്ടില്ല. ഓക്കെ, വെരി ഗുഡ്,
2: വെരി ഗുഡ്,
0: വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, അടിപൊളി, സൂപ്പർ. അപ്പൊ അത് പക്ഷെ മറിഞ്ഞിട്ട് അതും അതിലും എവിടെയെങ്കിലും ഒരു കാര്യമുണ്ട്. കാര്യം ഇപ്പൊ നമ്മള് ഈ ശരിക്കും ഭയക്കുന്നത് ഇപ്പൊ നമ്മുടെ ഈ പറയുന്ന പോലെ കുട്ടികളെ, ഇപ്പോഴത്തെ നമ്മുടെ കുട്ടികളെ, കൊച്ചു കുട്ടികളെ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ടെൻത്, നയൻത്, ടെൻത്, പ്ലസ് വൺ, പ്ലസ് ടു, അപ്പൊ ആ ഒരു കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങളാണ്, അവരെയൊക്കെ നമ്മുടെ ഒരു പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ ഈ രക്ഷകർത്താക്കൾ അല്ലെങ്കിൽ അതുമായി നിൽക്കുന്ന ഗാർഡിയൻസ് അവരെ ഏറ്റവും കൂടുതൽ അവരെ പേടിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പഠനം. കാരണം നമ്മൾ കൊടുക്കുന്ന സ്വാതന്ത്ര്യത്തെ അവർ മുതലെടുത്താൽ, അല്ലെങ്കിൽ അവർ മറ്റു കൂട്ടുകെട്ടുകളിലേക്ക് പോയാൽ, മറ്റു കാര്യങ്ങളിലേക്ക് മാറിയാൽ അവർക്ക് പഠിക്കാൻ പറ്റില്ല, അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാത്തത് എന്നൊരു ഒരു വർത്തമാനമുണ്ട്. ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ചേട്ടനാ സ്വാതന്ത്ര്യം എല്ലാം എടുത്തിരുന്നെങ്കിലും ചേട്ടൻ പഠിച്ചു കറക്റ്റ് ആയിട്ട്.
2: പഠിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഒട്ടും പുറകോട്ട് നിന്നില്ല.
0: അതെ, ഓക്കെ, വെരി ഗുഡ്.
2: അപ്പൊ പഠിച്ചാല് ഇപ്പൊ പ്രീ ഡിഗ്രിക്ക് പഠിച്ചപ്പോഴേ പ്രീ ഡിഗ്രി ജയിച്ചില്ലെങ്കിൽ ഒന്ന് രണ്ട് പശുക്കളെ കൂടെ മേടിക്കും, അത് തീറ്റക്കമായിരിക്കും അടുത്ത പണി.
0: അത് മേടിച്ചു ആഞ്ഞു പഠിച്ചു,
2: ജയിച്ചാലേ പറ്റത്തുള്ളൂ.
0: അത് അടിപൊളി, സൂപ്പർ. അത് നമുക്ക് പുതിയ ഒരു പരിഷ്കരണമായിട്ട് കൊണ്ടുവരേണ്ടിരിക്കുന്നു കേട്ടോ.
2: നമ്മളൊക്കെ ഒരുപാട് ജോലി തിരക്ക് വെളുപ്പാങ്കാലം മുതൽ വിളിച്ചണത്തി ജോലികള് ചെയ്യിപ്പിച്ച് അത്യാവശ്യം പഠിക്കാനായിട്ട് വെളുപ്പാങ്കാലത്ത് 4:30 മുതൽ 5:30 വരെയുള്ള സമയം എത്തുള്ളു.
0: ശരി ശരി, ഓക്കെ. ഓക്കെ, അതെ ആ ഒരു കാലഘട്ടം അതാണ് ശരിക്കും. എന്തായാലും ഓക്കെ, സന്തോഷം. മോഹൻ ചേട്ടാ വിളിക്കണം ഇനിയും നമുക്ക് സമയം, അതുകൊണ്ട് ഇനിയും വിളിക്കുക. നല്ല നല്ല ആശയങ്ങൾ മനസ്സ് തുറന്നു തന്നെ മോഹൻ ചേട്ടാ സംസാരിച്ചു. നമുക്കൊരു കുഞ്ഞു ബ്രേക്കിലേക്ക് പോയിട്ട് വരാം.
3: സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
4: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
3: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
0: അത് മോഹൻ ചേട്ടൻ പറഞ്ഞൊരു ഐഡിയ അടിപൊളിയായിട്ട്, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനത് പെട്ടെന്ന് ഓർക്കുമായിരുന്നു. ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ, ഇപ്പം നമ്മൾ ഒരുപാട് ഇപ്പോൾ നമ്മൾ ഡോക്ടേഴ്സിനോടൊക്കെ നമ്മൾ പറയുകയാണെങ്കിലും, ഇപ്പോൾ കൗൺസിലിംഗ് സെൻ്ററുകളൊക്കെ ആണെങ്കിലും, അല്ലെങ്കിൽ സൈക്കോളജി സെക്ഷനൊക്കെ ആണെങ്കിൽ പോലും, മോട്ടിവേറ്ററൊക്കെ ആണെങ്കിൽ പോലും, അവർക്ക് പറയുന്നൊരു കാര്യം വെച്ചാൽ കുഞ്ഞുങ്ങളെ മറ്റു കാര്യങ്ങളിലേക്ക്, മറ്റ് ആക്ടിവിറ്റീസിലേക്ക് അവരെ നമ്മൾ കൂടുതൽ പിന്നെ ശ്രദ്ധ ചെലുത്തിപ്പിക്കുക. അതായത് അവർക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ അവർക്ക് പിന്നെ ചിത്രരചന, അല്ലെങ്കിൽ സംഗീത പഠനം, ട്യൂഷൻ, അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ, അല്ലെങ്കിൽ വീട്ടിലെ എന്തെങ്കിലും വലിയ വീട്ടിലെ ജോലി എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് വലിയ ജോലികളൊന്നും ഇപ്പോഴത്തെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കില്ലല്ലോ. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉള്ളൂ. കാര്യം ജോലികളെല്ലാം വീട്ടിലെ നമ്മുടെ രക്ഷകർത്താക്കൾ തന്നെയായിരിക്കും ചെയ്യുക. പക്ഷേ മോഹൻ ചേട്ടൻ പറഞ്ഞ അന്ന് പേടിച്ചിട്ടാണ് പഠിച്ചതെന്ന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് പ്രീ ഡിഗ്രി തോറ്റു പോയിരുന്നു എങ്കിൽ വീണ്ടും 2-3 പശുക്കളെ മേടിച്ച് കയ്യിലേക്ക് കൊടുക്കും. കാരണം അതിനെ തീറ്റുക, അതിനെ പോറ്റുക, അതിനെ വളർത്തുക, അത് പേടിച്ചിട്ടാണ് ഡിഗ്രിക്ക് പോയത്. കൊള്ളാം, അടിപൊളി, സൂപ്പർ. ഓക്കെ, എന്തായാലും അടുത്ത കോളിലേക്ക് നമ്മൾ പോകുന്നു. ഹലോ,
5: ഹലോ,
0: ഹലോ, നമസ്കാരം.
5: നമസ്കാരം,
0: പേര് പറഞ്ഞോളൂ.
5: എന്റെ പേര് പ്രമോദ്.
0: പ്രമോദ്? പ്രമോദ് എന്ന് പറയുമ്പോൾ
5: ആദ്യമായിട്ടാണ്.
0: അപ്പൊ ഞാൻ ഉദ്ദേശിച്ച ആളല്ല. ഓക്കെ, വെൽക്കം. ഓക്കെ, എന്ത് ചെയ്യുന്നു ചേട്ടാ? എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യുന്നു? ആദ്യമായിട്ട് വിളിക്കല്ലേ. അപ്പൊ ഞാൻ
5: നമ്മളെ ആർ സുകുമാർ സാർ ഉണ്ടല്ലോ, പാദമുദ്ര രാജശില്പി യുഗപുരുഷനൊക്കെ ചെയ്ത്.
0: അതെ അതെ അതെ, യെസ്,
5: അദ്ദേഹത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടറാണ്.
0: ഓ, വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ, ആഹാ, മഹാനായ ഒരു വലിയ മനുഷ്യനോടാണ് അപ്പൊ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ താമസം? എവിടെയാണ്?
5: ഞാൻ താമസിക്കുന്നത് നമ്മളെ ടിക്കേം കൊള്ളയിന്റെ
0: അടുത്ത്. ഓ, ശരി ശരി, ഓക്കെ ഓക്കെ.
5: മാമ്പുഴ എന്ന് പറയുന്ന ഗ്രാമം.
0: ശരി, ഓക്കെ. പിന്നെ രാജശില്പി, രാജശില്പി എനിക്ക് മോഹൻലാലിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം. എനിക്ക് നല്ലൊരു സിനിമയാണ് അതിട്ട്. അതെ അതെ, എനിക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ടൊരു, അതില് ശംഭു എന്നാണെന്ന് തോന്നുന്നു അല്ലേ മോഹൻലാലിന്റെ പേര്? യെസ്, യെസ്, ഓക്കെ ഓക്കെ. അത് രചിച്ചത് ആരായിരുന്നു?
5: ഡുവൽ പേഴ്സണാലിറ്റിയുടെ.
0: അതെ അതെ അതെ അതെ അതെ അതെ അതെ,
5: നല്ല സുകുമാർ സാറിന്റെ തന്നെയാണ് കഥയും.
0: ഓ, തിരക്കഥയെല്ലാം അദ്ദേഹം തന്നെയായിരുന്നു. ശരി ശരി,
5: അതിനു മുമ്പ് സാർ ചെയ്തതാണ് പാദമുദ്ര.
0: ശരി ശരി, ഓക്കെ.
5: ഒച്ചിരക്കാട്.
0: അതെ അതെ അതെ അതെ അതെ, സീമയും മോഹൻലാലും ഒക്കെ ഉണ്ട് ഈ രണ്ട് സിനിമ. രാജശില്പിയും പാദമുദ്രയും, പിന്നെ വേറെ ഏതായിരുന്നു?
5: ലാസ്റ്റ് യുഗപുരുഷൻ സിനിമ.
0: യുഗപുരുഷൻ, ഓക്കെ ഓക്കെ ഓക്കെ. ആ, അത് നമ്മുടെ എനിക്ക് തോന്നുന്നു ശ്രീനാരായണ ഗുരുവിനെ ബേസ് ചെയ്തിട്ടാണ്. ശ്രീനാരായണ ഗുരുവിനെ ബേസ് ചെയ്തിട്ടല്ലേ?
5: അതെ അതെ അതെ.
0: അതില് അഭിനയിച്ചിരിക്കുന്നത്, അതില് പുള്ളിയുടെ പേര്? ആ, യെസ് യെസ്, ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരിയാണ്,
5: കറക്റ്റ്.
0: അതെ അതെ അതെ അതെ അതെ അതെ അതെ അതെ, ശരിയാ ശരിയാ ശരിയാ. ഞാൻ അതെ പെട്ടെന്ന് പേരെനിക്ക് പെട്ടെന്ന് കണ്ട് കത്തില്ല. ഓക്കെ, അപ്പൊ എന്തായാലും നല്ല മനോഹരമായ 3 ചിത്രങ്ങളാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിന്റെ കൂടെ അസോസിയേറ്റ് ആയിട്ട് നിൽക്കുക എന്ന് പറയുന്നത് തന്നെ
5: ഏറ്റവും
0: സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ഒരു സിനിമ.
5: ഞാനൊരു 40 മിനിറ്റ് ഒരു സിനിമ ചെയ്തായിരുന്നു, സമർപ്പണം എന്നും പറഞ്ഞിട്ട്. അത് ഒരു ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു.
0: ആണോ?
5: ഞാന് ആ അതെ അതെ, ഞാൻ ലാൽ സാറിന്റെ ഒരു സബ്ജക്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ സബ്ജക്ട് പറഞ്ഞിട്ടുണ്ട് ആന്റണി സാറിന്റെ അടുത്ത്.
0: ഓ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്.
5: അപ്പൊ അതിന്റെ ഡേറ്റ് ഒന്നും ആയില്ല,
0: സാധ്യമാകട്ടെ. കാരണം ഞങ്ങളുടെ എല്ലാം ഒരു അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഒക്കെ ഒരു കൊല്ലംകാരുടെ ഒക്കെ ഒരു നമ്മുടെ ഒരു സ്വകാര്യ അഹങ്കാരമായിട്ട് ചേട്ടൻ പ്രമോദേട്ടൻ മാറും കേട്ടോ. സിനിമ ഇപ്പൊ സ്വതന്ത്ര സംവിധായകനാകുക എന്ന് പറയുന്നത് നമുക്കൊരു സംവിധാനത്തിലേക്ക് കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യമാണ് ഇല്ലേ?
5: അപ്പൊ
0: ആ ഒരു സ്വാതന്ത്ര്യത്തോടൊപ്പം തന്നെ ഇപ്പൊ പ്രമോദേട്ടനിലേക്ക് കടന്നു വന്നു. ഇനി ഈ കുട്ടിക്കാലത്ത് നിന്ന് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് നമ്മൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എപ്പോഴായിരിക്കും ചേട്ടൻ ഒരു സ്വാതന്ത്ര്യം കിട്ടി അല്ലെങ്കിൽ നേടിയെടുത്ത് ഒന്ന് സ്വതന്ത്രനായത് എപ്പോഴാണെന്നൊന്ന് ഓർത്തു നോക്കിയിട്ടുണ്ടോ?
5: സ്വാതന്ത്ര്യം ഇപ്പൊ നേരത്തെ ഒരു സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മളെ പിടിഗിരിയിലോട്ട് കിടക്കുമ്പോഴാണ്. കാരണം നമ്മളെ ശിവറാമിലാണ് ഞാൻ പഠിച്ചത്, ശിവറാം NSS സ്കൂളിലാണ് പഠിച്ചിരുന്നത്.
0: അതിനുശേഷം
5: പ്രീ ഡിഗ്രിക്ക് ഞാൻ മേനോൻ ആൻഡ് കൃഷ്ണയിൽ പ്രൈവറ്റ് ആയിട്ടാണ് പോയത്.
0: മേനോൻ ആൻഡ് കൃഷ്ണൻ, ഓക്കെ. ശരി,
5: അങ്ങനെ അത് അവിടെ നിന്നാണ് നമ്മുടെ സ്വാതന്ത്ര്യം തുടങ്ങുന്നത്. സിനിമ കാണണമെന്നുള്ള ആഗ്രഹം വരുന്നു, പിന്നെ വേൾഡ് ക്ലാസിക്കുകൾ കാണണമെന്ന് തോന്നുന്നു. അങ്ങനെ ഡിഗ്രി കഴിഞ്ഞു, കഴിഞ്ഞിട്ട് പിന്നെ LLB ചെയ്തിട്ടുണ്ടായിരുന്നു വിദ്യോദയ കോളേജിൽ നിന്ന്, തുംകൂർ.
0: ഓക്കെ, തുംകൂർ.
5: അതിനുശേഷമാണ് ഞാൻ CDക്ക് നിന്ന് കോഴ്സ് പാസ്സാവുന്നത് ഫിലിം ഡയറക്ഷന്റെ.
0: ഓക്കെ,
5: അങ്ങനെയാണ് വേൾഡ് ക്ലാസിക്കുകൾ ഒക്കെ കാണുന്നത്. അതൊക്കെ ഒരു സ്വാതന്ത്ര്യത്തിന്റെ ഒരു വേറൊരു ചിന്താഗതി, നമ്മുടെ ചിന്താഗതിയിൽ വരുന്ന ഒരു സ്വാതന്ത്ര്യത്തിന്റെ മാറ്റങ്ങളാണ്.
0: ഓക്കെ, വെരി ഗുഡ്. കാരണം അതൊരു പോയിന്റ് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു പോയിന്റ്. കാരണം ഈ ആൾക്കാരുമായി ഇടപെടുക, നല്ല നല്ല ആൾക്കാരുമായിട്ട് കലാ സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിൽ നിൽക്കുന്നവരുമായിട്ടുള്ള അടുപ്പം, അവരുമായിട്ടുള്ള സംവാദം, അവരുമായിട്ടുള്ള കൂടിച്ചേരൽ, ഇതുപോലെ പുസ്തകങ്ങൾ വായന മാത്രമല്ല ഇതിന് ഇതെല്ലാം കൂടെ ചേർന്ന് ചേട്ടൻ പറഞ്ഞ പോലുള്ള യഥാർത്ഥ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചിന്ത, അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ശരിക്കും സത്യം പറഞ്ഞാൽ നമ്മൾ നേടിയെടുക്കുന്ന സ്വാതന്ത്ര്യം അത് തന്നെയാണ് അല്ലേ?
5: സ്വാതന്ത്ര്യം നമ്മൾ പല സിനിമകൾ കാണുകയും വേൾഡ് ക്ലാസിക്കുകൾ കാണുമ്പോഴത്തേക്കും പല രാജ്യത്തിന്റെയും ദേശത്തിന്റെയൊക്കെ അവരുടെ അനുഭവങ്ങളും സാമൂഹിക വ്യവസ്ഥകളൊക്കെ മനസ്സിലാക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാകും കാര്യങ്ങള്.
0: ചിലപ്പോ ഒരുപക്ഷെ അന്നേരം തോന്നി കാണുമായിരിക്കും അല്ലേ, ഓ ഞാൻ എത്രയോ സ്വതന്ത്രനാണല്ലേ, എത്രയോ
5: ബന്ധുക്കളൊക്കെ ഉണ്ട്. അടൂർ സാറൊക്കെ എന്റെ ബന്ധുവാണ്.
0: ഓ ശരി ശരി, അയ്യോ വെരി ഗുഡ് വെരി ഗുഡ്.
5: അപ്പൊ അങ്ങനെ പരേന്ദ്ര മേനോൻ,
0: ഓക്കെ ഓക്കെ,
5: അങ്ങനെ അവരെയൊക്കെ കണ്ടും കേട്ടും ഒക്കെ വളർന്ന സാഹചര്യങ്ങളാണ്. കാരണം ആദ്യമൊക്കെ എലിപ്പത്തായ അല്ലെങ്കിൽ മുഖാമുഖം സിനിമയൊക്കെ കാണുമ്പോഴും ശരിക്കും കലാകാരന്മാർ ഒരു ക്രാന്ത ദൃശ്യങ്ങളായിരിക്കണം എന്നാണല്ലോ പറയുന്നത്.
0: അതെ അതെ,
5: മുൻകൂട്ടി സമൂഹത്തിന് മുൻകൂട്ടി അറിയണം എന്നുള്ളത്. അങ്ങനെ മുഖാമുഖമൊക്കെ ഒരുപാട് വട്ടം കണ്ടതിന് ശേഷമാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. പിന്നെ വേൾഡ് ക്ലാസിക്കുകളായിട്ടുള്ള ഹിരോഷിമ മോണോമർ, ബൈസിക്കിൾ തീഫ്സ്, അങ്ങനത്തെ സിനിമകളൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ആദ്യം മനസ്സിലാവത്തില്ല. പിന്നെ ഈ പറഞ്ഞ സാറ് നേരത്തെ പറഞ്ഞ പോലെ സ്വതന്ത്രമായിട്ടുള്ള ചിന്തകളിലേക്ക് സ്വാതന്ത്ര്യം കടന്നു വരുമ്പോഴാണ് നമ്മള്.
0: അതെ അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം ഈ ഇപ്പൊ ഒരു സിനിമ ഡയറക്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു സിനിമയെ അതിനെ പൂർണ്ണരൂപത്തിൽ കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു സംവിധായകൻ എന്ന് പറയുന്ന ഇപ്പൊ നടനേക്കാളും എല്ലാം ഒരു സിനിമയുടെ ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ അമരക്കാരൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സംവിധായകൻ തന്നെയാണ്. അപ്പൊ ആ ഒരു സംവിധായകൻ ആ ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്, സമൂഹത്തിന് എത്രത്തോളം നന്മ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇപ്പൊ നമ്മൾ സംസാരിച്ച പോലെ തന്നെ ഒരു സ്വാതന്ത്ര്യം അവന്റെ മനസ്സിലേക്ക് എത്രത്തോളം നമുക്ക് ചെലുത്താൻ പറ്റുമെന്നുള്ളതാണ്. ചിന്തയുടെ സ്വാതന്ത്ര്യം, ജീവിതത്തിന്റെ സ്വാതന്ത്ര്യം, സ്നേഹത്തിന്റെ സ്വാതന്ത്ര്യം, ഇഷ്ടത്തിന്റെ സ്വാതന്ത്ര്യം, സ്വീകരിക്കുന്നതിന്റെ സ്വാതന്ത്ര്യം, കൊടുക്കുന്നതിന്റെ സ്വാതന്ത്ര്യം, അങ്ങനെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും ചേർന്ന് തന്നെയാണ് അല്ലെ ഒരു മനുഷ്യന് കിട്ടുന്ന സിനിമ എന്ന് പറയുന്നത്. ഏത് എത്ര മനസ്സിലെങ്ങനെയാ സിനിമ എന്ന് പറയുന്നത്, ഒരു ചിന്ത കടന്നുകൂടിയത്, മീൻസ് ഒരു ഇഷ്ടം കടന്നുകൂടിയത്?
5: ഞാൻ എന്റെ വേറെ ചിറ്റമ്മ ഉണ്ടായിരുന്നു, ഡോക്ടർ മുരളീകൃഷ്ണ എന്ന് പറയും, പുള്ളി ഒരു എഴുത്തുകാരനാണ്, ഫോറൻസിക്കിന്റെ ഡയറക്ടർ ജനറൽ ആയിരുന്നു പുള്ളി, RSS കുറ്റാന്വേഷണനായിരുന്നു. അവ അച്ഛന്റെ അനിയനായിരുന്നു പുള്ളി. അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഒരുപാട് കഥകളും ഇതൊക്കെ വയലാർ അവാർഡൊക്കെ പുള്ളിക്ക് വലയം അവാർഡ് ഒക്കെ കിട്ടിയിട്ടുണ്ട്
0: പുള്ളി.
5: പുള്ളിക്ക് അറിയാം, പിന്നെ അതായത് സാറിന് അറിയാമായിരിക്കും, പ്രശസ്ത കുറ്റാന്വേഷകനായിരുന്നു പുള്ളി.
0: ആണോ? ഡോക്ടർ മുരളീകൃഷ്ണൻ. എനിക്ക് ശരിക്കും അങ്ങനെ അദ്ദേഹം എനിക്ക് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഓർമ്മ കിട്ടുന്നില്ല. എന്തെങ്കിലും ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴേ വന്ന് സെർച്ച് ചെയ്ത് വരുമ്പോഴേ എനിക്ക് ചിലപ്പോൾ മനസ്സിലാവും.
5: നമ്മുടെ ഫോറൻസിക്കിന്റെ ഡയറക്ടർ ജനറൽ ആയിരുന്നു.
0: ഫോറൻസിക്കിന്റെ കേട്ട ഞാൻ എനിക്ക് കേട്ടത് പോലെ തോന്നുന്നു. എനിക്കൊന്ന് നമ്മുടെ

0: ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ടോ? ഒരുപാട് നാടുകൾ
1: സഞ്ചരിച്ചിട്ടുണ്ട്.
0: ആണോ? ഒത്തിരി നാടുകളിൽ പോയിട്ടുണ്ട്.
1: ആ നാടുകളിൽ പോയിട്ടുണ്ട്. അച്ഛന്റെ കൂടെ, അച്ഛന് എഞ്ചിനീയർ ആയിരുന്നു, അച്ഛന്റെ കൂടെ അണ്ടമാൻ, ലക്ഷദ്വീപ്, കൽക്കത്ത, അങ്ങനെ കുറെ രാജ്യങ്ങളിൽ പോയിട്ടില്ല കേട്ടോ.
0: ഓക്കെ. അല്ല വേണ്ട, അയ്യോ നമ്മുടെ നാട് നമ്മുടെ കൊല്ലം അങ്ങോട്ട് കഴിഞ്ഞാ പിന്നെ നമുക്ക് അടുത്തത് രാജ്യമാ.
1: അതെ അതെ,
0: കൊല്ലം വിട്ടാ പിന്നെ നമുക്ക് അടുത്തത് അടുത്ത രാജ്യമാണ് അത്. ഇപ്പൊ ഈ ശരിക്കും ഈ പ്രമോദ് എന്ന പേര് മാത്രമേ ഉള്ളോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൂടെ എന്തെങ്കിലും ഒരു പേര്?
1: പ്രമോദ് തേവരഴികത്തും.
0: പ്രമോദ് തേവരഴികത്ത് അല്ലേ? ഓക്കെ, ശരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നു കേട്ടോ ഞങ്ങൾ ഒരുപാട് ഒരുപാട്. ഇനിയിപ്പോ എന്തായാലും ഞാൻ ഇത്രയും സമയം ആദ്യമായിട്ട് സംസാരിച്ചതുകൊണ്ട് മാത്രമല്ല, നമ്മുടെ കൊല്ലത്തിന്റെ ഏറ്റവും അറിയപ്പെടാൻ പോകുന്ന ഒരു കലാകാരൻ എന്നുള്ള നിലയിലുമാണ് ഞാൻ നമ്മുടെ ശ്രോതാക്കൾക്ക് കൂടുതൽ ഞാൻ ചേട്ടനെ പരിചയപ്പെടുത്തിയത്. അപ്പൊ ഇതുകൊണ്ടൊരു ഗുണം എന്താണെന്നറിയോ, ഞങ്ങളുടെ ശ്രോതാക്കളുടെ മനസ്സിലെല്ലാം ഈ പേര് പതിഞ്ഞു. അപ്പൊ എന്തായാലും ഒരു വലിയൊരു കലാകാരനായി മാറട്ടെ എന്നൊരു പ്രാർത്ഥന അവരുടെ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കും, ഉറപ്പാണ് കേട്ടോ. നമ്മള് തീർച്ചയായിട്ടും, ഞാൻ വെറുതെ പറഞ്ഞല്ലോ, ഞങ്ങള് വളരെയധികം പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും മാത്രമല്ല എല്ലാവിധ സപ്പോർട്ടും, മനസ്സുകൊണ്ട് എല്ലാവിധ സപ്പോർട്ടും താങ്കൾക്ക് ഉണ്ടായിരിക്കും കേട്ടോ. അങ്ങ് നല്ലൊരു ഡയറക്ടറാവും, ഉറപ്പാണ് കേട്ടോ. ഉറപ്പായിട്ടും അങ്ങ് നല്ലൊരു ഡയറക്ടറാവും, നല്ല അറിയപ്പെടുന്ന പ്രശസ്തനായ കൊല്ലത്തിന്റെ പേര് നിലനിർത്തുന്ന ഒരു വ്യക്തിയായിട്ട് മാറും, ഉറപ്പ്. സന്തോഷം, സന്തോഷം, ഒത്തിരി
1: സന്തോഷം.
0: വിളിക്കണം കേട്ടോ, വിളിക്കണം. എല്ലാ വെള്ളിയാഴ്ചയും വിളിച്ചോളൂ, മറ്റു പ്രോഗ്രാമിലൊക്കെ സമയം കിട്ടുമ്പോൾ വിളിച്ചോളൂ കേട്ടോ. ശരി, ഓക്കെ, സന്തോഷം, ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മള് ശരിക്കും അതൊരു മനോഹരമായ ഒരു വർത്തമാനമായിരുന്നു. കാരണം ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും ആ മനുഷ്യൻ തേടി ചെല്ലുകയും അല്ലെങ്കിൽ തേടി വരികയും നേടിയെടുക്കുകയും ചെയ്യുന്ന ആ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മളെന്ന് അറിഞ്ഞില്ലേ. എല്ലാവരും പറഞ്ഞ, എല്ലാവരും സംസാരിച്ചതിലൊക്കെ നമുക്ക് ഓരോ പോയിന്റുകളും നമുക്ക് കിട്ടിയല്ലേ. കാരണം എങ്ങനെയാണ് സ്വാതന്ത്ര്യം കിട്ടുക, എങ്ങനെയാണ് സ്വാതന്ത്ര്യം നമ്മൾ നേടിയെടുക്കുക, ആ സ്വാതന്ത്ര്യത്തെ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുക. പക്ഷെ ഇവിടെ വിശ്വാസം, എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, വിശ്വാസം എന്നുള്ളത് ആരും ആ എടുത്ത സ്വാതന്ത്ര്യങ്ങളെ, ഇന്ന് നമ്മൾ വിളിച്ചവരിലെല്ലാം തന്നെ നോക്കിയാൽ അവർ എടുത്തു അല്ലെങ്കിൽ അവർ സ്വീകരിച്ചു സ്വന്തമായി നേടി എന്നൊക്കെ പറഞ്ഞ സ്വാതന്ത്ര്യത്തിൽ നിന്ന് അവർ വ്യതിചലിക്കാതെ അല്ലെങ്കിൽ അവർ മാറിപ്പോകാതെ മറ്റ് അനാവശ്യ അല്ലെങ്കിൽ എന്താ പറയുന്നത് ക്രിമിനൽ ഇതിലോട്ടോ ഒന്നും പോകാതെ തന്നെ ആ സ്വാതന്ത്ര്യത്തെ അവരുടെ ജീവിതത്തിലേക്ക് ഒരു ഊന്നുപലക അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു ഊന്നുവടിയോ അല്ലെങ്കിൽ ഒരു ചൂണ്ടുപലകയോ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അവരത് സാധ്യമാക്കി കൊണ്ടുപോയി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതിലേറ്റവും വലിയൊരു പോയിന്റ് ഇത് തന്നെയാണ്. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പുതിയ തലമുറ എന്നൊക്കെ പറഞ്ഞ് പുതിയ പേരൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ പുതിയ കുട്ടികൾ ഇപ്പോൾ അവരവരുടേതായ ലോകം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ശരിക്കും ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഒരു കൂട്ടായ ചർച്ച, ഒരു കൂട്ടായ ബന്ധം, നമ്മളൊരു കോൺവെർസേഷൻ എപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളായിട്ട് ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് വേണ്ടത് ഇവിടെ പ്രധാനം. അവരും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നില്ലേ, അവർക്കുമില്ലേ ചിലപ്പോൾ ഒരുപക്ഷെ അവരുടേതായ ന്യായങ്ങളും വാദങ്ങളും അവരുടേതായ വ്യക്തിത്വവും. അതിനെ നമ്മൾ മാനിക്കുക, നമ്മളും അവരോടൊപ്പം നിൽക്കുക, ചേർത്ത് നിർത്തുക, ചേർന്ന് നിൽക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു സായനം വളരെ മനോഹരമാക്കിയ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ സ്നേഹവും ഇഷ്ടവും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ചാറ്റ് വിത്ത് പ്രവീൺ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ വീണ്ടും അടുത്ത വെള്ളിയാഴ്ച 4:00 വീണ്ടും നമുക്ക് ഇതുപോലെ പുതിയ പുതിയ കൊച്ചു വർത്തമാനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഒത്തുചേരാം ഈ ഒരു സായനത്തിൽ. എല്ലാവർക്കും നന്മകൾ മാത്രം ഉണ്ടാകട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി തൽക്കാലം ഇവിടെ പറയുന്നു. നിങ്ങളുടെ സ്വന്തം പ്രവീൺ.
2: കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കട്ട്. ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: ഈ കർക്കിടകത്തിൽ ശരീരബലവും രോഗപ്രതിരോധ ശേഷിയും നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രിയിലൂടെ വീണ്ടെടുക്കാം.
1: ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ ആകർഷകമായ ഡിസ്കൗണ്ടുകളോടെ പ്രത്യേക കർക്കിടക ചികിത്സാ പാക്കേജുകൾ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു.
0: 5 ദിവസത്തെ പാക്കേജ് വെറും 6,499 രൂപയ്ക്ക്,
1: 7 ദിവസത്തെ പാക്കേജ് 8,999 രൂപയ്ക്ക്,
0: 10 ദിവസത്തെ പാക്കേജ് 12,499 രൂപയ്ക്ക്,
1: 14 ദിവസത്തെ പാക്കേജ് 17,999 രൂപയ്ക്ക്.
0: ഓർത്തോപീഡിക്, ന്യൂറോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, പ്രസവാനന്തര ചികിത്സകൾ, വെയിറ്റ് ലോസ്, സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ എന്നിവയും ഹെൽത്ത് ഇൻഷുറൻസ് സൗകര്യവും ലഭ്യമാണ്.
1: ആരോഗ്യപൂർണമായ ഒരു കർക്കിടകത്തിനായി ഇന്ന് തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക
1: 8183-001-8129-520-477. ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര, PO, കൊല്ലം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ് 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി എം എസ്. പരവൂർ പൂതക്കുളം ചെമ്പകശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിസ്റ്ററി, എക്കണോമിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നീ വിഷയങ്ങളിൽ അധ്യാപക നിയമനത്തിനുള്ള അഭിമുഖം 7 ഓഗസ്റ്റ് രാവിലെ 11 സ്കൂളിൽ നടക്കുമെന്ന് ജോയിന്റ് മാനേജർ അറിയിച്ചു. തിരുവനന്തപുരം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റിൽ MBA ബാച്ചിലേക്ക് പ്രവേശനത്തിന് നാളെ രാവിലെ 10 മുതൽ കിക്മ ക്യാമ്പസിൽ അഭിമുഖം നടത്തും. സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ആശ്രിതർക്കും ഫിഷറീസ് സ്കോളർഷിപ്പിന് അർഹതയുള്ള വിദ്യാർത്ഥികൾക്കും സീറ്റ് സംവരണമുണ്ട്. SSC ST OEC വിദ്യാർത്ഥികൾക്ക് ഫീസ് ആനുകൂല്യവും ലഭിക്കും. യോഗ്യത 50% മാർക്കിൽ കുറയാതെയുള്ള ബിരുദം. കേരള കശുവണ്ടി തൊഴിലാളി ആശ്വാസ ക്ഷേമനിധി ബോർഡ് മുഖേന 2026 ജനുവരിക്ക് മുൻപ് ക്ഷേമ പെൻഷൻ ലഭിച്ചു തുടങ്ങിയവർ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. അക്ഷയ കേന്ദ്രം മുഖേന ബയോമെട്രിക് രീതിയിൽ സെപ്റ്റംബർ 30 വരെ മസ്റ്ററിംഗ് നടത്താം. മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന പ്രിന്റൌട്ട് സഹിതം ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസുകളിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്ക് മാത്രമേ നിശ്ചിത കാലാവധിക്ക് ശേഷം പെൻഷൻ വിതരണം നടത്തുകയുള്ളൂ. കെൽട്രോൺ നടത്തുന്ന DCA മോണ്ടിസോറി സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഡാറ്റാ സയൻസ് ആൻഡ് AI, ലോജിസ്റ്റിക്സ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിന്റനൻസ്, വേർഡ് പ്രോസസിംഗ് ആൻഡ് ഡാറ്റ എൻട്രി, ഫയർ ആൻഡ് സേഫ്റ്റി അക്കൌണ്ടിംഗ് കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ ബന്ധപ്പെടാൻ 10 76 എന്ന ടോൾ ഫ്രീ നമ്പറാണ് ഉപയോഗിക്കേണ്ടത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ തെറ്റായ വിവരം ഉൾപ്പെടുത്തി നടത്തുന്ന പ്രചാരണത്തിൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പരാതി പരിഹാര സെൽ അറിയിച്ചു. ചന്ദനത്തോപ്പ് സർക്കാർ ബേസിക് ട്രെയിനിംഗ് സെന്ററിൽ ഭിന്നശേഷി, ST, വനിതാ ടെക്നിക്കൽ സ്കൂൾ, ഓഫൺ, ജുവനൈൽ എന്നീ സംവരണ വിഭാഗത്തിലെ ഒഴിവുള്ള ITI സീറ്റുകളിലേക്ക് അപേക്ഷിക്കാം. യോഗ്യത SSLC. അവസാന തീയതി ഈ മാസം 27. ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഇന്നു മുതൽ വിതരണം ചെയ്യും. കേരള സർക്കാരിന്റെ ടൂറിസം വകുപ്പിന് കീഴിലുള്ള ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊല്ലം 1 വർഷത്തെ ഫുഡ് പ്രൊട്ടക്ഷൻ കോഴ്സിലേക്കും ഫുഡ് ആൻഡ് ബെവറേജ് സർവീസ് കോഴ്സിലേക്കും സ്പോട്ട് അഡ്മിഷൻ തുടരുന്നു. +2 വിജയിച്ച വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. SC ST OEC വിഭാഗക്കാർക്ക് ഫീസ് പൂർണ്ണമായും സൌജന്യം. OBC ജനറൽ കാറ്റഗറി EW സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് വരുമാന പരിധിക്ക് വിധേയമായി ഫീസ് ആനുകൂല്യവും ലഭിക്കും. ഹോട്ടൽ മാനേജ്മെന്റ് രംഗത്ത് മികച്ച തൊഴിൽ നേടാൻ അവസരങ്ങൾ. ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കടപ്പാക്കട TKDM സ്കൂൾ ക്യാമ്പസ്, കൊല്ലം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0474276635. മറ്റൊരു നമ്പർ 9072216937. ബിഷപ്പ് ബെൻസിയർ ഹോസ്പിറ്റൽ, മൌണ്ട് കാർമൽ റോഡ്, തങ്കശ്ശേരി സ്പെറൻസയിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഈവനിംഗ് OPD ലഭ്യമാണ്. ജനറൽ മെഡിസിൻ ഡോക്ടറുടെ പരിശോധന, സാധാരണ രോഗികളുടെ സമഗ്ര ചികിത്സ, ലാബ് പരിശോധനയ്ക്കുള്ള സാമ്പിൾ ശേഖരണം, ഫാർമസി സേവനം, രക്തസമ്മർദ്ദം, പ്രമേയം തുടങ്ങിയ ആരോഗ്യ പരിശോധനകൾ തുടങ്ങിയ സേവനങ്ങൾ ലഭ്യമാണ്. രാവിലെ 7 മണി മുതൽ ലാബ് സാമ്പിൾ ശേഖരണ സൌകര്യവും വൈകുന്നേരം റിസൾട്ട് ഡോക്ടറെ കാണിക്കാനുള്ള സൌകര്യവും ലഭ്യമാണ്. ഹോം കെയർ സർവീസുകൾക്കായി വിളിക്കേണ്ട നമ്പർ 9495927700. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0474278584. തങ്കശ്ശേരി ഇൻഫന്റ് ജീസസ് കത്തീഡ്രൽ ഹാളിൽ July 26 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ സൌജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു. ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ, HbA1c, ECG, ബോൺ മിനറൽ ഡെൻസിറ്റി തുടങ്ങിയ സേവനങ്ങൾ ലഭ്യമാണ്. കൂടാതെ ഓർത്തോ, പീഡിയാട്രിക്, ENT, ജനറൽ മെഡിസിൻ തുടങ്ങിയ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0474275700. ഇതോടുകൂടി അറിയിപ്പുകൾ സമാപിക്കുന്നു. നമസ്കാരം.

0: ഉടനെയാ കിട്ടി, പോയാ പോയി. ചോദിക്കാം, പറയാം, അറിവ് നേടാം. കിട്ടിയാ കിട്ടി, പോയാ പോയി. വിളിക്കേണ്ട സമയം എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. കിട്ടിയാ കിട്ടി, പോയാ പോയി.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
2: 2026 ന്യൂ കിയ സിറോസ്.

0: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
1: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്. കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസിഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. Presented by Dr. Thomas William and Nimisha Biju John.
2: Hello friends, welcome to Word of the Day. Today's word is
3: Gainsay
2: is spelled as G-A-I-N-S-A-Y. Why?
3: This is a verb. It means to deny or contradict a fact or statement. മലയാളത്തിൽ മറുത്തു പറയുക, എതിര് പറയുക, എതിർത്തു പറയുക, നിഷേധിക്കുക, നിരസിക്കുക എന്നൊക്കെ അർത്ഥം.
2: Thank you all.
4: റേഡിയോ ബൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്.

0: ഞാനവനോട് പറഞ്ഞു, മോനെ ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ .gov.in.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പരീക്ഷാ തട്ടിപ്പുകളിലും ചോദ്യപേപ്പർ ചോർച്ചയിലും കർശന ശിക്ഷ ഉറപ്പുവരുത്താൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കുന്നതിനുള്ള കരട് ബില്ലിന് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. ബിൽ അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കും. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ബഹിരാകാശ വ്യോമയാന പ്രതിരോധ വ്യവസായങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായി

0: കേരളത്തെ വികസിപ്പിക്കുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ജയിൽ സുരക്ഷ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഡ്രോൺ നിരീക്ഷണ സംവിധാനത്തിന്റെ ട്രയൽ റൺ വിയൂർ സെൻട്രൽ ജയിലിൽ നടന്നു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസ് നീന്തൽ മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവച്ച് ഇന്ത്യ. വാർത്തകൾ വിശദമായി. പരീക്ഷാ തട്ടിപ്പുകളിലും ചോദ്യപേപ്പർ ചോർച്ചയിലും കർശന ശിക്ഷ ഉറപ്പുവരുത്താൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കുന്നതിനുള്ള കരട് ബില്ലിന് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ബില്ലിന് അംഗീകാരം നൽകിയത്. പാർലമെന്റ് സമ്മേളനത്തിൽ അടുത്ത ആഴ്ച ബിൽ അവതരിപ്പിക്കും. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് കർശന നിയമനിർമ്മാണം കാലതാമസം കൂടാതെ ഉറപ്പുവരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശം നൽകിയതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ബിൽ പാസാക്കുന്നതിന് ഒരുവിധ തടസ്സവും ഉണ്ടാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ കേന്ദ്ര സർക്കാർ നിർണായക നടപടികളാണ് സ്വീകരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു.
1: ബില് ടൈമിംഗ് വകരാമോ പ്രധാനമന്ത്രി ജീനെ കാത്രോക്കോ ബിൽ ലാ രേ വിലംബ നീനാ പ്രധാനമന്ത്രി ജീനെ കാസ്മേക്കോ പൈതാകട്ടകണ്ടെ അപനാ ഠീക് നീക്കാ. വി ആർ ടേക്കിംഗ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ഫോർ ദ ഫ്യൂച്ചർ ഓഫ് ദ സ്റ്റുഡന്റ്സ്.
0: സിജെപി പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി കേന്ദ്രമന്ത്രിമാരായ ജെ പി നദ്ദയും ജിതേന്ദ്രസിംഗും. പരീക്ഷാ രീതികളുടെ പരിഷ്കരണം സംബന്ധിച്ച സിജെപിയുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും കേട്ടതായി ചർച്ചയ്ക്ക് ശേഷം ശ്രീ ജെ പി നദ്ദ പറഞ്ഞു. 3 നിർദ്ദേശങ്ങളാണ് സിജെപി മുന്നോട്ട് വച്ചതെന്നും നാളെ വീണ്ടും ചർച്ച നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സിജെപി മുന്നോട്ട് വച്ച 2 ആവശ്യങ്ങൾ സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചതായി സിജെപി വക്താവ് അശുതോഷ് റംഗ മാധ്യമങ്ങളോട് പറഞ്ഞു. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭയും രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് രാവിലെ സമ്മേളന നടപടികൾ ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ഇരു സഭകളിലും പ്രതിപക്ഷം ബഹളം തുടങ്ങി. തുടർന്ന് ഒന്നിലേറെ തവണ നിർത്തിവച്ച നടപടികൾ പുനരാരംഭിച്ചു എങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നതിനാൽ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. തിങ്കളാഴ്ചയാണ് സഭ വീണ്ടും ചേരുക. കാർഗിൽ യുദ്ധത്തിൽ മാതൃരാജ്യത്തിനായി പരമോന്നത ത്യാഗം ചെയ്ത ധീര സൈനികർക്ക് പാർലമെന്റ് ഇന്ന് ആദരം അർപ്പിച്ചു. ബഹിരാകാശ വ്യോമയാന പ്രതിരോധ വ്യവസായങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായി കേരളത്തെ വികസിപ്പിക്കുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. കേരളത്തിന്റെ ബഹിരാകാശ വ്യാവസായിക അന്തരീക്ഷം ശക്തിപ്പെടുത്തുന്നതിനായി തിരുവനന്തപുരത്ത് നടന്ന കൺസൾട്ടേഷൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബഹിരാകാശ പ്രതിരോധ മേഖലകളിൽ കേരളത്തിനുള്ള വലിയ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ സർക്കാർ പൂർണ്ണ സജ്ജമാണെന്നും മന്ത്രി പറഞ്ഞു. ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ജയിൽ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി വിയൂർ സെൻട്രൽ ജയിലിൽ ഡ്രോൺ നിരീക്ഷണ സംവിധാനത്തിന്റെ ട്രയൽ റൺ സംഘടിപ്പിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ട്രയൽ റൺ നേരിട്ടെത്തി വിലയിരുത്തി. ജയിൽ വകുപ്പ് മേധാവി എസ് ശ്രീജിത്ത് ഉൾപ്പെടെ മുതിർന്ന ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച ജിയോളജിസ്റ്റ് കോട്ടയം പാമ്പാടി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം നാളെ രാവിലെ 7 മണിയോടെ കൊച്ചിയിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. കൊൽക്കത്തയിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിലാണ് മൃതദേഹം കൊച്ചിയിൽ എത്തിക്കുന്നത്. സംസ്ഥാനത്ത് 4 ദിവസമായി നടന്ന ഓൺലൈൻ ടാക്സി സമരം ഭാഗികമായി അവസാനിപ്പിക്കുകയും സർവീസ് പുനരാരംഭിക്കുകയും ചെയ്തു. തൊഴിലാളികൾ ആവശ്യപ്പെട്ട നിരക്ക് വർധന അംഗീകരിക്കാൻ തയ്യാറായ കേരള സവാരി, റാപ്പിഡോ എന്നീ ആപ്പുകൾ ഉപയോഗിച്ചാണ് ഓൺലൈൻ ടാക്സികൾ ഓടിത്തുടങ്ങിയത്. എന്നാൽ ഊബർ കമ്പനിയുമായുള്ള നിസ്സഹകരണം തുടരുവാനാണ് തീരുമാനം. സംസ്ഥാനത്ത് ഇന്ന് രാത്രി വൈദ്യുത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KCB. ഉപയോഗം കൂടുതലുള്ള സമയങ്ങളിലായിരിക്കും നിയന്ത്രണം. ഇന്നലെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നില്ലെന്നും KCB അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്ത പുതിയ ബഹുനില മന്ദിരം അടിയന്തരമായി തുറന്നു നൽകണമെന്ന് നിർദ്ദേശം നൽകി മന്ത്രി കെ മുരളീധരൻ. എല്ലാ ജോലികളും സെപ്റ്റംബർ 30 പൂർത്തിയാക്കി കെട്ടിടം RCCക്ക് കൈമാറണം എന്നാണ് സ്ഥലത്ത് നേരിട്ടെത്തി പരിശോധിച്ച ശേഷം മന്ത്രി കരാറുകാർക്ക് നിർദ്ദേശം നൽകിയത്. തൃശൂർ പീച്ചിയിലെ വിവിധ പ്രദേശങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്നും അസാധാരണ ശബ്ദവും മുഴക്കവും ഉണ്ടായതിനെ തുടർന്ന് വിള്ളലുകൾ ഉണ്ടായ വീടുകൾ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ സന്ദർശിച്ചു. വിള്ളൽ സംഭവിച്ച വീടുകൾക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകിയിട്ടുള്ളതായി ജില്ലാ കളക്ടർ അറിയിച്ചു. തുടർച്ചയായി ചലനം ഉണ്ടാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇതിനെക്കുറിച്ച് വിശദമായി പഠിക്കുവാൻ ആവശ്യപ്പെട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്ന് കളക്ടർ അറിയിച്ചു. ട്രോളിംഗ് നിരോധനം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ യന്ത്രവൽകൃത യാനങ്ങളുടെ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടപടികൾ കൊല്ലത്ത് പൂർത്തിയായി. 52 ദിവസത്തെ നിരോധനം ഈ മാസം 31-നാണ് അവസാനിക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
3: യാനങ്ങളുടെ നിലവിലെ സ്ഥിതി പരിശോധിച്ച് വിവരങ്ങൾ പുതുക്കണമെന്ന കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന. ട്രോളിംഗ് ബോട്ടുകൾ കെട്ടിയിരിക്കുന്ന കടവുകളിലെത്തി ഫിഷറീസ് ഉദ്യോഗസ്ഥർ ബോട്ടുകളിൽ പരിശോധന നടത്തി. 60 ടീമുകളിലായി 140 ഉദ്യോഗസ്ഥർ കാവനാട് മുതൽ അഴീക്കൽ വരെ 45 കടവുകളിലെ 1000 യാനങ്ങൾ പരിശോധിച്ചു. രജിസ്ട്രേഷൻ, ലൈസൻസ് വിവരങ്ങൾ, യാനങ്ങളുടെ നിലവിലെ സ്ഥിതി, കളർ കോഡിംഗ് എന്നിവയാണ് പരിശോധിക്കുന്നത്. മാനദണ്ഡങ്ങൾ പാലിക്കുന്ന യാനങ്ങളിൽ ഉദ്യോഗസ്ഥർ സ്റ്റിക്കർ പതിച്ചു.
0: സംസ്ഥാനത്തെ ബാങ്കുകളുടെ ബിസിനസിന്റെ അടിസ്ഥാനത്തിൽ 5 സ്ഥാനത്തെത്തി കേരള ബാങ്ക്. വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾക്കായി കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുന്ന പദ്ധതിക്ക് ബാങ്ക് തുടക്കം കുറിച്ചതായി ബാങ്ക് പ്രസിഡന്റ് പി മോഹനൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. നോർക്കയുമായി സഹകരിച്ച് കോഴിക്കോട് പ്രവാസി സംഗമവും സ്റ്റാർട്ടപ്പ് മിഷനുമായി സഹകരിച്ച് ഐടി മീറ്റും കോട്ടയത്ത് കർഷക സംഗമവും നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. KTDCയുടെ പേരും ലോഗോയും ദുരുപയോഗം ചെയ്ത് തട്ടിപ്പുകൾ നടത്തുന്നവർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. ഔദ്യോഗിക വെബ്സൈറ്റുമായി സാമ്യമുള്ള വെബ്സൈറ്റുകൾ ഉപയോഗിച്ചാണ് തട്ടിപ്പുകൾ നടത്തുന്നത്. സംസ്ഥാനത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. സ്കോട്ട്ലന്റിലെ ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ 50 ബാക്ക് സ്ട്രോക്ക് നീന്തലിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് സെമിയിൽ പ്രവേശിച്ചു. ഹീറ്റ്സിൽ 25.52 സെക്കൻഡ് സമയം കുറിച്ചാണ് നടരാജ് യോഗ്യത നേടിയത്. സെമിഫൈനൽ ഇന്ന് രാത്രി നടക്കും. പുരുഷന്മാരുടെ 100 ഫ്രീ സ്റ്റൈൽ പാരാ സ്വിമ്മിംഗിൽ രവിവീര വെങ്കട് ബുഡിഗിനെയും അലി ഇമാമും ഫൈനലിൽ യോഗ്യത നേടി. 65th സംസ്ഥാനതല സുബ്രതോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം തൃശൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിച്ചു. തൃശൂർ മേയർ നിജി ജസ്റ്റിൻ, പ്രശസ്ത ഫുട്ബോൾ താരം IM വിജയൻ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി. ജൂലൈ 28 വരെ രാവിലെ 7 മുതൽ വൈകിട്ട് 5 മത്സരങ്ങൾ നടക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിതപ്രതാപ്.
4: ലോകമെമ്പാടും നിറഞ്ഞ ഫുട്ബോൾ ആവേശം കേരളവും പൂർണ്ണമായും നെഞ്ചിലേറ്റിയെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നാടിന്റെ ഓരോ കോണിലും ലോകകപ്പ് നേരിട്ട് നടക്കുകയാണെന്ന് തോന്നിപ്പിക്കുന്ന ആവേശമാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൊതുസമൂഹത്തിലെയും കുട്ടികളിലെയും ഫുട്ബോൾ താൽപര്യത്തെ മുൻനിർത്തി വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച 1 million തൂഫാൻ ഗോൾ പദ്ധതി വൻ വിജയമായതായും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനതല സുബ്രതോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ സംസ്ഥാനത്തിന്റെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 15 ബോയ്സ്, 17 ഗേൾസ് സ്കൂൾ ടീമുകൾ.
0: പ്രധാന വാർത്തകൾ വീണ്ടും. പരീക്ഷാ തട്ടിപ്പുകളിലും ചോദ്യപേപ്പർ ചോർച്ചയിലും കർശന ശിക്ഷ ഉറപ്പുവരുത്താൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കുന്നതിനുള്ള കരട് ബില്ലിന് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. ബിൽ അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കും. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ബഹിരാകാശ വ്യോമയാന പ്രതിരോധ വ്യവസായങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായി കേരളത്തെ വികസിപ്പിക്കുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ജയിൽ സുരക്ഷ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഡ്രോൺ നിരീക്ഷണ സംവിധാനത്തിന്റെ ട്രയൽ റൺ വിയൂർ സെൻട്രൽ ജയിലിൽ നടന്നു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസ് നീന്തൽ മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

തയ്യാറാക്കിയത് രാജേന്ദ്രൻ പന്തളം, മാധ്യമപ്രവർത്തകൻ. അവതരണം കൃഷ്ണ പ്രകൃതി. ഇന്ത്യയിൽ എല്ലാ വർഷവും ജൂലൈ 23 ദേശീയ പ്രക്ഷേപണ ദിനമായി ആചരിക്കുന്നു. ഇതേ ദിവസമാണ് 1927 രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്ന പേരിൽ മുംബൈയിൽ നിന്നാണ് ആരംഭം. ഈ കമ്പനി 1936 June 8 ഓൾ ഇന്ത്യ റേഡിയോയായി. സെൻട്രൽ ന്യൂസ് ഓർഗനൈസേഷൻ അഥവാ CNO അടുത്ത വർഷം നിലവിൽ വന്നു. അതേ വർഷം തന്നെ AIR കമ്മ്യൂണിക്കേഷൻസ് വകുപ്പിന്റെ കീഴിലായി. 4 വർഷം കഴിഞ്ഞ് അത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിന്റെ കീഴിലായി. തൊട്ടടുത്ത വർഷം CNO 2 വിഭജിച്ചു. ന്യൂസ് സർവീസ് ഡിവിഷൻ, എക്സ്റ്റേണൽ സർവീസ് ഡിവിഷൻ എന്നിങ്ങനെ. ഭാരതം പരമാധികാര റിപ്പബ്ലിക് ആയപ്പോൾ 1956 ആകാശവാണി എന്നായി ഈ ഒഫീഷ്യൽ ബ്രോഡ്കാസ്റ്ററുടെ പേര്. ചലച്ചിത്ര ഗാനങ്ങൾ മുഖ്യ ഘടകമാക്കിക്കൊണ്ട് 1957 ജനപ്രിയമായ വിവിധ് ഭാരതി സർവീസ് ആരംഭിച്ചു. ആരംഭിച്ച അന്നു മുതൽ ആകാശവാണി അതിന്റെ അടിസ്ഥാന പ്രമാണമായ ബഹുജനഹിതായ ബഹുജനസുഖായ എന്നതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് വിവരവും വിജ്ഞാനവും പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. വിദൂരവും ദുർഘടവുമായ പ്രദേശങ്ങൾക്ക് ആകാശവാണി ഊന്നൽ നൽകുന്നുണ്ട്. അതിന്റെ ലക്ഷ്യം ലാഭമല്ല, പൊതുജന സേവനമാണ്, പ്രാദേശിക വികാസമാണ്. തമിഴ്നാട്ടിൽ ഒരിനം നെല്ലിന്റെ പേര് റേഡിയോ നെല്ല് എന്നാണ്. അത്യുൽപാദന ശേഷിയുള്ള ആ വിത്തിനം പ്രചരിപ്പിക്കുന്നതിൽ ആകാശവാണി വഹിച്ച പങ്കിന്റെ സൂചകമാണിത്. പ്രകൃതി ദുരന്തം നടക്കുന്ന സ്ഥലങ്ങളിൽ ആകാശവാണി പ്രക്ഷേപകർ എത്തുന്നു, പൊതുജനങ്ങൾക്ക് ആവശ്യമായ മുന്നറിയിപ്പ് നൽകുന്നു. കാലാവസ്ഥ മുന്നറിയിപ്പ് കടലിൽ പോകുന്നവർക്കും നൽകുന്നു. കമ്മ്യൂണിറ്റി റേഡിയോ പോലുള്ള സംരംഭങ്ങളെ കേന്ദ്ര ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുന്നതും ഈ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ്. ദേശീയ ഐക്യത്തിനും വിദ്യാഭ്യാസത്തിനും പൌരശാക്തീകരണത്തിനും ഉതകുന്ന മാധ്യമമായാണ് ഗവൺമെന്റ് റേഡിയോ വിഭാവനം ചെയ്യുന്നത്. സ്വാതന്ത്ര്യസമരകാലത്ത് വിവരങ്ങൾ നൽകുന്നതിനും ഐക്യം ഊട്ടിയുറപ്പിക്കുന്നതിനും ഉത്തമ ഉപാധിയായിരുന്നു റേഡിയോ. കുരുക്ഷേത്രയിലെ ഇന്ത്യൻ അഭയാർത്ഥികളെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അഭിസംബോധന ചെയ്തത് റേഡിയോയിലൂടെയാണ്. ഇന്ന് ആകാശവാണിയിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ജനങ്ങൾക്ക് പ്രചോദനമേകുന്ന മൻ കി ബാത് എന്ന പ്രതിമാസ പ്രക്ഷേപണ പരമ്പരയിലൂടെ ഇന്ത്യയിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ ഉദാരമായ പിന്തുണയോടെ പൊതുജനസേവന മാധ്യമം എന്ന നിലയിൽ മികച്ച പ്രവർത്തനമാണ് ആകാശവാണി കാഴ്ചവെക്കുന്നത്. തൊഴിലിൽ ഏർപ്പെട്ട് തന്നെ ആസ്വദിക്കാനാവുന്ന മാധ്യമമാണ് എന്നതാണ് ഇതിന്റെ മേന്മ. റേഡിയോയും അതിന്റെ ശ്രോതാക്കളുമായുള്ള ബന്ധത്തിന്റെ ഈടുവയ്പാണ് നാടെമ്പാടുമുള്ള റേഡിയോ ക്ലബ്ബുകളും ലിസണേഴ്സ് ക്ലബ്ബുകളും. അത് ആകാശവാണി മുൻകൈയെടുത്തതല്ല, ശ്രോതാക്കളുടെ തന്നെ ഒരുമയിൽ രൂപപ്പെട്ടവയാണ്. പണ്ടൊക്കെ ഫുട്ബോളിന്റെയും ക്രിക്കറ്റിന്റെയും വള്ളംകളിയുടെയും ഒക്കെ നേരിട്ടുള്ള പ്രക്ഷേപണം റേഡിയോയിലൂടെ മാത്രമാണ് ജനലക്ഷങ്ങൾ ആസ്വദിച്ചിരുന്നത്. ശബരിമല മകരജ്യോതി തത്സമയ പ്രക്ഷേപണം, വിവിധ സംഗീത പരിപാടികൾ എന്നിവ തത്സമയം ഉൾക്കൊള്ളാൻ കൂടുതൽ പേർ ഇപ്പോഴും റേഡിയോയെ ആശ്രയിക്കുന്നു. പണ്ട് രാമായണം മഹാഭാരതം പരമ്പരകൾ കാണാൻ ജനങ്ങൾ TVക്ക് ചുറ്റും കൂടിയിരുന്നതുപോലെ മാസത്തിലെ അവസാന ഞായറാഴ്ചയിലെ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് കേൾക്കാൻ ജനം റേഡിയോയ്ക്ക് ചുറ്റും കൂടിയിരിക്കുന്നത് ഇപ്പോൾ നഗരങ്ങളിലും നാട്ടിൻപുറങ്ങളിലും കാണാം. ഒരു കാലത്ത് റേഡിയോ ഒരു ഭാഗത്തേക്ക് മാത്രം സംസാരിക്കുന്നതായിരുന്നു. റേഡിയോയുടെ മുഖ്യപരിമിതി അതാണെന്ന് വിഖ്യാത തത്വചിന്തകനായ ബെർത്തോൾഡ് ബ്രെഹ്ത് ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം അത് തിരുത്തിയേനെ. കാരണം റേഡിയോ ഇന്ന് ഇന്ററാക്റ്റീവ് പരിപാടികൾ പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ത്യയുടെ 150 കോടി ജനങ്ങളിൽ 98% പേരും അതിന്റെ ശ്രോതാക്കളാണ്. സ്വാതന്ത്ര്യസമരകാലത്ത് വിവരങ്ങൾ നൽകുന്നതിനും ഐക്യം ഊട്ടിയുറപ്പിക്കുന്നതിനും ഉത്തമ ഉപാധിയായിരുന്നു റേഡിയോ. മനുഷ്യജീവിതത്തിന്റെ ഗതിവേഗം വർദ്ധിക്കുമ്പോൾ മാധ്യമങ്ങളുടെ മുന്നിൽ ചടഞ്ഞിരുന്നു കാണാൻ അവസരമില്ല. എന്നാൽ പാടത്തോ പറമ്പിലോ വീട്ടിലോ ബോട്ടിലോ ഒക്കെ ജോലി ചെയ്യുമ്പോഴും റേഡിയോ ശ്രവണം സാധ്യമാണ്. അതുകൊണ്ട് തന്നെ റേഡിയോയുടെ പ്രൈം ടൈം പ്രഭാതമാണ്. നിത്യയാത്രയിലെ മുഖ്യ വിജ്ഞാന വിനോദോപാധി ഇന്ന് റേഡിയോയാണ്. റേഡിയോ ഇല്ലാത്ത കാറുകൾ ഇന്ന് കുറവാണ്. ആകാശവാണിയുടെ വസ്തുനിഷ്ഠതയും വിശ്വാസ്യതയും വളരെ അംഗീകരിക്കപ്പെട്ടതുമാണ്. ഇതുകൂടാതെ മൊബൈൽ ഫോണിൽ തന്നെ ഇന്ന് റേഡിയോ ആപ്പ് ലഭ്യമാണ്. ന്യൂസ് ഓൺ എയർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ ഇന്ത്യയിലെ എല്ലാ നിലയങ്ങളിലെയും പരിപാടികൾ നമുക്ക് വിരൽത്തുമ്പിൽ ലഭിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, നിയമനിർമ്മാണ സഭകൾ, നിയമങ്ങൾ, ഭരണഘടന, പഞ്ചവത്സര പദ്ധതികൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, മത സാംസ്കാരിക പരിപാടികൾ, സിനിമ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട്
ഇന്ന് നിലവിലുള്ള ഭൂരിപക്ഷം വാക്കുകളും ആവർത്തിച്ചുള്ള പ്രക്ഷേപണങ്ങളിലൂടെ ജനഹൃദയങ്ങളിൽ ഉറപ്പിച്ചത് ആകാശവാണിയാണ്. വാർത്തകളിലും അറിയിപ്പുകളിലും ആഖ്യാനങ്ങളിലും മാനക ഭാഷ മാത്രം റേഡിയോ ഉപയോഗിക്കുന്നു. സാങ്കേതിക വിദ്യയുടെ സൃഷ്ടിയാണ് റേഡിയോ. 1910-ഉം 20-ഉം ഇടയിൽ തുടക്കമിട്ട റേഡിയോ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഡിജിറ്റൽ വിപ്ലവത്തിലാണ്. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി റേഡിയോയെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്, അത് ദിവ്യമായ അനുഗ്രഹവും ശക്തിയുമാണ്. കുരുക്ഷേത്രയിലെ അഭയാർത്ഥികൾക്ക് സന്ദേശം നൽകാൻ ന്യൂഡൽഹിയിലെ ആകാശവാണിയിലേക്ക് പോകും വഴിയാണ് മഹാത്മജി ഇത് പറഞ്ഞത്. മഹാത്മാഗാന്ധി ചരിത്രധന്യമായ ആ പ്രഭാഷണം നടത്തിയ സ്റ്റുഡിയോ ബാപ്പു സ്റ്റുഡിയോ എന്ന് അറിയപ്പെടുന്നു. ജനങ്ങളുമായുള്ള ആശയവിനിമയത്തിനും രാഷ്ട്ര നിർമ്മാണത്തിനുമുള്ള ഉപകരണമായാണ് ജവഹർലാൽ നെഹ്റു ആകാശവാണിയെ കണ്ടത്. മഹാത്മാഗാന്ധിയുടെ വിയോഗത്തെ തുടർന്ന് പ്രകാശം മറഞ്ഞു എന്ന പ്രഭാഷണം അദ്ദേഹം നടത്തി. ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് ആകാശവാണി എന്ന പേര് നൽകിയത് പ്രൊഫസർ എം വി ഗോപാലസ്വാമിയാണ്. എത്രയെത്ര മഹാരഥന്മാരെയാണ് ആകാശവാണി കണ്ടെത്തിയത്. ഈ മാസം 11-ന് നമ്മെ വിട്ടുപിരിഞ്ഞ എസ് ജാനകി എന്ന ഗാനകോകുലത്തെ കണ്ടെത്തിയത് ആകാശവാണിയാണ്. അഖിലേന്ത്യാ തലത്തിൽ നടത്തിയ സംഗീത പരീക്ഷയിലൂടെയാണിത്. മെൽവിൻ ഡിമല്ലോ എന്ന ജനപ്രിയ ഇംഗ്ലീഷ് വാർത്താ വായനക്കാരനെയും കണ്ടെത്തിയത് ആകാശവാണിയാണ്. സംഗീതത്തിന്റെ ചക്രവർത്തിനി എന്ന് നെഹ്റു വിശേഷിപ്പിച്ച എം എസ് സുബലക്ഷ്മി, പണ്ഡിറ്റ് രവിശങ്കർ തുടങ്ങിയ സംഗീത പ്രതിഭകളെ ആകാശവാണി ഉയർത്തി. ഫിറാഖ് ഗോരഖ്പുരിയും സുമിത്രാനന്ദൻ പന്തും അമൃത പ്രീതയും ആകാശവാണിയുടെ സാഹിത്യ പരിപാടികളുടെ ഭാഗമായിരുന്നു. മലയാളത്തിൽ നിന്നാകട്ടെ അക്കിത്തം, ജി ശങ്കരക്കുറുപ്പ്, പി ഭാസ്കരൻ, പി കേശവ് ദേവ്, യു എ ഖാദർ, എൻ എൻ കക്കാട്, തിക്കൊടിയൻ, ഉറൂപ്പ് തുടങ്ങിയവർ ആകാശവാണിയുടെ സ്റ്റാഫ് ആർട്ടിസ്റ്റുകളായിരുന്നു. പി പത്മരാജൻ, കെ രാഘവൻ, എം ജി രാധാകൃഷ്ണൻ എന്നിവർ ആകാശവാണിയുടെ ഭാഗമായിരുന്നു. കെ പി ഉദയഭാനു, കമുകറ പുരുഷോത്തമൻ, നെയ്യാറ്റിൻകര വാസുദേവൻ, പാല സി കെ രാമചന്ദ്രൻ, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് തുടങ്ങിയവരുടെ സാന്നിധ്യം ആകാശവാണിയെ ധന്യമാക്കി. ശാസ്ത്രീയ ഗാനത്തിലായാലും നാടോടി പാട്ടിനായാലും റേഡിയോയിലേതുപോലെ പ്രാധാന്യം മറ്റൊരു മാധ്യമത്തിലും ലഭിക്കുന്നില്ല. ദുരന്ത നിവാരണം, പൊതുസേവനം, വിദ്യാഭ്യാസം എന്നിവയ്ക്കുള്ള വിശ്വസ്ത മാധ്യമമായിട്ടാണ് ഗവൺമെന്റ് റേഡിയോയെ കാണുന്നതെന്ന് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. നിർമ്മിത ബുദ്ധിയും ഡിജിറ്റൽ വിദ്യയും പ്രയോജനപ്പെടുത്തി റേഡിയോയെ കൂടുതൽ ജനപ്രിയമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ദേശീയ പ്രക്ഷേപണ ദിനത്തിൽ വാർത്താ വിതരണ മന്ത്രാലയം 1927 മുതലുള്ള പ്രക്ഷേപണത്തിന്റെ പാരമ്പര്യം അനുസ്മരിച്ചു. ആധികാരികമായ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ നിസ്തുല പങ്കുവഹിച്ച പ്രക്ഷേപകർക്കും സാങ്കേതിക വിദഗ്ധർക്കും പ്രസാർഭാരതിയും ആകാശവാണിയും ആശംസ നേർന്നു. സമ്പന്നമായ ഒരു ഭൂതകാലത്തിൽ നിന്ന് സമ്പുഷ്ടമായ ഒരു ഭാവിയിലേക്കാണ് ഇന്ത്യയ്ക്കൊപ്പം ആകാശവാണിയുടെ സാർത്ഥകമായ യാത്ര. ശോഭനമായ ഒരു ഭാവിയുണ്ട് ആകാശവാണിക്ക് എന്നതാണ് പ്രക്ഷേപണ ദിനത്തിന്റെ ധന്യത. ബഹുജനഹിതായ, ബഹുജനസുഖായ എന്ന ലക്ഷ്യത്തിലേക്ക് എല്ലാ അർത്ഥത്തിലും ആകാശവാണി എത്തട്ടെയെന്ന് ആശംസിക്കാം. അറിവിന്റെ, വിനോദത്തിന്റെ മഹാ ആകാശത്തിലെ അണയാത്ത വെളിച്ചമായി പ്രസരിക്കുന്നു റേഡിയോ. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. ദേശീയ പ്രക്ഷേപണ ദിനം, പ്രക്ഷേപണത്തിന്റെ പ്രസക്തി.

0: കൊല്ലം സൈക്യാട്രി സൊസൈറ്റിയും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറും സംയുക്തമായി അവതരിപ്പിക്കുന്നു മൈൻഡ് ടോക്സ്. നിങ്ങളുടെ ആകുലത, വിഷമങ്ങൾ, സമ്മർദ്ദം, ഉത്കണ്ഠ എന്നിവയെക്കുറിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾ മനോരോഗ വിദഗ്ധരോട് ചോദിക്കാവുന്നതാണ്. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കുവാനുള്ള നമ്പർ
1: 0474-2931-1111.
0: വിളിക്കേണ്ട സമയം
1: ശനിയാഴ്ച 10:30 മുതൽ
0: 11:30 വരെ. വിഷയം
1: OCD.
0: അതിഥിയായി എത്തുന്നു
1: ഡോക്ടർ നീതു BS, സീനിയർ റെസിഡന്റ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്യാട്രി, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കൊല്ലം.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
3: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാരിസ്.
4: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
3: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാരിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ വിസ്മയ കാഴ്ചകൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർസലസ് എം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
6: ലോകത്തിലെ പ്രകൃതിദത്തമായ വിസ്മയ കാഴ്ചകളുടെ 117 ഭാഗം. ലോകത്തിലെ ഏറ്റവും വജ്രസമർത്ഥമായ ഖനികൾ സൗത്ത് ആഫ്രിക്കയിലെ കിംബർലിക്കുള്ളിൽ 8 kilometer വിസ്തീർണത്തിനാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ആ വജ്രഖനികളിൽ ഒന്ന് സന്ദർശിക്കാം. അതിനോടൊപ്പം അവിടുത്തെ വജ്രവിശേഷങ്ങളും നമുക്ക് കേൾക്കാം. ലോകത്തിലെ ഡയമണ്ട് ക്യാപിറ്റൽ, വജ്ര തലസ്ഥാനമായി അറിയപ്പെടുന്നത് സൗത്ത് ആഫ്രിക്കയിലെ കിംബർലി എന്ന സ്ഥലമാണ്. ലോകത്തിൽ വച്ച് ഏറ്റവും വജ്രസമർത്ഥമായ ഖനികൾ കിംബർലിക്കുള്ളിൽ 8 kilometer വിസ്തീർണത്തിലാണ് കിടക്കുന്നത്. അവ കിംബർലി, ഡിബേഴ്സ്, വെസൽട്ടൺ, ഡ്യൂട്രോയിസ് പാൻ, ബുൾ 14 എന്നീ ഖനികളാണ്. ആദ്യം വജ്രം കണ്ടതിനെ പറ്റി 2 കഥകളുണ്ട്. ഒരു കർഷകൻ നിലം ഉഴുതുകൊണ്ടിരിക്കുമ്പോൾ മിന്നിത്തിളങ്ങുന്ന ഒരു കല്ല് കിട്ടി. ഇതാണ് ഒരു കഥ. മറ്റൊരു കഥ, ഒരു കുട്ടി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിളങ്ങുന്ന ഒരു കല്ല് കിട്ടി. ഏത് കഥ ശരിയായാലും 1869 വജ്രത്തിന് വേണ്ടിയുള്ള ആൾക്കാരുടെ തള്ളു തുടങ്ങി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വജ്രം ശേഖരിക്കുവാൻ വേണ്ടി എത്തി. അങ്ങനെ തെക്കേ ആഫ്രിക്ക ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഡയമണ്ട്സ് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം എന്ന് അംഗീകരിക്കപ്പെട്ടു. ഇന്ന് കിംബർലി പഴയകാല ഖനനത്തിന്റെ അതിമനോഹരമായ ഒരു സ്മാരകമായി അവശേഷിക്കുന്നു. 1915 കിംബർലിയിലെ വജ്രഖനനം നിർത്തിവെച്ചു. അതിനുശേഷം ഈ ഖനന സ്ഥലം ഒരു തുറസായ പുരാവസ്തു സംരക്ഷണ കേന്ദ്രമായി സൂക്ഷിക്കുന്നു. കിംബർലി പട്ടണത്തിനകത്ത് തന്നെ ഉള്ള ഒരു ഖനന കേന്ദ്രത്തെ സ്നേഹത്തോടുകൂടി വിളിക്കുന്നത് ബിഗ് ഹോൾ, അതായത് വലിയ കുഴി എന്നാണ്. വളരെ അർത്ഥവത്തായ ഒരു പേരാണിത്. കാരണം മനുഷ്യർ ഖനനത്തിനു വേണ്ടി ഉണ്ടാക്കിയ കുഴികളിൽ ഏറ്റവും വലുതാണിത്. ദൂരക്കാഴ്ചകൾ കാണുവാനുള്ള നിരീക്ഷണ പ്ലാറ്റ്ഫോമിൽ നിന്നും നോക്കുമ്പോൾ 500 meter വീതിയുള്ള അഗാധമായ ഒരു കുഴി കാണുവാൻ സാധിക്കും. അതിന്റെ തുറന്ന കുഴിഭാഗം 400 meter താഴ്ചയിലും. അവിടെ നിന്നും ഖനന ആവശ്യത്തിനുള്ള യന്ത്രദിണ്ണുകൾ, അതായത് ഷാഫ്റ്റ്, 1200 meter താഴേക്ക് പോകുന്നുണ്ട്. കിംബർലിയിൽ ഖനനം തുടങ്ങി 1 കൊല്ലത്തിനകം 14.5 ദശലക്ഷം കാരറ്റിന്റെ വജ്രം ഖനനം ചെയ്തെടുത്തു. ഏകദേശം 2.7 ദശലക്ഷം ടൺ ഭാരമുള്ള കല്ലും മണ്ണും ഖനനത്തിന്റെ ഭാഗമായി മാറ്റേണ്ടി വന്നു. ഭൂമിയുടെ അടിത്തട്ടിലുള്ള കല്ലുകളും മറ്റു വസ്തുക്കളുമൊക്കെ ഉരുകി തെളിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾ ഒരു ദീർഘ വൃത്താകൃതിയിലുള്ള വഴിയിലൂടെ കയറിയെത്തി വീതി കുറഞ്ഞ ഒരു പൂക്കക്കുഴലിലൂടെ കടന്ന് ഡയമണ്ട് പൈപ്സ് എന്നറിയപ്പെടുന്ന ഒരു രേഖയിൽ ഭൂമിശാസ്ത്രപരമായി ഉണ്ടായ ഈ വജ്ര ശേഖരങ്ങൾ കാണപ്പെടുന്നു. ഈ ഡയമണ്ട് പൈപ്പ് ഭൂമിശാസ്ത്രജ്ഞന്മാർ കണക്കാക്കുന്നത് പുരാതന കാലത്തെ 70 മുതൽ 130 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായ അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ അവശിഷ്ടങ്ങൾ ഈ ഡയമണ്ട് പൈപ്പിൽ ശേഖരിക്കപ്പെട്ട് വജ്രമായി മാറി എന്നാണ്. പിൽക്കാലത്ത് അഗ്നിപർവ്വത കോണുകൾ ഇല്ലാതാകുകയും ഡയമണ്ട് പൈപ്പ് വേർതിരിച്ച് കാണപ്പെടുകയും ചെയ്തു. വജ്രങ്ങൾ അടങ്ങിയിരിക്കുന്ന പാറക്കല്ലുകൾ അറിയപ്പെടുന്നത് കിംബലൈറ്റ് എന്നും ഡയമണ്ട് പൈപ്സിനെ കിംബലൈറ്റിക് എന്നും അറിയപ്പെടുന്നു. വജ്രമടങ്ങിയ പാറകളുടെ, അതായത് കിംബലൈറ്റിന്റെ പുറംഭാഗം കാലാവസ്ഥയുടെ പ്രവർത്തന ഫലമായി വ്യത്യാസം വരികയും കട്ടി കുറഞ്ഞ് യെല്ലോ ഗ്രൗണ്ട് എന്നറിയപ്പെടുന്ന ഒരു വസ്തുവായി മാറുകയും ചെയ്യുന്നു. അതിനകത്താണ് ഡയമണ്ട്സ് വളരെ എളുപ്പത്തിൽ യെല്ലോ ഗ്രൗണ്ട് കഴുകിക്കളഞ്ഞ് ഡയമണ്ട് വേർതിരിച്ചെടുക്കുവാൻ സാധിക്കുന്നു. ഡയമണ്ട് പൈപ്സിനുള്ളിൽ കാലാവസ്ഥയുടെ പ്രവർത്തനത്തിൽ നിന്നും കിംബലൈറ്റ് സുരക്ഷിതമാണ്. അതുകൊണ്ട് വജ്രമടങ്ങിയ പാറ കിംബലൈറ്റ് കട്ടിയുള്ളതും നീല നിറത്തിലുമായി ഇരിക്കും. ഇത് ബ്ലൂ ഗാഡ് എന്നറിയപ്പെടുന്നു. ഇത് ഖനനം ചെയ്ത് പൊട്ടിച്ച് കഴുകി വിലയേറിയ വജ്രം വേർതിരിച്ചെടുക്കാം. ബിഗ് ഹോളിനകത്തുണ്ടായിരുന്ന പാറകൾ 100 കിലോമീറ്റർ താഴ്ചയിലുണ്ടായിരുന്ന കിംബലൈറ്റ് പാറകളാണ്. അത് ഭൂമിയിലെ പ്രതലത്തിലേക്ക് വന്നത് അഗ്നിപർവ്വത വിസ്ഫോടനത്തിലൂടെയാണ്. അങ്ങനെ വിലപിടിപ്പുള്ള വജ്രങ്ങളുടെ ഒരു വൻ ശേഖരം ഭൂമിയുടെ പ്രതലത്തിലേക്ക് എത്തി. അതാണ് കിംബർലി. അടുത്ത ദിവസം നമുക്ക് പടിഞ്ഞാറ് സെയ്റയും കിഴക്ക് റുവാൻഡയും അതിനിടയിൽ കിബു തടാകവും അഗ്നിപർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട് 90 കിലോമീറ്റർ നീളത്തിലും 50 കിലോമീറ്റർ വീതിയിലും ശരാശരി 200 മീറ്റർ ആഴത്തിലുമുള്ള കിബു തടാകം എങ്ങനെയാണ് ഉണ്ടായതെന്ന് കേൾക്കാം.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് വിസ്മയ കാഴ്ചകൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ മാർസലസ് എം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.

0: നിങ്ങൾ സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
1: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
0: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: അറിവിന്റെ ലോകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അരുൺ സ്റ്റീഫൻ, സാങ്കേതിക സഹായം ബോണി ജെ ബേസു.
3: എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അറിവിന്റെ ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് ശ്രോതാക്കൾ അറിവിന്റെ ലോകത്തിലൂടെ കേൾക്കുന്നത് മൈസൂറിന്റെ വിശേഷങ്ങളാണ്. മൈസൂരു എന്ന ഔദ്യോഗിക നാമത്തിൽ അറിയപ്പെടുന്ന മൈസൂർ ഇന്ത്യൻ സംസ്ഥാനമായ കർണാടകയിലെ ഒരു നഗരം, മൈസൂർ ജില്ലയുടെയും മൈസൂർ ഡിവിഷന്റെയും ആസ്ഥാനമായിട്ടുള്ള പ്രദേശം. വാടിയാർ രാജവംശത്തിന്റെ പരമ്പരാഗത ആസ്ഥാനം എന്ന നിലയിൽ 1399 മുതൽ 1947 വരെ മൈസൂർ രാജ്യത്തിന്റെ തലസ്ഥാനമായി പ്രവർത്തിച്ചു വന്ന നഗരം. പൈതൃക ഘടനകൾ, മൈസൂർ കൊട്ടാരം പോലുള്ളവ സംസ്കാരത്തിന് പേരുകേട്ട നഗരം, കർണാടകയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നീ പേരുകളിലൊക്കെ വിളിക്കപ്പെടുന്ന നഗരം കൂടിയാണ് മൈസൂർ എന്ന് പറയുന്നത്. ഈ മൈസൂരിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ശ്രോതാക്കൾ അറിവിന്റെ ലോകത്തിലൂടെ കേൾക്കുന്നത്. സ്വച്ഛ് സർവേ പ്രകാരം സംസ്ഥാനത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രണ്ടാമത്തെ നഗരവും ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങളിൽ ഒന്നുമാണ് മൈസൂരും. മൈസൂർ എന്ന പേരിലും ഈ നഗരം അറിയപ്പെടുന്നുണ്ട്. മൈസൂറിന്റെ പ്രധാനപ്പെട്ട ആകർഷണങ്ങളാണ് മൈസൂർ കൊട്ടാരം, ശിവനസമുദ്ര വെള്ളച്ചാട്ടം, ഇൻഫോസിസ് മൾട്ടിപ്ലക്സ്, മാണ്ഡിയിലെ ബൃന്ദാവൻ ഗാർഡൻ, സെന്റ് ഫിലോമിന കത്തീഡ്രൽ, ചാമുണ്ഡേശ്വരി ക്ഷേത്രം എന്നിവയൊക്കെയാണ്. ഇതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു നിർമ്മിതി കൂടിയാണ് ലളിതാമഹൽ എന്ന ലളിതാമഹൽ. ചാമുണ്ഡി കുന്നുകളുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് മൈസൂർ. മൈസൂരു എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും 770, അതായത് 2530 അടി ഉയരത്തിൽ, 770 മീറ്റർ 2530 അടി ഉയരത്തിൽ മൈസൂർ നഗരം സ്ഥിതി ചെയ്യുന്നു. ആധുനിക കാലത്ത് നഗരത്തിന്റെ വികസനത്തിന് ഭൂരിഭാഗവും മൈസൂരിലെ മഹാരാജാക്കന്മാരുടെയും കലയുടെയും സംസ്കാരത്തിന്റെയും രക്ഷാധികാരികളായിരുന്ന വാടിയാർ രാജവംശത്തിന്റെ ഉത്തരവാദിത്തമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഹൈദരലിയും ടിപ്പു സുൽത്താനും തുടർച്ചയായി അധികാരത്തിലിരുന്നപ്പോൾ പ്രദേശത്ത് മൽബറി മരങ്ങളും പട്ടും നട്ടുപിടിപ്പിക്കുകയും ബ്രിട്ടീഷുകാർക്കെതിരെ നാലോളം യുദ്ധങ്ങൾ നടത്തിയും നഗരത്തിന്റെയും രാജ്യത്തിന്റെയും സാമ്പത്തിക വളർച്ചയ്ക്ക് അവർ ഗണ്യമായ സംഭാവനയാണ് നൽകിക്കൊണ്ടിരുന്നത്. ഇന്ന് നഗരത്തിന്റെ നാഗരിക ഭരണത്തിന്റെ ഉത്തരവാദിത്തം മൈസൂർ സിറ്റി കോർപ്പറേഷന് കൂടിയാണ്. എങ്ങനെയാണ് ഈ നഗരത്തിന് ഇങ്ങനൊരു പേര് ലഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൈസൂർ എന്ന പേര് കന്നഡയിലെ മഹിഷയുടെ വാസസ്ഥലം എന്നർത്ഥം വരുന്ന മഹിഷികുവിന്റെ ആ വാസസ്ഥലം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഇംഗ്ലീഷ് രൂപമാണ് മൈസൂർ അഥവാ മൈസൂരു. സംസ്കൃതത്തിൽ മഹിഷ എന്ന പൊതുനാമത്തിന് എരുമ എന്നാണ് അർത്ഥം. ഹിന്ദു പുരാണമനുസരിച്ച് മഹിഷപുര കേന്ദ്രീകരിച്ച് സംസ്കൃതത്തിൽ മഹിഷക എന്നറിയപ്പെടുന്ന മൈസൂർ രാജ്യത്തിന്റെ പുരാതന ഭാഗങ്ങൾ ഭരിച്ചിരുന്ന മഹിഷാസുരനാണ് അദ്ദേഹമെന്നും പറയപ്പെടുന്നുണ്ട്. 2005 ഡിസംബറിൽ കർണാടക സർക്കാർ നഗരത്തിന്റെ ഇംഗ്ലീഷ് അക്ഷരവിന്യാസം മൈസൂർ എന്ന പേരിൽ നിന്നും മൈസൂരു എന്ന് മാറ്റാനുള്ള ഉദ്ദേശം പ്രഖ്യാപിക്കുകയും 2014 ഒക്ടോബറിൽ ഇന്ത്യ ഗവൺമെന്റ് ഇത് അംഗീകരിക്കുകയും ചെയ്തു. 2014 നവംബർ 1 മൈസൂരിനെയും മറ്റ് 12 നഗരങ്ങളെയും ഔദ്യോഗികമായി പുനർനാമകരണം ചെയ്യപ്പെടുകയും ചെയ്തു. മൈസൂരിനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു പേരാണ് വാടിയാർ രാജവംശം. മൈസൂരിലെ വാടിയാർ അഥവാ വോടയാർ, ഓടയാർ എന്നൊക്കെ പേരിലും അറിയപ്പെടുന്നുണ്ട്. ഈ രാജവംശത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിരവധി നാമങ്ങളാൽ അറിയപ്പെടുന്ന ഒരു രാജവംശം കൂടിയാണ് ഇത്. മൈസൂരിലെ മുൻ മഹാരാജാക്കന്മാരുടെ മധ്യകാല ഇന്ത്യൻ രാജകുടുംബത്തിൽപ്പെട്ടവരാണ് ഇവർ. യഥാർത്ഥത്തിൽ മൈസൂർ നഗരത്തിൽ താമസിച്ചിരുന്ന ഉർസ് വംശത്തിൽ നിന്നുള്ളവരായിരുന്നു അവർ എന്നും പറയപ്പെടുന്നുണ്ട്. കന്നഡയിൽ പ്രഭു എന്നർത്ഥം വരുന്ന വോടയാർ എന്ന പദവി പിന്നീട് അവർ സ്വീകരിക്കുകയാണ് ഉണ്ടായത്. രാജ്യം മൈസൂർ രാജ്യമാണ് സ്ഥാപിതമായ വർഷം 1399 April 11. സ്ഥാപകൻ യദുരായ വോടയാറാണ് ഈ ഒരു രാജവംശത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. മൈസൂരിലെ മഹാരാജാക്കന്മാരായി 1300 അവസാനം മുതൽ 1950 വരെ വാടയാർ രാജവംശം മൈസൂർ രാജ്യം ഭരിച്ചു വന്നിരുന്നു. വാടിയാർ രാജവംശത്തിലെയും ഉർസ് വംശത്തിലെയും അംഗങ്ങൾ, അവരുടെ ഭരിക്കുന്ന സഹോദരങ്ങൾ, കസിൻസ്, മരുമക്കൾ അല്ലെങ്കിൽ അകന്ന ബന്ധുക്കൾ എന്നിവരുടെ ദിവാൻമാരായി രാജകീയ ഉപദേഷ്ടാക്കളും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അത്. പിന്നീട് 14th century അവസാനത്തിൽ ഈ കുടുംബം യഥാർത്ഥത്തിൽ പോളെ ഗാർമരായിരുന്നു, അതായത് കന്നഡയിൽ പട്ടാളം എന്നർത്ഥം വരുന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മൈസൂർ പട്ടണത്തിലും പരിസര പ്രദേശങ്ങളിലും അവരുടെ ഫ്യൂഡൽ പ്രഭുക്കന്മാരായ വിജയനഗര സാമ്രാജ്യത്തിനായി പ്രതിരോധിക്കുകയും 17th century സാമ്രാജ്യത്തിന്റെ പതനവും തകർച്ചയും മൂലം 1610 തിമ്മരാജ വോടയാർ രണ്ടാമൻ ശ്രീരംഗപട്ടണം പിടിച്ചടക്കിയപ്പോൾ വാടയാർമാർ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയുമാണ് ഉണ്ടായത്. 1799 ടിപ്പുവിന്റെ വധശിക്ഷയ്ക്ക് ശേഷം അക്കാലത്ത് ഇന്ത്യയിലെ വലിയ പ്രദേശങ്ങൾ ഭരിച്ചിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു അനുബന്ധ സഖ്യത്തിന് കീഴിൽ വാടയാർമാർക്ക് രാജ്യം തിരികെ നൽകുകയാണ് ഉണ്ടായത്. പിന്നീട് ഇന്ത്യ കിരീടത്തിൽ നിന്ന് സ്വതന്ത്രം നേടിയതിന് ശേഷം ഭരണാധികാരിയായിരുന്ന മഹാരാജ ജയ ചാമരാജ വാടിയാർ പുതുതായി രൂപീകരിച്ച ഇന്ത്യയുടെ ഡൊമീനിയന് രാജ്യം വിട്ടുകൊടുക്കുകയും ചെയ്തു. പൈതൃക നഗരം, കൊട്ടാരങ്ങളുടെ നഗരം, കർണാടകയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഒരു നഗരം കൂടിയാണ് മൈസൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് പൈതൃക സ്ഥലങ്ങൾ നമുക്ക് ഈ ഒരു നഗരത്തിൽ കാണാനായിട്ട് സാധിക്കും. തന്നെ ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങളിൽ ഒന്നുകൂടിയാണ് മൈസൂർ എന്ന് പറയുമ്പോൾ എത്രത്തോളം സംരക്ഷണമാണ് ആ നഗരത്തിന് നൽകുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം പ്രത്യേകതയുള്ള ഒരു നഗരം കൂടിയാണ് മൈസൂർ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കാം. പൈതൃക നഗരം, കൊട്ടാരങ്ങളുടെ നഗരം, കർണാടകയുടെ സാംസ്കാരിക തലസ്ഥാനം, ചന്ദന നഗരം, മുല്ലപ്പൂവിന്റെ നഗരം എന്നീ അപരനാമങ്ങളിലൊക്കെ അല്ലെങ്കിൽ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഒരു നഗരം ഏത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം മൈസൂർ തന്നെയാണ്. ഞാൻ ആ വിളിപ്പേരുകൾ, മൈസൂരിൻ്റെ പ്രത്യേകതയുള്ള അല്ലെങ്കിൽ വിളിപ്പേരുകൾ ഞാൻ ഒരിക്കൽ കൂടി പറയാം. പൈതൃക നഗരം, കൊട്ടാരങ്ങളുടെ നഗരം, കർണാടകയുടെ സാംസ്കാരിക തലസ്ഥാനം, ചന്ദന നഗരം, മുല്ലപ്പൂവിന്റെ നഗരം എന്നീ പേരുകളിലൊക്കെ ഈ ഒരു നഗരം അറിയപ്പെടുന്നുണ്ട്. ഈ നഗരത്തിൽ ഉപയോഗിച്ചു വരുന്ന ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് കന്നഡയാണ്. നമ്മൾ കേൾക്കുന്നത് മൈസൂരിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായ ചാമുണ്ടി കുന്നുകളെ കുറിച്ചാണ്. ചാമുണ്ടി ഹിൽസ് എന്ന പേരിലാണ് ഈ ഒരു പ്രദേശം അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ കർണാടകയിലെ മൈസൂരിൽ നിന്ന് 13 കിലോമീറ്ററോളം കിഴക്ക് മാറിയാണ് ചാമുണ്ടി കുന്ന് സ്ഥിതി ചെയ്യുന്നത്. കൊടുമുടിയിലെ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ നിന്നാണ് ഈ സ്ഥലത്തിന് ഈ ഒരു പേര് ലഭിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ഈ സ്ഥലത്തിൻ്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 1060 മീറ്റർ ആണ്. അതായത് 3480 അടിയാണ് ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ഈ സ്ഥലത്തിൻ്റെ സമുദ്ര ഉപരിതലത്തിൽ നിന്നുള്ള സമുദ്രത്തിൻ്റെ അല്ലെങ്കിൽ ഉയരം എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും. ഇനി പ്രധാന ആകർഷണങ്ങൾ എന്ന് പറയുന്നത് ചാമുണ്ടി കുന്നുകളുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ചാമുണ്ടേശ്വരി ക്ഷേത്രം തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. നൂറ്റാണ്ടുകളായിട്ട് മൈസൂർ ഭരണാധികാരികൾ ഇത് സംരക്ഷിച്ചു പോകുന്നു. പിന്നീട് കൃഷ്ണരാജ വോഡയാറിന്റെ മൂന്നാമൻ, അതായത് കൃഷ്ണരാജ വോഡയാർ മൂന്നാമന്റെ കാലത്ത് 1827 ഈ ഒരു ക്ഷേത്രം പുതുക്കി പണിതത്. അപ്പൊ തീർച്ചയായിട്ടും പലരും കണ്ടിട്ടുള്ള ഒരു പ്രദേശം തന്നെ ആയിരിക്കാം ഇത്. ഇനി ഈ ക്ഷേത്രത്തിന് ഒരു ഐതിഹ്യമുണ്ട്. ആ ഐതിഹ്യം കൂടി ഞാൻ പറയാം. പണ്ടത്തെ ഐതിഹ്യം അനുസരിച്ച് അസുരനായ മഹിഷാസുരൻ, അതായത് ഇപ്പോൾ മൈസൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന നഗരത്തിലെ വ്യക്തി അല്ലെങ്കിൽ രാജാവ്, ഒരു ഘോരമായ യുദ്ധത്തിന് ശേഷം ചാമുണ്ടേശ്വരി ദേവി, അതായത് ചാമുണ്ടി എന്നും അറിയപ്പെടുന്ന ദേവിയാൽ കൊല്ലപ്പെടുകയും ദേവിയെ മഹിഷാസുരമർദിനി എന്നും വിളിച്ചു വരുന്നു. പുരാണമനുസരിച്ച് ഈ പാറക്കെട്ട് മഹാബലചല എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ ഈ ഒരു പ്രദേശം അറിയപ്പെട്ടിരുന്ന പേര് മഹാബലചല എന്നായിരുന്നു. കുന്നിൽ രണ്ട് പ്രധാന ക്ഷേത്രങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്ന് മഹാബലേശ്വര ക്ഷേത്രവും രണ്ട് എന്ന് പറയുന്ന ചാമുണ്ടേശ്വരി. കുന്നിലെ മഹാബലേശ്വര ക്ഷേത്രം രണ്ടിലും പഴക്കമേറിയതും തീർത്ഥാടന കേന്ദ്രവുമാണ്. ഈ രണ്ട് ക്ഷേത്രങ്ങളും ഒരുപാട് വർഷം പഴക്കമുള്ളതും ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് നിരവധി തീർത്ഥാടകർ വന്നു പോകുന്ന ക്ഷേത്രങ്ങൾ കൂടിയാണ്. അതിനോടൊപ്പം തന്നെ രഥോത്സവവും തൈപ്പോത്സവവും ഇവിടെ നടന്നു വരുന്നു എന്നുള്ളതും മറ്റൊരു പ്രത്യേകത കൂടിയാണ്. മൈസൂരുവിന്റെ പഴയ പേര് എന്ന് പറയുന്നത് കന്നഡ പദമായ മഹിഷുരു എന്നതിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞ് വന്നത്. പിന്നീട് മഹിഷുരുവിന്റെ അക്ഷരാർത്ഥത്തിൽ മഹിഷാസുരന്റെ ഗ്രാമം എന്ന ഈ പേര് ബ്രിട്ടീഷുകാർ മാറ്റുകയും പിന്നീട് മൈസൂർ എന്ന് മാറ്റി സ്ഥാപിക്കുകയും ചെയ്തു. തുടർന്ന് 2014 നവംബർ 1 കർണാടക സർക്കാർ പേര് മൈസൂർ എന്ന് മാറ്റുകയും അല്ലെങ്കിൽ മൈസൂരു എന്ന് മാറ്റുകയും അങ്ങനെ നഗരത്തിന്റെ പേരിൽ കുന്നിന് പരോക്ഷമായ സ്വാധീനം ലഭിക്കുകയും ചെയ്ത ഒരു പ്രത്യേകത കൂടി ഈ ഒരു നഗരത്തിനുണ്ട്. ചാമുണ്ടി ദേവിയുടെ പേരിൽ അറിയപ്പെടുന്ന ക്ഷേത്രം കൂടിയാണ് നമുക്ക് ഈ മലയിൽ കാണാൻ സാധിക്കുന്നത്. ചതുരാകൃതിയിലുള്ളൊരു ഘടനയാണ് ഈ ക്ഷേത്രത്തിന് ഉള്ളത്. മൈസൂരിലെ വാടിയാർമാരുടെ ഭരണകാലത്ത് വിജയദശമി, അതായത് ദസറയുടെ 10 ഘോഷയാത്രയിൽ മഹാരാജാവ് ആനയുടെ മുകളിൽ സ്വർണ്ണ നിറത്തിലുള്ള ഹൗഡയിലിരുന്നു. സ്വതന്ത്ര അനന്തരം മഹാരാജാവിന് പകരം ചാമുണ്ടേശ്വരിയുടെ ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അതേസമയം ദസറ ഒരു സംസ്ഥാന ഉത്സവമായി മാറുകയും ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇനി ചാമുണ്ടി കുന്നുകളുടെ മുകളിൽ നോക്കിയാൽ നമുക്ക് മൈസൂർ കൊട്ടാരം, കരഞ്ചി തടാകം, നിരവധി ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ എന്നിവയൊക്കെ കാണാനായിട്ട് സാധിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഈ ഉത്തരങ്ങളും ചോദ്യങ്ങളും അല്ലെങ്കിൽ ഈ വിശേഷങ്ങളും അറിവിൻ്റെ ലോകത്തിലൂടെ കേട്ട എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം, കാണാം. അതുവരെ കമ്മ്യൂണിറ്റി റേഡിയോ വെൻസികറിന്റെ മാന്യ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും അറിവിൻ്റെ ലോകത്തിൻ്റെ പേരിൽ ഒരിക്കൽ കൂടി നന്ദി, ഒരിക്കൽ കൂടി നമസ്കാരം.

പ്രധാന വാർത്തകൾ. ഇന്ത്യയും റൊമാനിയയും തമ്മിലുള്ള സാമ്പത്തിക നിക്ഷേപ ബന്ധങ്ങൾ വികസിപ്പിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ നടപടി വേഗത്തിലാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനുള്ള കരട് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കേന്ദ്രമന്ത്രിമാരായ ജെ പി നദ്ദയും ജിതേന്ദ്ര സിംഗും ഇന്ന് ന്യൂഡൽഹിയിൽ സി ജെ പി പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. നാളെ വീണ്ടും ചർച്ച. മിഷൻ പോഷൺ 2.0 കീഴിൽ 2 ലക്ഷം അങ്കണവാടികളെ സക്ഷമ അങ്കണവാടികളായി ഉയർത്തുമെന്ന് കേന്ദ്ര സർക്കാർ. ബഹിരാകാശ പ്രതിരോധ മേഖലകളിലെ വലിയ സാധ്യതകൾ കേരളം പ്രയോജനപ്പെടുത്തുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് ബാക്ക്സ്ട്രോക്ക് നീന്തൽ സെമിഫൈനലിൽ. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷ പേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ സമ്മേളന നടപടികൾ ആരംഭിച്ചപ്പോൾ മുതൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ഇരുസഭകളിലും പ്രതിപക്ഷം ബഹളം തുടങ്ങി. ചോദ്യപേപ്പർ ചോർച്ച വിഷയം ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണെന്നും ഈ വിഷയത്തിൽ കർശനമായ നിയമം കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി രാജ്യത്തിന് ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ പറഞ്ഞു. എന്നാൽ ബഹളം തുടർന്നതോടെ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഇരുസഭകളും തിങ്കളാഴ്ച വീണ്ടും സമ്മേളിക്കും. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതുവരെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ പ്രതിപക്ഷം ഒരു ചർച്ചയിലും പങ്കെടുക്കില്ലെന്ന് ലോക്സഭ

0: നൽകി.
1: കേന്ദ്രമന്ത്രിമാരായ ജെ പി നദ്ദയും ജിതേന്ദ്രസിംഗും ഇന്ന് ന്യൂഡൽഹിയിൽ സി ജെ പി പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. സി ജെ പി മൂന്ന് പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചതായും പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനായി ചില പരിഷ്കാരങ്ങൾ നിർദ്ദേശിച്ചതായും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നദ്ദ മാധ്യമങ്ങളോട് പറഞ്ഞു. സി ജെ പി പ്രതിനിധി സംഘവുമായി നാളെ വീണ്ടും ചർച്ച നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സി ജെ പി മുന്നോട്ടുവച്ച രണ്ട് ആവശ്യങ്ങൾ സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചതായി സി ജെ പി വക്താവ് അശുതോഷ് റംഗ മാധ്യമങ്ങളോട് പറഞ്ഞു. നീറ്റ് യു ജി പരീക്ഷാ പേപ്പർ ചോർച്ചയെ തുടർന്ന് നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളുടെ പുരോഗതി സംബന്ധിച്ച് വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കേന്ദ്രത്തോടും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോടും നിർദ്ദേശിച്ച് സുപ്രീംകോടതി. താൽക്കാലിക നടപടികളെ ആശ്രയിക്കുന്നതിനു പകരം പരിഷ്കാരങ്ങൾ വ്യവസ്ഥാപിതമാക്കാൻ സ്വീകരിച്ച നടപടികൾ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കണമെന്നും കോടതി പറഞ്ഞു. കേസ് തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. അയൽ രാജ്യങ്ങളിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും രാജ്യസുരക്ഷ സംരക്ഷിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. അതിർത്തി കടന്നുള്ള ഭീകരത ഉൾപ്പെടെ തടയാൻ അന്താരാഷ്ട്ര സഹകരണം തേടുന്നുണ്ടെന്നും അദ്ദേഹം ലോക്സഭയിൽ പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്.
2: ഭീകരവാദം തടയാൻ 31 രാജ്യങ്ങളുമായി സഹകരിച്ച് സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പുകൾ രൂപീകരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലോക്സഭയിൽ അറിയിച്ചു. അതേസമയം മെഡിക്കൽ കോളേജുകളുടെയും ഡിഗ്രി പി ജി സീറ്റുകളുടെയും എണ്ണം സർക്കാർ വർദ്ധിപ്പിച്ചതായി ആരോഗ്യ കുടുംബക്ഷേമ സഹമന്ത്രി അനുപ്രിയ പട്ടേൽ ലോക്സഭയിൽ അറിയിച്ചു. 2014 മുതൽ ഇതുവരെ മെഡിക്കൽ കോളേജുകളുടെ എണ്ണം 387 നിന്ന് 844 വർദ്ധിച്ചു. ഇന്ത്യയിൽ ടെലിവിഷൻ റേറ്റിംഗുകൾ നിയന്ത്രിക്കുന്നതിനുള്ള സമഗ്രമായ മാർഗനിർദ്ദേശങ്ങൾ വ്യക്തമാക്കുന്ന ടി വി റേറ്റിംഗ് നയം 2026 സർക്കാർ പുറത്തിറക്കിയത് ായി വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് രാജ്യസഭയിൽ പറഞ്ഞു. ടി വി റേറ്റിംഗ് സേവനങ്ങൾ നൽകുന്ന ഏജൻസികളുടെ രജിസ്ട്രേഷൻ, പ്രവർത്തനം, ഓഡിറ്റ്, മേൽനോട്ടം എന്നിവയിൽ കൃത്യത ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണെന്ന് ശ്രീ വൈഷ്ണവ് ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയുന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ 2026 ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിച്ചു. ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായിയാണ് ബിൽ അവതരിപ്പിച്ചത്. 1971 ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയുന്ന നിയമത്തിൽ കൂടുതൽ ഭേദഗതികൾ വരുത്താനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. പ്രതിപക്ഷ എംപിമാർ ബിൽ അവതരണത്തെ എതിർത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കുട്ടികളിൽ മെച്ചപ്പെട്ട പോഷകാഹാരവും പ്രാഥമിക പരിചരണവും വിദ്യാഭ്യാസവും ഉറപ്പാക്കുന്നതിനായി മിഷൻ പോഷൺ 2.0 കീഴിൽ 2 ലക്ഷം അംഗണവാടികളെ സക്ഷമ അംഗണവാടികളായി ഉയർത്തുമെന്ന് കേന്ദ്ര സർക്കാർ. ലോക്സഭയിൽ വനിതാ ശിശു വികസന സഹമന്ത്രി സാവിത്രി ഠാക്കൂറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പോഷകാഹാരക്കുറവ് കൂടുതലായി കാണപ്പെടുന്ന ജില്ലകൾ ഉൾപ്പെടെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും മിഷൻ നടപ്പിലാക്കി വരികയാണെന്ന് മന്ത്രി പറഞ്ഞു. ഇന്ത്യയും റൊമാനിയയും തമ്മിലുള്ള സാമ്പത്തിക നിക്ഷേപ ബന്ധങ്ങൾ വികസിപ്പിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ബുക്കാറസ്റ്റിൽ ഇന്ത്യ റൊമാനിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. റൊമാനിയയുടെ തന്ത്രപരമായ സ്ഥാനം, വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തി, യൂറോപ്യൻ യൂണിയനുമായുള്ള ശക്തമായ സംയോജനം എന്നിവ ഇന്ത്യയുടെ വ്യവസായ മേഖലയ്ക്ക് ഗുണം ചെയ്യുമെന്ന് രാഷ്ട്രപതി വ്യക്തമാക്കി.
4: ഇന്ത്യ EU ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഈസ് എൻ ഇമ്പോർട്ടന്റ് മൈൽ സ്റ്റോൺ ഇൻ ഇന്ത്യ EU സ്ട്രാറ്റജിക് പാർട്ട്നർഷിപ്പ്. ട്രേഡ് ആൻഡ് ഇക്കോണമിക് കോപ്പറേഷൻ ആർ സെൻട്രൽ ടു ദ കോണ്ടെംപററി പാർട്ട്നർഷിപ്പ് വിത്ത് എ കോമ്പൈൻഡ് മാർക്കറ്റ് ഓഫ് നിയർലി 2 ബില്യൺ പീപ്പിൾ ആൻഡ് എൻ ഇക്കോണമിക് സോൺ ഓഫ് അറൌണ്ട് $25 trillion. ദ ഇന്ത്യ EU FTA ഈസ് എമംഗ് ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഇക്കോണമിക് പാർട്ട്നർഷിപ്പ് ഇൻ ദ വേൾഡ്.
1: അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കില്ലെന്ന് ഇന്ത്യ. അയൽ രാജ്യത്ത് ഇന്ത്യ മനഃപൂർവ്വം വെള്ളപ്പൊക്കമുണ്ടാക്കുകയാണെന്ന പാകിസ്ഥാൻ മാധ്യമ റിപ്പോർട്ടുകൾ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ നിഷേധിച്ചു. ജമ്മുവിലും സമീപ പ്രദേശങ്ങളിലുമുണ്ടായ ശക്തമായ മഴയുടെ അനന്തരഫലമായാണ് ചെനാബ് നദിയിലെ ഒഴുക്ക് വർദ്ധിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിലെ പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കാൻ നടപടിയെടുക്കാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശം നൽകിയതായി ഡൽഹി അഡീഷണൽ പോലീസ് കമ്മീഷണർ രാജീവ് രഞ്ജൻ പറഞ്ഞുവെന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗമാണ് ഈ വീഡിയോ വ്യാജവും നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് തയ്യാറാക്കിയതുമാണെന്ന് അറിയിച്ചത്. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ 2-ാം ദിനത്തിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് പുരുഷന്മാരുടെ 50 മീറ്റർ ബാക്ക് സ്ട്രോക്ക് നീന്തലിൽ സെമിഫൈനലിൽ കടന്നു. ഹീറ്റ്സിൽ 25.52 സെക്കൻഡ് സമയം കുറിച്ചാണ് നടരാജ് യോഗ്യത നേടിയത്.

0: സെമിഫൈനൽ പോരാട്ടങ്ങൾ ഇന്ന് രാത്രി നടക്കും. ബഹിരാകാശ വ്യോമയാന പ്രതിരോധ വ്യവസായങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായി കേരളത്തെ വികസിപ്പിക്കുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. കേരളത്തിന്റെ ബഹിരാകാശ വ്യാവസായിക അന്തരീക്ഷം ശക്തിപ്പെടുത്തുന്നതിനായി തിരുവനന്തപുരത്ത് നടന്ന കൺസൾട്ടേഷൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബഹിരാകാശ പ്രതിരോധ മേഖലകളിൽ കേരളത്തിനുള്ള വലിയ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ സർക്കാർ പൂർണ്ണ സജ്ജമാണെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800-117-800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. യാത്രക്കാരുടെ സുരക്ഷയും സംരക്ഷണവും ശക്തിപ്പെടുത്തുന്നതിനായി 3215 റെയിൽവേ സ്റ്റേഷനുകളിലും 13409 പാസഞ്ചർ കോച്ചുകളിലും സിസിടിവി നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി ഇന്ത്യൻ റെയിൽവേ. 425 സ്റ്റേഷനുകളിൽ സിസിടിവി സംവിധാനമൊരുക്കിയ ഉത്തര റെയിൽവേയാണ് മുന്നിൽ. ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള നിർദ്ദിഷ്ട സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച രണ്ടാം റൌണ്ട് ചർച്ച പൂർത്തിയായി. വ്യാപാരത്തിനുള്ള സാങ്കേതിക തടസ്സങ്ങൾ, കസ്റ്റംസ് നടപടിക്രമങ്ങൾ, സാമ്പത്തിക സഹകരണം തുടങ്ങിയ വിഷയങ്ങളിലാണ് ചർച്ച നടന്നത്. മാഡ്രിഡ് മേഖലയിലുണ്ടായ കാട്ടുതീയെ തുടർന്ന് 10,000-ത്തോളം പേരെ ഒഴിപ്പിക്കേണ്ടി വന്ന സാഹചര്യത്തിൽ സ്പെയിൻ സർക്കാർ ഇന്ന് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. കടുത്ത ഉഷ്ണതരംഗത്തിനിടെ കാട്ടുതീ നിയന്ത്രണാതീതമായി പടർന്നതിനെ തുടർന്നാണ് സമീപ ഗ്രാമങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയും റൊമാനിയയും തമ്മിലുള്ള സാമ്പത്തിക നിക്ഷേപ ബന്ധങ്ങൾ വികസിപ്പിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ നടപടി വേഗത്തിലാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനുള്ള കരട് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കേന്ദ്രമന്ത്രിമാരായ ജെ പി നഡ്ഡയും ജിതേന്ദ്ര സിംഗും ഇന്ന് ന്യൂഡൽഹിയിൽ സിജെപി പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. നാളെ വീണ്ടും ചർച്ച. മിഷൻ പോഷൻ 2.0 കീഴിൽ 2 ലക്ഷം അങ്കണവാടികളെ സക്ഷമ അങ്കണവാടികളായി ഉയർത്തുമെന്ന് കേന്ദ്ര സർക്കാർ. ബഹിരാകാശ പ്രതിരോധ മേഖലകളിലെ വലിയ സാധ്യതകൾ കേരളം പ്രയോജനപ്പെടുത്തുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് ബാക്ക് സ്ട്രോക്ക് നീന്തൽ സെമിഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണി. കഥാസാഗരത്തിന് സമയമായി, കഥ പറയാൻ ഞാൻ തയ്യാർ. ശ്രോതാക്കൾ കഥ കേൾക്കാൻ തയ്യാറാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ കഥ ആരംഭിക്കുന്നു. അതിനു മുമ്പേ, കഥാസാരം കഥകളുടെ പരിപാടിയാണ്. നാടോടി കഥകളും മുത്തശ്ശി കഥകളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥയിലോട്ട് കടക്കാം. ഇന്ന് ഞാനൊരു ഉത്തരാഖണ്ഡിൽ നിന്നുള്ളൊരു നാടോടി കഥയാണ് ഇത്. ഞാൻ ഇംഗ്ലീഷിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയ ഒരു കഥയാണ്. അപ്പോൾ ഒന്ന് കേട്ടുകൊള്ളുക. പണ്ട് ഒരു ഗ്രാമത്തിൽ രാമ എന്നും ഹരിയ എന്നും പേരുള്ള രണ്ട് സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ഗ്രാമത്തിൽ എന്ന് പറയുമ്പോൾ ഉത്തരാഖണ്ഡിലെ ഒരു ഗ്രാമത്തിൽ. അവർ തങ്ങളുടെ പിതാവിനൊപ്പമായിരുന്നു താമസം. പിതാവ് പ്രായാധിക്യം കൊണ്ട് അവശനും അസുഖബാധിതനുമായിരുന്നു. അവർക്ക് ധാരാളം കൃഷിഭൂമി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ത് പറയാൻ, ഇവരുടെ രണ്ടുപേരുടെയും മടി കാരണം അത് തരിശു ഭൂമിയായി മാറി. അവർക്ക് ഓരോ ദിവസവും ഭക്ഷണം സാപ്പിടാനും ഉറങ്ങാനും മാത്രമേ നേരമുണ്ടായിരുന്നുള്ളൂ. ഒന്നും ചെയ്യാതെ സൂചിച്ച് സമയം കൊല്ലുന്നതായിരുന്നു വിനോദം. അവർ അവരുടെ പിതാവിനെ പോലും നേരെ ചൊവ്വേ ശ്രദ്ധിച്ചില്ല, ശുശ്രൂഷിച്ചില്ല. പിതാവിന് ആഹാരവും പരിചരണവും ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ദിനം പ്രതി രോഗത്തിന് അടിമയാകുകയും ആരോഗ്യം ക്ഷയിക്കുകയും ചെയ്തു. അവരുടെ പിതാവിന് കട്ടിലിൽ എഴുന്നേറ്റിരിക്കാനും സംസാരിക്കാനും പറ്റാത്ത അവസ്ഥയിലേക്ക് ആരോഗ്യസ്ഥിതി എത്തിച്ചു. വളരെ പതുങ്ങിയ സ്വരത്തിലാണ് സംസാരിക്കാൻ സാധിച്ചത്. അതും പറയുന്നതൊന്നും വ്യക്തവുമല്ലായിരുന്നു. അതായിരുന്നു ആ പിതാവിൻ്റെ അവസ്ഥ. ഒരു ദിവസം രാമനും ഹരിയായും ഉച്ച ഉറക്കത്തിലായിരുന്നു. അപ്പോഴാണ് തങ്ങളുടെ പിതാവ് അവ്യക്തമായ സ്വരത്തിൽ എന്തോ പറയുന്നത് അവരുടെ ചെവിയിൽ പതിക്കുന്നത്. രണ്ടുപേരും ചാടി എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്ത് ചെന്ന് പറയുന്നത് ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെയുള്ള ശബ്ദങ്ങളാണ് അവർ കേട്ടത്. ഒന്നും മനസ്സിലാകാത്തത് കൊണ്ട് അവർ അത് കാര്യമാക്കിയില്ല. പക്ഷേ പിന്നെയും ആ പിതാവ് അത് ആവർത്തിക്കാൻ ആരംഭിച്ചു. അപ്പോൾ അവർ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് മുഖത്തോട്ട് നോക്കിക്കൊണ്ട് ഇരുന്നു. അപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹം പറമ്പിലേക്ക് നോക്കി കൈ ചൂണ്ടിക്കൊണ്ടാണ് എന്തോ പറയാൻ ശ്രമിക്കുന്നത്. നേരത്തെ പറയാൻ ശ്രമിച്ച കണക്ക് എന്തോ പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ എന്തൊക്കെയോ സ്വരങ്ങൾ. ഹരിയ ആകെ അസ്വസ്ഥനായി. ഇതെന്താ പറയാൻ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കിയേ പറ്റൂ. എങ്ങനെയെങ്കിലും കാര്യം മനസ്സിലാക്കണം. ഹരിയ പറഞ്ഞു, അങ്ങോട്ട് നോക്കി കൈ ചൂണ്ടിയ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ അർത്ഥം അവിടെയുള്ള എന്തിനെയോ കുറിച്ചാണ് പറയുന്നത്. ഇനിയിപ്പോൾ അവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ? രാമൻ സംശയം പ്രകടിപ്പിച്ചു. ചിലപ്പോൾ എന്തെങ്കിലും, ചിലപ്പോൾ ഏതെങ്കിലും നിധിയെക്കുറിച്ചുള്ള സൂചനയാണോ അച്ഛൻ നൽകുന്നത്? ഹരിയ ഉത്സാഹത്തോടെ പറഞ്ഞു. രാമനിത് കേട്ടതും ആവേശഭരിതനായി. അയാളുടെ കണ്ണുകൾ തിളങ്ങി. എന്നിട്ട് പറഞ്ഞു, അതിനർത്ഥം അവിടെ എന്തോ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നാകും. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് പറയാനുള്ള ശ്രമമായിരിക്കും. പിന്നെ രണ്ടുപേരും വൈകിയില്ല. അച്ഛൻ ചൂണ്ടിയ ഭാഗത്തേക്ക് മൺവെട്ടിയും കുന്താലിയുമായിട്ട് ചാടിയിറങ്ങി രണ്ടുപേരും. എന്നിട്ട് അവിടെ കിളയ്ക്കാനും ഉഴുതു മറിക്കാനും തുടങ്ങി. അവർ കുറച്ച് സമയം കൊണ്ട് തന്നെ ആ പറമ്പ് മുഴുവൻ കിളയ്ക്കുകയും കുഴിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ നിധിയുടെ ഒരു ലക്ഷണവും അവിടെ ഇല്ലായിരുന്നു. അവർ ആകെ ക്ഷീണിച്ച് അവശരായി. ഇനിയിപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കണക്കാണോ അച്ഛൻ പറഞ്ഞത്? ഇനി നമ്മൾ തെറ്റായി വ്യാഖ്യാനിച്ചു. അവർ പരസ്പരം സംശയങ്ങൾ പ്രകടിപ്പിക്കാൻ തുടങ്ങി. അവർ അച്ഛനെ പരിശോധിക്കുന്ന വൈദ്യനെ വീട്ടിൽ കൊണ്ടുവന്നു. പരിശോധിച്ച ശേഷം വൈദ്യൻ മരുന്നുകൾ കൊടുത്തു. മരുന്നുകൾ 6 ദിവസം കൊടുക്കാൻ നിർദ്ദേശിച്ചു. വൈദ്യൻ ഇറങ്ങാൻ നേരം ഹരിയ ചോദിച്ചു, ഈ മരുന്ന് കഴിച്ചാൽ അച്ഛന് വ്യക്തമായി സംസാരിക്കാൻ സാധിക്കുമോ വൈദ്യ? വൈദ്യൻ അതിന് മറുപടി നൽകിയത് ഇങ്ങനെയായിരുന്നു, മരുന്ന് മാത്രം കൊണ്ട് ഭേദമാകില്ല, നല്ല പരിചരണവും ആവശ്യമാണ്. രാമനും ഹരിയും മടിയെല്ലാം ഉപേക്ഷിച്ച് പിതാവിനെ രാവും പകലും ശുശ്രൂഷിക്കാൻ ആരംഭിച്ചു. അവർ അദ്ദേഹത്തെ നല്ലതുപോലെ പരിചരിച്ചതിൻ്റെ ഫലമായിട്ട് അച്ഛൻ കിടപ്പിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. 6 ദിവസം കഴിഞ്ഞപ്പോൾ നല്ല വ്യക്തമായിട്ട് സംസാരിക്കാനും ആരംഭിച്ചു. എന്നിട്ട് മക്കളെ നോക്കി അഭിമാനത്തോടെ പറഞ്ഞു, നിങ്ങളുടെ ഈ പരിചരണത്തിനും സ്നേഹത്തിനും എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ വളരെ സന്തുഷ്ടനാണ്. രാമനും ഹരിയായും പുഞ്ചിരിച്ചുകൊണ്ട് അച്ഛനോട് പറഞ്ഞു, ഞങ്ങളും വളരെ സന്തുഷ്ടരാണ് അക്കാര്യത്തിൽ. അച്ഛനിപ്പോൾ വീണ്ടും സംസാരിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ, അത് വലിയ കാര്യമാണ്. പക്ഷേ ഇപ്പോഴെങ്കിലും അച്ഛൻ ഞങ്ങളോട് പറയണം, എന്താണ് അച്ഛൻ എപ്പോഴും പറയാൻ ശ്രമിച്ചത്? അതിലെ നിഗൂഢത എന്താണ്? അയ്യോ, അതിലൊരു നിഗൂഢതയുമില്ല, ആ പ്രായം ചെന്ന മനുഷ്യൻ വ്യക്തമാക്കി. ഞാൻ നമ്മുടെ തൊഴുത്തിനെ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. അതിൽ നിന്നിരുന്ന പശു അവിടെ തൂക്കിയിട്ടിരുന്ന ചൂല് കടിച്ച് തിന്നുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് അവർ തൊഴുത്തിലേക്ക് നോക്കിയത്. അവിടെ തൂക്കിയിട്ടിരുന്ന ചൂലിൽ പുല്ലൊന്നുമില്ലായിരുന്നു, തണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയുമാണ് കഥ. മടിയന്മാരെ ജോലി ചെയ്യിപ്പിക്കാൻ എന്തെങ്കിലും ആവേശം കൊള്ളിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണം. അവരെ ആവേശഭരിതമാക്കുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടാവണം. അത് ചെയ്താൽ അവർക്കത് ലഭിക്കും എന്നുറപ്പായാൽ പിന്നെ മടിയെല്ലാം മറന്ന് അവർ ജോലി ചെയ്യും. അങ്ങനൊരു ചിന്തയാണ് ഈ കഥയിലൂടെ പങ്കുവയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ മരുന്ന് മാത്രമല്ല, നല്ല പരിചരണവും സ്നേഹവും ഉണ്ടെങ്കിൽ രോഗങ്ങളൊക്കെ കുറേയൊക്കെ പമ്പ കിടക്കും എന്നുകൂടി ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് വലിയ ആശുപത്രികളുണ്ട്, വലിയ മുന്തിയ ആശുപത്രികൾ, ലോക നിലവാരം പുലർത്തുന്ന ആശുപത്രികൾ, പുതിയ ആധുനിക ടെക്നോളജികൾ, സാങ്കേതിക വിദ്യ ഒക്കെ ഉപയോഗിച്ച് ചികിത്സിക്കുന്ന ആശുപത്രികൾ, സൗകര്യങ്ങൾ നൽകുന്ന ആശുപത്രികൾ. പക്ഷെ അവിടുത്തെ നഴ്സിംഗ് സ്റ്റാഫ് നല്ല രീതിയിലല്ല പെരുമാറുന്നതെങ്കിൽ എന്തൊരു വേദനയായിരിക്കും അവിടെ കിടക്കുന്നവർക്ക്. അവർക്കൊരു തൃപ്തി ഉണ്ടാവില്ല, അവർക്ക് ആകെ അസ്വസ്ഥരാകും. അപ്പോൾ അതൊരു ശുശ്രൂഷ രംഗത്ത് ഏറ്റവും വേണ്ടത് പരിചരണവും സ്നേഹവുമാണ്. മരുന്ന് പോലെ തന്നെ വലിയ പ്രാധാന്യമുള്ളതാണ്. പലപ്പോഴും ചില ആശുപത്രികളിൽ മാലാഹമാർ എന്ന, അല്ലെങ്കിൽ നമ്മൾ ലെവലിലെ ഉടുപ്പിട്ട് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന നഴ്സസ്, അവരുടെ ചിലരുടെയൊക്കെ പെരുമാറ്റം കാണുമ്പോൾ നൊമ്പരം ഉണ്ടാവും, അല്ലാത്ത വിഷമം ഉണ്ടാവും, ഇവരെന്താ ഇങ്ങനെ പെരുമാറുന്നത്. അപ്പോൾ ഈ പെരുമാറ്റത്തിൽ വലിയൊരു കാര്യമുണ്ട്. ഡോക്ടർമാരുടെ പെരുമാറ്റത്തിൽ, നഴ്സുമാരുടെ പെരുമാറ്റത്തിൽ, അവിടുത്തെ സ്റ്റാഫിൻ്റെ പെരുമാറ്റത്തിൽ അവർ വേണ്ട പരിചരണവും സ്നേഹവും കാരുണ്യവുമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ മരുന്നില്ലാതെ തന്നെ ചിലപ്പോൾ രോഗം മാറും. മരുന്നിനോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഒന്ന് ചിരിക്കാൻ മറക്കുന്ന നഴ്സുമാരെ നമ്മൾ കാണാറുണ്ട്, അല്ലെങ്കിൽ ആശുപത്രി അധികാരികളെ കാണാറുണ്ട്. അപ്പോൾ ചിരിക്കുകയും പുഞ്ചിരിക്കുകയും നല്ല രീതിയിൽ പെരുമാറുകയും ചെയ്യുമ്പോൾ തന്നെ രോഗിക്ക് ഒരു പരിധിവരെയൊക്കെ ആശ്വാസം ലഭിക്കും. അതില്ലെങ്കിലോ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്ത് ആധുനിക സൗകര്യങ്ങളുണ്ട്, എന്ത് വലിയ പടുകൂറ്റൻ കെട്ടിടങ്ങളുണ്ട്, എ സി ഉണ്ട്, സാങ്കേതിക വിദ്യയുണ്ട്, പ്രഗത്ഭരായ ഡോക്ടർമാരുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ഈ പെരുമാറ്റം, ഈ സ്നേഹം, ഈ കാരുണ്യം, നല്ല രീതിയിലുള്ള ശുശ്രൂഷ, ഇതൊക്കെ ഉണ്ടെങ്കിലേ ഒരു ആശുപത്രി പൂർണ്ണമാകത്തുള്ളൂ. രോഗികൾക്ക് തൃപ്തി ഉണ്ടാകും, രോഗികൾക്ക് ആശ്വാസം ലഭിക്കുകയുള്ളൂ. അതിൽ പല കാരണങ്ങളുണ്ട്. പലപ്പോഴും എന്തുകൊണ്ട് ഈ നഴ്സുമാർ അസ്വസ്ഥരാകുന്നു, കുറേ രോഗികൾക്ക് ഒന്ന് രണ്ട് നഴ്സുമാരെ കാണത്തുള്ളൂ, അപ്പോൾ അവരാകെ അസ്വസ്ഥരാകും. വീട്ടിലെ പ്രശ്നങ്ങൾ കാണും, ആശുപത്രിയിൽ വന്നാലോ ജോലി തിരക്ക്, നിൽക്കാനോ ഇരിക്കാനോ ഒന്നും സമയം കിട്ടില്ല, ഓടി നടക്കണം, അങ്ങനെയൊക്കെയുള്ള തിരക്കുകളുണ്ട്. അപ്പോൾ ഒരു അനുവാദമുണ്ട് ഇതിനകത്ത്, ഇത്ര രോഗികൾക്ക് ഇത്ര നഴ്സസ് എന്നുള്ളൊരു അനുവാദം, അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് സ്വകാര്യ ആശുപത്രി ആ അനുവാദം പാലിക്കപ്പെടുന്നുണ്ടോ? കുറേ രോഗികൾക്ക് ഒന്ന് രണ്ട് നഴ്സുമാരായാൽ വലിയ പ്രയാസമായിരിക്കും, അവർക്ക് സമയം കിട്ടില്ല, ഇവരെയൊക്കെ എന്തെങ്കിലും കാര്യത്തിന് വിളിച്ചാൽ അവർ അസ്വസ്ഥരാകും, ദേഷ്യപ്പെടും, ഇറിറ്റേറ്റഡ് ആവും. അപ്പോൾ ഇതൊക്കെ അതിനകത്ത് വരുന്ന കാര്യങ്ങളാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പലപ്പോഴും ലാഭത്തിൻ്റെ ഒരു കണക്ക് പുസ്തകത്തിൽ കുറച്ച് പേരെ കൊണ്ട് കൂടുതൽ പണിയെടുപ്പിച്ചാലാണ് ലാഭം കൂടുന്നത്. അപ്പോൾ ലാഭം ഉണ്ടാക്കാനുള്ള തീവ്രശ്രമത്തിൽ ചിലപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് മൂല്യച്യുതി സംഭവിക്കും. അവിടെയാണ് ജനം വലയുന്നത്, രോഗികൾ വലയുന്നത്. ആശുപത്രി എന്ന് പറയുമ്പോൾ എല്ലായിടത്തും രോഗികൾ പെരുമാറുന്ന എല്ലാ സ്ഥലങ്ങളിലും ആ കരുതലുണ്ടാകും. ഫാർമസിയിലായിക്കോട്ടെ, ക്യാൻറ്റീനിലായിക്കോട്ടെ, ലാബിലായിക്കോട്ടെ, എല്ലായിടത്തും എക്സ്റേ എടുക്കാൻ പോകുമ്പോൾ, സ്കാൻ ചെയ്യാൻ പോകുമ്പോൾ, എല്ലായിടത്തും ഈ നല്ല പെരുമാറ്റം, ഒരു പരിചരണം, കരുതൽ, ഇതെല്ലാം വലിയ മാറ്റങ്ങൾ രോഗിയിലുണ്ടാക്കും. ആ രോഗിയുടെ വേദന കുറച്ച് കുറയ്ക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നത് ചില ആശുപത്രികളിൽ ചെല്ലുമ്പോൾ പെരുമാറ്റം വല്ലാതെ വേദനിപ്പിക്കും. അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്, അയ്യോ ഇവിടെ ഇതാണ് പ്രശ്നം, ഇവരെന്താണ് ഇത്രയും മുഖം വീർപ്പിക്കുന്നത്, ഇവരെന്തിനാണ് ഇത്രയും ദേഷ്യം കാണിക്കുന്നത്, ഇവർക്ക് എന്തുകൊണ്ടൊന്ന് പുഞ്ചിരിച്ച് നമ്മളോട് സംസാരിച്ചുകൂടാ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. അപ്പോൾ ഈ കഥ എന്നെ അത്തരം കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി, അതൊന്ന് പങ്കുവെക്കുകയായിരുന്നു ഈ അവസരത്തിൽ. എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഇന്നത്തെ കഥാസാഗരം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കൂ, അടുത്ത കഥയ്ക്ക് വേണ്ടി കാത്തിരിക്കൂ. നന്ദി, നമസ്കാരം. തൽക്കാലം വിട ചൊല്ലുന്നു ബോണി.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികളിൽ നിങ്ങളിപ്പോൾ കേട്ടത് കഥാസാഗരം, തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോണി ജെ ബേസിൽ.
3: മാറ്റിവെക്കേണ്ട, കൊല്ലത്തെ മാരുതിയുടെ ഏക അംഗീകൃത ഡീലറായ പള്ളിമുക്ക് സാരഥിയിൽ അവിശ്വസനീയമായ വിലക്കുറവ്.
4: ഓൾട്ടോ ഇപ്പോൾ വെറും 2.99 ലക്ഷം രൂപ മുതൽ, വാഗണോ 4.39 ലക്ഷം രൂപ മുതൽ.
3: വിവിധ മോഡലുകൾക്ക് 1 ലക്ഷം രൂപ വരെയുള്ള ഓഫറുകൾ, കൂടാതെ നിലവിലുള്ള വാഹനം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 50,000 രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ബോണസും ലഭ്യമാണ്.
4: ഓണം ഓഫറുകൾ ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. ഉറപ്പായ സമ്മാനങ്ങൾ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സ്വന്തമാക്കൂ.
3: ട്രോളി ബാഗുകൾ,
4: ബമ്പർ സമ്മാനമായി പ്രീതി മിക്സി ഗ്രൈൻഡർ,
3: കൂടാതെ മെഗാ സമ്മാനമായി 1 പവൻ സ്വർണ്ണ നാണയവും നിങ്ങളെ കാത്തിരിക്കുന്നു.
4: ഇനി വൈകിക്കേണ്ട, ഇന്ന് തന്നെ സന്ദർശിക്കൂ
3: സാരഥി ഓട്ടോ കാർസ്, പള്ളിമുക്ക്, കൊല്ലം.
4: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്
3: 9847198471.
4: ഈ കർക്കിടകത്തിൽ ശരീരബലവും രോഗപ്രതിരോധ ശേഷിയും നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രിയിലൂടെ വീണ്ടെടുക്കാം.
3: ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ ആകർഷകമായ ഡിസ്കൗണ്ടുകളോടെ പ്രത്യേക കർക്കിടക ചികിത്സാ പാക്കേജുകൾ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു.
4: 5 ദിവസത്തെ പാക്കേജ് വെറും 6,499 രൂപയ്ക്ക്,
3: 7 ദിവസത്തെ പാക്കേജ് 8,999 രൂപയ്ക്ക്,
4: 10 ദിവസത്തെ പാക്കേജ് 12,499 രൂപയ്ക്ക്,
3: 14 ദിവസത്തെ പാക്കേജ് 17,999 രൂപയ്ക്ക്.
4: ഓർത്തോപീഡിക്, ന്യൂറോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, പ്രസവാനന്തര ചികിത്സകൾ, വെയ്റ്റ് ലോസ്, സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ എന്നിവയും ഹെൽത്ത് ഇൻഷുറൻസ് സൗകര്യവും ലഭ്യമാണ്.
3: ആരോഗ്യപൂർണമായ ഒരു കർക്കിടകത്തിനായി ഇന്ന് തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക
3: 8182953001, 8129520477. ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര PO, കൊല്ലം.
5: 2026 ന്യൂ കിയ സിറോസ്.

0: സ്വന്തമാക്കൂ ഒരു കിയ ക്ലാരിസ്.
1: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
0: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാരിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
3: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ അഭിമുഖം, വിഷയം സൈബർ സെക്യൂരിറ്റി. അവതരിപ്പിക്കുന്നത് പ്രവീൺ തിരുമുറ്റത്ത്. വിഷയ അവതരണം സുനിൽ സദാശിവൻ. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
4: പ്രിയ ശ്രോതാക്കളെ, ഈ ഒരു സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് എന്നോടൊപ്പം ഒരു അതിഥിയുണ്ട്. അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നത്, ഇന്ന് നമ്മൾ ഏറെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് സൈബർ അറ്റാക്ക് അഥവാ സൈബർ കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ സൈബർ ഫ്രോഡുകൾ. ഇന്ന് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഉപയോഗിക്കുന്ന നമ്മുടെ ഫോണുകളിൽ നമുക്ക് എത്രത്തോളം അതിനൊരു സെക്യൂരിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മളെ കാത്തിരിക്കുന്ന ചില ചതിക്കുഴികൾ എന്നൊക്കെ നമ്മൾ ദിനം പ്രതി കേൾക്കുകയും അറിയുകയും ചെയ്യുന്നുണ്ട്. ഇതിനൊരിക്കലും ഒരവസാനമുണ്ടാകുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ അതിനുത്തരവില്ല. എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ. ഒരു ഫോണിനെ കുറിച്ചും അല്ലെങ്കിൽ സൈബർ സെല്ലുകളെക്കുറിച്ചും സൈബർ അറ്റാക്കുകളെക്കുറിച്ചും സൈബർ ഫ്രോഡുകളെക്കുറിച്ചും ഒക്കെ നമ്മൾ അറിയണം. അങ്ങനെ നമ്മളോടൊപ്പം ഈ ഒരു ചുരുങ്ങിയ സമയം അതിന് തികയില്ല എന്നറിയാമെങ്കിലും ആ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഇദ്ദേഹം നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിലേക്ക് തന്നെ പോകാം.
5: നമസ്കാരം, ഞാൻ സുനിൽ സദാശിവൻ, ഒരു കൊല്ലം ജില്ലക്കാരനാണ്. കൊല്ലം ജില്ലയിൽ കടയ്ക്കൽ എന്നൊരു സ്ഥലത്താണ് ഞാൻ, എൻ്റെ ഒരു അമ്മയുടെയൊക്കെ സ്ഥലം അവിടെയാണ്. ഞാൻ ബേസിക്കലി സെറ്റിൽ ആയത് നാഗ്പൂരാണ്. എൻ്റെ എഡ്യൂക്കേഷനും എൻ്റെ ജോലിയൊക്കെ എല്ലാം അവിടെയാണ്. പക്ഷെ തീർച്ചയായിട്ടും ഞാൻ ജോലി സംബന്ധമായിട്ട് കേരളത്തിലും ഇന്ത്യയിലെല്ലാം ഒട്ടാകെ ഞാൻ ഇങ്ങനെ സൈബറിന്റെ സംബന്ധമായിട്ട് പോകുന്നുണ്ട്. സൈബറിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഏകദേശം ഒരു 650 കൂടുതൽ സൈബർ സെക്യൂരിറ്റി വർക്ക്ഷോപ്പ് ഞാൻ ഇന്ത്യയിൽ മുഴുവൻ നടത്തിയിട്ടുണ്ട്. അതിൽ ജുഡീഷ്യറി, പോലീസ്, ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്കൂൾസ്, പല പല സംസ്ഥ, അങ്ങനെ വേരിയസ് ഫീൽഡ്സിൽ ഞാൻ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. സാർ,
4: ഇപ്പൊ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള ക്രൈമുകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ഫ്രോഡ് സൈബർ അറ്റാക്കുകൾ വരുമ്പോൾ ഇതെല്ലാം ഇതിന്റെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് നോക്കുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരാണ്. അപ്പൊ ഈ നോർത്ത് ഇന്ത്യയിൽ നിന്നാണ് ഇതിന്റെ എല്ലാ ഗെയിമും അല്ലെങ്കിൽ ഇതിന്റെ എല്ലാ കളികളും നടക്കുന്നത്, അവിടെയാണ്, അതായിരിക്കും അതിന്റെ ആണികൾ എന്ന് പറയുന്നത്. ശരിക്കും അങ്ങനെയാണെങ്കിൽ ഈ മലയാളിയായ താങ്കൾ ഈ നോർത്ത് ഇന്ത്യയിൽ ഇതുപോലെ ഈ ഒരു സൈബർ സെക്ഷനുമായിട്ട് അത് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഈ കേരളവും ഇതിന്റെ അനുഭവസ്ഥരായ അല്ലെങ്കിൽ ഇതിന്റെ ഈ ദോഷവശങ്ങൾ അനുഭവിക്കുന്ന നമ്മളും ഇതിന്റെ ഉത്ഭവം എന്ന് പറയുന്ന ഈ നോർത്ത് ഇന്ത്യയും അത് വെച്ച് ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ സാറിന്റെ ആ ഒരു അനുഭവത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം, ഇതെന്താണെന്നുള്ള താരതമ്യം.
5: അവിടെ ഒരു ചെറിയൊരു കറക്ഷനായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ നമ്മൾ അവിടുത്തെ ക്രൈംസ് നോക്കുമ്പോൾ അതിന്റെ എല്ലാം ക്രൈം സൗത്തിലായിട്ടായിരിക്കും അതിന്റെ ഒരു സോഴ്സ് വരുന്നത്. പല കേസിലും അങ്ങനെ. അപ്പൊ അങ്ങനെ ഒരു ഇതില്ല. തീർച്ചയായിട്ടും ക്രിമിനൽസ് അവര് മറ്റൊരു സ്റ്റേറ്റിൽ നിന്നായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്, സെയിം സ്റ്റേറ്റിൽ വളരെ കുറവായിരിക്കും. ഐ മീൻ വിക്ടിംസ് അവരും വേറൊരു സ്റ്റേറ്റിലായിരിക്കും നോക്കുന്നത്, കാരണം ഒരു നിയമസംബന്ധമായിട്ടുള്ള ചില നൂലാമാലകൾ കാണുമല്ലോ. അതുകൊണ്ട് അവർ വേറൊരു സ്റ്റേറ്റിൽ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അവിടെ നാഗ്പൂർ സെറ്റിലാണെങ്കിലും ഞാനിപ്പോൾ പല എല്ലാ ഇന്ത്യയിലും മിക്കുള്ള സ്റ്റേറ്റിലും ഗവൺമെന്റിന്റെ ട്രെയിനിങ് ആയാലും അല്ലാതെയുള്ള പല വർക്ക്ഷോപ്പായിട്ടും ഞാൻ പോകാറുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ കേസസ് നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു എന്താ പറയുന്നത്, ഒരു മാക്സിമം ഓൾ ഇന്ത്യ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും കേസ് ഇഷ്ടംപോലെ അന്ന് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ സൈബർ പോർട്ടലിൽ തന്നെ നമ്മൾ അതിന്റെ ഒരു എന്താ പറയുക, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ ഒരു പോർട്ടലുണ്ട്. അത് നമ്മൾ അതിന്റെ ക്രൈമിന്റെ വെച്ച് നോക്കുമ്പോൾ സ്റ്റേറ്റ് വൈസ് അവർ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു കാര്യം നമ്മൾ നോക്കേണ്ടത്, നമ്മൾക്ക് എപ്പോഴും വിക്ടിമിന്റെ സ്ഥലം മാത്രമേ അറിയാനൊക്കത്തുള്ളൂ. ക്രൈം എവിടെ നിന്ന് ചെയ്യുന്നുള്ള ക്രിമിനലിനെ പിടിക്കുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് വിക്ടിം എവിടെയാണോ ലൊക്കേറ്റ് ചെയ്യുന്നത് അവിടെ ആയിരിക്കും ക്രൈമിന്റെ റിപ്പോർട്ടിംഗ്, ആ സ്റ്റേറ്റിലായിരിക്കും റിപ്പോർട്ടിംഗ്. ആക്ച്വലി ഇപ്പൊ കേരളത്തിൽ ക്രൈം നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ വിക്ടിം കേരളത്തിലാണ്, പക്ഷെ അതിന്റെ ക്രിമിനൽ ഒരു പക്ഷേ വേറൊരു സ്റ്റേറ്റിലായിരിക്കും. ഓക്കെ, അവിടുത്തെ ഒരു മനുഷ്യൻ നമ്മളിവിടെ കാണുന്നില്ല, കാരണം ഒരു മൊബൈൽ നമ്പർ ആയിരിക്കുമല്ലോ. ഈ മൊബൈൽ നമ്പറും തീർച്ചയായിട്ടും അവരെടുക്കുന്നത് മറ്റാളുടെ പേരിലോ അങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ ഇതുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും.
4: സൈബർ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഇതിന്റെ ഈ ഒരു ക്രൈമിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഇതിന്റെ ദോഷവശങ്ങൾ ഇതിന്റെ അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് ഇതെല്ലാം സാർ ഇങ്ങനെ ഇതിനെ ബേസ് ചെയ്തിട്ടാണല്ലോ സാർ ക്ലാസ് എടുക്കുക അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രവർത്തന മേഖലയിൽ സാർ ശരിക്കും എന്തിനെ കൂടുതൽ ഊന്നി പറഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ എന്ത് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് സാർ ഇതിനെല്ലാം ക്ലാസ് എടുക്കുന്നതും അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതും?
5: പ്രത്യേകിച്ചും കോവിഡിന് ശേഷം ഉള്ള ക്രൈംസ് ഒന്ന് ഈ സൈബർ ക്രൈംസ് ഒന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ മൊബൈലിൻ്റെ ഒരു ഇൻവോൾവ്മെന്റ് ആണ് എല്ലാ ക്രൈമിലും ഉള്ളത്. മൊബൈൽ ഒരു ഇന്റർനെറ്റ് ഉള്ള അതിന് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് നമുക്ക് പറയാം. അങ്ങനെയുള്ളത് ഒരു മൊബൈൽ ഫോണാണ് അതിൻ്റെ ഒരു ഉത്ഭവം, അതിന്റെ ഒരു എന്തോ പറഞ്ഞ റീസൺ ഓഫ് ക്രൈം എന്ന് തുടങ്ങി നമുക്ക് അതിന് പറയാം. ഓക്കെ, അപ്പം നമ്മൾ മൊബൈലിന്റെ ഒരു സെക്യൂരിറ്റിയാണ് നമ്മൾ, കാരണം നമ്മളെ മൊബൈൽ എല്ലാം ഉണ്ട്. നമ്മളെ ബാങ്കും നമ്മളെ ഷോപ്പിംഗ് പ്ലേ സ്റ്റോറുണ്ടും നമ്മുടെ കുട്ടിയൊക്കെ ഉള്ള പേരൻറ്റിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും മൊബൈൽ നമ്മളൊരു എല്ലാം ഉള്ള സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളെ മൊബൈൽ സെക്യൂരിറ്റിയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. എങ്കിലും നമ്മളല്ലാത്തൊരു ഡിവൈസ് സെക്യൂരിറ്റിയും ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പോൾ ഒരു കോർപ്പറേറ്റിൽ പോയിട്ട് നമുക്ക് അവിടുത്തെ ഒരു സെക്യൂരിറ്റിയാണ്, അത് വേറൊരു കാര്യം. പക്ഷെ ഞാൻ സാധാരണ ട്രെയിനിങ്ങൾ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സാധാരണ വ്യക്തിക്ക് വേണ്ടി ചെയ്യുമ്പോൾ മൊബൈലിന്റെ ഒരു മൊബൈൽ ഊന്നി വെച്ചായിരിക്കും അതിൻ്റെ ഒരു ഒരു ഫോക്കസ്.
4: ശരിക്കും അത് തന്നെയാണ് അത്യാവശ്യം. കാരണം ഇന്ന് വിരൽത്തുമ്പിലെ ലോകം എന്നാണ് നമ്മൾ ഈ മൊബൈൽ ഫോണിനെ അറിയുന്നത്. ഇന്നിപ്പോ കുഞ്ഞു കുട്ടികൾ പോലും ഭക്ഷണം കഴിക്കുന്നതും മൊബൈൽ ഫോൺ വഴിയാണ്. ഇന്ന് ഈ ഏറ്റവും പ്രായമായ അല്ലെങ്കിൽ റിട്ടയർമെന്റ് എല്ലാം കഴിഞ്ഞ് അവരിപ്പോ പ്രായമായവർക്ക് പോലും പറ്റിക്കപ്പെടുന്നത് പോലും ഈ ഒരു മൊബൈൽ ഫോൺ വഴി തന്നെയാണ്. അപ്പൊ കുട്ടികൾ മുതൽ ഏറ്റവും മുതിർന്നവർ വരെ ഈ ഒരു ഫോണിന് അഡിക്റ്റ് ആണ് എന്നുള്ളതാണ് മെയിൻ കാര്യം.
5: ഒന്നിനോട് ചേർത്ത് പറയാനുള്ളത്, ഇപ്പം നമ്മുടെ ഒരു സെൻട്രൽ ഒരു കേന്ദ്ര സർക്കാർ അവർ തന്നെ സത്യമായി ഇൻഡയറക്ട്ലി റെക്കമെൻഡ് ചെയ്യുന്നത് എല്ലാവർക്കും ഒരു മൊബൈൽ വേണമെന്നാണ്. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഒരുപക്ഷെ പല ആൾക്കാരും വേറെ രീതിയിൽ എടുക്കും, പക്ഷെ ഞാനത് ക്ലിയർ ആക്കാം. ഇപ്പം നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഒത്തിരിയേറെ സ്കീംസ് ഉണ്ട് ഈ പാവപ്പെട്ടത്. ഞാൻ അതിൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇപ്പം ഈ പ്രൈം മിനിസ്റ്റർ യോജന അല്ലെങ്കിൽ പ്രധാനമന്ത്രി യോജന അങ്ങനെയൊക്കെയുള്ള ഒത്തിരിയേറെ സ്കീംസ് നമ്മളെ കേന്ദ്ര സർക്കാരിനുണ്ട്. അതിൻ്റെ അവരൊരു ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഏറ്റവും പൂറസ്റ്റ് ഓഫ് പൂർ പേഴ്സൺ, ഏറ്റവും പാവപ്പെട്ടുള്ള പാവപ്പെട്ടവർക്കും ഈ എന്തെങ്കിലും ഒരു എമൗണ്ട് ഗവൺമെന്റിൽ നിന്ന് കിട്ടണം എന്നൊരു ഉദ്ദേശമാണ് അവർക്ക് ഇങ്ങനെയുള്ള സ്കീംസ് അവർ ഇറക്കമുള്ള ഉദ്ദേശിക്കുന്നത് ആക്ച്വലി. അപ്പൊ അങ്ങനെ ഒരു സ്കീമിൽ ഇപ്പം ഒരാൾക്കൊരു അതിൽ പാർട്ടിസിപ്പേറ്റ് ആ സ്കീം കിട്ടണമെങ്കിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഒരു ബാങ്ക് അക്കൗണ്ട് വേണം. കാരണം ഇപ്പൊ ക്യാഷ് കൊടുക്കുന്നത് ഇല്ല, നിങ്ങൾക്ക് നിങ്ങളെ ബാങ്ക് അക്കൗണ്ട് ഡയറക്റ്റ് ഗവൺമെന്റിൽ നിന്ന് ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ട് വരും. അപ്പൊ ആ ഒരു പാവപ്പെട്ട വ്യക്തി ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോകുമ്പോൾ ബാങ്കുകാർ ചോദിക്കുന്നത് ആദ്യം മൊബൈൽ നമ്പറാണ്. അപ്പൊ അതിന്റെ അർത്ഥം എല്ലാ പാവപ്പെട്ടവർക്കും ഒരു മൊബൈൽ നമ്പർ വേണം ഇൻഡയറക്റ്റ്, അങ്ങനെയാണ് അതിന്റെ ലാൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് മൊബൈൽ ഒരു മാൻഡേറ്ററി ആയിരിക്കണം, തീർച്ചയായിട്ടും മാൻഡേറ്ററി ആയിരിക്കണം. ഇപ്പം ആധാർ കാർഡ്, അപ്പൊ ആധാർ കാർഡ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒരു വ്യക്തിക്ക് ഒരു ഒരു ബേണ്ടാണ്. ഒരു കുട്ടി ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ ആ ഒരു ആധാർ കാർഡ് എല്ലാ, ഒരു പക്ഷേ പാൻ കാർഡോ ലൈസൻസോ മറ്റു കാര്യങ്ങളോ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല,
4: മാറ്റിവെക്കാം.
5: അതെ അതെ, പക്ഷെ ആധാർ കാർഡ് ഒരു മാൻഡേറ്ററി ആണ്. ഒരു ആധാർ കാർഡ് എടുക്കാൻ പോകുമ്പോഴും അവിടെയും ഒരു മൊബൈൽ നമ്പർ വേണം. ഇപ്പൊ കോവിഡ് എന്ന ഇപ്പം പ്രവീണൊക്കെ ഒരു പക്ഷേ നോക്കിയെന്ന് അറിയത്തില്ല, ഈ ഒരു കോവിഡ് നമ്മൾ വാക്സിൻ എടുക്കാൻ പോകുമ്പോഴും അവർ ചോദിക്കുന്ന മൊബൈൽ നമ്പറാണ്. എന്റെ ഞാൻ നാഗ്പൂരിലെ പല സ്ഥലങ്ങളിലും ഈ മൊബൈൽ നമ്പർ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് വാക്സിൻ കിട്ടാതെ പോകുന്ന അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എന്റെ നാഗ്പൂർ മെഡിക്കൽ കോളേജിന്റെ വളരെ നിയറാണ് ഞാൻ താമസിക്കുന്നത്. അപ്പൊ ഇങ്ങനെ അപ്പൊ മൊബൈൽ നമ്പർ ഒരു തീർച്ചയായിട്ടും ഒരു മൺഡേഡ് ആയിരിക്കണം. അപ്പൊ അതും അതുകൊണ്ട് ഈ ക്രിമിനലിന്റെ ഒരു ക്രൈം സ്പോട്ടും മൊബൈലാണ്. അപ്പൊ അവിടെയാണ് നമുക്ക് ഈ മൊബൈൽ സെക്യൂരിറ്റി വളരെ പ്രധാനമായി വരുന്നത് ആക്ച്വലി. അതെ,
4: ചുരുക്കി പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു മൊബൈൽ ഫോണിൽ നമ്മൾ ഫോൺ പർച്ചേസ് ചെയ്യുന്നത് മുതലേ അല്ലെങ്കിൽ അതിൽ സിം ഇൻസെർട്ട് ചെയ്യുന്നത് മുതൽ തുടങ്ങുന്ന കാര്യങ്ങൾ എന്നാണോ?
5: അത് പ്രവീൺ പറഞ്ഞത് വളരെ ഇതാണ്. കാരണം നമ്മൾ സാധാരണ സൈബർ സെക്യൂരിറ്റിയെ പറ്റി കേൾക്കുമ്പോൾ എല്ലാവരും പറയുന്നത് ലിങ്ക് വരൂ, ക്ലിക്ക് ചെയ്യരുത്, ഓക്കെ അവിടെ ഇത് ഈ ഫോൺ എടുക്കരുത്, ഈ ഈ സൈറ്റിൽ പോകരുതെന്നുള്ള ഇതൊക്കെ ഒരു പിന്നത്തുള്ള കാര്യമാണ്. ഞാൻ എപ്പോഴും പറയുന്നത് ഇപ്പൊ എനിക്ക് എന്റെ ഏകദേശം 1000+ കേസ് ഞാൻ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേസ് ഞാൻ ഇതിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു പല ആൾക്കാരെ ഒരു തെറ്റിദ്ധാരണ ഇതാണ്, നമ്മൾ മൊബൈൽ വാങ്ങി സിം ഇൻസെർട്ട് ചെയ്ത് ഇന്റർനെറ്റ് കണക്ട് ചെയ്ത് പിന്നെ ഒത്തിരിയേറെ വേണ്ടുന്നതും വേണ്ടാത്തതുമായിട്ടുള്ള ആപ്സ് ഡൗൺലോഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ ത്രെട്ട് എന്നാണ് പലരുടെ ഒരു തെറ്റിദ്ധാരണ. ഞാൻ തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടെങ്കിലും പോലും നമ്മളൊരു മൊബൈൽ പുതിയതായിട്ട് വാങ്ങിക്കുമ്പോൾ മുതൽ നമ്മൾ ത്രെട്ടാണ്. ഒരു പുതിയ ഹാൻഡ്സെറ്റ് കടയിൽ നിന്ന് നിങ്ങൾ കൈ കിട്ടുമ്പോൾ തന്നെ നമ്മൾ ആവണം. അതിന് കാരണം സാധാരണ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഇപ്പം സാധാരണ ക്രിമിനൽ ഒരിക്കലും അവന്റെ ഒരു ഡിവൈസ് അല്ലെങ്കിൽ അവന്റെ ഒരു സിം കൊണ്ട് അവൻ ക്രൈം ചെയ്യില്ല. അവൻ എപ്പോഴും ഉപയോഗിക്കുന്ന മറ്റൊരാളുടെ മൊബൈലോ മറ്റൊരാളുടെ സിം കാർഡോ ആണ്. ഇപ്പൊ എനിക്ക് കിട്ടിയ ചില കേസോ അല്ലെങ്കിൽ സൈബർ ഡൊമൈനിലുള്ള കുറെ കേസസ് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ക്രിമിനൽസ് എന്ത് ചെയ്തു, ചില മൊബൈൽ കടക്കാരുമായിട്ടുള്ള ചെറിയ ടൈപ്പ് ചെയ്തിട്ട് ഇവൻ ക്രൈം ചെയ്യാൻ വേണ്ടി ആ ഹാൻഡ്സെറ്റ് ഒരു രാവിലെ വാങ്ങിക്കുന്നു, ദിവസം വേണം ഹാൻഡ്സെറ്റ് കൂടി ക്രൈം ചെയ്യുന്നു, എന്നിട്ട് വൈകുന്നേരം അതേ കണക്ക് ആ ഹാൻഡ്സെറ്റ് തിരിച്ച് അദ്ദേഹത്തിന് കൊടുക്കും. അദ്ദേഹം വീണ്ടും അത് പാക്ക് ചെയ്ത് നാളെയോ മറ്റന്നാളോ വേറൊരു വ്യക്തി ഒരു സാധാരണ ഒരു നിരപരാധിയുടെ വ്യക്തി വരുമ്പോൾ അദ്ദേഹം ആയിരിക്കും മൊബൈൽ വാങ്ങിച്ചുകൊണ്ട് പോണത്. പക്ഷെ അദ്ദേഹം അവിടെ ചെക്ക് ചെയ്യുന്നില്ല, ഞാൻ വാങ്ങിക്കുന്ന പോണ മൊബൈൽ ഇതിന് മുന്നേ വേറെ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ബ്ലാക്ക് ലിസ്റ്റ് ഉണ്ടോ, എന്തെങ്കിലും ക്രൈം ഉണ്ടോ? ഓക്കെ, ഇതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മളൊരു മൊബൈൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിനെ നമ്മളൊരു മൊബൈലൊരു നമ്പർ ഉണ്ട്, IMEI നമ്പർ എന്നാണ് പറയുന്നത്, ഇന്റർനാഷണൽ മൊബൈൽ ഇക്വിപ്മെന്റ് ഐഡന്റിറ്റി. സാധാരണ വ്യക്തിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന മൊബൈലിന്റെ ആധാർ നമ്പർ എന്നാണ് ഞാൻ സാധാരണ വ്യക്തിക്ക്. ആ ഒരു നമ്പർ നിങ്ങൾക്ക് മാത്രമേ ലോകത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഈ നമ്പർ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഈ നമ്പർ നമുക്ക് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു, IMEI നമ്പർ. കാരണം ഒരു ക്രിമിനൽ ക്രൈം ചെയ്തിട്ട് തീർച്ചയായിട്ടും ആ ക്രൈം ആരാണോ വിക്ടിം അയാൾ റിപ്പോർട്ട് ചെയ്യും, എന്റെ കയ്യിൽ ഇത്ര പൈസ പോയി എന്നുള്ളത്. അപ്പൊ അവിടെ അവർക്ക് കിട്ടുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഹാൻഡ് സെറ്റിന്റെ IMEI നമ്പർ ആയിരിക്കാം. കാരണം IMEI നമ്പർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മളിപ്പം പല സ്ഥലങ്ങളിലും കേട്ടിട്ടുണ്ടായിരിക്കും, ഈ സിനിമകളിലൊക്കെ പറയും പോലീസ് മൊബൈൽ ട്രേസ് ചെയ്തു, ലൊക്കേറ്റ് ചെയ്തു. എന്താണ്, സിം കാർഡല്ല, IMEI ആണ്. IMEI-യുടെ മുഖാന്തരമാണ് സെലക്ട്. മാത്രമല്ല ഈ IMEI-യിലാണ് എല്ലാ ആപ്സും, IMEI ആണ് ബേസ് മൊബൈലിന്റെ. ഒരു സിം ഇല്ലെങ്കിൽ മൊബൈൽ വർക്ക് ചെയ്യും, പക്ഷെ IMEI ഇല്ലെങ്കിൽ മൊബൈൽ വർക്ക് ചെയ്യില്ല. അപ്പൊ IMEI ആണ് ബേസ്. അപ്പൊ ഈ IMEI നമുക്ക് ആദ്യം ചെക്ക് ചെയ്യണം. നമ്മൾ വാങ്ങിക്കുമ്പോൾ തന്നെ ഈ ഒരു IMEI, ഈ ഒരു മൊബൈൽ ഡിവൈസ് എന്ന് പറയാം, ഈ ഡിവൈസ് ഇതിന് മുന്നിൽ എന്തെങ്കിലും ബ്ലാക്ക് ലിസ്റ്റ് ആണോ ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഈ മൊബൈലിലുള്ള IMEI മോഡൽ നമ്പർ, കമ്പനി, മാനുഫാക്ചർ, ഇങ്ങനെയുള്ള ഈ ഡീറ്റെയിൽസ് എല്ലാം ഇതേ കണക്ക് ഗവൺമെന്റ് റെക്കോർഡിലും സേവ് ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ അതിൽ പറയുന്ന ഉദാഹരണം, ഇത് ഒരുപക്ഷെ ചില വ്യക്തികൾക്ക് മനസ്സിലാകില്ലായിരിക്കും ഞാൻ ഈ പറയുന്നത്, പക്ഷെ അത് ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന ഉദാഹരണം. നമ്മളിപ്പോൾ ഇപ്പൊ ടൂ വീലർ ഫോർ വീലർ ഒക്കെ നമ്മൾ ഓടിച്ചിട്ട് ഇരുചക്ര വാഹനങ്ങളൊക്കെ ഓടിച്ച് റോഡിൽ പോകുമ്പോൾ പോലീസ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും ചില സമയങ്ങളിൽ. എന്നിട്ട് ആദ്യം ചോദിക്കും ലൈസൻസ് എവിടെ, രണ്ടാമത് ചോദിക്കും വണ്ടിയുടെ പേപ്പറോടെ, RC ബുക്ക് എന്നുള്ള അതിനെ പറയുന്നത്, ആ പേപ്പറോടെ. ഞാനൊന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി, RC ബുക്ക് പോലീസിന്റെ കൈ കിട്ടിയിട്ട് RC ബുക്കിലുള്ള വെഹിക്കിൾ നമ്പർ എഴുതിയേക്കുന്ന നമ്പറും നമ്മളെ വണ്ടിയുടെ ഫ്രണ്ടിലുള്ള ആ നമ്പറും വേറെ ആണെങ്കിൽ എന്തായിരിക്കും അതിന്റെ ഒരു കൺസിക്വൻസസ്, മനസ്സിലല്ലേ? അത് കണക്കാണ് മൊബൈൽ. മൊബൈൽ വാങ്ങിക്കുമ്പോൾ നമുക്കൊരു ബില്ല് കിട്ടും, ആ ബില്ലൊരു നമ്പറുണ്ട്, ആ നമ്പർ തന്നെ ആയിരിക്കണം നമ്മളെ എക്സാക്ട് മൊബൈലിനകത്തുള്ളത്. സാധാരണ മൊബൈൽ ബില്ലിലും ആ ബോക്സിന്റെ വെളിയിലും നമ്മുടെ മൊബൈലിനകത്തും കാണും. അപ്പൊ ഈ മൂന്ന് നമ്പർ തീർച്ചയായിട്ടും അസ് പെർ ഗവൺമെന്റ് റെക്കോർഡിലും ഉണ്ട്, അത് നമുക്ക് ചെക്ക് ചെയ്യാൻ നോക്കും. രജിസ്റ്റർ നമ്മളെ ഗവൺമെന്റ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ അതിന് നോക്കാം നമുക്ക് ഈ ഞാൻ ഉപയോഗിക്കുന്ന ഹാൻഡ്സെറ്റിലെ നമ്പർ ആണോ അവർ അത് തരുന്നത്, അതിൽ മോഡൽ നമ്പർ ഇതെല്ലാം കാണിക്കും, അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഒരു പക്ഷേ ഞാൻ വാങ്ങിച്ചൊരു മൊബൈൽ ഒരു ക്രൈമിൽ ഇൻവോൾവ് ആയ മൊബൈൽ ആണെന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ IMEI-യുടെ ഒരു സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ, നമ്മൾ IMEI വെരിഫിക്കേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്, നമ്മൾ മൊബൈൽ വെരിഫൈ ചെയ്യുന്നു ഗവൺമെന്റ് റെക്കോർഡുമായിട്ട്, അങ്ങനെ വെരിഫൈ ചെയ്യുമ്പോൾ അതിൽ ഒരു 4-5 ഓപ്ഷൻ വരും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഗവൺമെന്റ് ചോദിക്കും ഈ IMEI നമ്പർ ക്ലിയർ ആണോ, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ സ്റ്റാറ്റസ്. അപ്പൊ ഗവൺമെന്റ് തരുന്ന ഉത്തരങ്ങൾ പലതായിരിക്കും, അതിൽ വേണ്ടത് യുവർ IMEI ഈസ് വാലിഡ്, വാലിഡ് ആയിരിക്കണം. അതല്ലെങ്കിൽ അല്ലെങ്കിൽ വരുന്ന ഉത്തരങ്ങളാണ് നോട്ട് ഇൻ യൂസ്, ഡ്യൂപ്ലിക്കേറ്റ്, ബ്ലാക്ക് ലിസ്റ്റഡ്, ഇങ്ങനെയൊക്കെ വരുന്നെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ മൊബൈൽ എന്തോ ക്രൈമിൽ ഇൻവോൾവ് ആയിട്ടുള്ള മൊബൈലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ ഇതിന്റെ ചുരുക്കം ഇതാണ്, നമ്മളൊരു മൊബൈൽ വാങ്ങിക്കുമ്പോൾ ആദ്യം കടയിൽ നിന്നുകൊണ്ട് തന്നെ ചെക്ക് ചെയ്യേണ്ടത് ഈ നമ്മൾ വാങ്ങിക്കുന്ന മൊബൈലിന്റെ IMEI ക്ലിയർ ആണ്, അവിടെ മുതൽ തുടങ്ങിയാണ് ഒരു മൊബൈൽ പർച്ചേസ് ചെയ്യുമ്പോൾ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എല്ലാ മനുഷ്യർക്കും
6: മൊബൈലൊക്കെ വാങ്ങുന്ന ഒരു ധാരാളം ഉണ്ട്. അപ്പൊ അവർ വളരെയധികം ഒരു ഇതുപോലെ അറിയാതെ തന്നെ ഒരു വലിയൊരു ട്രാപ്പിലേക്കൊക്കെ പോവാന്ന് പറയുന്നത് വളരെ വിദൂരമല്ല.
5: അത് സത്യം പറഞ്ഞാൽ നമ്മളൊരു പുതിയ മൊബൈൽ വാങ്ങിക്കുമ്പോൾ തന്നെ
6: ഈ ഒരു പ്രശ്നം,
5: ഇത് അതൊരു പ്രശ്നം ആൾറെഡി ഉണ്ട്. അത് മാത്രമല്ല, ഞാൻ ഈ ക്ലാസ്സിലേക്ക് പറയുന്നത് ഈ മൊബൈൽ നമ്മൾ വാങ്ങിക്കുന്നുണ്ടെങ്കിലും നമ്മളെ മുന്നിൽ വെച്ച് നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിലും തെർമോകോൾ നമ്മളായിരിക്കും ഇളക്കുന്നത്, പ്ലാസ്റ്റിക് നമ്മൾ ഇളക്കുന്നുണ്ടെങ്കിലും നമ്മളൊരു വിശ്വാസം മാത്രമാണ് അത് പുതിയ മൊബൈൽ എന്നുള്ളത്. പിന്നെ ഇതിന് മുന്നേ മറ്റൊരു ക്രൈമിൽ ഇൻവോൾവ് നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല. ചെക്ക് ചെയ്ത് ഒന്ന് വെരിഫൈ ചെയ്തിട്ട് വേണം നമ്മൾ അങ്ങോട്ട് അത് യൂസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇത് മൊബൈൽ വാങ്ങിക്കുമ്പോൾ. പിന്നെ ഈ മൊബൈൽ വാങ്ങിക്കുമ്പോൾ തന്നെ ഒരു കാര്യം ഇവിടെ പറയാൻ, പല ആൾക്കാരും ഈ മൊബൈൽ നമ്മളിപ്പം മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുകയാണെങ്കിൽ, ചിലപ്പോൾ നമ്മളെ ഫാമിലി മെമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ വരുന്ന സെർവൻ്റ്, പല ആൾക്കാരും സെർവൻറ്റിന് കൊടുക്കും ഒന്ന് രണ്ട് വർഷം ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ പിന്നെ ചേട്ടനോ അനിയനോ ഒക്കെ ചില ആൾക്കാർ മൊബൈൽ കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ മൊബൈൽ കൊടുക്കുമ്പോൾ അത് നമ്മൾ ഫോർമാറ്റ് ചെയ്ത് കൊടുക്കും, ഇതെല്ലാം നമ്മളൊരു ഒരു രീതിയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ഡാറ്റ മറ്റൊരാൾക്ക് പോകരുത്, അതിനുള്ള ഫോർമാറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, എത്ര ആൾക്കാർ പുതിയ മൊബൈൽ വാങ്ങിച്ചിട്ട് ഫോർമാറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യും? ആരും ചെയ്യത്തില്ല. കാരണം പുതിയ മൊബൈൽ വാങ്ങിച്ചിട്ട് ഫോർമാറ്റ് തന്നെ ചെയ്യുന്നത് അത് ക്ലിയർ അല്ലേ? പക്ഷെ അങ്ങനെയല്ല, ക്രൈംസ് പറയുന്നത് മറ്റൊരു കഥയാണ്. ഒരു പക്ഷേ ആ പുതിയ, കാരണം ഈ മൊബൈൽ എന്റെ കയ്യിൽ എത്തുന്നതിന് മുന്നേ ഫാക്ടറിയിൽ മൊബൈൽ ഫൈനലായതിന് ശേഷം എന്റെ കയ്യിൽ എത്തുന്നതിന് മുന്നേ ഇതിന് ഇടയ്ക്കിൽ ഒത്തിരി ആൾക്കാരുടെ കയ്യിൽ പോയിട്ടായിരിക്കും മൊബൈൽ എന്തെങ്കിലും വരുന്നത്. പക്ഷെ അത് ഡിസ്ട്രിബ്യൂട്ടർ ആയിരിക്കും, സോ ഡിസ്ട്രിബ്യൂട്ടർ ആയിരിക്കും, ഷോപ്പ് ഓണർ ആയിരിക്കും, ആരും ആവാം. അപ്പൊ ഇങ്ങനെയുള്ള കൈകളിൽ പോയിട്ടാണ് എന്റെ ഫൈനലി എന്റെ കയ്യിൽ മൊബൈൽ എത്തുന്നത്. ഒരു പക്ഷേ അതിനിടയിൽ ഒരു വ്യക്തി ഏതെങ്കിലും ഒരു ആപ്പ്, ഒരു സ്പൈ ആപ്പ് നിങ്ങളുടെ മൊബൈൽ ഇട്ടിട്ടായിരിക്കും നിങ്ങൾ തരുന്നത്. നിങ്ങൾ പിന്നോട്ടുള്ള കാര്യം നോക്കുന്നത്, നിങ്ങൾ വീണ്ടും മുന്നോട്ട് ഇൻസ്റ്റാൾ ചെയ്ത് അങ്ങോട്ട് പോവുകയാണ്. പക്ഷെ അവിടെ നമുക്ക് ഫോർമാറ്റ് ചെയ്ത് വെക്കേണ്ടി വരും, പുതിയ മൊബൈലും ഫോർമാറ്റ് ചെയ്ത് വെക്കും. കാരണം
6: പുതിയ മൊബൈൽ വാങ്ങി അത് ഓപ്പൺ ചെയ്ത് ഫോർമാറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ്.
5: അതാണ് അതിന് സുരക്ഷ. കാരണം എനിക്കറിയില്ല ഈ മൊബൈൽ മറ്റെന്തെങ്കിലും എനിക്ക് അറിയില്ല, അങ്ങനത്തെ കേസസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്.
6: അത് പറയണം സർ, കാരണം അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ നമുക്ക് അറിഞ്ഞൂടാത്ത ചില കാര്യങ്ങളുണ്ട്, അപ്പൊ അതാണ് അറിയേണ്ടത്. അതിനാണ് ശരിക്കും ഞാൻ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മുടെ ചർച്ചയിൽ.
5: അതെ അതെ, തീർച്ചയായിട്ടും ഞാൻ ഒത്തിരി ബിസിയാണ് ഈ വർക്ക്ഷോപ്പ് ചെയ്യാൻ വേണ്ടി. പക്ഷെ എന്നാലും ഞാൻ സമയം കിട്ടുമ്പോഴും മറ്റാൾക്കാർ എന്താണ് സൈബർ സെക്യൂരിറ്റി പറയാനുള്ളത് എന്ന് ഞാൻ വളരെ വളരെ പർട്ടിക്കുലറായിട്ട് ഞാൻ കേൾക്കും. പക്ഷെ ഞാൻ ആക്ച്വലി നോക്കുന്ന എല്ലാവരും ഈ പറയുന്നത് ഒരു വാട്സാപ്പ് ലിങ്ക് ഒന്നാ ക്ലിക്ക് ചെയ്യരുത്, അല്ലെങ്കിൽ വെബ്സൈറ്റിൽ പോകരുത്, അൺനോൺ ഫോൺ എടുക്കരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷേ അവിടെ നല്ല നമ്മളെ ബേസ് പിന്നോട്ടാണ്. നമ്മൾ മൊബൈൽ വാങ്ങിക്കുമ്പോഴേ നമ്മൾ ഒരു വലിയ കുഴിയിലോട്ടുള്ള ഒരു ഇതാണ്. അപ്പം അവിടെ നമ്മൾ അവിടെ മുതൽ ചെക്ക് ചെയ്യേണ്ടിയിരിക്കും. അങ്ങനെയാണ് ഈ മൊബൈലിൻ്റെ ഒരു അതിന് ഡിവൈസ് സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഡിവൈസ് സെക്യൂരിറ്റി എന്നൊരു ടോപ്പിക് തന്നെയുണ്ട് നമ്മളെ സിലബസിൽ. മൊബൈൽ വാങ്ങിക്കുമ്പോൾ എന്താണ് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഒരു സിം ഇടുമ്പോൾ എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, പിന്നെ നമ്മളിപ്പം അതിന് അതിനൊരു മൊബൈൽ ലൈഫ് സൈക്കിളുണ്ട്. അത് നമ്മൾ വാങ്ങിക്കുന്നു, പിന്നെ സിം ഇടുന്നു, പിന്നെ അതിനെ രജിസ്ട്രേഷൻ ചെയ്യുന്നു, ഇന്റർനെറ്റ് കണക്ട് ചെയ്യുന്നു, ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നു, പിന്നെ ഇങ്ങനെ കറങ്ങി കഴിഞ്ഞാൽ അവസാനം ഈ സിം ഞാൻ സ്റ്റോപ്പ് ആക്കുന്നു, മൊബൈൽ കളയുന്നു. ഈ ഒരു ലൈഫ് സൈക്കിൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അങ്ങനെ. അപ്പൊ ഇതിനിടയിൽ ഞാൻ ഈ പറഞ്ഞ ഈ കാര്യങ്ങൾ ആപ്സ് ഡൗൺലോഡ് ഇങ്ങനെ ഇവിടെയൊക്കെ ആയിരിക്കും ത്രെഡ്സ്. അപ്പം നമ്മളെ ഞാൻ എപ്പോഴും എടുക്കുന്ന ഉദാഹരണം, ഒരു നമ്മളൊരു വീട്ടിൽ നമുക്ക് ജനലും വാതിലും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ എപ്പോഴും എടുക്കുന്ന ഉദാഹരണം ഇതാണ്. ആ ജനലും വാതിൽ എന്തിനാണ്? നമുക്ക് വായു കിട്ടും, പ്രകാശം കിട്ടും, ഒരാൾക്ക് കടന്നു വരാം, അതുപോലെ തന്നെ ഒരു കള്ളൻ കടന്നു വരാം. ഓക്കെ, അവിടെയാണ്. അപ്പം നമുക്ക് എങ്ങനെ ഏതൊക്കെ രീതിയിലാണ് ഒരു കള്ളൻ എൻ്റെ മൊബൈൽ വരാൻ നോക്കുന്നത്? ആ ഡോറ് നമ്മൾ സുരക്ഷിതമാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്മൾ സൈബർ സുരക്ഷിതനായിരിക്കും. അപ്പം അവിടെയാണ് ഈ മൊബൈൽ വാങ്ങിക്കുമ്പോൾ എന്തറിഞ്ഞിരിക്കണം, സിമ്മിടുമ്പോൾ എന്തറിഞ്ഞിരിക്കണം, മൊബൈൽ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ എന്താണിരിക്കണം, പിന്നെ ആപ്സ്. ഇപ്പം നമ്മൾ ഞാൻ കണ്ടിരിക്കുന്നത് നമ്മളൊരു സാധാരണ ഒരു വ്യക്തിയുടെ മൊബൈൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 50 മൊബൈൽ ആപ്സ് കാണും. ഏറ്റവും കുറഞ്ഞ അതിൽ കമ്പനി ആപ്സും കാണും, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്സും കാണും. ഞാൻ സാധാരണ ചോദിക്കുന്ന ചോദ്യം പല ആൾക്കാരുടെയും, നിങ്ങളുടെ മൊബൈലിലുള്ള എല്ലാ ആപ്സിനെ പറ്റിയും നിങ്ങൾക്ക് അറിയാമോ? അവർ അത്ര ഇല്ല. കുറച്ച് വാട്സാപ്പ് ഞാൻ ചെയ്തതാണ്, പേടിഎം ഞാൻ ചെയ്തതാണ്, ഫേസ്ബുക്ക് ഞാൻ ചെയ്തതാണ്, പക്ഷെ മറ്റൊക്കെ മറ്റതെല്ലാം കമ്പനി ആപ്സാണ് എന്ന രീതിയിൽ നമ്മൾ അതിനെ അങ്ങനെ ചെയ്യും. പക്ഷെ അങ്ങനെയല്ല. ഞാൻ ഇനി പറയാൻ പോകുന്ന സെന്റൻസ് എൻ്റെ സത്യം ലൈഫിൽ, ഒരു സൈബർ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻറ്റ് സെന്റൻസ് ഞാൻ ഇനി പറയാൻ പോകും. അത് ഇതാണ്, ഞാനിപ്പോൾ ഒരു പക്ഷേ പ്രവീണിനോട് ചോദിക്കുന്നു, ഈ പ്രവീണിൻ്റെ മൊബൈലിലുള്ള എല്ലാ ആപ്സിനെ പറ്റി അറിയാമോ? പ്രവീൺ പറഞ്ഞു ഇല്ല, എനിക്കെല്ലാം അറിയില്ല. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കൂടെ ഒരു വ്യക്തി താമസിക്കുന്നു, ആ വ്യക്തിയെ പറ്റി താങ്കൾക്കറിയില്ല. കാരണം ഇപ്പം നടക്കുന്ന ക്രൈംസ് എല്ലാം അങ്ങനെയാണ്, സ്പൈ ആപ്സ്, ഹിഡൻ ആപ്സ്, അൺനോൺ ആപ്സ്, ഇങ്ങനെയുള്ള രീതിയിലാണ്. അപ്പം നമ്മൾക്ക് മൊബൈലുള്ള എല്ലാ ആപ്സിനെ പറ്റിയും, ഇത് കമ്പനിയുടേതാണോ, ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതാണോ, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പർപ്പോസ്, നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതൊരു ബേസിക് സാക്ഷരതയാണ്, പറഞ്ഞ ഒരു എന്തോ അതിനെ പറയുന്ന ഒരു ബേസിക് ലിറ്ററസി എന്ന് പറയാം. അത് തീർച്ചയായിട്ടും എല്ലാവർക്കും വേണം, നിങ്ങൾ മൊബൈൽ ഉണ്ടെങ്കിൽ ആ സാക്ഷരത. ഇത് പല ആൾക്കാർക്കും അറിയില്ല. എനിക്കിപ്പോൾ ഈ പല ആൾക്കാരും പറയും മൊബൈൽ ഹാക്ക് ചെയ്തു. ഹാക്ക് ചെയ്യുന്ന സാധനം ചെയ്യുന്നത് അവനൊരു ഒരു ആപ്പ് ആ മൊബൈലിലിടും, ആ മൊബൈൽ അതിലിട്ടാൽ അതൊരു പക്ഷേ വാങ്ങിക്കുന്നതിന് മുന്നേ ഇട്ടതാണെങ്കിലും, അല്ലെങ്കിൽ വാങ്ങിക്കുന്നതിന് ശേഷം ഒരു ലിങ്ക് അയച്ച് അത് ക്ലിക്ക് ചെയ്ത് ത്രൂ വന്നതായിരിക്കാം, അങ്ങനെയൊക്കെ വന്നതായിരിക്കാം. ആ ആപ്പ് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ ആരോട് സംസാരിക്കുന്നു, ഏത് ഫോട്ടോ എടുക്കുന്നു, എൻ്റെ ബാങ്കിൻ്റെ പിൻ എന്താണ്, അത് മുതൽ എല്ലാ കാര്യങ്ങളും മറ്റൊരു സ്ഥലത്ത് പോകും, ഓട്ടോമാറ്റിക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോഴാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. എന്ന് എൻ്റെ ഈ മൊബൈലുള്ള എല്ലാ കൺട്രോളും മറ്റൊരു വ്യക്തി എല്ലാ കയ്യിലാണ്, അങ്ങനെയാണ് നമ്മൾ ഹാക്കിംഗ് നടന്നത്. അപ്പൊ ഹാക്കിങ്ങിന്റെ ഒരു മേജർ റീസൺ ഇങ്ങനെയുള്ള ആപ്സ് ആണ്.

0: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
1: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
2: ഇത് നമുക്ക് ആവശ്യമാണെങ്കിൽ മാത്രം നമുക്ക് യൂസ് ചെയ്യും, അല്ല എങ്കിൽ അതിനെ അൺഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള ബുദ്ധി നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ അത്യാവശ്യമാണ്.
3: ഞാൻ പറഞ്ഞത് ഇപ്പം സാധാരണ ഒരു വ്യക്തി ഒരു ഏകദേശം ഒരു ലൈഫിൽ എന്ന് പറഞ്ഞാൽ ഒരു മാരേജ് ഒക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി ഒരു നല്ലൊരു കുടുംബം പൊയ്ക്കൊണ്ടിരിക്കും, ആ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വീട്ടിലൊരു ഡിസിപ്ലിൻ കാണുമായിരിക്കും. ആ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പല വ്യഞ്ജനം വാങ്ങിക്കുന്നെങ്കിൽ ഞാൻ ഇന്ന കടയിൽ നിന്ന് വാങ്ങിക്കുന്നു, തുണിയെങ്കിൽ ഇന്ന കടയിൽ നിന്ന് വാങ്ങിക്കുന്നു, ഓക്കെ, അങ്ങനെ ഒരു ഒരു ഡിസിപ്ലിൻ കാണും. അതൊരു പക്ഷെ ഒരു എഴുതി വെച്ച ഡിസിപ്ലിൻ ആയിരിക്കത്തില്ല, അവന്റേതായ ഒരു ഒരു ഭരണഘടന ഉണ്ടെന്നും അങ്ങനെ ഉണ്ടെങ്കിൽ പറയാം. അതാണ് അപ്പം അതിന് അതുപോലെ തന്നെയാണ് മൊബൈൽ. നിങ്ങൾക്കൊരു ഭരണഘടന അല്ലെങ്കിൽ നിങ്ങൾക്കൊരു റൂൾ, ഒരു ഡിസിപ്ലിൻ, ഒരു ഒരു എറ്റിക്കേറ്റ്സ് മൊബൈൽ എന്നാൽ എനിക്ക് എന്തെല്ലാം ആപ്സ് ആണ് വേണ്ടത്, എനിക്ക് ഈ 10 ആപ്പ് മതി, അതിന് നമ്മൾ മസ്റ്റ് ടു ഹാവ് ആപ്പ് എന്ന് പറയും, എനിക്ക് ഇതിന് ഇതില്ലാതെ ജീവിക്കാൻ ഒക്കില്ല, അങ്ങനെ ആപ്സ്.
2: ഞാൻ ഉൾപ്പെടെ ആയിരിക്കാം ഈ ഒരുപാട് പേര് കരുതുന്നത്, ഓ അത് എന്തായാലും ഞങ്ങൾ അത് ഓപ്പൺ ചെയ്യുന്നില്ല, അത് മൊബൈൽ വാങ്ങിച്ചപ്പോൾ തന്നെ അങ്ങനെ അതിലുള്ളതാണ്, പിന്നെ എന്തിനാ അത് ആ സൈഡിൽ കിടന്നോട്ടെ, അത് നമ്മൾ എടുക്കുന്നതേ ഇല്ല ഉപയോഗിക്കുന്നതേ ഇല്ല, അത് അങ്ങനെ കിടന്നോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഇട്ടേക്കുന്നതാണോ അത് ശരിയാണോ?
3: ഇതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഇപ്പം നമ്മൾ പറയുന്നത് നേറ്റീവ് ആപ്സ് എന്ന് പറയും. നേറ്റീവ് ആപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മൊബൈൽ വാങ്ങിക്കുമ്പോൾ തന്നെ അതിൽ ആൾറെഡി ഉണ്ടായിട്ടുള്ള ആപ്സ്, അതിന് ഡിഫോൾട്ട് ആപ്സ് എന്നും പറയാം, നേറ്റീവ് ആപ്സ് എന്നും പറയാം. അപ്പം അത് കമ്പനി ആപ്സ് ആണ്. അതിന്റെ പ്രത്യേകത നമുക്ക് അത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ ഒക്കത്തില്ല. അതിൽ കാണുന്ന ഒന്ന് ഫോർ സ്റ്റോപ്പ് അല്ലെങ്കിൽ ഡിസേബിൾ, നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് റിമൂവ് ആക്കത്തില്ല. അത് മാത്രമല്ല, ആ ആപ്സ് എല്ലാം വെരിഫൈഡ് ആപ്സ് ആണ്. നിങ്ങൾ ഏത് കമ്പനിയുടെ മൊബൈൽ വാങ്ങിക്കുന്നോ അവരത് വെരിഫൈ ചെയ്തിട്ടേക്കുന്ന ആപ്സ്, അതിലൊരു ത്രെട്ട് ഇല്ല. ആ പിന്നൊരു കാര്യമുണ്ട്, നമ്മളൊരു കമ്പനിയുടെ മൊബൈൽ വാങ്ങിക്കുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് അവറിൽ സറണ്ടറാണ്, നമ്മൾ എല്ലാ കാര്യങ്ങളും. അപ്പൊ അതുകൊണ്ട് ആ ആപ്സിനെ നമുക്ക് സംശയിച്ച കാര്യമില്ല. പക്ഷെ നമുക്ക് വേണ്ടത് എന്റെ മൊബൈൽ വാങ്ങിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഈ കമ്പനി എന്ന മൊബൈൽ ഇതിന് ശേഷം ഏതെല്ലാം ആപ്സ് ആണ് ഇൻസ്റ്റാൾ ചെയ്തത്. ഓക്കെ, ഇൻസ്റ്റാൾഡ് ഇൻസ്റ്റാൾഡ് എന്നാണ് ഞാൻ റൈറ്റ് വേർഡ്. ആ ഇൻസ്റ്റാൾ ആ ആപ്സിനെ പറ്റി 101% നമ്മൾ അറിഞ്ഞിരിക്കണം. അറിയാൻ മേത്ത ഒരു ആപ്സും നമ്മുടെ മൊബൈലിൽ ഉണ്ടാവരുത്.
2: ചിലപ്പോൾ നമുക്ക് ഒരു കാര്യത്തിന് ഏതെങ്കിലും ഒരൊറ്റ പെർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും നമ്മളൊരു ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, പക്ഷെ അതിൽ അതിന് ഇൻസൈഡ് അതിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ടായിരിക്കും അല്ലേ?
3: അതെ, അത് ഇപ്പൊ ഞാൻ ഈയിടെ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്, ഈ ഹാക്കേഴ്സ്മാരൊക്കെ ചെയ്യുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാനൊരു ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നു, ഓക്കെ, അതിന്റെ പേര് ഉദാഹരണം ABC എന്നൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യും. ഇതൊരു ഒരു ക്രിമിനലിന്റെ ആപ്പാണ്, പക്ഷെ ആ ABC ഒരിക്കലും ഒരു ക്രൈം ആക്ടിവിറ്റി കാണത്തില്ല, അതൊരു പ്ലെയിൻ ആക്ട്. ഞാൻ ഈ ഉദാഹരണമായി പറയുകയാണെങ്കിൽ, ഞാൻ ഇടയ്ക്ക് ഒരു മൊബൈൽ എനിക്ക് കിട്ടി, ഒരു നാഗ്പൂരിലുള്ളൊരു ടീച്ചറിന്റെ ഫോണാണ്, ഓക്കെ, അവരെ ഫോണിൽ കിട്ടിയ ഒരു ആപ്പിന്റെ ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് ആപ്പിന്റെ പേരാണ് ബ്ലഡ് പ്രഷർ മോണിറ്റർ, BP ചെക്ക് ചെയ്യാനുള്ളൊരു ആപ്പ്. അങ്ങനെ ഒരിക്കലും പ്രാക്ടിക്കലി പോസിബിൾ അല്ല, ഒരു മൊബൈൽ എങ്ങനെയാണ് നിങ്ങൾ BP ചെക്ക് ചെയ്യാൻ നോക്കുന്നത്? അപ്പൊ ഈ ആപ്പ്, അപ്പൊ ഇങ്ങനെയുള്ള ആപ്സ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഫിഗർ വരും, ഓക്കെ, ആ ഫിഗർ വരുമ്പോൾ ഓക്കെ. പക്ഷേ ക്രിമിനൽ ചെയ്യുന്നത് ഈ ABC എന്നൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന നമ്മൾ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വേറൊരു PQR എന്നൊരു പേരിലുള്ള ആപ്പും ഡൗൺലോഡ് ചെയ്യപ്പെടുന്നു, അത് നമ്മൾ അറിയുന്നില്ല. നമ്മൾ ഡൗൺലോഡ് ABC ആണ്, ഓക്കെ. ഒരു 5-6 ദിവസം ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് തോന്നി ഈ ABC ആപ്പ് ശരിയല്ല, ഇതെനിക്ക് എന്തോ പ്രശ്നമുണ്ട്, ഇതങ്ങ് ഞാൻ റിമൂവ് ആക്കിയേക്കാം. ഞാൻ റിമൂവ് ആക്കുമ്പോൾ ഈ റിമൂവ് ആകുന്നത് ABC ആയിരിക്കും, പക്ഷെ PQR അവിടെ തന്നെ കിടക്കും. ഇതിന് നമ്മൾ സെക്കൻഡറി ആപ്പെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സപ്പോർട്ടിങ് ആപ്പ് എന്നൊക്കെ പറയാം. അത് ഒരു മനുഷ്യൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അറിയത്തില്ല ബാക്ക്ഗ്രൗണ്ടിൽ എന്താണെന്നുള്ളത്. ഇപ്പോഴും കണ്ടുവരുന്ന പ്രവണത നമ്മളിപ്പം ഈ ടെലഗ്രാം എന്നൊക്കെ ഉള്ള പല പ്രൈവറ്റ് വാട്സാപ്പ് കണക്കുള്ള ചില ആപ്സ് ഉണ്ട്, അപ്പൊ അവർക്ക് അതിനകത്തേക്ക് ഈ മൂവീസ്, ഇല്ലീഗൽ ആയിട്ടുള്ള മൂവീസ് അവർ കൊടുക്കും. ഇപ്പൊ ഇന്ന് റിലീസാവുന്ന മൂവി ഇന്ന് തന്നെ ചില ചാനൽസിൽ അവർ കൊടുക്കും, ഓക്കെ. അപ്പൊ ഈ അത് ഫ്രീ എന്നാ പറയുന്നത്? സത്യം പറഞ്ഞാൽ ഞാനിപ്പോ ഒരു ലാസ്റ്റ് 25 കൂടുതലായി ഞാൻ IT ഫീൽഡിലായിട്ട്, ഓക്കെ, ഒരു 10-12 ഞാൻ സൈബറിലാണ്. ഫ്രീ എന്നൊരു കൺസെപ്റ്റ് ഇല്ല, നമ്മൾ IT ഫീൽഡ് ഇല്ല. നമ്മൾ സാധാരണ പറയുന്നത് ഇഫ് യു ആർ നോട്ട് പേയിങ് ഫോർ യുവർ പ്രൊഡക്ട് ദെൻ യു ആർ ദ പ്രൊഡക്ട്. നമ്മൾ വാട്സാപ്പിൽ നമ്മൾ പേ കൊടുക്കുന്ന പേയ്മെന്റ് കൊടുക്കുന്നില്ലെങ്കിൽ നമ്മൾ വാട്സാപ്പിന്റെ ഒരു ഒരു പ്രൊഡക്റ്റാണ്, അവർ നമ്മളെ ഉപയോഗിക്കുകയാണ്, ഓക്കെ. അപ്പൊ അതുപോലെ ഈ ഫ്രീ എന്ന് പറയുമ്പോൾ നമ്മളത് ഫ്രീ ആപ്സ് ആണ് ഡൗൺലോഡ് ചെയ്യുന്നത് പല കാര്യങ്ങൾക്ക് വേണ്ടി. ഈ ഫ്രീയിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഫ്രീ മൂവി നോക്കുമ്പോൾ, പക്ഷേ 2.5 മണിക്കൂർ നമ്മൾ മസ്റ്റ് നല്ലതായിട്ടുള്ള HD ഫോർമാറ്റിൽ നമ്മൾ മൂവി കാണുകയും, പക്ഷെ ആ 2.5 സമയത്ത് ബാക്ക്ഗ്രൗണ്ട് എന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു നമ്മുടെ വീട്ടിന്റെ ഫ്രണ്ട് റൂമിൽ ഇരുന്ന് നല്ലൊരു മൂവി കാണുന്നത് 2.5 മണിക്കൂർ, ആ 2.5 മണിക്കൂർ മുതൽ നമ്മൾ മറ്റ് റൂമിസിൽ ആരെന്തോന്ന് കയറി നമ്മൾ അറിയത്തില്ല. അതാണ് ഈ മൊബൈലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളും.
2: അപ്പൊ ഇതിൽ ശരിക്കും നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എവിടെ നിന്നാണോ ഇതുപോലുള്ള ഇതിനെപ്പറ്റിയൊക്കെ ഉള്ള ഒരു അറിവുകൾ ശേഖരിക്കാൻ പറ്റുക എന്നുള്ളതാണ് അല്ലെ, എങ്ങനെ നമുക്ക് ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാം എന്നുള്ളത്. അപ്പൊ സാറിന്റെ ഒരു ഇത്രയും ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ അഡ്വൈസ് എന്താണ്, കാരണം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ എങ്ങനെയാണ് ഇതിനൊക്കെ ഒന്ന് നമുക്ക് ഒരു, എനിക്ക് തോന്നുന്നു ഈ ഒരു ചുരുങ്ങിയ സമയത്ത് നമുക്ക് ഇതിനെ കുറിച്ചൊന്നും കൂടുതൽ പറയാനോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു കൺക്ലൂഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല, കാര്യം അത്രയും വിശാലമാണ് വിഷയം. അങ്ങനെയാണെങ്കിൽ ഈ സാർ ഇതെങ്ങനെയാണ് നമുക്ക് തരുന്ന ഒരു അഡ്വൈസ്, കാരണം നമ്മൾ എങ്ങനെ ശ്രദ്ധിക്കണം, എവിടെയൊക്കെ ശ്രദ്ധിക്കണം, നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ്
3: ഈ ഫീൽഡ് ഒന്നിനു ശേഷം? എനിക്ക് ചെറിയൊരു അച്ചീവ്മെന്റ് എന്നൊക്കെ പറഞ്ഞാൽ, ഞാൻ ഒന്ന് രണ്ട് സ്റ്റേറ്റിൽ ഞാൻ എന്റെ സിലബസ് ഞാൻ കുട്ടികൾക്കും വേണ്ടിയാൽ പല സ്ഥലങ്ങളിലും സിലബസ് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അവിടെ കൺസിഡറിങ് ഓഡിയൻസിനനുസരിച്ചുള്ള സിലബസ്, ഇപ്പോൾ ഒരു സാധാരണ ഹൗസ് വൈഫ് ആണെങ്കിൽ ഈ സൈബർ ആയിട്ട് ബന്ധപ്പെട്ട് അവർക്ക് എന്താണ് അറിഞ്ഞിരിക്കേണ്ടത്. ആ സ്മാർട്ട് ഫോൺ യൂസറിന്റെ സിലബസ് വെച്ച് നോക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 14 മണിക്കൂർ രണ്ട് ദിവസം വർക്ക്ഷോപ്പ്, അതിൽ ഈ പറയുന്ന സെറ്റിങ്സും പിന്നെ പ്രാക്ടിക്കൽസും ഉണ്ട്. നിങ്ങളെ മൊബൈൽ തന്നെ സത്യം പറഞ്ഞാൽ ഒരു 145 സെറ്റിങ്സ് ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ ചെയ്തിരിക്കണം. ഓക്കെ, അത് ഞാൻ പറഞ്ഞത് ഈ അതിൽ പല ഒത്തിരി കാര്യങ്ങൾ പ്രാക്ടിക്കലുണ്ട്. ഇപ്പം നമ്മൾ ഞാൻ പറഞ്ഞില്ല ഈ മൊബൈൽ വാങ്ങിക്കുമ്പോൾ എന്താണ് ചെക്ക് ചെയ്യാനുള്ള, അത് മുതൽ അതൊക്കെ പ്രാക്ടിക്കലാണ്. മനുഷ്യൻ വാങ്ങിച്ചിട്ട് അതിന് സ്വയം ചെക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ പ്രാക്ടിക്കൽ ഏകദേശം ഒരു 145 ബേസിക് സെറ്റിങ്സ് നിങ്ങളെ മൊബൈൽ നിങ്ങൾ പോയി ചെയ്യേണ്ടി വരും. അതാ ഒരു പക്ഷേ മൊബൈൽ ലോക്ക് ആയിരിക്കാം, ലോക്ക് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ലോക്ക് കാണില്ല, നിങ്ങൾക്ക് പോയി ചെയ്യേണ്ടി വരും. അതുപോലെയാണ് ഞാൻ ഈ പറഞ്ഞ 140 ഏറ്റവും കുറഞ്ഞ സെറ്റിങ്സ്. അപ്പൊ ഇതെല്ലാം നമുക്ക് ഒരാളെ പറഞ്ഞ് പഠിപ്പിക്കണം, തിരിച്ച് 2 ദിവസത്തെ വർക്ക്ഷോപ്പാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. അപ്പോഴേ എനിക്ക് ആ 2 വർഷത്തെ 2 ദിവസത്തെ വർക്ക്ഷോപ്പ് കഴിയുമ്പോൾ എനിക്ക് വേണമെങ്കിൽ പറയാൻ ഇദ്ദേഹം ഒരു സൈബർ സാക്ഷരത ഒരു മിനിമം ബേസ് ലിറ്ററസി അദ്ദേഹത്തിന് കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും വാസ്റ്റാണ് ഈ ടോപ്പിക്. ആക്ച്വലി ഞാൻ പറഞ്ഞ സാധാരണ മനുഷ്യന് വേണ്ടി പറയണത്, അല്ലാതെ വേറൊരു ഞാനൊരു ഒരു വലിയ എക്സ്പെർട്ടിന് വേണ്ടി അല്ലെങ്കിൽ ടെക്നിക്കൽ ആൾക്കാർക്ക് വേണ്ടി, സാധാരണ മൊബൈൽ യൂസറിന് വേണ്ടി പറയുന്നത്. കാരണം അത്രയേറെ ക്രൈംസാണ് പല രീതിയിലും പല ഭാവത്തിലും പല കളറിലും നമ്മുടെ അടുത്തോട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ അതിലൊരു ഇമെയിൽ ആവാം, സോഷ്യൽ മീഡിയ ആവാം, നമ്മുടെ ഫോട്ടോ ഐഡി ക്രൈം ആയിരിക്കും, അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ചിന്റെ ക്രൈം ആയിരിക്കും, അല്ലെങ്കിൽ ഇമെയിൽ ക്രൈം ആയിരിക്കും, അങ്ങനെ ഒരു കുറേയേറെ കാര്യങ്ങളുണ്ട്. എല്ലാ സ്ഥലങ്ങളും ഒരു വാതിലാണ്, ക്രിമിനൽ കയറിയുള്ള വാതിലാണ് നമ്മൾ ഈ മൊബൈൽ വെക്കുന്നതെല്ലാം. അപ്പൊ ഈ ആപ്സിനെ പറ്റി പറയുമ്പോൾ തന്നെ ഈ പലതരത്തിലുള്ള ആപ്സ് ഉണ്ട്. അത് ഒരു പക്ഷേ ഒരു ഞാൻ പറഞ്ഞ ഒരു പക്ഷേ ഒരു ഫൈനാൻഷ്യൽ ആപ്പ് ആയിരിക്കാം എന്ന് പറഞ്ഞാൽ ബാങ്കിങ്ങോ അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ പേ, ഫോൺ പേ, ഭീം, പേ ടി എം ഇങ്ങനെയുള്ള ആപ്സ്. ഇത് ഒരു കാറ്റഗറി നമ്പർ 1 ആണ്. കാറ്റഗറി നമ്പർ 2 എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ആപ്സ്, എക്സാമ്പിൾ വാട്സാപ്പ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ ആപ്സ്. 3rd നമ്മളെ ഈ പല സ്ഥലങ്ങളിൽ നമ്മളെ ഒഫീഷ്യൽ ആപ്സ് ഉണ്ട്. ഇപ്പം ഞാനൊരു ഓഫീസ് ജോലി നിങ്ങൾ അവരുടെ ഒരു ആപ്പ് നമുക്ക് അത് ഒഫീഷ്യൽ ആപ്പ് എന്ന് പറയാം. പിന്നെ 4th നമ്മൾ പറയുന്നത് ഒരു PU പബ്ലിക് സർവീസ് യൂട്ടിലിറ്റി PSU എന്ന് പറയാം. അതിന് നമ്മളിപ്പം ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റിൽ ആയിരിക്കാം, നമുക്ക് ബില്ല് പേ ചെയ്യാനും അല്ലെങ്കിൽ എന്താണ് എൻ്റെ ബില്ല്, എൻ്റെ മീറ്റർ റീഡിംഗ് എന്താണ് നോക്കാനും ഇങ്ങനെയുള്ള. അപ്പം ഇങ്ങനെയുള്ള പല തരത്തിലുള്ള ആപ്സ് ഉണ്ട്. ഞാൻ എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം, ഇപ്പം സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ആപ്പ് 2 തരത്തിലുള്ള ആപ്പാണ്. 2 തരത്തിലുള്ള ആപ്പ് എന്ന് പറയാനുള്ള കാരണം രണ്ടിൻ്റെ സുരക്ഷാ മാർഗങ്ങൾ വേറെ വേറെയാണ്. ഇപ്പൊ ഒരു ഫൈനാൻഷ്യൽ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള മാർഗങ്ങളായിരിക്കില്ല സോഷ്യൽ മീഡിയ സുരക്ഷാ മാർഗങ്ങൾ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഏതൊക്കെ രീതിയിലുള്ള ആപ്സ് ഉണ്ടോ അതിൻ്റെ എല്ലാത്തിനും സുരക്ഷാ മാർഗങ്ങൾ വേറെയാണ്, അതിലുള്ള സെറ്റിംഗ്സ് വേറെയാണ്. അപ്പൊ എനിക്ക് 1 ഒറ്റതായിട്ട് പറയാൻ ഒക്കത്തില്ല ഈ ഒരു ആപ്സിനോട് ഇതാണെന്നുള്ളത്. ടൈപ്പ് ഓഫ് ആപ്സ് നമ്മുടെ മൊബൈൽ അതിനനുസരിച്ച് അതിൻ്റെതായ ജനറലും വാതിലും വേറെയാണ്, അതിൻ്റെ ഒരു സുരക്ഷാ സംവിധാനങ്ങളും വേറെയാണ്. ഇത് വളരെ സാധാരണ വ്യക്തിക്ക് ഉള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്, അല്ല അതൊരു എക്സ്പെർട്ടിന് ഇതല്ല.
2: അതുപോലെ തന്നെ സാർ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ട്രെൻഡാണ്, ഇപ്പോൾ നമുക്കതിപ്പോൾ പഠിക്കുന്നതിനാണെങ്കിലും ഉപയോഗിക്കുന്നതിനാണെങ്കിലും കാലത്തിനനുസരിച്ച് ഓരോ കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ നോക്കിയിട്ട് നമ്മുടെ സൈബർ സെക്യൂരിറ്റി സിസ്റ്റം എന്ന ഒരു കോഴ്സ് പഠിക്കാനായിട്ട് ചെറിയ ഒരു തള്ളു തുടങ്ങിയിട്ടുണ്ട്.

0: എന്താണ്, എന്ത് എന്ത് ചെയ്താൽ നല്ലൊരു ജോലി കിട്ടും? ഒരു പക്ഷെ ഒരു 8-10 വർഷം മുന്നേ എന്റെ ചോദിക്കുകയായിരുന്നു, ഞാൻ പറഞ്ഞ ഒരുപാട് ഓപ്ഷൻ അതിലില്ലായിരുന്നു സൈബർ സെക്യൂരിറ്റി. പക്ഷെ ഇപ്പോൾ ഇപ്പോൾ സൈബർ സെക്യൂരിറ്റി വളരെ വലിയ ഡൊമൈനാണ് ആക്ച്വലി എന്ന് പറഞ്ഞാൽ. ഇപ്പം അതിലിപ്പം സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നെങ്കിലും ഡാറ്റാ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇന്റർനെറ്റ് സെക്യൂരിറ്റി, ഡാറ്റാ അങ്ങനെയുള്ള പല സെക്യൂരിറ്റി ഉണ്ട്. പിന്നെ എത്തിക്കൽ ഹാക്കിംഗ്, ഓക്കെ, സൈബർ ഓഡിറ്റിംഗ് എന്നുള്ള സ്ഥലമുണ്ട്. പിന്നെ സൈബർ ലോ, സത്യം പറഞ്ഞാൽ സൈബർ ലോ എനിക്ക് തോന്നുന്നു അങ്ങോട്ട് പോകുന്നതും വലിയൊരു ഫീൽഡ് സൈബർ ലോ ആണ്. കാരണം ഞാൻ ഇപ്പം ഒരു പക്ഷേ ഒരു സൈബർ ഫ്രോഡ് നടന്നു, എന്റെ കയ്യിൽ നിന്ന് കുറച്ചൊരു പൈസ പോയി, ഓക്കെ, പൈസ പോയപ്പോഴത്തേനും ഞാൻ റിപ്പോർട്ട് ചെയ്തു. ഒരു പക്ഷേ ഞാൻ എന്റെ അക്കൗണ്ട് നിന്ന് പ്രവീണിന്റെ അക്കൗണ്ടിലായിരിക്കും പൈസ പോയത്. പ്രവീൺ ആണ് ക്രിമിനൽ, ഫോർ എക്സാമ്പിൾ, ജസ്റ്റ് ഞാൻ ഉദാഹരണമായിട്ട് പറയുന്നത്. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ഞാൻ പോലീസിൽ പോയി അത് കംപ്ലൈന്റ് ചെയ്യുമ്പോൾ പോലീസ് എന്ത് ചെയ്യും, പ്രവീണിന്റെ അക്കൗണ്ട് ഫ്രീസ് ആക്കും, കാരണം എന്റെ പൈസ ആദ്യം അതാണ്. അപ്പൊ ഫ്രീസ് ആക്കുമ്പോൾ എനിക്ക് ഇൻഫർമേഷൻ വരും, നിങ്ങളിപ്പോ ഒരു 25,000 rupees പോയെങ്കിൽ ആ പൈസ ഇവിടെ ഹോൾഡ് ആയിട്ടുണ്ട്, ഫ്രീസ് ആക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ക്ലെയിം ചെയ്യാം. അങ്ങനെ പറയുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് അടുത്തത് എനിക്ക് അഡ്വക്കേറ്റിനെ പിടിച്ചിട്ട് കോർട്ടിൽ കേസ് കൊടുക്കണം. കേസ് അത് അവരെല്ലാം വാദിച്ചതിന് ശേഷം ഒരു എനിക്ക് തോന്നുന്നു എന്റെ എക്സ്പീരിയൻസ് വെച്ച് 4-7 months എടുക്കുന്നതാണ് ഇത് ഈ പൈസ നമുക്ക് കിട്ടാൻ വേണ്ടി. അപ്പൊ അത് കോർട്ടിൽ ജഡ്ജ് കേട്ടതിന് ശേഷം 6 months ശേഷം അവൻ അതിന്റെ ഇത് ജഡ്ജ്മെന്റ് എടുക്കും, ഓക്കെ ഈ പൈസ റിലീസ് ചെയ്യും, അപ്പോഴാണ് ഈ പൈസ കിട്ടുന്നത്. അപ്പം ഇപ്പൊ കണ്ടുവരുന്ന പ്രവണത എന്ന് പറഞ്ഞാൽ ഈ സൈബർ ഫീൽഡിലുള്ള അഡ്വക്കേറ്റ്സ് വളരെ കുറവാണ്. കൺസിഡറിംഗ് ദ കേസസ്, ഒത്തിരി കേസ് ഇപ്പം വരുന്നുണ്ട്. ഇപ്പം എനിക്ക് എപ്പോഴും പറയുന്നത് ഇപ്പം നമ്മുടെ ഈ ഇന്ത്യൻ ജുഡീഷ്യറി സിസ്റ്റത്തിൽ ഫാമിലി കോർട്ടുണ്ട്. ഇപ്പം ബോംബെയിൽ ഒരു കോർട്ടുണ്ട്, സെക്ഷൻ 138 എന്ന് പറയുന്നത്. പറഞ്ഞാൽ നമ്മുടെ ചെക്ക് ബോൺസിന്റെ റിലേറ്റഡ് കേസ് എന്ന് പറഞ്ഞാൽ ചെക്ക് ബോൺസ് കേസ് മാത്രമേ ആ കോടതിയിൽ ഉള്ളൂ. ഈ ഫാമിലി കോടതി എന്ന് പറഞ്ഞാൽ ഈ കുടുംബകലഹങ്ങൾ, ഡൈവോഴ്സ് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. കാരണം എന്താണ് ഇങ്ങനെ കോർട്ട് വയ്ക്കാനുള്ള കാരണം, അത്രയേറെ കേസസ് കൂടുന്നത് കാരണം എക്സ്ക്ലൂസീവ് കോർട്ട് വെച്ച്. ഞാൻ ഡാം ഷുവർ ആയിട്ട് പറയാം, ഇങ്ങനെ പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സൈബർ കോടതികൾ എക്സ്ക്ലൂസീവ് വേണ്ടി വരും. ഒരു സൈബർക്കിന് വേറെ കൂടി ഇപ്പം നാഗ്പൂരിലെല്ലാം ഒരു 2 മണിക്ക് ശേഷം 5 മണി വരെ സൈബർ കേസാണ് കേൾക്കുന്നത്. ഒരു പർട്ടിക്കുലർ എക്സ്ക്ലൂസീവ് ജഡ്ജ് ഇല്ല,
1: കാരണം ആ കേസുകളുടെ എണ്ണം കൂടുന്നുണ്ട്.
0: ഇനി അങ്ങോട്ട് പോകുന്നതോ ഒത്തിരി കൂടും. അപ്പൊ ഈ സൈബർ ലോ എന്നുള്ളത് നല്ലൊരു ഫീൽഡാണ്. LLB പ്ലസ് നമുക്ക് കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം,
1: ആഡ് ഓൺ ചെയ്യുന്നതാണ് കോഴ്സ്.
0: നമുക്ക് കാരണം അതിലൊരു ഒരു സൈബറിന്റെ ഒരു ഒരു നോളജ് അറിഞ്ഞിരിക്കണം. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഒരു ആളെ നിന്ന് ഒരു വാട്സാപ്പിൽ ഒരു ഫോട്ടോ ഞാൻ മറ്റൊരാളിൽ നിന്ന് ഒരു അറിയാതെ ഞാൻ എടുത്തു, അപ്പൊ ഞാൻ ഒരു ഡാറ്റ എടുക്കുകയാണ്, ഡാറ്റ മോഷണം എന്ന് പറയും നമ്മളെ. അല്ലെങ്കിൽ ഞാൻ ഒരാളെ ഹറാസ് ചെയ്തു ഫോൺ മുഖാന്തരം, ഓക്കെ ഇതിന്റെ സെക്ഷൻ വരണം. ഇങ്ങനെ ഇങ്ങനെയാണ് പല ക്രൈംസിനും പല സെക്ഷനാണ് ഈ ഇതിന് തന്നെ. പിന്നെ ഇപ്പം നമ്മളെ ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ 3-4 വർഷം മുമ്പ് വന്ന വലിയ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ, ഈ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പേപ്പറിലുള്ള എവിഡൻസ് മാത്രമേ കോടതികളിൽ സ്വീകരിക്കത്തുള്ളൂ. ഞാൻ ഒരാളിൽ നിന്ന് പൈസ വാങ്ങിച്ചു, അദ്ദേഹത്തിന് ഞാനൊരു സ്റ്റാമ്പ് പേപ്പർ എഴുതി വാങ്ങിച്ചു, ഈ പൈസ ഞാൻ ഒരു 2 മാസത്തിന് തിരിച്ചു തരും, തന്നില്ലെങ്കിൽ ഈ സ്റ്റാമ്പ് പേപ്പർ വെച്ച് എനിക്ക് കോർട്ടിൽ ഫയൽ ചെയ്യാൻ നോക്കും. കാരണം അവർ അദ്ദേഹം അത് നിയമത്തിന് വിധേയനാണ്. അതിപ്പം അതിന്റെ കൂടെ ഇപ്പം എവിഡൻസിൽ അവർ ഈ സൈബർ എവിഡൻസ് ആഡ് ആക്കി. ഞാൻ വാട്സാപ്പിൽ താങ്കൾക്ക് ഒരു പിന്നെ ഒരു കൺസെന്റ് തന്നാലും ഞാൻ വാട്സാപ്പ് ഈ മാസം ഈ പൈസ ഞാൻ 1 മാസം തരാം, അതും ഇപ്പൊ കോർട്ടിൽ അക്സെപ്റ്റ് ആണ്, അതിന് ഡിജിറ്റൽ എവിഡൻസ് എന്ന് പറയും. അപ്പൊ അതൊരു വലിയ മാറ്റമാണ്. അപ്പൊ അത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള ഡൊമൈൻസ് ഒത്തിരി വേറെ ഉണ്ട്. സൈബർ ഓഡിറ്റിംഗ് ഞാൻ നേരത്തെ പറഞ്ഞത് പല ഡൊമൈൻസ് ഉണ്ട് ആക്ച്വലി. അപ്പം കുട്ടികൾക്ക് ഒത്തിരി നല്ല സ്കോപ്പ് ഉള്ളതാണ്. പക്ഷേ ഇനി ഒരു കാര്യം പറയാനുള്ളത്, ഈ സൈബർ ഫീൽഡിൽ പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ആരെങ്കിലും ഇപ്പൊ എന്റെ ഈ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ, അവരുടെ പറയാനുള്ളത് നിങ്ങളുടെ ബേസിക് ഐ ടി നോളജ് നിങ്ങൾക്ക് വേണം. ജസ്റ്റ് ഒരു ഡയറക്റ്റ് നമുക്ക് സൈബർ അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. ഐ ടി കുറച്ച് ബേസ് അറിഞ്ഞിരുന്നാൽ സൈബർ ഈസി ആയിരിക്കും.
1: അതായത് കമ്പ്യൂട്ടറുമായിട്ടും അല്ലെങ്കിൽ ഈ പിന്നെ ഐ ടി ഫീൽഡുമായിട്ടും സിസ്റ്റവുമായിട്ടൊക്കെ നമുക്ക് കുറച്ച് ഒരു ബേസിക് നോളജ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സുകളിലേക്ക് വരികയും ഇതിന് ഒരുപാട് വഴികൾ തുറന്ന് ഇനി കിടക്കുന്നു അല്ലേ?
0: കാര്യം
1: ഒരുപാട് കോഴ്സുകൾ ഇതുമായിട്ട് ചെയ്യാനും പറ്റും, മാത്രമല്ല നല്ലൊരു ഫ്യൂച്ചർ നമുക്ക് ബിൽഡപ്പ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ് സാറിന്റെ. ഇതിലും ശരിക്കും സാർ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ എനിക്കറിയാം, കാരണം സാറിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് എക്സ്പീരിയൻസ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു 1/2 മണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ ശരിക്കും ഒന്നുമല്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ശ്രോതാക്കളിൽ ഒരുപാട് സംശയങ്ങളുണ്ടാവും അല്ലേ? കാരണം ആ സംശയ നിവാരണം ഒന്നും നമുക്കിവിടെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ എങ്കിലും അവരുടെ ഉള്ളിൽ ഒരുപക്ഷെ എനിക്കറിയാം ചില സംശയങ്ങൾ എന്തായാലും വന്നു കാണും. ആ സംശയങ്ങൾ അവർ തന്നെ അറിയാവുന്നവരോട് ചോദിച്ചും അല്ലെങ്കിൽ സ്വയം അത് തിരിച്ചറിഞ്ഞും മുന്നോട്ട് പോകുക എന്നുള്ള ഒരു വഴി സാർ തുറന്നു തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം, ഞാനും ഉദ്ദേശിച്ചതും അത് തന്നെയാണ്. അപ്പൊ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് സാറേ ഇതിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാനും. എന്നിൽ തന്നെ ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് സംശയങ്ങൾ എനിക്ക് വന്നു. ഒരുപക്ഷെ എനിക്ക് ആ സംശയം തീർക്കാം, എങ്ങനെ സാറിനെ ഇത് കഴിഞ്ഞ് പുറത്തോട്ട് പോകുമ്പോൾ തീർക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ ശ്രോതാക്കൾ ഇത് ഇതിനെ കുറിച്ച് വീണ്ടും അവർ അന്വേഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സാറിന്റെ സഹകരണം ഇനിയും പ്രതീക്ഷിക്കുന്നു. പറഞ്ഞോളൂ സാർ.
0: തീർച്ചയായിട്ടും ഈ മൊബൈൽ ഇല്ലാതെ ജീവിതമില്ല, അതുകൊണ്ട് നമുക്ക് എല്ലാവരും സുരക്ഷിതരായിരിക്കുക, അറിവ് നേടുക, അതാണ് എനിക്ക് പറയാനുള്ളത്.
1: ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷം സാർ ഞങ്ങളോട് സഹകരിച്ചു.

0: വന്നതിന്, ഇത്രയും സമയം നമുക്ക് നൽകിയതിന് ഒരുപാട് ഒരുപാട് ഒരുപാട് നന്ദി.
1: നന്ദി, താങ്ക് യു.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിൽ അഭിമുഖം, വിഷയം സൈബർ സെക്യൂരിറ്റി. അവതരിപ്പിച്ചത് പ്രവീൺ തിരുമുറ്റത്ത്. വിഷയ അവതരിപ്പിച്ചത് സുനിൽ സദാശിവൻ. ശബ്ദമിശ്രണം ശിവപ്രിയ. ഇന്ന തങ്ങളുടെ വിരോധം ഇന്ന തങ്ങളുടെ വിരോധം ഇന്ന തങ്ങളുടെ വിരോധം ഇന്ന തങ്ങളുടെ വിരോധം ഇന്ന തങ്ങളുടെ വിരോധം ഇന്ന തങ്ങളുടെ

7.8 നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ 6.40 നിർച്ചാലുകൾ, 6.45 പ്രാദേശിക വാർത്തകൾ, 7.15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7.25 ദേശീയ വാർത്തകൾ, 7.40 അറിവിന്റെ പാഠപുസ്തകം, 7.55 എന്റെ ചെടി, 8 ലൈഫ് ടിപ്സ്, 8.05 അറിയിപ്പുകൾ, 8.10 കഥ പറയും നേരം, 8.30 ഗ്രീറ്റിംഗ് സ്റ്റേ, 9 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9.10 വേർഡ് ഓഫ് ദ ഡേ, 9.30 റോട്ടറി എഗെയിൻസ്റ്റ് ഡ്രഗ്സ്, 9.45 വാട്സ്ആപ്പ് മെലഡി, 10.15 പറയാതെ വയ്യ, 10.30 മൈൻടോക്സ്, 11.30 കുഞ്ഞുങ്ങളോടുള്ള നമ്മുടെ ഏറ്റവും വലിയ കടമ അവതരണം സുനിൽ കുരുവിള ഇൻസൈറ്റ് മിഷൻ, 11.50 കൂടെയുണ്ട് നൻസകി, 11.55 അറിയിപ്പുകൾ, 12 കാതോട് കാതോരം, 12.30 പ്രാദേശിക വാർത്തകൾ, 12.50 ദേശീയ വാർത്തകൾ, 3

0: നീർച്ചാലുകൾ
1: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.
2: സ്വയം സ്നേഹിക്കുക, സ്വയം ബഹുമാനിക്കുക, സ്വന്തം കഴിവിൽ വിശ്വസിക്കുക. നിങ്ങൾക്കപ്പോൾ ആത്മവിശ്വാസവും ആത്മാഭിമാനവും ആത്മബലവും ഉണ്ടാകും. സ്വന്തം തീരുമാനങ്ങളും സ്വന്തം നിഗമനങ്ങളും നിന്നെ സ്വാധീനിക്കട്ടെ. ഭീതിയും ലജ്ജയും വിധേയത്വവും നിന്നിൽ ആത്മനിന്ദ വളർത്തും. ആത്മനിന്ദയുള്ളവരെ മറ്റുള്ളവർ വെറുക്കുകയും പുച്ഛിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യും. സ്വയം മതിപ്പ് ഉൾക്കൊണ്ടാണ് ശക്തി നേടേണ്ടത്. ആദ്യമായി നീ നിന്നെ തന്നെ സ്നേഹിക്കുക, പിന്നെ തന്നെപ്പോലെ മറ്റുള്ളവരെയും സ്നേഹിക്കുക. മറ്റുള്ളവരുടെ നല്ല വശങ്ങൾ കണ്ടറിഞ്ഞ് അവരെ ആസ്വദിക്കുകയും അഭിനന്ദിക്കുകയും ആദരിക്കുകയും ചെയ്യുമ്പോൾ അവർ നിങ്ങളെ സ്നേഹിക്കും. നിങ്ങളിൽ നന്മയുണ്ടെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് വ്യക്തിത്വമുണ്ടെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കും. നിങ്ങൾ അന്യരുടെ ഗുണകാംക്ഷികളായി അവരെ പ്രോത്സാഹിപ്പിച്ചാൽ അവർ നിങ്ങൾക്ക് ഉത്തേജനം തരും. മറ്റുള്ളവരിൽ നിന്നും ലഭിക്കുന്ന സ്നേഹവും ബഹുമാനവും അഭിനന്ദനവും പ്രോത്സാഹനവും നമ്മുടെ ആത്മസ്നേഹത്തെയും സ്വയം മതിപ്പിനെയും സുരക്ഷിതാബോധത്തെയും സന്തുഷ്ടിയെയും സമ്പന്നമാക്കും. നീ ധർമ്മം അനുഷ്ഠിക്കുക. ധർമ്മം എന്നതിൻ്റെ ലക്ഷണങ്ങൾ സ്ഥിരോത്സാഹം, ക്ഷമാശീലം, ആത്മസംയമനം, സത്യസന്ധത, വിശുദ്ധി, ഇന്ദ്രിയ ജയം, ജ്ഞാനം, ബുദ്ധിശക്തി എന്നിവയാണെന്ന് തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. പക്വതയുള്ളവന് അംഗീകാരവും കിട്ടും. ക്ഷമാശീലവും കർമാനുഷ്ഠാനവും അചഞ്ചലതയും സ്വയം തീരുമാനമെടുക്കലും ശക്തിയുടെ വികസനവും സഹിഷ്ണുതയും സമാർജിക്കുന്നവനാണ് പക്വത നേടുന്നവൻ. സൗമ്യതയും ലാളിത്തവും സന്മാതൃകയും സഹകരണ മനസ്ഥിതിയും വിനയവും ദീനാനുകമ്പയും ജീവിതശൈലിയാക്കുക എന്നതാണ് മറ്റുള്ളവരുടെ സ്നേഹവും അംഗീകാരവും നേടിയെടുക്കാനുള്ള മാർഗങ്ങൾ. സത്യം പറയുക, അത് ധാർമ്മിക ബലം തരും. നീ അഹങ്കരിക്കരുത്. സംസാരിച്ചാരെയും വെറുപ്പിക്കരുത്. നീ നന്നായി ജീവിച്ചാൽ ആളുകൾ നിന്നെ സ്നേഹിക്കും. നിന്റെ കഴിവുകൾ പ്രകടിപ്പിച്ചാൽ മറ്റുള്ളവർ നിന്നെ ബഹുമാനിക്കും. മറ്റുള്ളവരുടെ സ്നേഹവും ആദരവും ലഭിക്കുമ്പോൾ നിനക്ക് മനക്കരുത്തുണ്ടാകും. നിനക്ക് ആത്മസ്നേഹമുണ്ടാകും. ആത്മസ്നേഹമുണ്ടായാൽ കഴിവുകൾ കൂടുതൽ ശക്തമായി പ്രകടിപ്പിക്കുവാൻ സാധിക്കും.

തിരഞ്ഞതെന്റെ ജവലയ ജലതീർത്ഥം. സൂര്യനാളമൊരു സ്വരമഴയുടെ മിഴിമന്ത്രതീർത്ഥമൊഴുകിയ പുലരിയിൽ അനുരാഗമാർന്ന ശിവജൈല ശൃംഗമുടി നേടി വന്ന